ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം ഈ നിലയത്തുനിന്നുള്ള സമയം 5 മണി കഴിഞ്ഞ് 58:25. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 30, കൊല്ലവർഷം 1201 മിഥുനം 6, 2026 ജൂൺ 6 ശനിയാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എം രാമനാരായണൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. സ്യൂഡോമോണസ് ഉപയോഗിച്ച് വിത്ത് പരിചരണം ചെയ്യുന്നത് എങ്ങനെ? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ എം കെ നസീമ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 കേൾക്കാം. അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ആദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്, കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യജാലകം. നിപ്പ രോഗബാധയുടെ ലക്ഷണങ്ങൾ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൗരോദേ വാസ്കോൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. 7:20 കേൾക്കാം. ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാർ റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. ഇതിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര.

ബാലാമണി അമ്മ എഴുതിയ കുട്ടികൾക്കിടയിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ചൊല്ലുന്നത് ശർമ്മിള സന്ദീപ്. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. മഴക്കാലത്തെ നേരിടാനായി മലപ്പുറം ജില്ലയിൽ എടുത്തിട്ടുള്ള മുൻകരുതലുകൾ. മലപ്പുറം ജില്ലയുടെ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ ഇൻചാർജ് ജയശ്രീ എസ് വാര്യർ സംസാരിക്കുന്നു. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പണ്ടിക്കാർ റോഡ്, മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ റംസീർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകുളം. 8:20 മൌലാന IVF മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ ഗാനമാധുരി. 8:23 കേൾക്കാം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം, പർവ്വതാരോഹക സ്വപ്ന ഇബ്രാഹിമുമായി മുനീർ രാമയൂർ നടത്തുന്ന അഭിമുഖം, അവസാന ഭാഗം. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 യുവവാണി. 11:30 ഹലോ യൂത്ത്, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. ഇന്നത്തെ വിഷയം അന്താരാഷ്ട്ര സംഘടനകൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഈശൽ, 12:25 ജാലകം. 12:40 കേൾക്കാം പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, ഗാനാമൃതം. ഒന്ന് 55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ഉൾക്കാഴ്ച. തുടർന്ന് 4:05 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 6:10 കേൾക്കാം ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: ATF plenary held from 17th to 19th of June. The Minister of External Affairs has termed Mr. Agarwal's selection a major win for India. In a social media post, the ministry said the appointment reinforces India's commitment to combating terrorism, financing and illicit financial networks. It added that Mr. Agarwal's experience as former head of India's FATF delegation and former director of FIUIND will help advance the FATF's mandate of safeguarding financial integrity. External Affairs Minister Dr. H. Jaishankar has stressed that India must optimize relationships across geographies while pursuing its national interests, strategic autonomy, and multipolarity in a turbulent world. Speaking at the India-US Forum 2026 in New Delhi last evening, Dr. Jaishankar spoke about the deepening India-US partnership across domains, even as both nations navigate its issues and complexities. He added that as India rises, its interests will expand and diversify. The National Testing Agency has said that it is fully prepared for a smooth, fair and transparent conduct of the National Eligibility Cum Entrance Test, NEET, UG 2026 re-examination, which is scheduled for tomorrow. In a statement, NTA said that the exam will be conducted across 551 cities in India and 14 cities abroad for over 22.79 lakh candidates. The agency noted that more than 2 lakh personnel, including observers, coordinators, police forces and administrators have been deployed. The NTA noted that multi-layered security framework has been put in place to ensure a fair and transparent examination. The Supreme Court has expressed serious concern over what it described as a deep-rooted nexus between banks, asset reconstruction companies and borrowers, questioning the manner in which large loan defaults are being settled. A bench comprising Chief Justice Surya Kant and Justice V. Mohan observed yesterday that public money collected from taxpayers is being lent through banks, but effective efforts are often not made to recover these dues. The court said it was concerned about the misutilization of public money, which should have been spent for the welfare of people. In cricket, the third and final ODI between India and Afghanistan will be played at the M. H. Chidambaram Stadium in Chennai this afternoon. The match is scheduled to begin at 1:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PM രാമനാരായണൻ.
3: ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം നമുക്ക്. ഒരു ഗുരുവിന്റെ കീഴിൽ 2 ശിഷ്യന്മാർ വിദ്യ അഭ്യസിച്ചിരുന്നു. വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ ഗുരു ശിഷ്യന്മാർക്ക് ഉപദേശം നൽകി സ്വന്തം നാട്ടിലേക്ക് അയച്ചു. ഉപദേശം ഇപ്രകാരമായിരുന്നു: രാവിലെ എഴുന്നേൽക്കരുത്, ഉറങ്ങാൻ കിടക്കരുത്, ഉണ്ണാനിരിക്കരുത്, അച്ഛനും അമ്മയ്ക്കും ചിലവിന് കൊടുക്കരുത്. ശിഷ്യന്മാർ ഗുരുപദേശം ശിരസാവഹിച്ച് സ്വന്തം നാട്ടിലെത്തി. വർഷങ്ങൾക്കു ശേഷം അവരുടെ നാട്ടിലെത്തിയ ഗുരു ഒരു ശിഷ്യനെ കണ്ടുമുട്ടി. അയാൾ ഗുരുവിനെ സാദരം പ്രണമിച്ചു, സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നന്നായി സൽക്കരിച്ച ശേഷം സമ്മാനങ്ങളും നൽകി യാത്രയാക്കി. കുറച്ചു ദൂരം സഞ്ചരിച്ച ഗുരു ഒരു വികൃതരൂപിയായ ആളെ കണ്ട് അത്ഭുതപ്പെട്ടു. അയാൾ ഗുരുവിന്റെ 2-ാമത്തെ ശിഷ്യനായിരുന്നു. ഗുരു അയാളെ അരികിൽ വിളിച്ചു. അടുത്തു വന്ന അയാൾ ഗുരുവിനെ രൂക്ഷമായി നോക്കി, എന്നിട്ട് ശകാര രൂപത്തിൽ പറയാൻ തുടങ്ങി: അങ്ങയുടെ ഉപദേശത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇത്തരത്തിലായത്. രാവിലെ എഴുന്നേൽക്കാറില്ല, ഉച്ചയാകും, ഉറങ്ങാൻ കിടക്കാറില്ല, ഇരുന്നോ നിന്നോ ഉറങ്ങും, ഉണ്ണാനിരിക്കാറില്ല, നിന്നോ നടന്നോ കഴിക്കും, മാതാപിതാക്കൾക്ക് ഭക്ഷണമോ മരുന്നോ ഒന്നും നൽകാറില്ല. അവസാനം അവർ എന്നെ ആട്ടിയോടിച്ചു, എന്റെ ജീവിതം നശിച്ചു. ഇത് കേട്ട ഗുരു പറഞ്ഞു: ഞാൻ നൽകിയ ഉപദേശം വേണ്ട പോലെ പാലിച്ച ശിഷ്യൻ സസുഖം വാഴുന്നുണ്ട്. അവൻ നൽകിയ സമ്മാനങ്ങളാണിവ. ഇത് കേട്ട 2-ാമത്തെ ശിഷ്യൻ അത്ഭുതപ്പെട്ടു. ഈ സന്ദർഭം നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ആദ്യത്തെ ശിഷ്യൻ എന്തായിരിക്കും ചെയ്തിരിക്കുക? നേരം പുലരുന്നതിന് മുൻപേ എഴുന്നേൽക്കും. രാവിലെ നേരത്തെ എഴുന്നേറ്റാൽ എന്താണ് ഗുണം? അത് എഴുന്നേറ്റ് നോക്കിയാലേ അറിയൂ. നാം നേരം പുലർന്നതിന് ശേഷം ചെയ്യുന്ന ഒരു കാര്യം നേരത്തെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പകുതി സമയമേ ആവശ്യമുള്ളൂ. എന്നും 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾ അരമണിക്കൂർ മുൻപേ എഴുന്നേറ്റാൽ കുറേ സമയം

0: നമുക്ക് ലാഭിക്കാൻ കഴിയും. ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങും. ഉറക്കം വരാതെ കിടന്നാൽ എന്താണ് സംഭവിക്കുക? നമുക്കെല്ലാം അറിയാം. ഉറക്കം വരുന്നതുവരെ എന്തെങ്കിലും ചെയ്യുകയോ വായിക്കുകയോ ചെയ്ത് ഉറക്കം വരുമ്പോൾ കിടക്കുകയാണെങ്കിൽ സുഖമായ ഉറക്കം കിട്ടും. ഭക്ഷണം ശരിയാക്കി വെച്ചതിന് ശേഷം ഇരുന്നു കഴിക്കും. അല്ലാതെ ഭക്ഷണത്തിനു വേണ്ടി കാത്തിരുന്നാൽ നമുക്ക് നീരസമുണ്ടാകും. കാത്തിരിപ്പ് എന്തിനു വേണ്ടിയാണെങ്കിലും സുഖപ്രദമാകില്ലല്ലോ. നമ്മുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം മാതാപിതാക്കളെ ഏൽപ്പിക്കുക. അവർ സാഹചര്യമറിഞ്ഞ് ചിലവഴിച്ചുകൊള്ളും. നമുക്ക് ലഭിക്കുന്ന വേതനം അല്ലെങ്കിൽ വരുമാനം നാം ശരിയായ രീതിയിലല്ല ചിലവഴിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നത് നിസ്തർക്ക വസ്തുതയാണ്. അതിനാൽ നമ്മേക്കാൾ ലോകപരിചയ സമ്പന്നരായ മാതാപിതാക്കൾ നമ്മുടെ വരുമാനത്തെ സമയോചിതമായി കൈകാര്യം ചെയ്തുകൊള്ളും. ഈ വിഷയത്തിൽ ഇന്നത്തെ മാതാപിതാക്കളുടെ മനോഭാവം ഒരു പ്രധാന ഘടകമാണ്. ഒരു വ്യക്തിയുടെ സമ്പാദ്യം കൈപ്പറ്റി മുഴുവനായും തിരിച്ചു കിട്ടാത്ത വിധം മറ്റൊരാൾക്ക് നൽകുന്ന മാതാപിതാക്കളുമുണ്ട്. ഇതാണ് ഗുരു നൽകിയ ഉപദേശത്തിൻ്റെ സാരം. നമുക്ക് കിട്ടുന്ന അറിവുകളെ നാം ബുദ്ധിപൂർവം പ്രായോഗികമാക്കണം. ഇവിടെ ശ്രോതാവിൻ്റെ മനോഭാവം പ്രധാനം. നമ്മുടെ അറിവ് എപ്പോഴും വ്യക്തിക്കും സമൂഹത്തിനും ഗുണകരമായ രീതിയിൽ വേണം നാം പ്രയോജനപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ നാം മനുഷ്യൻ എന്ന പദത്തിന് അർഹരല്ലാതായിത്തീരും. എപ്പോഴും ഗുരുക്കന്മാരുടെ ഉപദേശം ലോക നന്മയ്ക്കായി മാത്രമായിരിക്കും. അതിനാലാണ് അവരെ ഗുരുക്കന്മാർ എന്ന് വിളിക്കുന്നത്. വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് കാലക്രമത്തിലാണല്ലോ. പാദ കാലക്രമേണ ച.
1: പി എം രാമനാരായണൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9497347564. നമ്പർ ആവർത്തിക്കാം, 9497347564. സുഭാഷിതം. ആകാശവാണി 102.7 മഞ്ചേരി FM. പ്രഭാതഗീതം.
2: ഏവർക്കും സ്വാഗതം പ്രഭാതഗീതത്തിലേക്ക്. ആദ്യം കേൾക്കാം പി ലീല ആലപിച്ച ഗാനം.

0: പ്രഭാത ഗീതം. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം ആദ്യം പറയാം. ട്രെയിൻ നമ്പർ 1-2-6-0-1 ചെന്നൈ മാംഗ്ലൂർ സൂപ്പർഫാസ്റ്റ് മെയിൽ 6:28, 1-2-0-8-1 കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി 6:44, 1-6-5-2-7 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48, 1-6-3-0-8 കണ്ണൂർ ആലപ്പി എക്സ്പ്രസ് 7:33.

0: സമയത്ത് തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50-നും 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51-നും 5632 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44-നും അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം

ഇന്നത്തെ വിശേഷം. ഇന്ന് ലോക അഭയാർത്ഥി ദിനം. യുദ്ധം, പീഡനങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ എന്നിവ കാരണം സ്വന്തം രാജ്യം വിട്ടുപോകേണ്ടി വന്ന ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികളുടെ ധീരതയെയും അതിജീവനത്തെയും ആദരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ച ദിനമാണ് ഇന്ന്.

0: ചരിത്ര പഥം.
1: ചരിത്രത്തിൽ ഇന്നാണ് 1599 ഉദയം പേരൂർ സുന്നഹദോസ് സമ്മേളനം തുടങ്ങിയത്. ഒരാഴ്ച നീണ്ടുനിന്ന ലോകമത സമ്മേളനത്തിന് കേരളീയ ക്രൈസ്തവ ചരിത്രത്തിൽ നിർണായക പ്രാധാന്യമുണ്ട്. അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ചെമ്പുതകിടിൽ കൊത്തിയിട്ടുള്ള ഒരു സ്മാരക ഫലകം ഉദയം പേരൂർ പള്ളിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 കഴിഞ്ഞ് 29:30. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 30, കൊല്ലവർഷം 1201 മിഥുനം 6, 2026 ജൂൺ 20 ശനിയാഴ്ച.
2: കാർഷിക വൃത്താന്തം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
3: പ്രായോജകർ:
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
4: സ്യൂഡോമോണാസ് ഉപയോഗിച്ച് എങ്ങനെ വിത്തുകളെ പരിചരിക്കാം? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
5: സ്യൂഡോമോണാസ് ഉപയോഗിച്ചുള്ള വിത്ത് പരിചരണം എങ്ങനെയാണെന്ന് നോക്കാം. സ്യൂഡോമോണാസ് എന്ന മിത്ര ബാക്ടീരിയയെ കർഷകർക്ക് പരിചിതമാണല്ലോ. വിത്തിൻ്റെ കോശങ്ങളെ ഉണർത്തുകയും വേഗത്തിൽ വിത്ത് മുളയ്ക്കാൻ സഹായിക്കുകയും കൂടാതെ സ്യൂഡോമോണാസ് ഉൽപ്പാദിപ്പിക്കുന്ന ചില ജൈവപദാർത്ഥങ്ങൾ മണ്ണിലെ ചെടികൾക്ക് അല്ലെങ്കിൽ വിത്തുകൾക്ക് ഹാനികരമായ സൂക്ഷ്മാണുക്കളെ എതിർത്ത് പ്രതിരോധിച്ച് ചെടികൾക്ക് പ്രതിരോധശേഷി നൽകുവാൻ നല്ലതാണ്. സ്യൂഡോമോണാസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് വിത്ത് പരിചരിക്കാം എന്ന് നോക്കാം. അതായത്, 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് മിക്സ് ചെയ്ത് ഒരു രാത്രി മുക്കിയിടാം, അല്ലെങ്കിൽ 25 മിനിറ്റോ അരമണിക്കൂറെങ്കിലും മുക്കി വെച്ചതിന് ശേഷം നടാം ഉപയോഗിക്കാം. അല്ലെങ്കിൽ 10 or 20 grams സ്യൂഡോമോണാസ് വിത്തുമായി മിക്സ് ചെയ്ത് ചെറു നനവോടുകൂടി വിത്തിൽ പുരട്ടി അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു രാത്രിയോ വെച്ച് നമുക്ക് നടാൻ ഉപയോഗിക്കാം. ഇങ്ങനെ പരിചരിച്ച വിത്തുകൾ വീണ്ടും 24 ഉള്ളിൽ നടാൻ ശ്രദ്ധിക്കുക. അടുത്തതായി, ഈ പുതിയ കാലത്ത് വന്ന ചില ആധുനിക വിത്തു പരിചരണ മുറകളെ കൂടി നമുക്ക് പരിചയപ്പെടാം. IPL ബയോളജിക്കൽസ് എന്ന കമ്പനി ജൈവ സൂക്ഷ്മാണുക്കളെ വിത്തിന്റെ മുകളിൽ ദീർഘകാലം ഒട്ടിപ്പിടിച്ചിരിക്കാൻ ഉതകുന്ന ന്യൂട്രി ബയോകോട്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിത്ത് ചികിത്സയ്ക്ക് വേണ്ടി ചില ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. അത്യാധുനിക

0: ഇതിൽ വേർതിരിച്ചെടുത്ത സൂക്ഷ്മാണുക്കളെ വീര്യം കൂട്ടി ഉപയോഗിക്കുന്ന മൈക്രോബോട്ട് ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടെക്നോളജി ഉപയോഗിച്ചതുകൊണ്ട് ഉൽപ്പന്നങ്ങളിലുള്ള വീര്യം കൂടിയ സൂക്ഷ്മാണുക്കൾ ഏത് കഠിനമായ പ്രതികൂല സാഹചര്യങ്ങളിലും നശിച്ചു പോകാതെ, കൂടാതെ ഒരു റോബോട്ടിനെ പോലെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. ഇവരുടെ ഉൽപ്പന്നങ്ങളുടെ ചില പേരുകൾ പറയാം. ജെർമിഫാസ്റ്റ്, സഞ്ജീവിനി, ബാക്ക് ടു വൈപ്പ് പോലെയുള്ള മികച്ച ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. ഏറ്റവും പുരോഗതി നേടിയ അവാർഡ് ജേതാക്കളായ നമ്മുടെ കേരളത്തിലെ കർഷകർ ഇവയെല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ശീലിക്കാം. ഇതുവരെ പറഞ്ഞത് സൂക്ഷ്മാണുക്കൾ ഉപയോഗിച്ചുള്ള വിത്ത് പരിചരണ രീതികളാണ്. ഇതുകൂടാതെ നമുക്ക് പോഷകമൂലകങ്ങൾ പുരട്ടിയും വിത്ത് പരിചരിക്കാം.
1: സ്യൂഡോമോണാസ് ഉപയോഗിച്ച് എങ്ങനെ വിത്തുകളെ പരിചരിക്കാം? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജരായ എം കെ നിസീമയാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം കാർഷിക വൃത്താന്തത്തിൽ നാളെ കേൾക്കാം. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744550424.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: കാലാവസ്ഥ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല.
7: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി.
8: ദൃഷ്ടി
7: പ്രായോജകർ അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
9: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
10: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റെഹാൻ കന്നാശുപത്രിയിൽ നിന്ന് തിമിര ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
9: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തിണ്ടാവില്ലേ?
10: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ തന്നെ വീട്ടിക്ക് പോരാം.
7: അൽ റെഹാൻ കണ്ണാശുപത്രി.
2: ദൃഷ്ടി.
6: മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിനെ പറ്റിയുള്ള വാർത്തകളാണ് എല്ലാ പത്രങ്ങളുടെയും പ്രധാന തലക്കെട്ടുകൾ. അരനൂറ്റാണ്ടിന് ശേഷം വീണ്ടും ഭൂപരിഷ്കരണം. മിച്ചമുള്ളതും ഉപയോഗിക്കാത്തതുമായ ഭൂമി കണ്ടെത്തി ലാൻഡ് ബാങ്ക് രൂപീകരിക്കും. പുതിയ ജില്ലാ താലൂക്ക് സാധ്യതകൾ പഠിക്കാൻ കമ്മീഷൻ. പോർട്ടൽ രജിസ്ട്രേഷൻ സമയപരിധി നീട്ടാൻ വഖഫ് ബോർഡ് ഹൈക്കോടതിയിൽ. പ്ലസ് വൺ രണ്ടാം അലോട്ട്മെന്റ് പ്രവേശനം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ. 70 മീറ്റർ വീതിയിൽ 8-വരിപ്പാത. അങ്കമാലി അരൂർ ബൈപ്പാസ് പദ്ധതിക്ക് കേന്ദ്രാനുമതി. നീറ്റ് UG പുനഃപരീക്ഷ നാളെ, ഇന്ന് മോക് ഡ്രിൽ. ടെലഗ്രാം വിലക്ക് ഉചിതമെന്ന് ഡൽഹി ഹൈക്കോടതി. ടിക്കറ്റില്ലാത്ത തീവണ്ടി യാത്ര പിഴ 500 രൂപയായി ഉയർത്തി. നടപ്പാത യാത്ര മനുഷ്യരുടെ അവകാശം, നടപ്പാക്കാൻ നിയമവും ആളും വേണം. സുപ്രീംകോടതി. ഇറാൻ US അന്തിമ കരാർ ചർച്ച മാറ്റിവച്ചു. വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയയെ 2-0 കീഴടക്കി USA. ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച് മെക്സിക്കോ.
3: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
11: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
12: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
11: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
6: വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 23,100, വടകര 23,070, മാനന്തവാടി 26,800, കൊപ്ര

0: ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 13,000, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് 3,700. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 21,000. പൊന്നാനി 14,500. കോഴിക്കോട് 14,500. മഞ്ചേരി ക്വിന്റലിന് 4,000. മാനന്തവാടി ക്വിന്റൽ 5,600. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000. കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 27,300. മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700. മാനന്തവാടി 3,300. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750. പൊന്നാനി 4,000. കോഴിക്കോട് ക്വിന്റലിന് 7,000. മഞ്ചേരി ക്വിന്റലിന് 7,500. കൊട്ടപ്പാക്ക് ക്വിന്റലിന് കോഴിക്കോട് പഴയത് 37,000. പുതിയത് 37,000. മാനന്തവാടി പുതിയത് 34,000. പുകയില മിനംപാളയം ക്വിന്റലിന് പാലക്കാട് 21,000. കോഴിക്കോട് 8,300. മാനന്തവാടി 36,000. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 67,500. കോഴിക്കോട് നാടൻ 66,500. കോഴിക്കോട് ചേട്ടൻ 67,000. കോഴിക്കോട് വയനാടൻ 67,000. മാനന്തവാടി ചേട്ടൻ 69,500. മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് കിൻഡലിന് പാലക്കാട് 30,000. കോഴിക്കോട് 25,000. മാനന്തവാടി 22,500. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 8,900. മാനന്തവാടി പഴയത് 6,700. മാനന്തവാടി പുതിയത് 6,700. കോഴിക്കോട് പച്ചക്കപ്പ കിൻഡലിന് 2,400. മാനന്തവാടി 2,200. ശർക്കര കിൻഡലിന് പാലക്കാട് 5,500. കോഴിക്കോട് 5,200. മാനന്തവാടി പാണ്ടി 4,900. നിലക്കടല കിൻഡലിന് പാലക്കാട് 17,000. ചിറ്റൂർ 16,500. കോഴിക്കോട് 13,000. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 720. മാനന്തവാടി ലഗോൺ 720. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. കൈതച്ചക്ക കിൻഡലിന് കോഴിക്കോട് 8,500. മാനന്തവാടി 7,200. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,440. കോഴിക്കോട് 4,400. മാനന്തവാടി 4,450. മഞ്ഞൾ കിൻഡലിന് കോഴിക്കോട് 16,000. മാനന്തവാടി 16,000. നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 4,200. മഞ്ചേരി 2,200. കോഴിക്കോട് 4,300. മാനന്തവാടി 3,300. അരി കോഴിക്കോട് കിൻഡലിന് മീഡിയം ജീരകശാല 18,300. പാലക്കാട് മട്ട 4,700. ബോധന 3,750. അരി മാനന്തവാടി കിൻഡലിന് ഗന്ധകശാല 18,700. മട്ട 4,600. കുറുവ 4,500. അരി പാലക്കാട് കിൻഡലിന് മട്ട 4,500. പൊന്നി 3,700. പാലക്കാട് ജയ 4,200. AP1 4,200. ബോധന 3,700. അരി ചിറ്റൂർ കിൻഡലിന് മട്ട 5,200. AST 4,000. പൊന്മണി 4,000. വെള്ളപ്പൊന്നി 4,000. കടല കിൻഡലിന് കോഴിക്കോട് 7,000. മാനന്തവാടി 6,800. നെല്ല് കിൻഡലിന് മാനന്തവാടി മട്ട 2,500.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: സമയം 6 മണി കഴിഞ്ഞ് 40:40. ഇപ്പോൾ കേൾക്കാം താലോലം എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം. രചന സംഗീതം കൈതപ്രം.

താലോലം എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണ് കേട്ടത്. ഈ ഗാനത്തിന്റെ രചന സംഗീതം കൈതപ്രം. സമയം 6 മണി കഴിഞ്ഞ് 43:45. ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ എം പിമാരെയും എം എൽ എമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്റ്റിയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ്രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മയൂർഭഞ്ച് ജില്ലയിലെ ദണ്ഡബോസ് വിമാനത്താവളത്തിൽ നിശ്ചയിച്ചിരുന്ന ലാൻഡിംഗ് റദ്ദാക്കി പശ്ചിമബംഗാളിലെ കലേകുണ്ടെ വിമാനത്താവളത്തിൽ നിന്ന് റായ്രംഗ്പൂരിലേക്ക് റോഡ് മാർഗമാണ് രാഷ്ട്രപതി എത്തിയത്. സംസ്ഥാനങ്ങൾ എം പിമാരെയും എം എൽ എമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് ജെ പി നദ്ദ ആവശ്യപ്പെട്ടു. ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓൺലൈനിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നദ്ദ ചർച്ച നടത്തി. ഓരോ ക്ഷയരോഗ കേസും തിരിച്ചറിയുന്നതിന് ഒരു ദുർബല വ്യക്തിയും പിന്നിലല്ലെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ശ്രദ്ധേയ പുരോഗതി കൈവരിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2014 ഒരു ലക്ഷം ജനസംഖ്യയിൽ 243 ക്ഷയരോഗ കേസുകളാണ് ഉണ്ടായതെങ്കിൽ 2024 അത് 187 ആയി കുറഞ്ഞെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷം

കൊണ്ട് 20 ലക്ഷം പേർക്ക് ക്ഷയരോഗ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും JP നദ്ദ പറഞ്ഞു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2279,000 പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് NTA അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 200,000+ ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കുമേൽ സജീവ നിരീക്ഷണം ഉണ്ടാകുമെന്നും NTA വ്യക്തമാക്കി.

0: തലക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച് രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 ലെ 56 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കലക്ടറുമായി പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഇന്ത്യയിലെ പരിവർത്തനാത്മക സംരംഭങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ ഹൈടെക് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഘടനാപരമായ പരിവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇതിൽ 2 പ്രധാനപ്പെട്ട സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ, ബഹിരാകാശ മേഖലകൾ. ദേശീയ സുരക്ഷാ സാമ്പത്തിക പ്രതിരോധ ശേഷി, ഡിജിറ്റൽ പരമാധികാരം, ഭാവി മത്സരക്ഷമത എന്നിവയുടെ അടിത്തറയിലാണ് രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായം വികസിച്ചത്. 76,000 കോടി രൂപ ചെലവഴിച്ച് 2021 ഡിസംബറിൽ രാജ്യം സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചു. ഭാവി തൊഴിൽ ശക്തി സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 1,000 കോടി രൂപയാണ് ഈ മേഖലയിൽ വകയിരുത്തിയത്. രാജ്യത്തിന്റെ ബഹിരാകാശ നയം 2023 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ ഡേറ്റ ശേഖരണം, ഗ്രൌണ്ട് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തി നൽകി. 2014 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1,000 ൽ നിന്ന് 400 ലധികമായി ഉയർന്നു. ഇത് രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന സ്വകാര്യ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി. നമ്മുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏകദേശം 8.4 ബില്യൺ ഡോളർ എന്നത് 10 വർഷത്തിനുള്ളിൽ 5 മടങ്ങായി വളരുമെന്നാണ് പ്രതീക്ഷ.
0: കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ 4 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം കവരത്തിയിൽ തുടരുന്നു. ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിർണായക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി അധ്യക്ഷത വഹിച്ചു. കലക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ്യത്തിലെ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ ജൈവ വൈവിധ്യം, മത്സ്യബന്ധന വിഭവങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധശേഷി എന്നിവയ്ക്ക് നിർണായകമായ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. സമുദ്രതീര പരിസ്ഥിതി വ്യവസ്ഥകളുടെ സംരക്ഷണവും ആരോഗ്യവും സംബന്ധിച്ച വിവിധ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് സഹമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാഷിംഗ്ടണിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2ാമത്തെ ടീമായി അമേരിക്ക മാറി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ബ്രസീൽ ഹെയ്ത്തി മത്സരം പുലർച്ചെ 6:00 ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീൽ 2 ഗോൾ നേടി. ഫിലാഡൽഫിയയിലാണ് മത്സരം. അടുത്ത മത്സരം രാവിലെ 8:30 തുർക്കിയയും പരാഗ്വേയും തമ്മിലാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് കെ.ഒ. ശശിധരൻ.
2: വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മകം കലം വരവ്. മുഴക്കുന്ന് നല്ലൂരിൽ നിന്ന് നല്ലൂരന്മാർ എന്നറിയപ്പെടുന്ന തറവാട്ട് സ്ഥാനികരാണ് കലങ്ങൾ എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂരിലെത്തിക്കുക. 3ാമത്തെ ചതുശ്ശതമായ ആയില്യം ചതുശ്ശതം ഇന്നലെ പൂർത്തിയായി. അവസാനത്തെ ചതുശ്ശതം ചൊവ്വാഴ്ചയാണ്. ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. തുടർന്ന് 24-ന് തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. വർഷത്തിൽ 28 ദിവസം മാത്രം നടക്കുന്ന വൈശാഖോത്സവത്തിൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത്.
0: മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10:00 തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് സഹസ്രകലശ അഭിഷേകവും വൈകിട്ട് പടിപൂജയും പുഷ്പാഭിഷേകവും നടത്തി. കർക്കിടകമാസ പൂജയ്ക്കായി അടുത്ത മാസം 16-ന് നട വീണ്ടും തുറക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി KM അഭിജിത്ത് MLA അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി

0: 500,000 രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രതിഷേധം അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രത്യേകമായി പരിഗണിച്ച് PRD ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 25% മറ്റ് അവശ വിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷനേക്കാൾ വർദ്ധിപ്പിക്കണമെന്ന കാഴ്ചപരിമിതരുടെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചില്ലെന്ന് KFB കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസന കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി, മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്ത്തിയെ നേരിടുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീലിന് 3 ഗോൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.

0: എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ് എഫ് എം ശുഭദിനത്തിലേക്ക്. ശുഭദിനത്തിൽ ആദ്യം കേൾക്കാം
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടവിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക, എന്താ ചെയ്യാ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടവിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവൂ, ആശ്വാസമായി.
0: നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സുഗമവും സുരക്ഷിതവും സുതാര്യവുമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ദേശീയ പരീക്ഷാ ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തും. തെരഞ്ഞെടുത്ത നഗരങ്ങളിലാണ് മോക് ഡ്രിൽ നടക്കുക. നാളെ ഉച്ചയ്ക്ക് 2-നും 5:15-നും ഇടയിലാണ് പരീക്ഷ. വിദ്യാർത്ഥികൾ 1:30 മുൻപ് പരീക്ഷാ ഹാളിലെത്തണം. എഴുത്തു പരീക്ഷാ രീതിയാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് 6:20 വരെ അധിക സമയം അനുവദിക്കും. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും രാജ്യത്തിന് പുറത്ത് 14 നഗരങ്ങളിലും പരീക്ഷ നടക്കും. 22.79 ലക്ഷം പേരാണ് പുനഃപരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്ലസ് 1 2 അലോട്ട്മെന്റ് നാളെ വൈകിട്ട് പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 10-നും ചൊവ്വാഴ്ച വൈകിട്ട് 5-നും ഇടയിൽ സ്കൂളിൽ ചേരാം. ആദ്യ അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ബുധനാഴ്ച പൂർത്തിയായിട്ടുണ്ട്. 2,46,638 പേരായിരുന്നു ആദ്യ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടത്. ഇതിൽ 2,20,465 പേർ സ്കൂളിൽ ചേർന്നു. ഇവരിൽ 1,23,744 കുട്ടികൾ ഫീസടച്ച് സ്ഥിരം പ്രവേശനം നേടിയവരാണ്. മൂന്നാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം 29-30 തീയതികളിലായി നടക്കും. അടുത്ത മാസം 6-ന് ഈ വർഷത്തെ പ്ലസ് 1 ക്ലാസ് തുടങ്ങും. തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ് വിഷയത്തിൽ സ്പോർട്സ് കോട്ട വിഭാഗത്തിൽ സീറ്റൊഴിവുണ്ട്. താൽപര്യമുള്ളവർ ഈ മാസം 24-ന് വൈകിട്ട് 3 മണിക്ക് അകം കോളേജ് ഓഫീസിൽ അപേക്ഷിക്കണം. ഫോൺ നമ്പർ പറയാം: 0466-2270-335. 0466-2270-335. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ PhD ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. മലയാളം വിഭാഗം ഗവേഷണ കേന്ദ്രത്തിലെ ഭാഷാശാസ്ത്രം മേഖലയിൽ ഡോക്ടർ ടി ശ്രീവത്സന്റെ കീഴിൽ ഒരൊഴിവുണ്ട്. സംസ്കൃത വിഭാഗത്തിൽ ഡോക്ടർ എ വാസുവിന്റെ കീഴിൽ ഒരൊഴിവും ഡോക്ടർ സുമ പാറപ്പട്ടോലിയുടെ കീഴിൽ 6 ഒഴിവുകളും.

0: ഉണ്ട്. യു ജി സി ജെ ആർ എഫ് യോഗ്യതയുള്ളവർക്ക് മലയാളം വിഭാഗത്തിലേക്ക് ഈ മാസം 30 വരെയും സംസ്കൃതം വിഭാഗത്തിലേക്ക് ഈ മാസം 26 വരെയും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് nsgcollege.org ഫോൺ നമ്പറുണ്ട്, 0466-221-2223 0466-221-2223 സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചേരി ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയിട്ടുള്ളവർക്ക് പ്രായപരിധിയില്ലാതെ ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് poly.admission.org എന്ന പോർട്ടലിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി അടുത്ത മാസം 12-നകം ഓൺലൈനായി അപേക്ഷിക്കാം. ഫോൺ നമ്പറുണ്ട്, 0483-2761-565. മറ്റൊരു നമ്പർ 7306-849908.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടവിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
0: സമയം 7 മണി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് പറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇഴയുക. പക്ഷേ നിങ്ങൾ എന്തു തന്നെ ചെയ്താലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഈ വാക്കുകൾ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറുടേത്. ചിന്താവിഷയം ഒരിക്കൽ കൂടി, നിങ്ങൾക്ക് പറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇഴയുക. പക്ഷേ നിങ്ങൾ എന്തു തന്നെ ചെയ്താലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ. ഇനി ഇന്നത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ചോദ്യം കേട്ടല്ലോ. ഈ ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

കാക്കപ്പൂവും കരിയിലക്കുരുവിയും കളി പറയും. ബിച്ചു തിരുമല രചിച്ച ഗാനം. സംഗീതം നൽകിയത് വി സി ജോർജ്, പാടിയത് രാധിക തിലക്.

0: ബിച്ചു തിരുമലയുടെ വരികൾക്ക് വി സി ജോർജ് ഈണം നൽകി രാധിക തിലക് ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
8: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
9: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
10: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ. നമുക്കും വേണ്ടേ സോളാർ?
12: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
11: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
12: അതെങ്ങനെ?
11: ഒരു ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
12: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
13: ജില്ലാ ലൈബ്രറി കൌൺസിൽ 6 താലൂക്കുകളിലെ അംഗ ഗ്രന്ഥശാലകളിലെ ലൈബ്രറിയന്മാർക്ക് ഇന്ന് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ, പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പബ്ലിക് സോഫ്റ്റ്വെയർ പരിശീലനം 2ാം ഘട്ടം സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ മാസം 29, 30, ഈ മാസം 1, 2, 3 തീയതികളിൽ നടന്ന പരിശീലനത്തിൽ പങ്കെടുക്കാത്ത ലൈബ്രറിയന്മാർ ഇന്ന് രാവിലെ 10 മണിക്ക് എത്തണമെന്ന് പാലക്കാട് ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. പാചകവാതക സിലിണ്ടറുകൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ മലപ്പുറം ജില്ലാ സപ്ലൈ ഓഫീസിലെ വാർ റൂം നമ്പറിൽ അറിയിക്കാം. നമ്പർ പറയാം, 04832749912. ഒരു നമ്പർ കൂടിയുണ്ട്, 9188527392. പാലക്കാട് ജില്ലയിലെ ചാത്തന്നൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇന്ന് രാവിലെ 9:30 ജോബ് ഫെയർ നടത്തും. യോഗ്യത 10ാം ക്ലാസ്, +2 ഡിഗ്രി. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ പറയാം, 9495 9999721. കേരള വനം വകുപ്പ്, ഉത്തരമേഖല സാമൂഹിക വനവത്കരണ വിഭാഗം 2026-27 സാമ്പത്തിക വർഷം കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രകൃതി പഠന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന

0: ഏകദിന പ്രകൃതി പഠന ക്യാമ്പിന് സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ പരമാവധി 40 പേർ അടങ്ങുന്ന പഠന സംഘങ്ങൾക്കാണ് ക്യാമ്പ് അനുവദിക്കുക. ക്യാമ്പിലേക്കും തിരിച്ചുമുള്ള യാത്രാ ചെലവ് വിദ്യാലയങ്ങൾ വഹിക്കണം. ഭക്ഷണം പ്രകൃതി പഠന കേന്ദ്രങ്ങളിൽ നൽകും. പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. നിർദ്ദിഷ്ട ഫോറത്തിൽ തയ്യാറാക്കിയ അപേക്ഷ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ ഡിവിഷൻ, വനശ്രീ മാത്തോട്ടം, അരക്കിണർ പോസ്റ്റ്, കോഴിക്കോട് 673028 എന്ന വിലാസത്തിൽ അടുത്ത മാസം 15 ലഭിക്കണം. ഫോൺ നമ്പർ പറയാം: 8547603871, 8547603871.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
5: രംഗഗീതം
4: ബുധൻ രാവിലെ 8:20.
6: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
4: 9847341588.
7: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പി എക്സ്പ്രസ് 7:33, 20910 പോർബന്ദർ കൊച്ചുവേളി എക്സ്പ്രസ് 7:58, 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 തിരൂർ സ്റ്റേഷനിൽ കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട്ട് നിലമ്പൂർ പാസഞ്ചർ 7:56, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51, 5632 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.
8: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തുംപാടം, തൃശൂർ. ആരോഗ്യജാലകം.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം.
9: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
10: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
11: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തരാ. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: ദൃശ്യം കണ്ണാശുപത്രി.
12: കൃത്യമായ ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലാത്തതിനാൽ നിപ്പ രോഗം വരാതെ ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിപ്പ രോഗത്തിനെതിരായിട്ടെടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് സംസാരിക്കുന്നു മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
13: രോഗമുള്ളവരെ കൈകാര്യം ചെയ്യുന്നവർക്കാണ് ഏറ്റവും ഈ രോഗം പകരാൻ സാധ്യത ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം രോഗമുള്ള, ഇപ്പോൾ മസ്തിഷ്ക ജ്വരമുള്ളവരോ അല്ലെങ്കിൽ ശ്വാസമുട്ട്, പനിക്ക് ശേഷം ശ്വാസമുട്ടായിട്ട് വരുന്ന രോഗമുള്ളവരോ ഒക്കെ ആണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ഏത് രോഗമുള്ള ആൾക്കാരാണെങ്കിലും അവരെ പരിചരിക്കുമ്പോൾ പരിചരിക്കുന്ന ആളും രോഗിയും പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. ഇപ്പോൾ ഒരു ചുമയിലൂടെ പകരുന്ന അല്ലെങ്കിൽ വായുവിലൂടെ, കണങ്ങളിലൂടെ പകരുന്ന രോഗമാണെങ്കിൽ ഒരു രോഗിയും ഈ പരിചരിക്കുന്ന ആളും മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള അസുഖം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ കോവിഡിൽ അത് കണ്ടതാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ വീട്ടിൽ പ്രായമായ ആൾക്കാരെ പരിചരിക്കുമ്പോൾ പോലും നമ്മൾ അത്ര ഒരു മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ അത്തരം രോഗം പകരാതിരിക്കും. അപ്പോൾ ഇത്തരം രോഗികളെ പരിചരിക്കുമ്പോൾ അത് നിപ്പയാവണമെന്നില്ലല്ലോ, നമുക്ക് അറിയില്ല നിപ്പയാണോ, നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലാണ് നല്ല ഏറ്റവും ശ്രദ്ധ വേണ്ടത്. പിന്നെ രോഗിയെ പരിചരിക്കുമ്പോൾ കരിക്കും മുന്നേയും അതിന് ശേഷവും കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. അത് രണ്ടാമത്തെ കാര്യം.

0: പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോഴും സംശയിക്കുന്ന ഈ വവ്വാലുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മളിലേക്ക് പകരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, ഇതിൻ്റെ സ്രവങ്ങൾ ആയ പ്രതലങ്ങൾ വൃത്തിയാക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വീടുകളുടെ ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ വവ്വാൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ യൂറിനും ഫീസസൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കും ഏറ്റവും ഏർലി മോർണിംഗ് എണീറ്റിട്ട് വൃത്തിയാക്കുന്നത്, ആ സമയത്ത് നമ്മൾ ഒന്നുകിൽ ഗ്ലൗ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കൈ സോപ്പിട്ട് കഴുകുക. സോപ്പിട്ട് കഴുകുക എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ് കൈ സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ് ഏത് രോഗത്തിനും പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഏതെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട് ട്രീസ് ഉണ്ട്. അപ്പോൾ ഈ പഴങ്ങൾ താഴെ വീണത്, അതുപോലെ പോറലുള്ളത്, അതുപോലെ വവ്വാലോ അല്ലെങ്കിൽ മറ്റു ജീവികളോ കടിച്ചതൊക്കെ ആയിട്ടുള്ള പഴങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചപ്പോൾ, നമ്മൾ വീട്ടിലെ പഴങ്ങൾ ആണെങ്കിൽ തന്നെ അത് പറിച്ചു വെച്ച് കഴുകിയതിന് ശേഷം, ഈ കഴുകിയതിന് ശേഷം നമ്മൾ കൈ സോപ്പിട്ട് കഴുകണം. ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം അത്ര കാലമൊക്കെ ഈ വൈറസ് സർവൈവ് ചെയ്യുള്ളൂ. മാക്സിമം ഒരു ഫ്യൂ അവേഴ്സ് മാത്രമാണ് അത് സർവൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതും ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം നമുക്ക് അസുഖം പടരാതെ നോക്കാൻ പറ്റും. ഇപ്പോൾ മറ്റേതെങ്കിലും രീതിയിൽ പറഞ്ഞ പോലെ വവ്വാലിൻ്റെ വിസർജ്യവും മൂത്രവും വൃത്തിയാക്കേണ്ട സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മാസ്കും ഗ്ലൗവും ഒക്കെ ഉപയോഗിക്കുക, അതിനുശേഷം ശരീരം നന്നായിട്ട് വൃത്തിയാക്കുക എന്നാണ് ശ്രദ്ധിക്കുക.
1: കൃത്യമായ ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലാത്തതിനാൽ നിപ്പ രോഗം വരാതെ ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിപ്പയ്ക്കെതിരായി എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
8: സമയം 7 കഴിഞ്ഞ് 16 മിനിറ്റ്. കേൾക്കാം നോവൽ വായന.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
10: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: ഫോൺ 0483280500.
11: എന്താ ചെങ്ങ എന്റെ കാൽമുരി കെട്ടൊക്കെ?
12: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
11: ഈ എന്തിനാണോ പേടിക്കണേ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്? മുട്ടിന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
13: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
14: ഞങ്ങൾ പിന്നാമ്പുറത്തെ വാതിൽ പടവിൽ ആ വർണ്ണ ബലൂണ് നോക്കിയിരുന്നു. കുറെ സമയം പിടിക്കും അതൊന്ന് ഉണങ്ങിക്കിട്ടാൻ. എല്ലാം അറിയാവുന്ന വിദഗ്ധനായി ചമഞ്ഞ് ടോട്ടോക്ക എനിക്കെല്ലാം വിശദീകരിച്ചു തന്നു. കുറേ ഭാഗങ്ങളുള്ള ബലൂൺ ഉണ്ടാക്കാൻ നല്ല മെനക്കെടാ, അറിവുള്ളവരെ അതിന് പുറപ്പെടാവൂ. ആദ്യം ചെറിയ തരം ബലൂൺ മാത്രം ഉണ്ടാക്കിയാൽ മതി, കാരണം അത് കുറെ കൂടി എളുപ്പമാണ്. ഞാൻ തന്നെ ഒരു ബലൂൺ ഉണ്ടാക്കിയ നീ വായ വെച്ച് തരുമോ? നോക്കട്ടെ, അതൊക്കെ ഒരു കാര്യമനുസരിച്ചിരിക്കും. എന്തെങ്കിലും ഒരു കരാർ ഉണ്ടാക്കാനുള്ള സൂത്രമാണത്. എന്റെ ഗോട്ടി ട്രേഡിംഗ് കാർഡ് ശേഖരത്തിൽ നിന്ന് കുറച്ച് അടിച്ചു മാറ്റാനാവും. അത് ആരുമറിയാത്തത്രയും വലുതായിട്ടുമുണ്ട്. നോക്ക് ടോട്ടോക്ക, നീ പറയുമ്പോഴൊക്കെ ഞാൻ തല്ലുകൊടുക്കാറില്ലേ? ഓക്കേ, ആദ്യത്തേത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. എന്നിട്ടും നീ പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തരേണ്ടി വരും. സമ്മതിച്ചു ടോട്ടോക്ക. എന്റെ ബലൂണൊന്നും തൊടേണ്ടി വരാത്ത വിധം ഞാനതൊക്കെ നന്നായി പഠിക്കും, ഞാൻ പ്രതിജ്ഞയെടുത്തു. അതിനുശേഷം എന്റെ തലയിൽ ബലൂൺ എന്ന ചിന്ത മാത്രമായി. അത് എന്റെ ബലൂണായിരിക്കണം. എന്റെ ആ കേമത്തം മനസ്സിലാക്കിയാൽ പോർച്ചുഗയ്ക്ക് എന്ത് അഭിമാനമായിരിക്കും. ഞാനത് കയ്യിൽ പിടിച്ചാട്ടി വരുമ്പോൾ പിങ്കി എന്നെ ആരാധിക്കും. ആ കാര്യം എന്നെ ബാധിച്ചു. രണ്ട് പോക്കറ്റിലും ഗോട്ടികളും ട്രേഡിംഗ് കാർഡും കുത്തി നിറച്ച് ഞാൻ പുറത്തിറങ്ങി. പലതും എന്റെ കയ്യിൽ ഒരേ തരം ഇനിയുമുണ്ട്. ഞാനത് വില കുറച്ച്

0: രണ്ട് ഷീറ്റ് ടിഷ്യൂ പേപ്പർ വാങ്ങും. കൂട്ടുകാരെ ശ്രദ്ധിക്കിൻ, ഒരു ടോസ്റ്റോവിന് 5 ഗോട്ടി, പുതു പുത്തൻ പോലത്തെ ഗോട്ടി. ഒന്നും സംഭവിച്ചില്ല. ഒരു ടോസ്റ്റോവിന് 10 കാർഡ്, ലോത്താമ്മയുടെ കടയിലെ പോലെ തന്നെ വിലക്കുറവ്. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. കുട്ടികളുടെ കയ്യിലൊന്നും പണമുണ്ടായിരുന്നില്ല. റുവോ ദോ പ്രോഗ്രസോ വരെ ഞാൻ എന്റെ കയ്യിലെ സാധനം വിൽക്കാനായി നടന്നു. ഒരൊറ്റ നടത്തത്തിന് റുവാ ബരാവോ ദേ കാപ്പനേമ വരെ എത്തി. എന്നിട്ടും ഒന്നും ഉണ്ടായില്ല. അമ്മൂമ്മയുടെ വീട്ടിൽ പോയാലോ? അവിടെയും പോയി. പക്ഷേ അമ്മൂമ്മ അടുത്തില്ല. എനിക്ക് ട്രേഡിംഗ് കാർഡും വേണ്ട, ഗോട്ടിയും വേണ്ട. നീ ഈ കളിയൊക്കെ മതിയാക്കുക നല്ലത്. അല്ലെങ്കിൽ നീ തന്നെ നാളെ വന്ന് ഇതൊക്കെ വീണ്ടും വാങ്ങിത്തരാൻ പറയും. അമ്മൂമ്മയുടെ കയ്യിലും പണം കാണില്ല എന്നുറപ്പായി. ഞാൻ വീണ്ടും പുറത്തേക്ക് ഓടി. പൊടി പിടിച്ച നിരത്തിന്മേൽ കൂടെ നടന്നിട്ട് എന്റെ കാലുകൾ വൃത്തികെട്ടു. സൂര്യൻ ദാ അസ്തമിക്കാൻ പോകുന്നു. അപ്പോഴാണ് ആ ദിവ്യാത്ഭുതം സംഭവിച്ചത്. സെസേ സെസേ, ഒരു ഭ്രാന്തനെ പോലെ ബിരിക്വിഞ്ഞോ എന്റെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞു വന്നു. ഞാൻ നിന്നെ എല്ലായിടത്തും നോക്കി. വിൽക്കുന്നുണ്ടോ? ഞാൻ എന്റെ പോക്കറ്റിലെ ഗോട്ടികൾ കിലുക്കി കാണിച്ചു. നമുക്കിരിക്കാം. ഞങ്ങൾ തറയിലിരുന്നു. ഞാൻ എന്റെ കച്ചവട സാധനങ്ങൾ നിരത്തി. എത്രയ്ക്കാ? ഒരു ടോസ്റ്റോവിന് 5 ഗോട്ടി, അതേ വിലയ്ക്ക് 10 കാർഡ്. അതിച്ചിരി കൂടുതലാ. എനിക്ക് ദേഷ്യം വന്നു. കൂടുതലാണത്രേ, പെരും കള്ളൻ. ശരിക്കും അതേ വിലയ്ക്ക് 5 കാർഡും 3 ഗോട്ടിയുമാണ് ആളുകൾ വിൽക്കാറ്.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വിഎം ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
5: ശനിയും ഞായറും രാവിലെ 7:50.
4: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
6: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ട അല്ലേ?
10: വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ജില്ലയിലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ അസിസ്റ്റന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം മറ്റന്നാൾ രാവിലെ 10 മണിക്ക് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൌണ്ടിലെ ICDS ഓഫീസിൽ നടക്കും. അംഗീകൃത ബോർഡിൽ നിന്നോ തത്തുല്യ ബോർഡിൽ നിന്നോ 12-ാം ക്ലാസ് വിജയിച്ചവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നതിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം. മുൻ പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വെയിറ്റേജ് ലഭിക്കും. 2026 ജൂൺ 15 40 വയസ്സ് കഴിയരുത്. പങ്കെടുക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികളുടെ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ പറയാം. 9048-49-87 കോഴിക്കോട് ഗവൺമെന്റ് ദന്തൽ കോളേജിൽ ആശുപത്രി വികസന സമിതി മുഖേന ഓർത്തോഡോണ്ടിസ്റ്റിനെ നിയമിക്കും. യോഗ്യത DCI അംഗീകാരമുള്ള ഇന്ത്യയിലെ സ്ഥാപനങ്ങളിൽ നിന്ന് MDS. ഗവൺമെന്റ് DCC@gmail.com എന്ന മെയിലിൽ അടുത്ത മാസം 10 അപേക്ഷ സമർപ്പിക്കാം. അടുത്ത മാസം 16 രാവിലെ 9 മണിക്ക് നടക്കുന്ന സ്ക്രീനിംഗ് പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാകും തെരഞ്ഞെടുപ്പ്. ആവശ്യമായ രേഖകൾ സഹിതം എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് www.gdccozhikode.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ആനക്കട്ടി, ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നതിന് ഈ മാസം 23 രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ച നടത്തും. യോഗ്യത B.Pharm അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി. കേരള ഫാർമസി രജിസ്ട്രേഷനും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും.

0: സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം പങ്കെടുക്കണമെന്ന് ആനക്കട്ടി കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സായാഹ്ന ഒപിയിലേക്ക് ഫാർമസിസ്റ്റ് നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 23 രാവിലെ 10:30 പുളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഗവൺമെന്റ് അംഗീകൃത ഡി ഫാം ബി ഫാം കോഴ്സ് പാസ്സായിരിക്കണം. കേരള ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. താൽപര്യമുള്ളവർ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0483 2950 900 0483 2950 900.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 കഴിഞ്ഞ് 24:50. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.
2: നമസ്കാരം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. PM കിസാൻ സമ്മാൻ നിധി 23 ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68th ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: മയൂർഭഞ്ചിലെ പഹാത്പൂർ ഗ്രാമത്തിലെത്തുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള നൈപുണ്യ വികസന കേന്ദ്രം, പഹാത്പൂർ സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ 2nd വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിൽ 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. പിന്നീട് പശ്ചിമബംഗാളിലെ താരകേശ്വരിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: PM കിസാൻ സമ്മാൻ നിധി 23rd ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ US ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പുരോഗമിക്കുമ്പോൾ രാജ്യതാൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ച് ഇന്ത്യ. UN ഹൈക്കമ്മീഷണറുടെ വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള സംവാദത്തിനിടെ പാകിസ്ഥാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് PS നരസിംഹ, AS ചന്ദ്രകർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ

0: ഒഴിവാക്കാനുള്ള പൌരന്മാരുടെ അവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യുജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലും ഭാരത് പാസ്പോർട്ട് സേവാ പരിപാടിയിലൂടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായതായി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക റീജിയണൽ പാസ്പോർട്ട് ഓഫീസർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നയങ്ങൾ ഇന്ത്യയെ ഒരു വിശ്വബന്ധുവായി ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഏറെ ബഹുമാനപൂർവ്വമാണ് ലോകം നോക്കിക്കാണുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: As our foreign policy establishes India as a Vishwa Bandhu, the Indian passport is treated with respect and with confidence internationally. Our responsibility is to ensure that the process of obtaining this document remains a matter of right, not as a struggle.
0: സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള കർമ്മസമിതി FATFന്റെ അടുത്ത വൈസ് പ്രസിഡന്റായി ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ വിവേക് അഗർവാളിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഏറെ അഭിമാനം നൽകുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. NDA നയിക്കുന്ന കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നു. മിഷൻ ലൈഫ് സംരംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിനിലും അദ്ദേഹം പങ്കുചേർന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവരുടെ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് വെടിനിർത്തലിന് സംബന്ധിച്ച് ഇസ്രയേലും ഹിസ്ബുല്ലയും. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിലുണ്ടായ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് US ഇറാൻ സമാധാന ചർച്ചകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായിട്ടാണ് വെടിനിർത്തലിനെ കണക്കാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇറാനും ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ 2-0 പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബ്രസീൽ ഹെയ്റ്റി മത്സരം പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് രാവിലെ 8:30 തുർക്കിയെ പരാഗ്വേ മത്സരം നടക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽഹാപൂരിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള

0: വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
1: പെരിന്തൽമണ്ണ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
2: നോർമൽ പ്രസവം 6000 രൂപ, സിസേറിയൻ 12000 രൂപ.
1: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 0493-298300.
3: ഇന്നത്തെ ഗാനം.

മോഹനരാഗത്തിന്റെ വശ്യത ഒട്ടും ചോർന്നു പോകാതെ എൽ പി ആർ വർമ്മ സംഗീതം നൽകിയ ഗാനം. വയലാറിന്റെ രചനയിൽ പിറന്ന 1973 തൊട്ടാവാടി എന്ന സിനിമയിലെ ഉപാസന എന്ന ഗാനം. ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്, ലഹരി മാഫിയയുടെ ഉന്മൂലനം ലക്ഷ്യമാക്കിക്കൊണ്ട് കേരള പോലീസ് ആരംഭിച്ച ഈ പുതിയ പദ്ധതി അതിന് ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ മരണത്തിലേക്കുള്ള കുറുക്കുവഴി എന്ന അർത്ഥവത്തായ വിശേഷണമുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗം തലമുറയെ കാർന്നു തിന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നാടിന്റെ സാമൂഹിക സ്ഥിതിയും ഉത്പാദനക്ഷമതയും മോശം വരുന്ന തരത്തിൽ മയക്കുമരുന്നിന്റെ വളർച്ച അനുവദിച്ചുകൂടാ. മനുഷ്യ വലിച്ചെറിയൂ നിന്റെ വിഷപാത്രമെന്ന് മലയാളികളെ ഉദ്ബോധിപ്പിച്ച വയലാറിന്റെ രചന, ഭാവഗായകന്റെ ശബ്ദം കേൾക്കാം ഇന്നത്തെ ഗാനമായി ഉപാസന ഉപാസന.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് വർഷ കെ പി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ.
4: ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. സാങ്കേതികമായി ഏറ്റവും വികസിതമായ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വെള്ളം കോരണ്ട മോട്ടോറുണ്ട്, അലക്കണ്ട വാഷിംഗ് മെഷീനുണ്ട്, ഡിഷ് വാഷറുണ്ട്, ഭക്ഷണം കഴിക്കാൻ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് നെല്ല് ഉണ്ടാക്കി ഉണക്കിയെടുക്കേണ്ട, ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും, നടക്കേണ്ട, കാറും ബൈക്കും ബസ്സും ഉണ്ട്, ഉറങ്ങാൻ നല്ല ബെഡുണ്ട്, പക്ഷെ ഉറക്കമില്ല, എല്ലാ സുഖസൗകര്യമുണ്ട്. ഇത്രയൊക്കെ സുഖസൗകര്യങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യർ എന്തുകൊണ്ടായിരിക്കാം ഇത്രയും സ്ട്രെസ് അനുഭവിക്കുന്നത്? ഒരു കാലത്ത് വിവരങ്ങൾ ലഭിക്കാൻ ദിവസങ്ങൾ കാത്തു നിൽക്കേണ്ടി വന്നിരുന്നു, ഇന്നൊരു നിമിഷം മതി. ഒരു കാലത്ത് ആളുകൾ കത്തെഴുതിയിരുന്നു, പക്ഷേ ഇന്ന് സെക്കൻഡുകൾക്കുള്ളിൽ സന്ദേശങ്ങൾ അയക്കുന്നു. സൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചു, പക്ഷെ സമാധാനം വർദ്ധിച്ചോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യം. ലോകമെമ്പാടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് സമ്മർദ്ദം, ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ജീവിതശൈലി രോഗങ്ങൾ, മാനസിക ക്ഷീണം, ഏകാന്തത മുതലായവ. ഇതിലെല്ലാത്തിൻ്റെയും വേരുകൾ നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ടാണ് യോഗയ്ക്ക് മുമ്പത്തേക്കാളും പ്രസക്തിയേറുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നോക്കാം. ഒരു മരം വെട്ടുകാരൻ ദിവസം മുഴുവൻ മരം വെട്ടുകയായിരുന്നു. അവന്റെ സമീപത്ത് മറ്റൊരാളും ജോലി ചെയ്തു. പക്ഷേ അയാൾ ഇടയ്ക്കിടെ വിശ്രമിക്കുന്നതായി തോന്നി. വൈകുന്നേരമായപ്പോൾ കൂടുതൽ മരം വെട്ടിയത് വിശ്രമിച്ച ആളായിരുന്നു. ആദ്യത്തെ മനുഷ്യൻ അത്ഭുതപ്പെട്ടു. നീ ഇത്രയും വിശ്രമിച്ചിട്ടും എങ്ങനെ കൂടുതൽ ജോലി ചെയ്തു? അവൻ മറുപടി പറഞ്ഞു, ഞാൻ ഓരോ ഇടവേളകളിലും എന്റെ കോടാലി മൂർച്ച കൂട്ടുകയായിരുന്നു. നമ്മുടെ മനസ്സും അതുപോലെയാണ്. മനസ്സിന്റെ എഫിഷ്യൻസി, അതിന്റെ ശാന്തമായ അവസ്ഥ നിലനിർത്താൻ, മനസ്സിന്റെ മൂർച്ച കൂട്ടാൻ യോഗ സഹായിക്കുന്നു. നാം ജോലി ചെയ്യുന്നു, ഓടുന്നു, ആശങ്കപ്പെടുന്നു, പരിഭ്രാന്തരാകുന്നു, ഇതിനിടയിൽ മനസ്സിന്റെ മൂർച്ച കൂട്ടാൻ അല്പം യോഗ ചെയ്യാം. BKS അയ്യങ്കാർ പറഞ്ഞിരുന്നു, യോഗ ടീച്ചസ് അസ് ടു ക്യൂർ വാട്ട് നീഡ് ടു ബി എൻഡ്യൂർഡ് ആൻഡ് എൻഡ്യൂർ വാട്ട് കനോട്ട് ബി ക്യൂർഡ്. അതായത്, മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളെ മാറ്റാനും മാറ്റാൻ കഴിയാത്തവയെ സമാധാനത്തോടെ സ്വീകരിക്കാനും യോഗ പഠിപ്പിക്കുന്നു. നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നമ്മെ സന്തോഷത്തോടെ ഇരിക്കാനും പ്രവർത്തിക്കാനും യോഗ പഠിപ്പിക്കുന്നു. അതുകൂടാതെ

0: യോഗ നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൂട്ടുന്നു. അതായത് നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറൽ കണക്ഷൻ സ്ഥിരമായ ഒന്നല്ല, അത് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ. ഡോക്ടറുടെ ഫോൺ നമ്പർ 9880641078. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9880641078.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ
2: തിങ്കൾ രാവിലെ 8:20.
5: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
2: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഓപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
6: സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. കേൾക്കാം കാവ്യധാര.
7: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. കാവ്യധാര പ്രായോജകർ
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ? എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
9: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
10: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ.
7: ബുക്കിംഗിന് 0483280500.
11: കാവ്യധാര
12: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
13: ബാലാമണിയമ്മ എഴുതിയ കുട്ടികൾക്കിടയിൽ എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. ശർമ്മിള സന്ദീപ്.

0: ബാലാമണിയമ്മ എഴുതിയ കുട്ടികൾക്കിടയിൽ എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ശർമിള സന്ദീപ്.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: പ്രിയപ്പെട്ടവരെ, ഇന്ന് FM ശുഭദിനത്തിന് ശേഷം കേൾക്കാം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഏവർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 0483 295 0300, 0483 295 800. ഓർക്കുക, ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി FM ശുഭദിനത്തിന് ശേഷം.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: ഇന്ന് 10:15 ഫുട്ബോൾ ബീറ്റ്സ് ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടിയാണ്. 11:30 കേൾക്കാം ഹലോ യൂത്ത് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. ഈ രണ്ട് പരിപാടികളിലേക്കും നിങ്ങൾക്ക് വിളിക്കാം. നമ്പറുകൾ 0483 295 0300, 0483 295 800. ഹലോ യൂത്തിലെ ഇന്നത്തെ വിഷയം അന്താരാഷ്ട്ര സംഘടനകൾ.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
7: അത്യാധുനിക സൗകര്യങ്ങളുമായി സൈമൺസ് ഐ ഹോസ്പിറ്റൽ.
8: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോ പ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
7: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി, കൂടാതെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ സേവനവും.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
9: ആകാശവാണി മഞ്ചേരി FM നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മഴക്കാലം പ്രകൃതിയുടെ അനുഗ്രഹമാണ്. എന്നാൽ അല്പം ജാഗ്രത കുറഞ്ഞാൽ അത് ദുരന്തമായി മാറും. അതുകൊണ്ടുതന്നെ ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് ജാഗ്രതയിൽ മലപ്പുറം ജില്ലയിൽ മഴക്കാലത്തെ സുരക്ഷിതമായി നേരിടാൻ എടുത്തിരിക്കുന്ന മുൻകരുതലുകളെക്കുറിച്ച് മലപ്പുറം ജില്ലയുടെ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ ഇൻചാർജ് ആയ ജയശ്രീ എസ് വാര്യർ സംസാരിക്കുന്നു.
10: ദുരന്തങ്ങളെ നേരിടാൻ ജില്ലാതലത്തിൽ എല്ലാ വകുപ്പുകളെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി മഴക്കാല മുന്നൊരുക്ക യോഗങ്ങൾ നടത്തുകയും ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ

0: രൂപിപ്പിക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും ജില്ലാതല വകുപ്പ് നോഡൽ ഓഫീസർമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ജില്ലയിലെ ദുരന്ത നിവാരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് 18 മുതൽ 40 വയസ്സുവരെയുള്ള സന്നദ്ധ പ്രവർത്തകരെ ജില്ലയിൽ യുവ ആപ്തമിത്ര പദ്ധതിയുടെ ഭാഗമായി പരിശീലിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഓരോ പ്രദേശത്തെയും ദുർബല വിഭാഗങ്ങളെ കണ്ടെത്തുകയും എമർജൻസി ഇവാക്വേഷന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിലും തയ്യാറെടുപ്പുകളുടെ ഭാഗമായി കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഉപകരണങ്ങൾ ഓരോ പഞ്ചായത്തും ഒരു പ്രത്യേക കെട്ടിടമോ മുറിയോ കണ്ടെത്തി സൂക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ക്യാമ്പുകൾ കണ്ടെത്തുകയും ഇവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശവും പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ രാത്രികാലങ്ങളിൽ വഴിയരികുകളിൽ അന്തിയുറങ്ങുന്നവർക്ക് വേണ്ടുന്ന സൗകര്യം ഒരുക്കാൻ സാമൂഹ്യനീതി വകുപ്പിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വർഷം മലപ്പുറം ജില്ലയിൽ 225 ക്യാമ്പുകൾ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. അതിനായി സ്കൂളുകളും പൊതുകെട്ടിടങ്ങളും വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ സംയുക്ത പരിശോധന നടത്തിയിട്ടുണ്ട്. ഓറഞ്ച് ബുക്ക് പ്രകാരം മഴ കൂടുതലുള്ള സമയങ്ങളിൽ അപകട സാധ്യതാ പ്രദേശത്ത് നിന്ന് താമസിക്കുന്നവരെ ആവശ്യാനുസരണം ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറ്റുന്നതിന് വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിലെയോ അല്ലെങ്കിൽ 48 മണിക്കൂറിലെയോ പെയ്ത മഴയുടെ തോതനുസരിച്ചും അതേപോലെ തന്നെ നാശനഷ്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജില്ലാതലത്തിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. ഇപ്പൊ മഴയുടെ അളവ് 115 മില്ലിമീറ്ററിൽ കൂടുതലാണെങ്കിൽ നിർബന്ധമായും അവരെ ആ സ്ഥലത്ത് നിന്നും മാറ്റി പാർപ്പിക്കേണ്ടതിന്റെ ആവശ്യതയുണ്ട്. അതനുസരിച്ച് നമ്മൾ ജില്ലാതലത്തിൽ നിന്നും വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് സന്നദ്ധ പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നത്. ജില്ലയിൽ ഇതിനായി സിവിൽ ഡിഫൻസ്, ആപ്താ മിത്ര എന്നീ സന്നദ്ധ പ്രവർത്തകർ സജ്ജമാണ്. എല്ലാ വർഷവും മൺസൂൺ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി 25 മുതൽ 30 പേരടങ്ങുന്ന NDRF സേന ജില്ലയിൽ ക്യാമ്പ് ചെയ്യും. ഈ വർഷവും 25 പേർ ക്യാമ്പിലുണ്ട്. ജില്ലയ്ക്ക് മാത്രമായി 501 ആപ്താ മിത്ര വോളണ്ടിയർമാർ ആണുള്ളത്. ഇതിൽ 101 ട്രൈബൽ വോളണ്ടിയേഴ്സ് ആണ്. ഇതുകൂടാതെ ദുരന്ത നിവാരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന 25 ഓളം ഇന്റർ ഏജൻസി ഗ്രൂപ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
1: ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലയുടെ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ ഇൻചാർജ് ആയ ജയശ്രീ എസ് വാര്യർ. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വിളിക്കേണ്ട ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഫോൺ നമ്പർ 8848 9221888, ടോൾ ഫ്രീ നമ്പർ 1077.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 0488522701.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
4: പ്രായോജകർ
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
6: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
7: ആകെ പേടിയാവുന്നു ഡോക്ടർ.
8: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
6: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
3: ഇന്ന് തോറ്റം പാട്ട് കേൾക്കാം. വടക്കൻ കേരളത്തിൽ തെയ്യങ്ങൾക്കും അവയോടനുബന്ധിച്ച് തലേനാൾ കെട്ടിയാടുന്ന തോറ്റം, വെള്ളാട്ടം എന്നിവയ്ക്കും പാടുന്ന അനുഷ്ഠാന പാട്ടുകളെയാണ് തോറ്റം പാട്ടുകൾ അഥവാ സ്തോത്രം പാട്ടുകൾ എന്ന് പറയുന്നത്. പൊതുവെ ദേവീ പരാശക്തിയുടെ സ്തുതികളാണിവ. അതിനാൽ ഭഗവതി പാട്ട് എന്നും ഇതറിയപ്പെടുന്നു. ഇന്ന് തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് RM നാരായണ പെരുവണ്ണാനും സംഘവും.

0: 아, 보따리대봉. 예, 예.
1: ആർ എം നാരായണ പെരുവണ്ണാനും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
3: സമയം 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.
4: FM പ്രധാന വാർത്തകൾ.
3: ടിബി മുക്ത ഭാരത് അഭിയാന്റെ പുരോഗതി വിലയിരുത്തുന്നതിനും ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ഓൺലൈനിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്രമന്ത്രി JP നദ്ദ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. 12th അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ ലോകമെമ്പാടും ആഘോഷിക്കും. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. രാജ്യത്തുടനീളം 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ സാംസ്കാരിക മന്ത്രാലയം പ്രത്യേക അന്താരാഷ്ട്ര യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കും. വിദേശത്ത് 2500 കേന്ദ്രങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. ഭാരതത്തിന്റെ വികസന കുതിപ്പിന് വേഗമേകുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വികസിത് ഭാരത് റോസ്ഗർ യോജന എന്ന് C. സദാനന്ദൻ MP. വികസനഘട്ടത്തിൽ നിന്നും വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതത്തിന്റെ പ്രയാണത്തിന് പദ്ധതി വലിയ മുതൽക്കൂട്ടാകുമെന്നും MP കണ്ണൂരിൽ പറഞ്ഞു. ഈ വർഷത്തെ രാജ്യത്തെ മികച്ച പാസ്പോർട്ട് ഓഫീസ് പുരസ്കാരം കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സ്വന്തമാക്കി. വിദേശകാര്യമന്ത്രാലയമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട രാത്രി 10 അടച്ചു. കർക്കിടകമാസ പൂജകൾക്കായി അടുത്ത മാസം 16 നട വീണ്ടും തുറക്കും. ഖത്തറിൽ ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ശ്രീലങ്കൻ താരം റുമേഷ് തരംഗ പതിരുകയ്ക്ക് കിരീടം. ഇന്ത്യയുടെ നീരജ് ചോപ്ര 3rd ശ്രമത്തിൽ 85.69 മീറ്റർ ദൂരം എറിഞ്ഞെങ്കിലും 4th സ്ഥാനം നേടി ഫൈനൽ കാണാതെ പുറത്തായി.

0: FM പ്രധാന വാർത്തകൾ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
3: പിറ്റാപ്പിളിൽ ഏജൻസീസ്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: തീവണ്ടി സമയം. പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
5: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: ഫോൺ 8129110087.
6: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
8: തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമമാണ് ആദ്യം. ട്രെയിൻ നമ്പർ 2260, കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 2216 07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 18:00 8:51, 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 20631 മാംഗ്ലൂർ ട്രിവാൻഡ്രം സെൻട്രൽ വന്ദേഭാരത് എക്സ്പ്രസ് 9:22 തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരും. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 1636 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: തീവണ്ടി സമയം. പ്രായോജികർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555024.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
11: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
5: രാവിലെ 8:23.
11: പ്രായോജകർ
5: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
11: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
12: ആയിഷ ഗർഭിണിയാണോലേ?
13: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
12: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
14: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
12: തന്നെയോ? അതേതായാലും നന്നായി.
14: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
12: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
13: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഇന്ന് രാവിലെ 9:30 കേൾക്കാം മുഖാമുഖം. പർവ്വതാരോഹക സ്വപ്ന ഇബ്രാഹിമുമായി മുനീർ ആമയോർ നടത്തുന്ന അഭിമുഖത്തിന്റെ അവസാന ഭാഗം മറക്കാതെ കേൾക്കുക. ഇന്ന് രാവിലെ 9:30 മുഖാമുഖം.
15: ദിവസവും കാലത്ത് 6:35
16: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
17: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
18: സുബ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
19: സുബ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
18: സുബ്ന പാം.
20: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
21: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
22: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
21: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
22: CH സെന്റർ മഞ്ചേരി.
21: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
22: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
21: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
22: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
21: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. SSC CGL പരീക്ഷയുടെ ഇംഗ്ലീഷ് വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ടീംമേറ്റ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് ട്യൂട്ടർ റംസീർ.
2: സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകളിലെ പ്രത്യേകിച്ച് CGL, CHSL, MTS തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഏറ്റവും പ്രധാനം നൽകേണ്ട ഒരു സെക്ഷനാണ് ഇംഗ്ലീഷ്. ഈ സെക്ഷനിൽ പരീക്ഷാർത്ഥിയുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പൊതുവായ അറിവും ഗ്രാമർ, സെന്റൻസ് സ്ട്രക്ചർ, വേർഡ് മീനിങ്, കോംപ്രിഹെൻഷൻ എന്നിവയുമാണ് വിലയിരുത്തുന്നത്. SSC എക്സാമുകളിലെ CGL സെക്ഷനെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം: വൊക്കാബുലറി പാർട്ട് ആൻഡ് ഗ്രാമർ പാർട്ട്. വൊക്കാബുലറി പാർട്ടിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ് ആൻഡ് സിനോണിംസ് ആൻഡ് ആന്റോണിംസ്. വൊക്കാബുലറി പാർട്ടിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ്, സിനോണിം ആൻഡ് ആന്റോണിം, ഇതിൽ നിന്നുമാണ് പൊതുവെ ചോദ്യങ്ങൾ വരാറുള്ളത്. മുൻ വർഷത്തെ ചോദ്യപേപ്പറുകൾ സോൾവ് ചെയ്യുന്നതും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, പ്രത്യേകിച്ച് അതിലെ എഡിറ്റോറിയൽ പാർട്ട് സ്ഥിരമായി വായിക്കുന്നതും വൊക്കാബുലറി സ്ട്രോങ് ആക്കുന്നതിനും കോംപ്രിഹെൻഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും സഹായകരമാകും. അതുപോലെ SSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അടങ്ങുന്ന ധാരാളം പുസ്തകങ്ങൾ ലഭ്യമാണ്. അതിൽ തന്നെ പൊതുവെ SSC ആസ്പിരൻസ് റെഫർ ചെയ്യുന്ന ഒരു പുസ്തകമാണ് നിഖിൽ ഗുപ്തയുടെ ബ്ലാക്ക് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി. ഇനി ഗ്രാമർ പാർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ റൂളുകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇവയെക്കുറിച്ചും വ്യക്തമായ അറിവുണ്ടായിരിക്കണം. അടുത്ത ഒരു ഭാഗമാണ് കോംപ്രിഹെൻഷൻ. ഒരു പാസേജ് തരികയും അതിനെ ബേസ് ചെയ്ത് മൂന്നോ നാലോ ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് ഇത്തരം ചോദ്യങ്ങൾ പരിശോധിക്കുന്നത്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ് സെന്റൻസ് റീ അറേഞ്ച്മെന്റ് അഥവാ പാരാജംബിൾ. ഇതിൽ ഓർഡർ ഇല്ലാതെ തരുന്ന വരികളെ മീനിങ് ഫുൾ ഓർഡറുകളാക്കി അറേഞ്ച് ചെയ്യുക എന്നതാണ് ഒരു പരീക്ഷാർത്ഥി ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് ക്ലോസ് ടെസ്റ്റ്, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. തന്നിരിക്കുന്ന പാസേജിലെ വിട്ടുപോയ വാക്കുകൾ ആ പാസേജിന് ആപ്റ്റായ രീതിയിൽ പൂരിപ്പിക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലൂടെ ഒരു വ്യക്തിയുടെ റീഡിംഗ്, അനലൈസിംഗ് ആൻഡ് വൊക്കാബുലറി സ്കിൽസ് പരിശോധിക്കാൻ സാധിക്കും. എ മാൻ ഹു സ്പെൻസ് ടു മച്ച്, സ്പെൻഡ് ത്രിഫ്റ്റ് എന്നാണ് അതിന്റെ ഉത്തരം. അതുപോലെ ഇഡിയം പാർട്ടിൽ നിന്നുള്ള ഒരു ചോദ്യം നോക്കാം. ബ്രേക്ക് ദി ഐസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ടു ഇനീഷ്യേറ്റ് ഓർ സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ എ മീറ്റിംഗ് എന്നാണ്. ഇനി അടുത്തത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഹി വാസ് ആബ്സെന്റ് ഡാഷ് ഹി വാസ് സിക്സ് ഓപ്ഷൻ ബിക്കോസ്, ഡ്യൂറിംഗ്, വൈൽ എന്നിങ്ങനെയാണ്. ഇതിന്റെ ഉത്തരം ബിക്കോസ് ആണ്. ഇതൊരു റീസൺ പോലെ വരുന്നത് കൊണ്ടാണ് ഇതിന് ബിക്കോസ് എന്ന ഉത്തരം വരുന്നത്. അടുത്തത് ആക്റ്റീവ് ടു പാസീവ് എക്സാമ്പിൾ ആണ്. ഷീ റീഡ്സ് ദ ബുക്ക്, ഇത് ആക്റ്റീവ് വോയിസിൽ ആണുള്ളത്. പാസീവിലേക്ക് മാറ്റുമ്പോൾ ദ ബുക്ക് ഈസ് റെഡ് ബൈ ഹെർ. ആക്റ്റീവ് പാസീവ് വോയിസുകളും റിപ്പോർട്ടിംഗ് സ്പീച്ചുകളും ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റേതായ റൂളുകളുണ്ട്. അത് മനസ്സിലാക്കിയ ശേഷം മാത്രം അതിന് ഉത്തരങ്ങൾ ചെയ്യുക. അടുത്തതായി സ്പീച്ചിംഗ് റിപ്പോർട്ടിംഗ് ഓർ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ചോദ്യമാണ്. മൈക്കിൾ ആസ്ക്ഡ് ടോം ആർ യു മാരീഡ്, ഇത് ഡയറക്റ്റ് ഫോമിൽ ആണുള്ളത്. ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ മൈക്കിൾ ആസ്ക്ഡ് ടോം വെദർ ഹി വാസ് മാരീഡ് എന്ന് മാറും. SSC പരീക്ഷകളിലെ ഇംഗ്ലീഷ് പാർട്ട് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഭാഗങ്ങളിൽ ഒന്നാണ്. എല്ലാ ദിവസവും വൊക്കാബ് സെക്ഷൻ നോക്കുകയും അതിന് കൃത്യമായ ഇടവേളകളിൽ റിവിഷനും ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ഗ്രാമർ പ്രാക്ടീസ് ചെയ്യുക, പറ്റാവുന്നത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ സോൾവ് ചെയ്യുക, ദിവസവും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുവാൻ ശ്രമിക്കുക. റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള റിവിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്.
1: SSC CGL പരീക്ഷയുടെ ഇംഗ്ലീഷ് വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ടീംമേറ്റ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് ട്യൂട്ടർ റംസീർ.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
4: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
3: ഫോൺ 9495777174.
0: കരിയർ ടിപ്സ്.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
5: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
6: ETU എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തോലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
7: സാഹിത്യ, സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
6: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
4: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
1: മിലിക്സ് ഡിഷ് വാഷ്,
0: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
1: ലോവ വാഷിംഗ് സോപ്പ്,
0: പിങ്ക് വാഷിംഗ് പൗഡർ,
1: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
0: ഫോൺ 8078078540.
1: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജന്റ്സ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
2: സൈബർ ജാലകം. റേഡിയോ കേൾക്കാനും ഒപ്പം സ്വന്തമായി ഒരു റേഡിയോ ചാനൽ തുടങ്ങാനും സഹായിക്കുന്ന ആപ്പിനെ കുറിച്ച് അറിയാമോ?
3: റേഡിയോയോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്ന് സ്വന്തമായി ഒരു റേഡിയോ ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആഗ്രഹം തോന്നിയവർക്ക് ഒരു എളുപ്പമാർഗമുണ്ട് കേട്ടോ. ലക്ഷങ്ങളൊന്നും മുടക്കാതെ തന്നെ സ്വന്തമായി ഒരു റേഡിയോ ചാനൽ തുടങ്ങാം. ലോകമെങ്ങുമുള്ള ശ്രോതാക്കളെ അതിലോട്ട് ആകർഷിക്കുകയും ചെയ്യാം. അത്തരത്തിലുള്ള ഒരാപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ആപ്പിൻ്റെ പേര് സെനോ റേഡിയോ. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. സ്പെല്ലിംഗ് ZENO, സെനോ റേഡിയോ. ഇതിനകത്ത് ലോകമെങ്ങുമുള്ള വിവിധ റേഡിയോ നിലയങ്ങൾ ശ്രവിക്കുവാനുള്ള സൗകര്യവും ഉണ്ട്. ഇനി നിങ്ങൾക്ക് റേഡിയോ ചാനൽ തുടങ്ങുവാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷനും ലഭ്യമാണ്. അതിന് 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് പലരുടെ കാര്യത്തിലും പ്രായോഗികമാകണമെന്നില്ലല്ലോ. എന്നാൽ അതിനും ഒരു പരിഹാരമുണ്ട്. ആകെ നിങ്ങൾ ഉണ്ടാക്കിയത് 1 മണിക്കൂർ പ്രോഗ്രാമാണ് എന്ന് കരുതുക. എന്നാലും ഈ 1 മണിക്കൂർ പ്രോഗ്രാമിനെ ലൂപ്പ് ചെയ്ത് നിരന്തരം ഇങ്ങനെ പ്ലേ ചെയ്യുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യുവാൻ പറ്റും. അതായത് നിങ്ങളുടെ റേഡിയോ നിലയം ആര് എപ്പോൾ കേട്ടാലും അതിൽ അപ്പോൾ പരിപാടികൾ ഉണ്ടാകും എന്നർത്ഥം. ഇനി പോഡ്കാസ്റ്റുകളായി കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പ്രോഗ്രാമുകൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണോ? അതിനും സാധിക്കും. അപ്പോൾ റേഡിയോ നിലയങ്ങളെ കേൾക്കുവാനും റേഡിയോ ചാനൽ സ്വന്തമായി സൃഷ്ടിച്ച് മാനേജ് ചെയ്യുവാനും സഹായിക്കുന്ന ആപ്പാണ് സെനോ റേഡിയോ. നിങ്ങൾക്കിനി 24 മണിക്കൂറും സ്വന്തമായി പ്രക്ഷേപണം ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാം. ആപ്പിന്റെ സ്പെല്ലിംഗ് ഒരിക്കൽ കൂടി, ZENO, സെനോ റേഡിയോ.
2: സൈബർ ജാലകം.
1: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം. പ്രായോജകർ
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
7: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
7: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
6: കണ്ടംകുളത്തി പ്രസവരക്ഷ.
8: സമയം 8:16.
2: രസമുകുളം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ആരോഗ്യപ്രദവും രുചികരവുമായ ഒരു ചീര പരിപ്പ് കറിയാണ്. ആദ്യം ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് തുവരപ്പരിപ്പ്, ചീര അരിഞ്ഞത് 2 കപ്പ്, 2 സവാള, 1 തക്കാളി, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ തൈര്, കടുക്, ജീരകം എന്നിവ 1/2 ടീസ്പൂൺ വീതം, 3 വറ്റൽമുളക്, 2 ഗ്രാമ്പു, വെളിച്ചെണ്ണ, കറിവേപ്പില, ഉപ്പ് എന്നിവ ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം കഴുകി വൃത്തിയാക്കിയ തുവരപ്പരിപ്പ് ഒരു പ്രഷർ കുക്കറിലേക്കെടുത്ത് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ 1 സവാള, പച്ചമുളക്, വെളുത്തുള്ളി അല്ലികൾ, തക്കാളി കഷ്ണങ്ങൾ, ഇഞ്ചി, കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്

0: രണ്ട് ഗ്രാമ്പു എന്നിവ ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ജീരകവും പൊട്ടിച്ച് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് വഴറ്റിയ ശേഷം ബാക്കിയുള്ള സവാള അരിഞ്ഞത് ചേർത്ത് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റണം. സവാള മൂത്ത് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീര അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. ചീര ഒന്ന് വാടി വരുമ്പോൾ തീ കുറച്ചുവെച്ച് കാശ്മീരി മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഇളക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് കൂടി ചേർക്കാം. മസാല തയ്യാറായി കഴിഞ്ഞാൽ കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കറി നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ അടുപ്പിൽ നിന്നും വാങ്ങിവെക്കാം. ഇപ്പോൾ നമ്മുടെ ചീര പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയണോ? കേട്ടോളൂ. ആദ്യം കഴുകി വൃത്തിയാക്കിയ തുവരപ്പരിപ്പ് ഒരു പ്രഷർ കുക്കറിലേക്കെടുത്ത് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ ഒരു സവാള, പച്ചമുളക്, വെളുത്തുള്ളി അല്ലികൾ, തക്കാളി കഷ്ണങ്ങൾ, ഇഞ്ചി, കറിവേപ്പില, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, 2 ഗ്രാമ്പു എന്നിവ ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ജീരകവും പൊട്ടിച്ച് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് വഴറ്റിയ ശേഷം ബാക്കിയുള്ള സവാള അരിഞ്ഞത് ചേർത്ത് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റണം. സവാള മൂത്ത് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീര അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. ചീര ഒന്ന് വാടി വരുമ്പോൾ തീ കുറച്ചുവെച്ച് കാശ്മീരി മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഇളക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് കൂടി ചേർക്കാം. മസാല തയ്യാറായി കഴിഞ്ഞാൽ കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കറി നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ അടുപ്പിൽ നിന്നും വാങ്ങിവെക്കാം. ഇപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ചീര പരിപ്പ് കറി തയ്യാറായി.
1: രസമുകുളം.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
2: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
4: സാന്ത്വനത്തിന്റെ കരസ്പർശം.
6: മൗലാന IVF പെന്തൽമണ്ണ സമർപ്പിക്കുന്നു
7: ഗാനമാധുരി.
6: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ, പെന്തൽമണ്ണ.
7: ഫോൺ 0493-262-262.
8: കുഞ്ഞു സ്വപ്നങ്ങൾ വലുതാണ്.
9: അച്ഛനും അമ്മയും ആകാനുള്ള നിങ്ങളുടെ കുഞ്ഞു സ്വപ്നങ്ങളെ മൗലാന IVF യാഥാർത്ഥ്യമാക്കുന്നു.
8: 25 വർഷത്തിലേറെ സേവന പാരമ്പര്യത്തോടെ വന്ധ്യതാ നിവാരണ ചികിത്സകൾ ഉയർന്ന വിജയ നിലവാരത്തിലും കുറഞ്ഞ ചികിത്സാ നിരക്കിലും ചെയ്തു വരുന്നു.
9: മൗലാന IVF, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഫോൺ 0493-262-262.

ഒരു ഗസലിനും ലളിതഗാനത്തിനുമിടയിൽ നിൽക്കുന്ന ആകാശവാണി ലളിതഗാനം. കായാമ്പൂമിഴികളിൽ സാഗരം തുളുമ്പിയോ, രാഗം നിറഞ്ഞു നിൻ മൗനം തുളുമ്പിയോ. രവീന്ദ്രൻ ചെന്നിലോടിന്റെ ഈരടികൾക്ക് കെ പി ഉദയഭാനുവിന്റെ മനോഹരമായ ഈണം ജി വേണുഗോപാൽ പാടുന്നു.

0: രവീന്ദ്രൻ ചെന്നിലോടിന്റെ വരികൾക്ക് കെ പി ഉദയഭാനു സംഗീതം നൽകി ജി വേണുഗോപാൽ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: മൗലാന IVF പെരിന്തൽമണ്ണ
2: ഗാനമാധുരി സമാപിക്കുന്നു.
1: പ്രായോജകർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-262-262.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
6: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: മെഡിസപ് ആനുകൂല്യങ്ങൾ.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
6: ഫോൺ 8078788881.
7: പ്രിയപ്പെട്ടവരെ, FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഉത്തരം NH 44. NH 44 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ശ്രീനഗറിനെ തെക്കേ അറ്റത്തെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന പാതയാണിത്. ഏകദേശം 3745 കിലോമീറ്റർ നീളമുള്ള ഈ ഹൈവേ ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: പ്രായോജകർ ഡോക്ടർ പ്രിൻസ്.

0: പാർട്ടിസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി തൃശൂർ.
1: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
6: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്താവിഷയം ഇതായിരുന്നു: നിങ്ങൾക്ക് പറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇഴയുക. പക്ഷെ നിങ്ങൾ എന്തു തന്നെ ചെയ്താലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയറുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. FM ശുഭദിനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആതിര IP, ഒപ്പം P ഷാജി. ഏവർക്കും നന്മകൾ നേർന്ന് വിട പറയുന്നു. FM ശുഭദിനം ഇനി നാളെ രാവിലെ 6:55.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 10 സെക്കൻഡും.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം
2: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ചിത്രമഞ്ജരി.
4: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
5: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
4: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
6: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
4: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
6: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
4: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
0: സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നലെ സംഭവ ബഹുലമായ ദിവസമായിരുന്നു അല്ലേ? നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചു. അതിൻ്റെ അവലോകനം നാം ഓരോരുത്തരും നമുക്ക് വ്യക്തിപരമായിട്ടും അതേപോലെ നമ്മുടെ നാടിന് നമ്മുടെ സമൂഹത്തിന് ഈ വരാൻ പോകുന്ന വർഷങ്ങളിൽ എന്തൊക്കെ മാറ്റം വരും, അതേപോലെ തന്നെ നമ്മുടെ ജില്ലയ്ക്ക് എന്തൊക്കെ മാറ്റം വരും, ഇങ്ങനെയുള്ള ചർച്ചകൾ പോയി. മറ്റൊരു ഭാഗത്ത് വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുകയാണ്. ആ ഫുട്ബോളിൻ്റെ മത്സരങ്ങൾ ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായി നടക്കുന്ന മത്സരങ്ങളുടെ ആ ഒരു കാഴ്ച, അതിലെ ചർച്ച അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു സമയം നമുക്ക് ചിത്രമഞ്ചരിയിലൂടെ ഒത്തുചേരാം. ഇന്നത്തെ ചിത്രമഞ്ചരിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ അറിയാമല്ലോ, നമ്മൾ പതിവ് പോലെ പറയുന്നത് 0483

2 9 5 0 3 0 0 ഒരു നമ്പർ കൂടെയുണ്ട്, 0 4 8 3 2 9 5 0 8 0 0. ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കിടാം, ഒപ്പം നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് ആവശ്യപ്പെടാം. അപ്പം വിളിച്ചു തുടങ്ങിക്കോളൂ. നമ്പർ ഞാൻ വീണ്ടും പറയാം, 0 4 8 3 2 9 5 0 3 0 0 2 9 5 0 8 0 0.

ഇന്നത്തെ ചിത്രമഞ്ചിരിൽ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഷാജി, എന്നോടൊപ്പം ആതിര ഐ പി. സ്റ്റുഡിയോ സഹായം ആതിര ഐ പി. സാങ്കേതിക സഹായം നൽകുന്നത് ലിജീഷ് കിഴിശ്ശേരി, റോബിൻ വർഗീസ്. അപ്പോൾ ശ്രോതാക്കളെ വിളിച്ചു തുടങ്ങിക്കോളൂ ഇന്നത്തെ ചിത്രമഞ്ചിരി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക്.

ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 2950300 2950800 0. എസ് ടി കോഡ് 04 83.

നമുക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ആദ്യത്തെ ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ.
1: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ഹലോ
1: ഹലോ.
0: ഹലോ, നമസ്കാരം. സ്വാഗതം ചിത്രമഞ്ജരി പരിപാടിയിലേക്ക്.
1: നമസ്കാരം മാഷേ.
0: ആരായിരുന്നു?
1: ഞാൻ രാജൻ, പാലോട്.
0: രാജൻ നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണല്ലേ.
1: വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്,
0: വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്.
1: വിളിക്കാൻ ചിലപ്പോൾ കിട്ടാറില്ല, അതാണ് വിഷയം.
0: ഏതായാലും ഇന്ന് കിട്ടിയല്ലോ.
1: ഇന്ന് കിട്ടി.
0: പാലോട് നിന്നാണ് വിളിക്കുന്നത്.
1: അതെ അതെ.
0: എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ?
1: വിശേഷം ഇന്നിപ്പം മഴ വലുതായിട്ടില്ല, അതാണ് മെയിൻ വിശേഷം.
0: ശക്തമായ മഴ ഇന്നില്ല അല്ലേ?
1: ഇല്ല ഇല്ല.
0: എങ്കിലും അങ്ങ് ഒറ്റപ്പെട്ട മഴയ്ക്ക്
1: സാധ്യതയുണ്ട്.
0: കാർമേഘമൊക്കെ ഉണ്ട്.
1: ഉണ്ട്.
0: പിന്നെ ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഓ, ഞാന് കസേര വരിച്ചിലാണ് ജോലി. കസേര നീട്ട്
0: മുമ്പ്
1: പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു പാട്ട് വേണം.
0: പാട്ട് വെച്ചുതരാലോ. അതിനല്ലേ, ഏത് പാട്ടാ വേണ്ടത് പറയൂ.
1: എത്ര ചിരിച്ചാലും ചിരി തീരുമോ നിന്റെ ചിത്തിരപ്പൂവിതൽ ചുണ്ടിൽ.
0: ഏത് ചിത്രത്തിലാണെന്ന് ഓർമ്മയുണ്ടോ? അത്
1: കണ്ണൂർ ഡീലക്സ്.
0: എത്ര ചിരിച്ചാലും ചിരി തീരുമോ. ആ പാട്ട് വെച്ചുതരാലോ.
1: ചിരി തീരുമോ.
0: ആ ചിത്രം കണ്ടിട്ടുണ്ടോ?
1: ഞാൻ യൂട്യൂബിൽ കണ്ടു.
0: അതെ അല്ലേ.
1: യൂട്യൂബിൽ കണ്ടു എന്ന് പറഞ്ഞാൽ കേട്ടു. ഞാൻ ടോട്ടലി ബ്ലൈൻഡ് ആണ്. കേട്ടു.
0: ഒരുപാട് എന്താ പറയാ, വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഗാനമാണ് അല്ലേ.
1: അതെ, ഉമ്മർ നസീറൊക്കെ.
0: 50 വർഷത്തോളം പഴക്കമുണ്ട് അല്ലേ. ഏകദേശം 70കളിലാണെന്ന് തോന്നുന്നു അതിന്റെ.
1: ആയിരിക്കും, വർഷം എനിക്കറിയില്ല.
0: ഏകദേശം 70കളിലാണെന്നാണ് എനിക്കും തോന്നുന്നത്. ഏതായാലും നല്ല പാട്ടാണ്. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ.
1: ഡെഡിക്കേഷൻ ഉണ്ട്.
0: പറഞ്ഞു.
1: മലപ്പുറത്തുള്ള ഒരു ശ്രീനിവാസൻ, ഒരു സുരേന്ദ്രൻ, ഒരു കോമളം, ഒരു മഞ്ജുഷ, അതായവരെല്ലാം മലപ്പുറമാണ്. പിന്നെ എറണാകുളത്തുള്ളൊരു പ്രദീപ്, ഒരു ആലപ്പുഴയുള്ളൊരു നടേശൻ, ഒരു കുഞ്ഞപ്പൻ, ഇത്രയും പേർക്ക്.
0: ഏതായാലും രാജൻ പറഞ്ഞ പാട്ട് കേൾപ്പിക്കാം. അത് രാജൻ പറഞ്ഞ ആളുകളൊക്കെ കേൾക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം അല്ലേ. അവർക്ക്
1: കേൾക്കുമായിരിക്കും.
0: ഓക്കെ, താങ്ക് യു. കണ്ണൂർ ഡീലക്സ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ്. എസ് ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്. സംഗീതം നൽകിയത് ബി ദക്ഷിണാമൂർത്തി. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം. ശരി,
1: ഓക്കെ.

0: ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
0: ചിത്രമഞ്ജരിയിലേക്കുള്ള അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ സാർ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം, സ്വാഗതം ചിത്രമഞ്ജരി.
3: ആരായിരുന്നു? വിനോദ്, കാസർഗോഡ്.
0: വിനോദ്, എവിടുന്നാ വിളിക്കുന്നേ?
3: കാസർഗോഡ്, നീലേശ്വരം.
0: ആഹാ, കാസർഗോഡ് നിന്നാണല്ലേ?
3: ഇപ്പൊ
0: കാസർഗോഡാണോ ഉള്ളത്?
3: നാട്ടിലാണ്, കാസർഗോഡ്.
0: കാസർഗോഡാണ് ഉള്ളത് അല്ലേ? നേരത്തെ കേരളത്തിന്റെ തെക്കേ അറ്റത്തുനിന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇപ്പൊ
3: അറിയാം
0: അല്ലേ? പാലോട് നിന്ന് വിളിച്ചു, ഇപ്പൊ അതാ കാസർഗോഡ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലക്കാരൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് നമ്മുടെ പരിപാടിയിൽ വിളിക്കാൻ വേണ്ടി. അപ്പൊ വിനോദ് പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
3: നല്ല വിശേഷം.
0: കാസർഗോഡ് കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്?
3: കാലാവസ്ഥ ഇന്ന് മഴയൊന്നുമില്ല.
0: മഴയൊന്നുമില്ല, അത് തന്നെയാണ് പാലോടുന്ന് അദ്ദേഹം പറഞ്ഞത്, രാജൻ. പക്ഷെ മഴയ്ക്കുള്ള സാധ്യത മുന്നിലുണ്ട് അല്ലേ?
3: അതെ അതെ.

0: എന്തായിരുന്നു ചെയ്യുന്ന വിനോദം?
1: സാർ ഞാനിപ്പോ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല.
0: ആകാശവാണിയുടെ ഒരു സ്ഥിരം
1: ശ്രോതാവായിട്ടാണ്.
0: നമ്മുടെ മഞ്ചേരി എഫ് എം പരിപാടികളൊക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ കിട്ടുന്നില്ലേ? അതോ ആപ്പിലാണോ കേൾക്കുന്നത്?
1: നെറ്റ് വഴി
0: ആപ്പിലാണ് അല്ലേ? എന്നാൽ പരിപാടികൾ കേൾക്കുക തുടർന്നും, അതേപോലെ വല്ലപ്പോഴൊക്കെ വിളിക്കുക, പരിപാടികൾ അഭിപ്രായങ്ങൾ അറിയിക്കുക.
1: ഓക്കെ.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: ഒരു പഴയ സിനിമയിലെ പാട്ടാണ്.
0: ആ ഏതാ?
1: ഭൂമിദേവി
0: പുഷ്പിണിയായിരുന്നു അല്ലേ.
1: നേരത്തെ
0: നമ്മള് തൊട്ടുമുമ്പ് കൊടുത്ത അതേപോലെ തന്നെ അല്ലേ? ഏകദേശം 70s പുറത്തിറങ്ങിയ ചിത്രം. യേശുദാസ് പാടിയ പാട്ട് ഭൂമിദേവി പുഷ്പിണിയായിരുന്നു. വയലാറിന്റെ വരികളാണ്, ദേവരാജന്റെ സംഗീതം. അപ്പം ഭൂമിദേവി.

0: രാജിൻ്റെ സംഗീതം. അപ്പം ഭൂമി ദേവി പുഷ്പിണിയായിരുന്നു ചിത്രത്തിൽ. പാട്ട് കേൾക്കാം നമുക്ക്.
1: വിനോദെ
0: വിളിച്ചതിൽ സന്തോഷം.
1: താങ്ക് യു.
0: ഓക്കെ, പാട്ട് കേൾക്കാം. ശരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രമഞ്ജരി പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇനി അടുത്ത ശ്രോതാവിലേക്ക്. ഹലോ,
2: ഗുഡ് മോർണിംഗ്.
1: ആ, ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ആരാണ്? ശ്രീനിവാസൻ പൊന്മളയാണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോകും. ഒരു വർഷത്തിന് മേലെ വിളിച്ചത്.
1: ഒരു വർഷമായി കാത്തിരിക്കുകയാണ്.
2: അതേതായാലും
1: നന്നായി, നല്ല കാര്യം അല്ലേ. നമ്മളിങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് നമ്മുടെ മഞ്ചേരി എഫ് എമ്മിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ശ്രോതാക്കൾക്ക് വിളിക്കാനുള്ള അവസരം കിട്ടുക അല്ലേ. ഉണ്ട്. ആ, അറിയാം. അപ്പം ഏതായാലും നമ്മൾ എൻ്റെ ഗാനൊക്കെ അവതരിപ്പിച്ച് അതേപോലെ തന്നെ പരിപാടിയിലേക്ക് വിളിക്കുന്നത് മാറി നിന്ന് പരിപാടികൾ ഓരോരുത്തരും വിളിക്കുന്നതും പങ്കെടുക്കുന്നതും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ.
2: സംഗമത്തിലേക്ക് പോയിരുന്നു.
1: ആ, സംഗമത്തിൽ പങ്കെടുത്തിരുന്നു അല്ലേ. ഓക്കെ, റേഡിയോ ശ്രോതാക്കളുടെ സംഗമത്തിൽ.

0: പങ്കെടുത്തു. എന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ പറയൂ?
1: വിശേഷം ഞാൻ കുറച്ച് കാഴ്ച പരിമിതിയുള്ളതാണ്.
0: ഏതായാലും മഴയിൽ ഏറ്റക്കുറച്ചിലുണ്ട്, അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ലഭിക്കേണ്ട മഴയൊന്നും കിട്ടുന്നില്ല. നമ്മുടെ ജലസംഭരണികളിലൊക്കെ വെള്ളത്തിന്റെ അളവ് കുറവാണ്, അത് വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിക്കും എന്നൊക്കെ നമ്മുടെ അധികൃതർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ ഒരു ഇടവും മിഥുന മാസത്തിലാണ് ഇപ്പൊ ഇങ്ങനെ പറയേണ്ടി വരുന്നതെന്നാണ് അതിൽ ഏറ്റവും കൗതുകം. ഏതായാലും അടുത്ത ആഴ്ച അല്ലേ, അല്ലെ മുൻ ദിവസം വരുന്ന ദിവസങ്ങളിൽ മഴ നന്നായി ലഭിക്കട്ടെ നമുക്ക്. നമ്മുടെ
1: ഒരു
0: പാട്ട്, ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഞങ്ങളാദ്യമായി മനസ്സിന്റെ മുത്തുവിളക്കിൽ തിരി കൊളുത്തി, ആ പാട്ട്
0: മുറ്റത്തെ മുല്ല.
1: അല്ലേ, എന്റെ ഒരു പേരക്കുട്ടിന്റെ ആർദ്ര അമ്മൂന്ന് വിളിക്കും, അപ്പൊ ഞങ്ങളെ കൂടെ ഉണ്ട് ആള്, കേട്ടുകൊണ്ടിരിക്കുകയാണ്.
0: അപ്പൊ ഏതായാലും പേരക്കുട്ടി ആർദ്രയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് മുറ്റത്തെ മുല്ല എന്ന ചിത്രത്തിൽ യേശുദാസ്.
1: ഒരു സുരേന്ദ്രൻ കോമളം, ജാനകി ഉണ്ട്, ഞങ്ങള് ബ്രെയിൽ പഠിക്കുന്ന ഒരു സംരംഭം മലപ്പുറത്ത് എല്ലാ മാസം ഞായറാഴ്ച,
0: അപ്പൊ
1: അതിനൊക്കെ അതിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പാട്ട്.
0: പിന്നെ
1: ഒരു മുഹമ്മദ് അലി ഉണ്ട് മേൽമുറി, പിന്നെ രാജൻ പാലോടി കുറച്ച് നേരത്തെ വിളിച്ചത് എന്റെ ഫ്രണ്ടാണ്.
0: എന്തായാലും ഇന്നത്തെ ഒരു രസം എന്താണെന്നറിയാം, നമ്മള് മൂന്നാമത്തെ ഈ ഒരു കോളില് പാട്ട് 70s പാട്ടാണ് എല്ലാരും ആവശ്യപ്പെടുന്നത്.
1: എനിക്ക് പഴയ പാട്ടിനോടാണ് ഇഷ്ടം.
0: അതെ, നിങ്ങൾക്കതെ, അതേപോലെ നമുക്ക് മുമ്പ് വിളിച്ച ശ്രോതാക്കളും ആവശ്യപ്പെട്ട 70s. ഇപ്പൊ ഈ ഒരു മുറ്റത്തെ മൂല്യം ഇറങ്ങിയതും ഏകദേശം ഒരു 70 അല്ലെ ആ കാലഘട്ടത്തിലാണ്.
1: അപ്പൊ
0: ഏതായാലും യേശുദാസ് പാടിയ പാട്ട് തന്നെയാണ്, നമുക്ക് കേൾക്കാം. എന്നാൽ ശ്രീനിവാസൻ പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് ഇതേപോലെ പറഞ്ഞതുപോലെ തന്നെ ഇനിയും കുറെ കാലം കഴിഞ്ഞ് വിളിക്കുക, അതുവരെ പരിപാടിയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഇടയ്ക്ക് കത്തുകളൊക്കെ അയക്കുക.
1: ഓക്കെ,
0: നമുക്ക് മുറ്റത്തെ മുല്ല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ട് കേൾക്കാം. ഈ ഗാനശില്പികൾ പപ്പനംകോട് ലക്ഷ്മണനാണ് ഗാനരചന, സംഗീതം നൽകിയത് വി ദക്ഷിണാമൂർത്തി. ഓക്കെ, ശരി.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവം അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
1: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
2: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
0: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
2: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതു, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
0: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
3: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ചിത്രമഞ്ജരി.
5: ചിത്രമഞ്ജരി തുടരുന്നു. ഇനി ആരാണ് അടുത്തതായിട്ട് വിളിക്കുന്നത് എന്ന് നോക്കാം.
6: ഹലോ.
5: ഹലോ, സ്വാഗതം. ഗുഡ് മോർണിംഗ്. ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. സാബിറ. സാബിറ എവിടുന്ന വിളിക്കുന്നേ?
6: കിഴിശ്ശേരി.
5: ആഹാ, കിഴിശ്ശേരി.
6: മഞ്ചേരിക്കടുത്ത്
5: തന്നെ. എന്തൊക്കെയാണ് സാബിറ, പറയൂ കാര്യങ്ങളൊക്കെ.
6: നല്ല വിശേഷം, ഇങ്ങനെ പോണു.
5: സുഖമായിട്ട്.
6: ഇന്ന് മഴയൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥയാണ്.
5: കാലമായിട്ടും മഴയൊന്നും ഇല്ലാത്തൊരു നല്ല കാലാവസ്ഥ.
6: അതെ
5: അതെ. ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
6: ഞാന് മുതലൂർ പഞ്ചായത്തിൽ വർക്ക്
5: ചെയ്യുന്നു. പോണ്ടേ, വർക്കിംഗ് ഡേ ആണല്ലോ.
6: പോണം പോണം. ആ അതെ അതെ, ഇന്നുണ്ട്.
5: അപ്പൊ നമ്മുടെ പഞ്ചായത്തിന് എന്താ പറയാ, പുതിയ ബജറ്റ് ഒക്കെ വന്നതുകൊണ്ട് ചിലപ്പം എന്താ പറയാ, കുറെ കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടാവും അല്ലേ?
6: ആ ഉണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്ക് നല്ല ഉഷാറാണല്ലോ ബജറ്റില്.
5: വീട്ടില്
6: ഞാനും മോളും ഹസ്ബൻഡും. മോള് 10ാം ക്ലാസ് പഠിക്കുന്നു.
5: 10ാം ക്ലാസ് കാരി എന്ത് പറയണു, സുഖായിട്ടിരിക്കുന്നു.
6: എന്ത് പറയാനാ, അവള് ഉറങ്ങുന്നുണ്ട്.
5: ആഹാ, എന്താ ഇപ്പൊ ഫുട്ബോൾ കാണാൻ വേണ്ടിട്ട് പുലർച്ചെ എഴുന്നേറ്റോ?
6: ഇല്ല, അതല്ല, ഇന്നിപ്പോ ഒഴിവുള്ള ദിവസല്ലേ. മറ്റേ ട്യൂഷന് സ്കൂള് പറഞ്ഞിട്ട് രാവിലെ നേരത്തെ എണീക്കണല്ലോ. അപ്പൊ ഇന്നൊരു അവധിയാണ്, ഇന്ന് ട്യൂഷനും ഇല്ല, സ്കൂളില്
5: സ്പെഷ്യലൊന്നുമില്ല. സ്കോട്ട്ലാൻഡ് മൊറോക്കോ മത്സരോ അല്ലെ ബ്രസീൽ എത്തി മത്സരം ഒക്കെ കാണാൻ വേണ്ടി എണീറ്റ്.
6: ടൈം
5: കൊടുത്തതാ, ഞാൻ പഠിക്കാനൊക്കെ കഴിയുള്ളൂ. പൂർണ്ണമായി നമ്മളിങ്ങനെ പഠനം പഠനം എന്നുള്ള പിന്നാലെ നടക്കുന്നത് കൊണ്ട് കാര്യമില്ല അല്ലേ?
6: അതെ അതെ. സാറിന്റെ പേരെന്താ?
5: എന്റെ പേര് ഷാജി.
6: അതെ, ഞാന് സ്ഥിരം കേൾക്കാറുണ്ട്. പിന്നെ രാവിലെ 6 മണിക്ക് കിച്ചണിലൂടെ കേറുമ്പോ ഓൺ ആക്കും.
5: അതെ അതെ.
6: പിന്നെ ഡ്യൂട്ടിക്ക് പോണ സമയത്താണ് ഓഫ് ആക്കുക.
5: വീട്ടമ്മമാര് പതിവായിട്ട് പറയുന്ന ഒരു വാക്കുകളാണത്.
6: അപ്പൊ അതെ അതെ,
5: ജോലിയും നടക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ പരിപാടികളും കേൾക്കാൻ സാധിക്കും, ആസ്വദിക്കാൻ
6: സാധിക്കും.
5: അത് തന്നെ തുടരുക. അപ്പൊ ഇടയ്ക്ക് ഇതേപോലെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ കത്തുകൾ അയക്കുക, അല്ലെങ്കിൽ
6: ഞാൻ വിളിക്കലുണ്ട്. പിന്നെ ഹലോ യൂത്ത് വിളിക്കലുണ്ട്. മത്സരല്ലേ
5: ഇന്നുണ്ട്, ഹലോ യൂത്ത് ഉണ്ട്, 11:30.
6: ആ അതെ അതെ, അതൊക്കെ വിളിച്ചിരുന്നു. അന്ന് ഡിസ്ട്രിക്ട് ആയിരുന്നു വിഷയം.
5: പല ആഴ്ചയിലും പല വിഷയങ്ങളായിട്ട് നമ്മളങ്ങനെ കൊടുക്കും. അപ്പൊ ഇന്ന് വിളിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രതികരണങ്ങളൊക്കെ വാട്സപ്പിലൂടെ അറിയിക്കാം. വാട്സപ്പ് നമ്പർ അറിയില്ലേ? ഇനി അറിയാത്ത ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് ഞാൻ പറയാം, 9495050506. എന്നാൽ സാബിറ പറയൂ, ഏത് പാട്ടാ കേൾക്കേണ്ടത്?
6: ഞാന് ഉണരുമി ഗാനം എന്നുള്ള പാട്ടില്ലേ?
5: ആ, ഉണരുമി ഗാനം.

0: മാത്രമേ അറിയുള്ളൂ, അല്ലാതെ ഒന്നും പാടൂല.
1: ആയിക്കോട്ടെ, എന്നാലും അറിയും പോലെ പാടിയല്ലോ. വേണുഗോപാൽ പാടിയ പാട്ട് മൂന്നാം പക്കം എന്ന ചിത്രത്തിലേതാണ്? മൂന്നാം പക്കത്തിലെ. ഏതായാലും ആ പാട്ട് നമുക്ക് കേൾക്കാം. ഏതായാലും സാബിറ ഒരു 2000s പാട്ട് ആവശ്യപ്പെട്ടല്ലോ. ഇതുവരെ നമ്മ മുമ്പ് ആവശ്യപ്പെട്ട ശ്രോതാക്കളൊക്കെ 70s പാട്ടൊക്കെ ആയിരുന്നു
0: ആവശ്യപ്പെട്ടു. ഞാൻ കേട്ടു.
1: അപ്പോ 2000s പാട്ട് അല്ലേ, 2006 അത് പുറത്തിറങ്ങിയെന്ന് തോന്നുന്നു. ചോദിക്കാലോ, ആരൊക്കെ കേട്ടു, എത്ര പേര് കേട്ടു എന്ന് ചോദിക്കാം അല്ലേ.
0: ആയിക്കോട്ടെ,
1: ഇതല്ലേ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട്
0: കേൾക്കാം.
1: ഓക്കെ, വെൽക്കം.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: മൂന്ന് കോളേജിലെയും
3: ഡോണ്ട് വറി,
2: ഫീസ് നോക്ക്.
4: എന്തുണ്ട് വിശേഷം?
2: എന്തുപറ്റി?
3: ഫീസിന്റെ ടെൻഷൻ.
4: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ
8: ഹലോ
7: ഹലോ, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം.
8: സ്വാഗതം.
7: ആരാണ്? ഓങ്ങല്ലൂരോ? ഒന്ന് ഒന്ന് വ്യക്തമായിട്ട് ക്ലിയർ ആയില്ല.
8: ഓങ്ങല്ലൂർ, പട്ടാമ്പി ഓങ്ങല്ലൂര്.
7: ആരാ, പേര് പറയോ?
8: മുംതാസ്.
7: ഓക്കെ, മറ്റോ ആരാ അവിടുന്ന് സംസാരിക്കണ്ടല്ലോ? മുംതാസ്. അത് ശരി. അപ്പൊ ഉമ്മ എന്തൊക്കെയാ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആളല്ലേ? എത്ര പ്രായമായി മോന്?
8: മോന്
7: 11 വയസ്സ്. ആറാം ക്ലാസ്സിലാണ് അല്ലേ? ഇന്നിപ്പോ സ്കൂളിലൊന്നും പോകണ്ട, അങ്ങനെ സുഖമായിട്ട് കളിച്ചു നടക്കാലോ അല്ലേ?
8: മദ്രസ കഴിഞ്ഞിട്ട് വന്നിട്ട് കളിച്ചു നടക്കുന്നതാണ്.
7: മദ്രസയിലൊക്കെ പോയി എത്തി ചായ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ആള്.
8: അതെ അതെ അതെ.
7: മുംതാസിന്റെ ജോലി ചെയ്യുന്നുണ്ടോ?
8: ഇല്ലില്ല, ഹൗസ് വൈഫാണ്.
7: ഹൗസ് വൈഫാണ്. അപ്പൊ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ആരൊക്കെ ഉള്ളത് മോനെ കൂടാതെ വീട്ടില്? അപ്പൊ അങ്ങനെ സുഖമായിട്ട് പോണു. വേറെ എന്തൊക്കെയാണ് ഇപ്പൊ അവിടെ വിശേഷങ്ങൾ? മഴ ഉണ്ടോ?
8: ഇല്ല, മഴ
7: ഇല്ല. അപ്പൊ കേരളം മൊത്തം ഏകദേശം ഒരേ കാലാവസ്ഥയാണ് അല്ലേ? ഇന്നിപ്പോ വിളിച്ചപ്പോ നമ്മുടെ ശ്രോതാക്കൾ വിവിധ ഭാഗങ്ങൾ എന്ന് പറയുന്നത് കാര്യമായിട്ട് മഴയൊന്നും ഇല്ല എന്നതാണ്. അപ്പൊ അങ്ങനെയാവുന്ന സമയത്താണ് പ്രശ്നം അല്ലേ? മഴക്കാലത്ത് നമുക്ക് മഴ കിട്ടുകയും വേണം, എന്നാൽ മഴ കിട്ടാനും ഇല്ല എന്ന് പറയേണ്ടി
8: വരും.
7: നമുക്ക് കൃഷിയൊക്കെ ഉണ്ടോ അവിടെ?
8: കൃഷിയുടെ
7: അപ്പൊ അതിനെയും ബാധിക്കും ഈ മഴയില്ല. ആയിക്കോട്ടെ, അപ്പോ മോനോടൊക്കെ അന്വേഷണം പറയൂ. പാട്ട് കേൾക്കണ്ടേ? ഏത് പാട്ടാ കേൾക്കണ്ടേ?
8: ധ്രുവ സിനിമയിലെ.
7: ധ്രുവത്തിലെ തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വെക്കാൻ അല്ലേ? ആ ചിത്രം കണ്ടിട്ടുണ്ടോ?
8: കണ്ടിട്ടുണ്ടല്ലേ.
7: ആ ഒരു അഭിനയിച്ച നടി അല്ലേ, അറിയാലോ. ആ ചിത്രത്തില് ജയറാമിനോടും മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചത് ഗൗതമിയായിരുന്നു. ഹലോ ഹലോ, മുംതാസ് വെച്ചിട്ട് പോയോ? കട്ടായി പോയോ ഫോണാ? ഹലോ, ഏതേ പട്ടാമ്പി ഓങ്ങല്ലൂരിൽ നിന്ന് മുംതാസ് ആയിരുന്നു വിളിച്ചിരുന്നത്. ഏതായാലും പാട്ടൊക്കെ ആവശ്യപ്പെട്ടു, കോള് കട്ടായി. നമുക്ക് മുംതാസ് ആവശ്യപ്പെട്ട പാട്ട് കേൾക്കാം. ധ്രുവം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ പാട്ടാണ്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, സംഗീത സംവിധാനം നിർവഹിച്ചത് SP വെങ്കടേഷ്. കേൾക്കാം നമുക്ക് ആ പാട്ട്.

പ്രിയരെ, ഇന്നത്തെ ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പരിപാടിയിലേക്ക് വിളിച്ചവർക്കും അതേപോലെ തന്നെ വിളിക്കാതെ കാത്തിരിക്കുന്ന ശ്രോതാക്കൾക്കും എല്ലാം ആശംസകൾ അറിയിക്കുന്നു. വിളിക്കാനിരുന്നിട്ടും കിട്ടാത്തവർക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ചിത്രമഞ്ജരിയിൽ നിങ്ങളോടൊപ്പം പങ്കെടുത്തത് ഞാൻ ഷാജി, സ്റ്റുഡിയോ സഹായം നൽകിയത് ആതിര IP, സാങ്കേതിക സഹായം നൽകിയത് നിജേഷ് കിഴിശ്ശേരി, റോബിൻ വർഗീസ്. ഏവർക്കും നന്ദി, നമസ്കാരം.

സ്റ്റേറ്റ് യോഗ റിസോഴ്സ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിലെ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അഥവാ തത്തുല്യമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷകർക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഉയർന്ന പ്രായപരിധിയില്ല. https://app/srccc

ISLAN/REG എന്ന ലിങ്കിലൂടെ ഓൺലൈനായി ഈ മാസം 30 വരെ അപേക്ഷ നൽകാം. മലപ്പുറം ജില്ലയിലെ പഠന കേന്ദ്രം ഗ്രാമോദ്യയം യോഗ സെൻറ്റർ പുലാമന്തൂർ. ഫോൺ നമ്പർ പറയാം, 9446249979. ഒരു നമ്പർ കൂടെയുണ്ട്, 9074504921. ഫോൺ നമ്പറുകൾ പറയാം, 9446249979. മറ്റൊരു നമ്പർ 9074504921.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റും 16 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയും പശ്ചിമബംഗാളും സന്ദർശിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68ാം ജന്മദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിക്കൊപ്പം വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ സഞ്ചരിക്കുന്നത് പൌരന്റെ മൌലിക അവകാശമാണെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി കെ എ തുളസി. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിൽ 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി കെ എം അഭിജിത്ത് MLA. വിലങ്ങാട് പാക്കേജ് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി വി ഡി സതീശന് നാദാപുരത്തിന് നന്ദി അറിയിക്കുന്നതായും MLA അറിയിച്ചു. പാങ്ങോട് മിലിട്ടറി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിട്ടറി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിട്ടറി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, സിവിലിയൻ ഉദ്യോഗസ്ഥർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന് ജയം. ഹെദിയെ എതിരില്ലാതെ 3 ഗോളിനാണ് പരാജയപ്പെടുത്തിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റ് ആപ്പിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
4: ട്വിറ്റ് ആപ്പിൽ ഏജൻസീസ്.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ട്രെയിൻ സമയം.
3: അടുത്ത മണിക്കൂറുകളിൽ തിരൂർ അങ്ങാടിപ്പുറം സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയവിവരം പറയാം. ട്രെയിൻ നമ്പർ 1669 മംഗളൂരു കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28, 1635 ലോകമാന്യ തിലക് ടെർമിനൽ തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28, 1661

0: മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59-നും ട്രെയിൻ നമ്പർ 1606 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33-നും അങ്ങാടിപ്പുർ ക്ഷമിക്കണം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5633 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44-നും 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49-നും 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52-നും അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35
4: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി,
5: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
7: എന്നും രാവിലെ 8:30.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
8: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
9: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
8: പിറ്റാപ്പിളിയിൽ ഏജൻസീസ്.
10: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
11: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555024.
12: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
13: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
14: എന്നും രാവിലെ 7:00.
13: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
14: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
15: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്. എന്നും രാവിലെ 8:05.
16: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നമസ്കാരം. ഷിഗലയും മറ്റു വയറിളക്ക രോഗങ്ങളും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP രാജേഷ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. PN പണിക്കർ വായനാ പക്ഷാചരണത്തിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ ജില്ലാ കലക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഭാഗമായി ഡിജിറ്റൽ ലോകത്തുനിന്ന് വായനയുടെ ലോകത്തേക്ക് കുട്ടികളെയും മുതിർന്നവരെയും തിരികെ കൊണ്ടുവരാനുള്ള ഒരു വർഷം നീളുന്ന ക്യാമ്പയിനും തുടങ്ങി. വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ ലൈബ്രറി കൌൺസിൽ, ജില്ലാ സാക്ഷരതാ മിഷൻ, PN പണിക്കർ ഫൗണ്ടേഷൻ എന്നിവ ചേർന്നാണ് വായനാ പക്ഷാചരണ പരിപാടികൾ നടത്തുന്നത്. മലപ്പുറം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട അധ്യക്ഷനായി. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ വിവിധ പരിപാടികൾ നടത്തുമെന്ന് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഇന്ന് രാവിലെ മലപ്പുറം MSP ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം നടക്കും. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുന്ന കായിക സെമിനാറും പാനൽ ചർച്ചയും വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ ഉദ്ഘാടനം ചെയ്തു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
17: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
18: വാക്കും
17: പൊരുളും. പ്രായോജകർ
18: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
17: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23.
4: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
3: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
7: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
7: എന്നും രാവിലെ 7:00.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: ആയിഷ ഗർഭിണിയാണോലേ?
11: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
10: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
12: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
10: തന്നെയോ? അതേതായാലും നന്നായി.
12: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
10: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
14: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
13: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ 9:31
15: സമയം. ഇനി കേൾക്കാം
16: ആകാശവാണി മഞ്ചേരി FM 102.7 MHz. മലബാറിന്റെ സുന്ദർ മൊഞ്ചും മൊഴിയടക്കും. അഭിമുഖം.
17: പർവ്വതാരോഹക, സംരംഭക, യാത്രിക, എഴുത്തുകാരി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ മുന്നേറുന്ന മലപ്പുറം സ്വദേശി സ്വപ്ന ഇബ്രാഹിമുമായി മുനീറാമയൂർ നടത്തുന്ന അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
18: പ്രകൃതിയോടുള്ള പ്രണയം മൂത്ത് ആഫ്രിക്കയിലും യൂറോപ്പിലും ഒക്കെ മലകൾ കയറി കയറി അങ്ങ് കിളിമഞ്ചാരോയിലും എത്തിയില്ലേ?
19: യെസ്, കിളിമഞ്ചാരോ, ദി ഹൈയസ്റ്റ് ഫ്രീ സ്റ്റാൻഡിംഗ് മൗണ്ടൻ ഇൻ ദ വേൾഡ്. 5 ഡിഫറെന്റ് നാച്ചുറൽ ടോപ്പോഗ്രാഫീസ് അവൈലബിൾ ദർ. ഓരോ സെഗ്മെന്റിലും, അതായത് ഫസ്റ്റ് സെഗ്മെന്റ് ഇറ്റ് ഇസ് ലൈക്ക് റെയിൻ ഫോറസ്റ്റ്, നല്ല മങ്കീസ് ഒക്കെ ആയിട്ട്, അതും ഡിഫറെന്റ് ബ്ലൂ ടെയിൽ മങ്കി, അങ്ങനെ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ആനിമൽസ് യു സീ ദർ, ദ ഫസ്റ്റ് ഹാഫ്. പിന്നെ എലിഫന്റ്സ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ക്ലൈംബ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് കണ്ട ഒരു എലിഫന്റിന്റെ ബാക്ക് നമ്മൾ ക്ലൈംബ് ചെയ്യാം. പക്ഷേ ഹ്യൂജ് ഹ്യൂമംഗസ്.
18: അതായത് കാണാനുള്ള അപ്പിയറൻസ് ഒരു എലിഫന്റ് ബാക്ക് പോലെ ഇരിക്കുന്ന ഒരു മല,
19: അതാണ് ഫസ്റ്റ് ഘട്ടം. അങ്ങനെ റെയിൻ ഫോറസ്റ്റ് കഴിയുന്നു, എന്നിട്ട് നമ്മൾ മൂർലാൻഡിലേക്ക് കടക്കുന്നു. മൂർലാൻഡ് ഫുള്ള് കല്ലും പാറയും അതൊക്കെ ഇല്ലേ, ഡിഫറെന്റ്. നമ്മൾ ശരിക്കും വി സ്ക്രാമ്പിൾ ഡൗൺ. അങ്ങനെ നമ്മൾ ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നു. പിന്നെ വി ഗോ ത്രൂ ദ ഡെസേർട്ട് ലാൻഡ്. അപ്പൊ 3 ടോപ്പോഗ്രാഫി ആയില്ലേ, നമ്മൾ 3 രാജ്യങ്ങളിൽ കാണുന്ന സംഭവം വി ആർ സീയിങ് ഇൻ വൺ മൗണ്ടൻ. അങ്ങനെ മൂർലാൻഡ് കഴിഞ്ഞ് നമ്മൾ ആൽപൈൻ ലാൻഡ്, ഏകദേശം തണുപ്പ് നല്ലോണം ആയി തുടങ്ങും. And then you reach the snow clad, the highest glaciers ille, highest summit. That is the, you know, the biggie. Kaaran steep the lake aanu nammal pinna kerunnathu. Unlike Everest base camp where you go, Mount Everest lanil you go up and down, aru gradual incline descending aanu. Idu nannala steep incline aanu the summit varunnathu. And it was tough. But the best part was, I had taken my 11-year-old daughter along. മോൾക്ക് ഈ പറഞ്ഞ മാതിരി എൻ്റെ കൂടെ ട്രക്കിങ്ങിനും പോകണമെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ കൊണ്ടുപോവാം. ലെറ്റ് ഇറ്റ് ബി എ വെരി സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഫോർ ഹർ.
18: മോൾക്ക് കൊടുത്തത് ഒരു ഒന്നൊന്നര സമ്മാനമാണ്.
19: ബിക്കോസ് ഷീ വാസ് ദർ ആ സമ്മിറ്റിൽ എത്തുന്ന സമയത്ത്, ആ ഒരു സമയത്ത് ലൈക്ക് നമുക്കൊരു മോട്ടിവേഷൻ വേണ്ട. അപ്പോൾ ബേസ് ക്യാമ്പിൽ എത്തുന്ന സമയത്ത് അവർ എന്നോട് പറഞ്ഞിരുന്നു, ഇൻ കേസ് വൺ ഓഫ് യു ഇസ് നോട്ട് ഏബിൾ ടു മേക്ക് ഇറ്റ്, മറ്റാൾ ചെയ്താൽ. ഞാൻ പറഞ്ഞു, നോ പ്രോബ്ലം, നമ്മൾ ആര് ചെയ്താലും ആസ് ലോങ് ആസ് വി കൻ സമ്മിറ്റ് പെർഫെക്റ്റ്. അപ്പോൾ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുടങ്ങിയപ്പോൾ, ട്രെക്കിംഗ് ഇറ്റ്സ് 9 days എക്സ്പെഡിഷൻ, അപ്പോൾ തുടങ്ങിയ സമയത്ത് വി വർ ഇൻ സെയിം സ്പീഡ്, എല്ലാ പോയിന്റിലും നമ്മൾ ഡാൻസൊക്കെ കളിച്ച് വളരെ രസകരമായ കഥകളൊക്കെ പറഞ്ഞ്, ഇറ്റ് വാസ് എ വെരി നൈസ് മദർ ഡോട്ടർ എക്സ്പീരിയൻസ്. ലാസ്റ്റിൽ എത്തിയപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ സ്പീഡ് ആസ് എൻ അഡൾട്ട് വാസ് 1/4 ഓഫ് മൈ 100% സ്പീഡ്. ഹേഴ്സ് 1/4 ആണെങ്കിലും ഷീ വാസ് ബെറ്റർ ഓഫ്, ലൈക്ക് ഐ വുഡ് ബി 10-20 സ്റ്റെപ്സ് ബിഹൈൻഡ് ഹർ.
18: 11 വയസ്സുകാരി അത്രയും ആവേശത്തിൽ പങ്കെടുത്തു അല്ലേ.
19: പക്ഷേ സമ്മിറ്റ് എത്താൻ സമയമായപ്പോൾ ദ ഗൈഡ്, വൺ ഗൈഡ് വാസ് വിത്ത് മീ ആൻഡ് വൺ ഗൈഡ് വാസ് വിത്ത് ഹർ, ബട്ട് ഷീ വുഡന്റ് മൂവ് എൻ ഇഞ്ച്. മുപ്പത്തേർ പറഞ്ഞത്, സമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉമ്മയുടെ കൂടെ ചെയ്യുള്ളൂ, അതർവൈസ് ഐ എം നോട്ട് ഗോയിങ് ടു സബ്മിറ്റ്. അത് ഞാൻ അറിയില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ ഐ തോട്ട് ഷീസ് ഫിനിഷ്ഡ് കഴിഞ്ഞിട്ട്. അപ്പോ ഗൈഡ് അവിടുന്ന്, ഇല്ല, ഷീസ് വെയിറ്റിംഗ് ഫോർ യു. അപ്പൊ ദർ വാസ് നോ അതർ ഗോ. ഞാൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഏക മോട്ടിവേഷൻ അറ്റ് ദാറ്റ് പോയിന്റ് വാസ് ഞാൻ അവൾക്ക് സമ്മാനിച്ച ഈ ട്രെക്ക് മോള് കൂടെ ഉണ്ടായതുകൊണ്ട്. എന്റെ കൂടെ വരേണ്ടത് വേറെ ഒരു കമ്പാനിയൻ ആയിരുന്നു, ബട്ട് ആ സമയത്ത് വെൻ ഷീ കുഡന്റ് മേക്ക് ഇറ്റ്, ഐ വുഡ് സേ ദിസ് ഇസ് ദ ബെസ്റ്റ് ചോയ്സ് ഓഫ് എ ട്രക്കിംഗ് പാർട്ട്ണർ ദാറ്റ് യു നോ കുഡ് യു നോ ടേക്ക് മീ ടു ദാറ്റ് സമ്മിറ്റ് അന്ന്.
18: എന്നിട്ട് അവിടുന്ന് ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ പിടിച്ച് അല്ലേ, രണ്ടുപേരും കൂടെ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ്.
19: കാരണം ഒരു വിധത്തിലും ഷീ വുഡ് നോട്ട് എഗ്രി ദാറ്റ് അവൾ ഒറ്റയ്ക്ക് പോയി സമയത്ത് ഞാൻ
18: തയ്യാറല്ലായിരുന്നു.
19: ചിലപ്പോൾ ഞാൻ ആലോചിക്കും, കാരണം നമ്മൾ ട്രക്കിംഗ് കമ്പാനിയൻ അല്ലെങ്കിൽ ഗൈഡ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണ ആൾ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് സം ഫാക്ടർ, നമുക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, ഓർ സം പേഴ്സണൽ ബി ദർ ഹു വിൽ ബി ഗിവിംഗ് അസ് മോട്ടിവേഷൻ. ഈ ഒരു സന്ദർഭത്തിൽ സമ്മിറ്റിന്റെ സമയത്ത് ഐ ഫെൽറ്റ് ഷീ വാസ് എ ബിഗസ്റ്റ് സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ഫോർ മീ.
18: പിന്നെ ഈ കിളിമഞ്ചാരോ, നിങ്ങൾ പറഞ്ഞല്ലോ 5 വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ, ഓരോ മേഖലയും കടന്നു പോകാനായിട്ട് ഏകദേശം എത്ര ദിവസം എടുക്കും?
19: ഓരോ മേഖലയും ഓരോ ദിവസം എടുക്കും. വൺ ആൻഡ് ഹാഫ് ഡേയ്സ്. കാരണം ഓരോ ദിവസം നമ്മൾ താണ്ടുന്നത് ഐ തിങ്ക് 13-14 kilometers ആണ്. നമ്മൾ ലിമോഷോ റൂട്ടായിരുന്നു എടുത്തിരുന്നത്, വിച്ച് മീൻസ് മോർ സീനിക് ബട്ട് മോർ ലോങ്ങർ.
18: ഓക്കെ.
19: So 147 kilometers, and if I remember correctly, that namal up and down we've completed.
18: Wow, super. 147 kilometer nadannu. Oh, adu seri avade ulla oru jaiva vaividhyam okke engane undu.
19: ഏതൊരു മൗണ്ടൻ ആവട്ടെ, എവറസ്റ്റ് ബേസ് ക്യാമ്പ് ആവട്ടെ, ചൗക്കി ആവട്ടെ, അല്ലെങ്കിൽ ബട്ടൂർ ആവട്ടെ, ഓർ ദിസ് കിലിമഞ്ചാരോ ആവട്ടെ, ആസ് യു റൈസ് അപ്പ് ഇൻ ദ ഓൾട്ടിറ്റ്യൂഡ് മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ പിന്നെ പിന്നെ ഇല്ലാതാവും. ഇൻ ദ സെൻസ് ദേ വിൽ നോട്ട് സർവൈവ് ഓർ ത്രൈവ് ദർ. സോ സീയിങ് ആനിമൽസ് ഓർ ഇൻസെക്ട്സ് വളരെ കുറവാണ്.
18: അല്ല, കിളിമഞ്ചാരോ ഈ 5 മേഖലകളിലും ഇതുപോലെ തന്നെയാണോ?
19: അല്ലല്ല, 5 മേഖല 5 ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആണ്.
18: അല്ല, അവിടെയൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ മൃഗങ്ങളോ ജീവികളോ?
19: റെയിൻ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു, റെയിൻ ഫോറസ്റ്റ് മൂർലാൻഡിലൊക്കെ ഉണ്ടായിരുന്നു. പൂക്കൾ, നമ്മൾ കാണാത്ത പലതരം പൂക്കൾ, മൈ ഗോഡ്, ഹ്യൂജ് കാക്ടസ് ട്രീസ്, വലിയ വലിയ പാറകഷ്ണങ്ങൾ. ദർ വാസ് ദിസ് ബറാങ്കോ വോൾ. അപ്പോൾ നമ്മൾ ക്യാമ്പിൽ, നമ്മൾ ഒരു ദിവസം മൂർലാൻഡ് കഴിഞ്ഞ്, ഐ തിങ്ക് ഇറ്റ് വാസ് ലാവ ടവർ. ലവർ ടവർ എന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് എ ഹ്യൂജ് മൗണ്ടൻ ടോപ്പ് ആൻഡ് യു റീച്ച് ദ, നല്ല ഹൈ സ്പീഡ് വിൻഡും നല്ല തണുപ്പും, ആൻഡ് ഇറ്റ് ടേക്സ് ഓൾ യുവർ പവർ ആൻഡ് എനർജി.
18: ഈ അഗ്നിപർവ്വത മേഖലയാണോ ഈ പറഞ്ഞത്?
19: ആ ഉണ്ട്, ബട്ട് ഇറ്റ് ഇസ് ഡോർമെന്റ്, ഡോർമെന്റ് ആണ്. അപ്പോൾ അതാണ് സംഭവം. അതിൽ ഓരോന്നിനും ഓരോ പേരാണ് കൊടുത്തിട്ട്. ലാവ ടവർ, ബറാങ്കോ വോൾ, ഉഹുറു പീക്ക്, ദാറ്റ്സ് എ ഹയസ്റ്റ് വൺ, സ്റ്റെല്ലർ പോയിന്റ്, അങ്ങനെ. അപ്പോൾ നമ്മൾ ക്യാമ്പിൽ എത്തുന്ന സമയത്ത് ആ ഇരുട്ടത്ത് മൂപ്പര് ഒരു വോൾ ഇങ്ങനെ കാണിച്ചു തന്നു, ഒരു ഹ്യൂജ് 90-degree ആംഗിൾ വോൾ. അപ്പം അതാണ് അടുത്ത് കയറാനില്ലെന്ന് പറഞ്ഞു. ഐ വാസ് ലൈക്ക് ആ ഓക്കെ എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ അങ്ങനെ നോക്കുമ്പോഴാണ് ആ വോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് കിസ് ഓഫ് ഡെത്ത്. ഇൻ ദ സെൻസ് യു ഹാവ് ടു സ്ക്രാമ്പിൾ ഓൺ ഓൾ ഫോർസ്, കാലും രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഒരു ക്ലൈംബ് അപ്പ് ലൈക്ക് എ മങ്കി എന്ന് പറയുമോ. താഴോട്ട് നോക്കണ വലിയ ഐഡിയ രസകരമായി തോന്നില്ല, കാരണം ഇറ്റ്സ് എ ഡീപ് ഫോൾ.
18: അതിൽ എന്തെങ്കിലും സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുമോ?
19: നോ, ഇറ്റ് യു റിലൈ ഓൺ യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ ഷൂസ് എന്ന് അവരെടുത്ത് പറയണം. പിന്നെ പോലെ പോലെ സ്ലോ സ്ലോ ആൻഡ് സ്റ്റഡി. അതുപോലെ തന്നെ ഈ ട്രെക്കിൽ ആരാദ്യം എത്തുന്നു എന്നല്ല, വെദർ യു കംപ്ലീറ്റ് ഇറ്റ്, ദാറ്റ്സ് എ ബെസ്റ്റ് പാർട്ട്. അപ്പോൾ രണ്ട് കാര്യമാണ്, നിങ്ങൾ ട്രസ്റ്റ് യുവർ ഷൂസ്, ട്രസ്റ്റ് യുവർ സെൽഫ്, ഓർ യു നോ ട്രസ്റ്റ് യുവർ

0: ഫീറ്റ് യുവർ സെൽഫ്. പിന്നെ പോലെ പോലെ ടാൻസാനിയൻ ലാംഗ്വേജിൽ പറയുന്നത് മെല്ലെ മെല്ലെ. അപ്പോൾ നമ്മൾ നമ്മളുടേതായ പേസിൽ ക്ലൈംബ് ചെയ്യുന്നു, കയറുന്നു, പോകുന്നു. കാരണം ഫാസ്റ്റ് ആയാൽ യുവർ ബോഡി വിൽ നോട്ട് ബി എബിൾ ടു അക്ലിറ്റമൈസ്.
1: ശരി, അതല്ല ചില ഇടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് റോക്ക് ക്ലൈംബിങ്ങിനൊക്കെ ചില ടൂൾസ് സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. അത്തരം ഉപകരണങ്ങൾ മലകയറ്റത്തിൽ തീരെ ഉപയോഗിക്കാറില്ലേ?
0: ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഞാൻ മുംബൈ മഹാരാഷ്ട്രയില് 8 hours ഓഫ് ദ ഔട്ട്സ്കേർട്സിൽ ജീവദാൻ ഫോർട്ടിൽ പോയ സമയത്ത് റാപ്ലിംഗ് റാപ്ലിംഗ് പറഞ്ഞാല് നമ്മൾ കയറിട്ടിട്ട് നമ്മള് വി ആർ ക്ലൈംബിംഗ് ഡൗൺ ദ മൗണ്ടൻ. റോക്ക് ക്ലൈംബിംഗ് ആകുമ്പോൾ വി ആർ ക്ലൈംബിംഗ് അപ് ദ മൗണ്ടൻ. ദാറ്റ്സ് വൺ ഓഫ് ദ ഫസ്റ്റ് ടെക്നിക്കൽ സ്റ്റെപ്സ്.
1: ഈ 90 ഡിഗ്രി ഇങ്ങനെ ജമ്പ് ചെയ്ത് ഇങ്ങനെ താഴേക്ക്
0: റാപ്ലിംഗ് ആകുമ്പോൾ, യെസ്, അതിപ്പോ 450 meters ഡൗൺ ആണ് ഞാൻ റാപ്പിൾ ചെയ്തത്. അതായത് വാനങ്ങളിൽ പിന്നക്കൾ ജീവദാൻ ഫോർട്ടിന്ന് ക്രോസ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ റാപ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ആ കയറും മാത്രമേ ഉള്ളൂ, കയറും ഹാർനസും ഹെൽമെറ്റും. ഇറ്റ്സ് എ ഷിയർ ഡ്രോപ്പ്. അപ്പൊ അങ്ങനത്തെ ഉപകരണങ്ങൾ പോലും നമ്മൾ കിലിമഞ്ചാരോയിൽ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇനി എവറസ്റ്റിലേക്ക് കടക്കുമ്പോൾ, വിൻസെന്റ്, ഡെനാലി ഒക്കെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഐസ് പിക്കിംഗ്. ദർ ആർ 2-3 ടെക്നിക്കൽ ഫാക്ടേഴ്സ്. വൺ ഈസ് ഐസ് പിക്കിംഗ്. നമ്മൾ ഫസ്റ്റ് വരുന്ന നമ്മൾ മഞ്ഞില് നമ്മൾ ഷൂസിന്റെ അടിയിൽ ക്രാംപോൺസ് വെക്കുന്നുണ്ട് ഐസ് സ്ലിപ്പ് ആവാതിരിക്കാൻ. അല്ലാത്ത പക്കം ഐസ് പിക്ക് ചെയ്യണ ആക്സ് ഉണ്ട്. അത് നമ്മൾ അങ്ങനത്തെ ഐസ് മൗണ്ടൻസ് ക്ലൈംബ് ചെയ്ത് തുടങ്ങുമ്പോൾ, which is there in EBC.
1: Plus.
0: Okay. So that is the thing.
1: ഇത്രയും സാഹസികമായിട്ട് കിലിമഞ്ചാരോയുടെ മുകളിൽ
0: എത്തി
1: അല്ലേ, എന്നിട്ട് തിരിച്ചിറങ്ങാൻ എത്ര ദിവസം എടുക്കും?
0: തിരിച്ചിറങ്ങാന്ന് ഇറ്റ്സ് റിലേറ്റീവ്ലി ഈസിയർ 2 days. ഇൻ ദോസ് 9 days, 2 days വി ടേക്ക് ടു കം ഡൗൺ. പക്ഷെ അന്നത്തെ ഒരു പ്രത്യേകത എന്താ പറ്റിയെന്ന് വെച്ചാല് ആദ്യത്തെ ദിവസം മഞ്ഞും ഇതൊക്കെ വന്നുകൊണ്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആൻഡ് വി റിലേറ്റീവ്ലി ടുക്ക് എ ലോങ് ടൈം. കാരണം ഞാൻ കമ്പയർ ടു യുവർ ആവറേജ് ക്ലൈംബർ ഐ എം ലിറ്റിൽ സ്ലോ. I wouldn't say that I'm, you know, average for our fast level. കുറച്ച് സ്ലോ ആണ്, ബട്ട് ഐ റീച്ച് ദർ. എല്ലാ സമയത്തിലും എത്തും, ബട്ട് അറ്റ് മൈ പേസ്. അപ്പം ഇറങ്ങുന്ന സമയത്ത് വി ഗോട്ട് ലോസ്റ്റ്. മഞ്ഞിൽ നമ്മൾ ഗൈഡിനും മറ്റേ വഴി തെറ്റി. അപ്പം നമ്മൾ വി അത്യാവശ്യം നമ്മളെ കവർ ചെയ്ത് വന്നപ്പോൾ ബേസ് ക്യാമ്പിലെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. So there was this thing that we have to leave or reach to the base either ettum thaale within the next day. Next day we ended up walking 32 kilometers down. It is difficult karanam nammal straight nadakkana feel alla. Oru divasam 11 kilometer allengil paramai rest eduthittu pinney 17 kilometer angana alla. What a stretch le aa carry areas full nammal thaalotte nadakkaranalla. It's easier on the lungs because nammal kerumbo it's hard on the lungs. Breathing is a difficulty when you need to slow and steadily acclimatize. Karanam nammal lung capacity is reduced to its 1/4. Erangumbo it's easier on the lungs karanam vegam namukku vaayu shwasikkan kaliyana. We are back to track like normal, you know, functioning humans, but it's very hard on our legs.
1: Lungs in easy and legs in badana.
0: Yeah, pratyeji knees, it is hard, but you can do it. In the sense namlu we have to set it that we have to exit the mountain national park by that, you know, that day. Namla guides um namla appam tent carry ana teams undanakku oru permit thannittundao. So athrin divasangalana namaku ippa namlu ithra 9 divasana 9 divasathil we should be able to exit.
1: 9 ദിവസമൊക്കെ മല കയറുമ്പോൾ ഭക്ഷണമൊക്കെ വേണ്ടേ? അതൊക്കെ എങ്ങനെയാണ് പരിപാടി?
0: അത് നമ്മളെ കൂടെ ഉണ്ടാവുന്ന ഗൈഡ്സോ ഗൈഡിന്റെ ടീം അവർ ഈ പറഞ്ഞ മാതിരി നമുക്ക് അവിടുന്ന് കുക്ക് ചെയ്ത് തരും. നമ്മൾ പോർട്ടബിൾ ഗ്യാസ് കാനിസ്റ്റർ എന്തൊക്കെ ഉണ്ടാവും. ടെന്റിന്റെ അവിടെ ഇരിക്കും നല്ല ചൂട്, നല്ല അത് മഞ്ഞും നിരയിലാണെങ്കിൽ പോലും നല്ല തണുപ്പത്തെ നല്ല ചൂട് ചായ, നാച്ചുറൽ ഹെർബ്സ് റൂട്ട്സ് ഒക്കെ ഇട്ടുണ്ട്. പിന്നെ ഇല്ല പൾസസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിനൊരു പ്രത്യേക ഒരു പേര് അവർ പറയുന്നുണ്ട്. അതൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഐ എം ലൈക്ക് ആ സമയത്ത് ദാറ്റ് ഈസ് ലൈക്ക് മന്നാ ടു അസ്.
1: കിളിമഞ്ചാരോയിലൊക്കെ കയറി അങ്ങനെ ഇറങ്ങി, ഇനി ഇപ്പോൾ മനസ്സിൽ അതിലും വലിയൊരു ഡ്രീം ഉണ്ടാവുമല്ലോ, പേര് സ്വപ്ന എന്നാകുമ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ തരമില്ല.
0: എന്റെ ആഗ്രഹം അടുത്തത് യൂറോപ്പിലെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൻ മൗണ്ട് എൽബ്രസ് ക്ലൈംബ് ചെയ്യണമെന്നാണ്. സോ ദാറ്റ്സ് ബേസ്ഡ് ഇൻ റഷ്യ. അതിനെല്ലാം പ്രാക്ടീസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെ ദ ഹയസ്റ്റ് ഇൻ ഓസ്ട്രേലിയ, ഓസ്ട്രേലിയേഷ്യ. അപ്പൊ അത് രണ്ടുമാണ് ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്.
1: ഈ സമയത്ത് എവറസ്റ്റിൽ നിന്ന് ഇങ്ങനെ ആരോ മാടി വിളിക്കുന്നത് ആ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നില്ലേ?
0: കേൾക്കുന്നുണ്ട്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പോയിരുന്നു കിലിമഞ്ചാരോ കഴിഞ്ഞ ഉടനെ. ദ നെക്സ്റ്റ് ഇയർ, സോ എവറി ഇയർ ഇറ്റ്സ് വൺ മേജർ ക്ലൈംബ്. അപ്പൊ എവറസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നാണ്. കാരണം മാടി വിളിക്കുന്നുണ്ട് അതിന് എന്തായാലും, ദാറ്റ്സ് ദെയർ. അപ്പൊ അതിനുള്ള ട്രെയിനിങ് ഇതൊക്കെ കഴിഞ്ഞാൽ ദെൻ ഡെഫിനറ്റ്ലി ഐ ബി എക്യുപ്ഡ്. കാരണം ഓരോന്നിനും ഓരോ ഹൈറ്റ് ആണല്ലോ. ആൻഡ് എവറസ്റ്റ് ഇസ് ദ ഹയസ്റ്റ് ആൻഡ് ദ കിങ് ഓഫ് ഓൾ മൗണ്ടൻസ്. So definitely that's on my list.
1: Yes. Ma, I ever

0: ബസിന്റെ മുകളിൽ ഒരു മലപ്പുറംകാരി കാട്ടുങ്ങൽക്കാരി ഭാരതത്തിന്റെ പതാകയുമായിട്ട് നിൽക്കുന്ന ചിത്രം ഞാനൊന്ന് മനസ്സിൽ സങ്കല്പിച്ചോട്ടെ.
1: ഞാനും സങ്കല്പിക്കാം.
0: അല്ല, നേരത്തെ പറഞ്ഞതുപോലെ
1: ആഗ്രഹമുണ്ട്. ആൻഡ് ഐ എം ജസ്റ്റ് അത് അങ്ങനെ തന്നെ ഒരു ആഗ്രഹം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ട്രൈ ചെയ്യും. And I will give it my best shot.
0: പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സാണ് ആദ്യം എത്തേണ്ടത്, ശരീരം പിന്നാലെ എത്തിക്കോ.
1: എക്സാക്ട്ലി. അപ്പൊ അന്ന് ആ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, രണ്ട് അമേരിക്കൻ ബ്രദേഴ്സ് ഞാൻ നടക്കുന്ന സമയത്ത് ദി ക്രോസിംഗ് മീ. അപ്പൊ അവര് പറഞ്ഞത്, കം ഓൺ ക്വീൻ, യു ക്യാൻ ഡു ഇറ്റ്, വെൻ യു ഫീൽ യു കാൻഡ് ദാറ്റ്സ് വെൻ യു നോ യു ക്യാൻ. അത് പറഞ്ഞോടുകൂടി അവരാ പറഞ്ഞ ആ പ്രചോദനത്തിന് എന്റെ സ്റ്റെപ്സിന്റെ സ്പീഡും കൂടി, ഞാൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും കൂടി. ദാറ്റ്സ് ഇറ്റ്സ് സ്റ്റക്ക് ഇൻ മൈ മൈൻഡ്. When you feel that you can't, that's when you know you can.
0: Yes.
1: Adayathu, at the peak of your struggle, when you think, this is it, I can't, from that is where, uyarthe neppu ennu arayalo, that is where you can do your best.
0: Adayathu, ഏറ്റവും ഇങ്ങനെ നമ്മൾ പറ്റില്ല, ഇത് വലിയ വെല്ലുവിളിയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് തിരിച്ചറിയേണ്ടത്, അത് ആ പൊതി ഒന്ന് അഴിച്ചു നോക്കി കഴിഞ്ഞാൽ അതിനുള്ളിൽ നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകാനുള്ള സമ്മാനം ഉണ്ടാവും.
1: എക്സാക്ട്ലി. യെസ്. അത് കേവലം ചിലപ്പോൾ ഒരാൾ ഒരു പ്രചോദനം ഫിൽ ചെയ്തൊരു വാക്കിലായിരിക്കാം, അത് മാത്രം മതി നമ്മളെ മുന്നോട്ട് നയിക്കാൻ.
2: പർവ്വതാരോഹക സ്വപ്ന ഇബ്രാഹിമുമായി മുനീറാമയൂർ നടത്തുന്ന അഭിമുഖമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: നിങ്ങളിപ്പോ കിളിമഞ്ചാരോയിൽ പോയി, പിന്നെ വേറെ ഒരുപാട് രാജ്യങ്ങളിൽ ക്ലൈംബ് ചെയ്തു, എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയി, ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടുമല്ലോ, ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ടാകും, ഒരുപാട് ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെ പങ്കുവെക്കുന്നവർ. അപ്പൊ ഇങ്ങനെയുള്ളവരോടൊക്കെ ഇടപഴകുമ്പോഴുള്ള അനുഭവം എങ്ങനെയായിരുന്നു? അവരോട് കേരളത്തെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു?
1: കേരളത്തെ കുറിച്ച് അവർക്ക് വളരെ കൗതുകമാണ്. ആൻഡ് അവര് വിശ്വസിക്കുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു ഫീൽ ഫാക്ടറിസ് ലൈക്ക് യുനോ ഇറ്റ്സ് നമുക്കൊരു ഒരു യൂഫോറിയ തരുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ അവിടുന്ന് പറയുമ്പോൾ ദേ ഹാവ് ഹേർഡ് ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് നമ്മളെ കേരളത്തെ പറ്റി. അപ്പൊ അതിന്റെ പുറമെ ആസ് ഫെലോ ക്ലൈംബേഴ്സ് അവര് അവരെ എക്സ്പേർട്ടീസ് വെച്ചിട്ട് ദേ കീപ് ഓൺ ഗിവിങ് അസ് മോട്ടിവേഷണൽ യുനോ പെപ് ടോക്സ്. വിപണന്മാർ അവരെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുമ്പോൾ, ദർ വാസ് എ 60-year-old നേപ്പാളീസ് ഹൈക്കർ, 60 years old. അപ്പോൾ മൂപ്പര് ഹീസ് നേറ്റീവ് ടു നേപ്പാൾ, പക്ഷെ മൂപ്പര് വെൻ ഹീ ടോൾഡ് മീ ദാറ്റ് യുനോ നമ്മൾ വി ഷുഡ് നെവർ സ്റ്റോപ്പ് വാട്ട് വി ആർ ഡൂയിങ്, നമ്മളെ പാഷൻ എന്താണോ വി ഷുഡ് കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ് till the end of time because that's what keeps you going. Angana oruthre they give us different feel, they never make you feel alone. Like some are with groups, some are solo, and some are with my friends and cousins. Appo avaru oruthre namaku tharuna oru feel good factor undu as fellow climbers. ചിലവരു ദൈ അണ്ടർഎസ്റ്റിമേറ്റ് അസ്, അപ്പൊ വി റൈസ് അബൌവ് ദർ എക്സ്പെക്ടേഷൻസ്. ഈ സ്നോ ബ്ലിസാർഡ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ദൈ തോട്ട് ദറ്റ് നമ്മൾ പേടിച്ച് ദറ്റ് യുനോ വി മൈറ്റ് യുനോ നമ്മൾ മറ്റേ ട്രെക്ക് പാതി വഴി ഉപേക്ഷിക്കുന്നു. അതിന്റെ പകരം ഇമാജിൻ കം ഓൺ ലെറ്റ്സ് ഡു ദിസ് ഗേൾസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ട് വി ആർ ക്ലിയറിംഗ് ദ ടെൻസ്. ടെൻസ് പകുതി രാത്രിക്ക് ഇറ്റ് ഹാസ് ഫോൾ
0: മാറ്റി
1: അവര് അന്തം വിട്ടു അത് കണ്ടോടുകൂടി ദേ വാർ ലൈക്ക് ഇംപ്രസ്ഡ്. നമ്മളിപ്പോ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഗൈഡ്സ് ഹിമാലയത്തെ ഫസ്റ്റ് ട്രെക്കില്, അതോടുകൂടി അവർ ലൈക്ക് ഇവർ നിസ്സാരക്കാരല്ല എന്ന്. അത് കേരളത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ തന്നെ ദി അണ്ടർ എസ്റ്റിമേറ്റഡ് നമ്മളെ ഫസ്റ്റ് മേജർ ട്രെക്കാണ് പറഞ്ഞോടുകൂടി. നമ്മൾ തന്നെയാണ് വി ഹാവ് ടു ഹെൽപ് ഔർസെൽവ്സ്, എവിടെ എത്തണമെങ്കിലും വി ഹാവ് ടു ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നാലേ ബൈ എക്സാമ്പിൾ ബൈ എമുലേഷൻ പീപ്പിൾ വിൽ ബി ദെയർ ടു ഹെൽപ് ഗൈഡ് അസ്.
0: നിങ്ങളുടെ യാത്രകളിൽ പലപ്പോഴും മോളെ കൂടി കൊണ്ടുപോകുന്നുണ്ട് അല്ലേ സമാറ? ഈ 11 വയസ്സുള്ള ഒരു മോളെ നിങ്ങൾ കിളിമഞ്ചാരോയിൽ കൊണ്ടുപോകുന്നു, മറ്റു യാത്രകളിൽ കൂടെ കൂട്ടുന്നു, ഇത് എല്ലാ അമ്മമാരും ഇത് സന്നദ്ധരാവണമെന്നില്ല, പലരും ഇതിന് പേടിയോടെ നോക്കി കാണുന്നുണ്ടാകും. അപ്പോൾ പെൺകുട്ടികളുടെ അമ്മമാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
1: പെൺകുട്ടികളുടെ മാത്രല്ല, ഇപ്പോ ആൺമക്കളാണെങ്കിലും എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഐ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഗേൾസ് ടു സ്റ്റാർട്ട് ഡ്രൈവിംഗ് എ കാർ. ഈ പറഞ്ഞ മാതിരി മലകയറാട്ടിങ്ങൽ അപ്പോ ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഇൻഹറന്റ് ആയിട്ട് കുറെ കഴിവുകളുണ്ട്. വി ക്യാൻ ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്, ഐ എം നോട്ട് സെയിങ് ടു ടേക്ക് റെക്ലെസ് റിസ്ക്. നമ്മൾ എന്തിനും പുറപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് പാരന്റ്സ് ആവട്ടെ, വി ഡു അവർ റിസർച്ച്, വി ഡു ചെക്ക് ഇതിൽ എന്തെങ്കിലും പ്രതിസന്ധി അല്ലെങ്കിൽ വാട്ട് ആർ ദ യുനോ പ്രോബബിലിറ്റീസ് ഓഫ് യുനോ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ.

0: പക്ഷെ നമ്മൾ വെറും റിസ്കിനെ മാത്രം നോക്കിയിട്ട് പെൺകുട്ടീനെ നമ്മൾ വല്ലാതെ നമ്മൾ ഒതുക്കി വെച്ചാൽ എല്ലാ പ്രാവശ്യവും നമ്മൾ പാരൻസിനൊപ്പം ഉണ്ടാവാൻ കഴിയണമെന്നില്ല. വി ഷുഡ് മേക്ക് ഹർ വെൽ എക്യുപ്ഡ് ദറ്റ് ഷീ ഈസ് ഏബിൾ ടു ഫേസ് ദ വേൾഡ് ഓൺ ഹർ ഓൺ. അത് പെൺകുട്ടി ആവട്ടെ ആൺകുട്ടി ആവട്ടെ, നമ്മൾ അവരെ വളരെ ക്ലോസറ്റഡ് ആയിട്ട് വളർത്തരുത്, അതേസമയം വളരെ യുനോ ഫ്രീ ആയിട്ടും വളർത്തരുത്. ഒരിക്കലും നിനക്കിത് ചെയ്യാൻ കഴിയില്ല ബിക്കോസ് യു ആർ എ ഗേൾ എന്നൊരു ഫാക്ടറിനെ കൊണ്ട് അവിടെ നിർത്തുന്നില്ല. ലെറ്റ് യുവർ ജെൻഡർ നോട്ട് ബി യുവർ ലിമിറ്റേഷൻ, യുവർ ജെൻഡർ ഷുഡ് ബി യുവർ സ്ട്രെങ്ത്.
1: അയ്യോ, എനിക്കിപ്പോ വയസ്സ് 40 കഴിഞ്ഞു, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. അപ്പോൾ 42 വയസ്സിലും അടിപൊളിയായിട്ട് എവറസ്റ്റിന്റെ സ്വപ്നം കാണുന്ന ഒരു വനിത എന്ന നിലയിൽ എന്താണ് അവരോട് പറയാനുള്ളത്?
0: എനിക്ക് എൻ്റെ ഫാദർ, 73 വയസ്സായ ഫാദർ ഇപ്പോഴും ബാഡ്മിന്റൺ കളിക്കുമ്പോൾ ഇൻ ഔട്ട് എന്നുള്ള

0: ഒരിക്കലും നിനക്കിത് ചെയ്യാൻ കഴിയില്ല ബിക്കോസ് യു ആർ എ ഗേൾ എന്നൊരു ഫാക്ടറിനെ കൊണ്ട് അവിടെ നിർത്തുന്നില്ല. ലെറ്റ് യുവർ ജെൻഡർ നോട്ട് ബി യുവർ ലിമിറ്റേഷൻ, യുവർ ജെൻഡർ ഷുഡ് ബി യുവർ സ്ട്രെങ്ത്.
1: അയ്യോ എനിക്കിപ്പോ വയസ്സ് 40 കഴിഞ്ഞു, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. അപ്പോൾ 42 വയസ്സിലും അടിപൊളിയായിട്ട് എവറസ്റ്റിന്റെ സ്വപ്നം കാണുന്ന ഒരു വനിത എന്ന നിലയിൽ എന്താണ് അവരോട് പറയാനുള്ളത്?
0: എനിക്ക് എന്റെ ഫാദർ, 73 വയസ്സായ ഫാദർ, ഇപ്പോഴും ബാഡ്മിന്റൺ കളിക്കുമ്പോ ഇൻ ഔട്ട് എന്നുള്ള ഫൈറ്റ് ചെയ്യണ ഫാദറാണ്. അതായത് ജയിക്കണം, അതായത് ഇപ്പോഴും ടൂർണമെന്റ് കളിക്കുന്ന പിതാവാണ് കൂടെ ഉള്ളത്. അപ്പുറത്ത് ഈ പ്രായത്തിലും ഡാൻസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന, പറഞ്ഞമാതിരി പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ 63 വയസ്സായ ഒരു മദറാണ് കൂടെ ഉള്ളത്. വയസ്സ് വെറും കേവലം ഒരു നമ്പർ മാത്രമാണ്. യു ആർ ആസ് ഓൾഡ് ആസ് യു തിങ്ക് യു ആർ. 18 ഫോർ എവർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ആം ആസ് ഓൾഡ് ആസ് ഐ ബിലീവ് ഐ വോണ്ട് ടു ബി. ഇഫ് എ 60-year-old മാൻ കെൻ ടെൽ മീ, ഏത് നേപ്പാളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ ആ ലാസ്റ്റ് പോയിന്റിൽ വെയർ ഹിസ് ടെലിംഗ് മീ ദാറ്റ് continue with your passions at age 60 I'm here climbing the mountains and guiding people, alkara njan valigaatiyittu kaanichu kodukkunu evade ethanam enna motivate cheyana aa oru kadhapathram avadiyam ivade nammala naattil enikkille maathapithakkal engane aavumbol engane njan I can be anybody different. ningala vayas should not be the limiting factor for you, it should be all in the mind.
1: angane right choice eduth ellavarey munnotu neenguvan theerchiyayittum ee vaakkukal prajodhipikkum ennu urappaanu. എനിക്കൊരു സംശയം, നിങ്ങളിപ്പോൾ മലകയറ്റം മൗണ്ടനിയറിംഗ് അടിപൊളിയായിട്ട് ചെയ്യുന്നു, അതോടൊപ്പം മറ്റൊരു വശത്ത് സംരംഭക എന്ന നിലയിൽ തിളങ്ങുന്നു, ഒപ്പം 2 അമ്മ എന്ന വലിയ ഉത്തരവാദിത്തവും നിർവഹിക്കുന്നു. എങ്ങനെയാണ് ഈ ബാലൻസിങ്? ഇതിനിടയിൽ എല്ലാറ്റിനും പ്രാക്ടീസിനും ട്രക്കിങ്ങിനും എക്സ്പെഡിഷനും എല്ലാം സമയം കണ്ടെത്തണമല്ലോ.
0: സമയമില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനും സമയം ഉണ്ടാവില്ല, റൈറ്റ്? യു നീഡ് ടു വർക്ക്, ജോലി ചെയ്യണം, ബിക്കോസ് യു നീഡ് ടു സസ്റ്റെയിൻ. അല്ല, നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ വിൽ നോട്ട് ബി ഏബിൾ ടു ലിവ്. നമ്മളെ ജോലി ഇസ് എ പാർട്ട് ഓഫ് അവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടി ടുവേർഡ്സ് അവർ സെൽഫ്, നമ്മളെ ഹെൽത്തി ലിവിങ്. എക്സസൈസ് ഓഫ് ഫിറ്റ്നസ് ഓർ ഈ പറഞ്ഞ മാതിരി മലകയറ്റം, ഇതൊക്കെ ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ സ്പോർട്സ് ലിവിങ്, അഗെയിൻ പാർട്ട് ഓഫ് അവർ ഹെൽത്ത്. നമ്മളെ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഫാമിലി ഈസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്, കാരണം ദാറ്റ് ഈസ് വാട്ട് ഡിഫൈൻസ് അസ്, സോ ദാറ്റ് ഈസ് പ്രയോറിറ്റി. പിന്നെ വരുന്നതാണ് ബാക്കിയുള്ള സംഭവങ്ങൾ ഫുള്ള്. അപ്പോൾ സംരംഭക അത് അവിടെ വന്നു, വെയർ ഐ ലവ് ടു യുനോ കൗൺസിൽ ആൻഡ് മോട്ടിവേറ്റ് പീപ്പിൾ ആൻഡ് ടു ബ്രിങ് അബൌട്ട് ദി ബെസ്റ്റ് ഇൻ ദം. അതെൻ്റെ ക്ലയൻസ് ആവട്ടെ, എൻ്റെ സ്റ്റാഫ് ആവട്ടെ, എൻ്റെ ടീം ആവട്ടെ. സോ ഐ ബിലീവ് ഹ്യൂമൻ ബീങ്സ്, ഹ്യൂമൻ ടീം ഇസ് അവർ ബിഗ്ഗസ്റ്റ് അസറ്റ് വെൻ ഇറ്റ് കംസ് ടു മൈ കമ്പനി. Family is our biggest motivational factor. Njan parna mariya last finishing factor, it was my daughter who made me climb till the summit. It was my mother, ende mother ayirunnu parnathu, Swapna enika Indian flag avada uyirthu kaanam EBC il. So avaru therna motivation endu vannalum seri, I want to see that flag at the top. Nerpa namukku chelpo nammala energy illengil automatically family gives you that energy. So ഏതൊരു ഘട്ടത്തിലും ദ ഫാമിലി ആൻഡ് വെൽ വിഷേഴ്സ് കൻ കം ഇൻ ഫ്രണ്ട് ഫോം ഓഫ് ഫ്രണ്ട്സ് ഓൾസോ. അപ്പോൾ അവർക്ക് സമയമില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം റിലീജിയസ് വാല്യൂസ് ഓർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഹൂസ് ഗിവൺ യു ദീസ് ടാലൻസ് ആൻഡ് ഗിഫ്റ്റ്സ്, അതിനെ നമ്മൾ എപ്പോഴും ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ, ആൻഡ് ഇൻസ്റ്റഡ് ഓഫ് ട്രൈൻ ഹോൾ ലൈഫ് ഇൻ യുവർ ഹാൻഡ്സ്, ലെറ്റ് ഇറ്റ് ഫ്ലോ ത്രൂ യുവർ ഹാൻഡ്സ്, അലൗ ഇറ്റ് ഫ്ലോ. എല്ലാത്തിനും അപ്നെ ആപ് സമയം കണ്ടെത്തും.
1: സോ വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
0: യെസ്.
1: നമ്മളിങ്ങനെ ചുറ്റും കാണുന്ന മലകൾ, ഈ മലകൾക്ക് സ്വപ്നം കൊടുക്കുന്ന അർത്ഥം എന്താണ്?
0: ഞാൻ എൻ്റെ പുസ്തകം ദ ഗേൾ ഹു ക്ലൈം മൗണ്ടൻസിൽ എല്ലാവർക്കും എഴുതി കൊടുക്കുന്ന ഒരു വാക്യമുണ്ട്, ചിയേഴ്സ് ടു ദ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഓഫ് ലൈഫ്, ഹാപ്പി ക്ലൈംബിംഗ് ഓർ ഹാപ്പി റീഡിംഗ്. നമ്മളെ മൗണ്ടനെ ഞാൻ കാണുന്നത്, ഇറ്റ്സ് ദ മൗണ്ടൻ ഓഫ് യുവർ ലൈഫ്. യുവർ ലൈഫ് ഇസ് നെവർ എ സ്ട്രേറ്റ് ECG. You have ups and downs in life. Alla ellam teganyo allengi ellam easy kaanana oru life aarku illa. There will be different scenarios. Adu pole thanaana oru mala. If you look at mountain climbing as climbing the mountain of your life, if you are ready to keep going, come what may, nammal endu pidichu nerthiyalum endu nammal stop cheyidalum, it will be only temporary. There's always a new chapter in the next page. Alla
1: yes,
0: enna sambandhatholam life is like a mountain. There's always a new climb, a new descent, a new ascent every day. Climb high, sleep low nu varana pole, you climb high, you still have to descend low to sleep. So nammal aagashatholam parakkunu, appo nammal adinte edey kooda nammal keezhukkana kochu kochu swapnangal adana nammal vijayam
1: jeevithathinte neer prathiphalanam thanneyanu oro malayum.
0: Adhe
1: ഓക്കേ, അങ്ങനെ മലകയറ്റത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒരുപാട് വിശേഷങ്ങൾ പങ്കിട്ടു. അതിനിടയിലുള്ള മലകൾ കാതിലോതി രഹസ്യങ്ങളും പങ്കിട്ടു. ഇങ്ങനെ നമ്മുടെ ശ്രോതാക്കളുമായി ഒരുപാട് കാര്യങ്ങൾ

0: പങ്കിട്ടതിന് നന്ദി അറിയിക്കുന്നു. ഇനിയും എവറസ്റ്റിലോട്ടും അതിനും അപ്പുറമുള്ള സ്വപ്നങ്ങളിലോട്ടും നടന്നെടുക്കാനാവട്ടെ, ഓടിക്കയറാനാകട്ടെ എന്ന് ആശംസിക്കുന്നു.
1: താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ആശയങ്ങൾ എനിക്ക് പങ്കുവെക്കാൻ പറ്റി നിങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിരുന്നു. ഇനിയും മലകൾ കീഴടക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഇനി വരുന്ന തലമുറയും ഉയർന്ന സ്വപ്നങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു.
2: പർവ്വതാരോഹക, സംരംഭക, യാത്രിക, എഴുത്തുകാരി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ മുന്നേറുന്ന മലപ്പുറം സ്വദേശി സ്വപ്ന ഇബ്രാഹിമുമായി മുനീറാമയൂർ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് കേട്ടത്. സ്വപ്ന ഇബ്രാഹിമിന്റെ ഫോൺ നമ്പർ പറയാം. 9072087696. നമ്പർ ഒരിക്കൽ കൂടി, 9072087696.

0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
1: അതിനെന്താ നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജന്മാശംസകൾ നേർന്നു. പിന്നാക്ക വിഭാഗ ക്ഷേമത്തിന് നിരന്തരം പോരാടിയ രാഷ്ട്രപതി രാഷ്ട്രപതി സേവനത്തിന് സ്വയം സമർപ്പിതയാണെന്നും സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പി എം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും. രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് പ്രധാനമന്ത്രി കൈമാറുക. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇഞ്ചൻ കരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ. രാവിലെ പാലക്കാട് നിന്ന് 5:00 പുറപ്പെടുന്ന ട്രെയിൻ കാസർകോട് 11:30 എത്തും. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം ഇന്ന് ചേരും. പുതിയ സംസ്ഥാന ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം ആദ്യം ചേരുന്ന യോഗമാണ് ഇന്നത്തേത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
0: FM പ്രധാന വാർത്തകൾ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: ട്രെയിൻ സമയം.
5: ട്രെയിൻ നമ്പർ 1635 ലോകമാന്യ തിലക് ടെർമിനൽ തിരുവനന്തപുരം, നേത്രാവതി എക്സ്പ്രസ് 10:28, 1660 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരും. ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തിച്ചേരും.
4: ട്രെയിൻ സമയം.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റർ പ്ലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
7: ട്വിറ്റർ പ്ലിൽ ഏജൻസീസ്.
9: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
10: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
11: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
10: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
11: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
10: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
11: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
12: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
11: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
12: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
5: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കണ്ണകി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമാണ്. ഗാനശില്പി കൈതപ്പുറം ദാമോദരൻ മീഡിയ വരികൾക്ക് സംഗീതം നൽകിയത് കൈതപ്പുറം വിശ്വനാഥൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി കേൾക്കാം സ്നേഹം എന്ന ചിത്രത്തിനു വേണ്ടി രാധിക തിലക് ആലപിച്ച ഗാനം. ഗാനശില്പികൾ യൂസഫലി കേച്ചേരി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റർ ആപ്പിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: ട്വിറ്റർ ആപ്പിൽ ഏജൻസീസ്.
2: ചലച്ചിത്രഗാനം സമാപിച്ചു. ഇനി അല്പസമയത്തിനകം ഫുട്ബോൾ ബീറ്റ്സ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 0483295300, മറ്റൊരു നമ്പർ 0483295800.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 10 മണി കഴിഞ്ഞ് 16 മിനിറ്റ്.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
2: ഷക്കീര, we are ready.
3: We are ready.
4: We are ready.
5: We are ready.

0: വിജയിക്കാൻ ഒരു ഗോൾ മതിയായിരുന്നു, എന്നാൽ ആശ്വസിക്കാൻ അത് മതിയാകുമായിരുന്നില്ല. ഇനിയും ഒരു പരാജയമോ സമനിലയോ സംഭവിച്ചാൽ ആവേശത്തിന്റെ ആകാശത്തേക്ക് ഉയർത്തിയവർ അവഹേളനത്തിന്റെ ആഴക്കടലിലേക്ക് താഴ്ത്തും. 11 പേർ മൈതാനത്തണി നിരക്കുമ്പോൾ കോടിക്കണക്കിന് ആരാധകരുടെ സ്മരണകളിരമ്പും. പെലെയും ഗരിഞ്ചയും റൊണാൾഡോയും സീക്കോയും റൊമാരിയോയും കക്കയും റൊണാൾഡീഞ്ഞോയും അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര നക്ഷത്രങ്ങൾ ഹൃദയത്തിൽ സാമ്പാ നൃത്തം ചവിട്ടും. അതിനാൽ അവരുടെ പിൻഗാമികൾക്ക് ശിരസിൽ ആ ഭാരം വഹിച്ചേ തീരൂ. പാദങ്ങളിൽ ആ താളം തീർത്തേ തീരൂ. അവരുടെ ഓരോ സ്പർശവും നേരിട്ട് കണ്ടുകൊണ്ട് സാക്ഷാ റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും ഗാലറിയിൽ ഇരിക്കുമ്പോൾ, വിവാ ബ്രസീൽ എന്ന ആരാധകർ ആർത്തലയ്ക്കുമ്പോൾ അവരാ ഭാരം ഏറ്റെടുത്തു. ഒന്നല്ല, രണ്ടല്ല, 3 ഗോൾ. ഗോളെന്നുറപ്പിച്ച നിരവധി ഷോട്ടുകൾ. അതെ, വരവറിയിച്ചിരിക്കുന്നു ബ്രസീൽ. തുടരുന്നു ഫുട്ബോൾ ബീറ്റ്സ്. ഇന്ന് ഫുട്ബോൾ ബീറ്റ്സിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജയൻ മുത്തേരി.
1: സ്റ്റുഡിയോ സഹായവുമായി സിന്ധു, സാങ്കേതിക സഹായം നിർവഹിക്കുന്നത് റോബിൻ വർഗീസ്, ലിജേഷ് കിഴിശ്ശേരി. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ അറിയാമല്ലോ. 0483295

0: 0408 3 2 9 5 0 8 0. അപ്പോൾ വിളിച്ചു തുടങ്ങിക്കോളൂ. നമ്മുടെ പരിപാടി ഇതാ ആരംഭിച്ചിരിക്കുന്നു.
1: അപ്പോ ആതിര കളി തകർത്താടുകയാണ്.
0: അതെ അതെ.
1: ഓക്കെ, ആരാധകരെ തൃപ്തിപ്പെടുത്തും വിധം ഇതാ ഇപ്പോൾ ബ്രസീലും മുന്നേറിയിരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം ഇതുവരെയുള്ള ഗ്രൂപ്പ് ഘട്ട പ്രകടനങ്ങൾ.
0: തീർച്ചയായിട്ടും ആദ്യം അർജന്റീനയിൽ നിന്ന് തുടങ്ങാം അല്ലേ.
1: ഗ്രൂപ്പ് ജയിൽ,
0: ഗ്രൂപ്പ് ജയിലെ അർജന്റീന അൾജീരിയെ
1: 3-0 മെസ്സി മാജിക് അല്ലേ, ഹാട്രിക് അടിച്ച് ഈ ലോകകപ്പിൽ ആദ്യ ഹാട്രിക്.
0: 3 പോയിന്റുമായിട്ട്
1: ഗ്രൂപ്പിൽ
0: ഒന്നാമതാണ്.
1: ആരാധകർ തൃപ്തരാണ്.
0: അതെ, സംതൃപ്തരാണ്.
1: നമ്മള് നമ്മുടെ CR7 പോർച്ചുഗലിനെ നോക്കുകയാണ്. കോംഗോയുമായി സമനില, ഗ്രൂപ്പിൽ 3rd സ്ഥാനത്താണ്. ആരാധകർ നിരാശയിലാണ്. ഓക്കെ, പക്ഷേ CR7 ആണ് ഉയർത്തെഴുന്നേൽക്കും, എഴുന്നേറ്റിരിക്കും
0: തീർച്ചയായിട്ടും.
1: ഓക്കെ,
0: അതെ, നമ്മളെല്ലാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്ലേ. അടുത്തതായിട്ട് ഫ്രാൻസ് ആണ്
1: ഗ്രൂപ്പ്
0: ഐയിൽ വന്നിട്ടുള്ള. ഫ്രാൻസ് സെനഗലിനെ 3-1 തോൽപ്പിച്ചു. 3 പോയിന്റുമായി ഗ്രൂപ്പിൽ 2nd സ്ഥാനത്താണ്.
1: പോരാട്ടം.
0: അതെ.
1: ഓക്കെ, അതായത് നമ്മുടെ എംബാപ്പെ നിർത്തിയിട്ടില്ല, തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ലോകകപ്പില് ആവേശകരമായ ഫൈനൽ സമ്മാനിച്ച നമ്മുടെ എംബാപ്പെ തുടങ്ങിയിരിക്കുന്നു 2 ഗോള്. ഓക്കെ, അങ്ങനെ അതും കരുത്തരായ സെനഗൽ. സെനഗലിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം, കനത്ത പോരാട്ടം തന്നെയായിരുന്നു. ആ മുമ്പത്തെ വേൾഡ് കപ്പില് ആദ്യ കളിയിൽ തോൽപ്പിച്ച ആ ഓർമ്മകളെയൊക്കെ മായ്ച്ചുകൊണ്ട് ഫ്രാൻസ് തിരിച്ചു വന്നിരിക്കുന്നു.
0: അടുത്തതായിട്ട് ഇംഗ്ലണ്ട് അല്ലെ, ഇംഗ്ലണ്ട് ഗ്രൂപ്പ് എല്ലിലാണ്. ക്രൊയേഷ്യ 4-2 തോൽപ്പിച്ചു. 3 പോയിന്റുമായി ഗ്രൂപ്പിൽ
1: 1st. അതും കനത്ത പോരാട്ടം തന്നെയായിരുന്നു. ഇനി നമ്മൾ സ്പെയിനിലേക്ക് പോവുകയാണ്. ഗ്രൂപ്പ് എച്ചിലാണ് സ്പെയിൻ.
0: അതെ, ലോകകപ്പില് അരങ്ങേറ്റം കുറിക്കുന്ന കേപ് വെർഡെയുമായിട്ട് 0-0 സമനിലയാണ്.
1: കേപ് വെർഡെ ശക്തമായ പ്രതിരോധം തീർത്തു. വസീഞ്ഞു എന്ന ഗോളി അവിടെ തകർത്താടി. പക്ഷേ സ്പെയിൻ ആരാധകർ തൃപ്തരല്ല. എങ്ങനെയെങ്കിലും ആ വല പൊളിക്കേണ്ടിയിരുന്നു എന്നതാണ്. എങ്കിലും സ്പെയിൻ വലിയ പ്രതീക്ഷയുള്ള ടീമാണ്. ഇനി നമുക്ക് പോകാം ഇന്ന് കളിക്കളത്തിൽ നിറഞ്ഞാടിയ ബ്രസീൽ ടീമിലേക്ക്. ഗ്രൂപ്പ് സിയിലാണ് ബ്രസീൽ. മൊറോക്കോയുമായി 1-1 സമനില പിടിച്ചപ്പോൾ ആരാധകർ അസംതൃപ്തരായിരുന്നു. ഓക്കെ, ഇന്നത് ആ 3 ഗോൾ ആദ്യ പകുതിയിൽ തീർത്ത് നിരവധി കനത്ത ഷോട്ടുകൾ വിനീഷ്യസ് നിറഞ്ഞാടി. ഓക്കെ, അപ്പോ പിന്തുണയുമായി മറ്റു താരങ്ങളും അവിടെ നോക്കണം. അവിടെ സാക്ഷാൽ നെയ്മർ കളിച്ചിട്ടില്ല. അപ്പൊ ഇനി ഈ ടീമിലേക്ക് വിനീഷ്യസിന് പിന്തുണയുമായിട്ട് നെയ്മറും കൂടി വരുമ്പോൾ ബ്രസീൽ ഇനിയും സാമ്പാ നൃത്തം ചവിട്ടുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്താം.

0: അതിരാ നമുക്ക് കോളർ ഉണ്ട് നമ്മളെ കൂടെ.
1: ഓക്കെ, ആരാണ് കോളർ എന്ന് നോക്കാം നമുക്ക്. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
0: സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സിലേക്ക്.
2: സ്വാഗതം.
0: പറയൂ, താങ്കൾ ആരാണ്?
2: ഞാന് വീമ്പുന്നാണ്.
0: എവിടെയാണ്?
2: പാറക്കൽ ഹുസൈൻ എന്ന് പറയും.
0: പാറക്കൽ ഹുസൈൻ. ഓക്കെ, ഫുട്ബോൾ ആരാധകനാണോ?
2: ആ, ഫുട്ബോൾ ഇങ്ങനെ കളി കാണും.
0: കളി കാണും.
2: ജയിക്കുന്ന ടീമിന് സപ്പോർട്ട് കൊടുക്കും.
0: അത് ശരി. സ്വന്തമായിട്ട് ടീമൊന്നുമില്ല. ജയിക്കുന്ന ടീമിന് സിന്ദാബാദ്. അങ്ങനെയാകുമ്പോ നമ്മളാരും കളിയാക്കാനോ വരില്ലല്ലോ അല്ലേ?
2: കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുർക്കിന്റെയും പോർച്ചുഗൽ പിന്നെ വരവേന്റെയും കളി കണ്ടു.
0: എന്തായി കളി ഒന്ന് പറയൂ. ഞങ്ങളിപ്പോ സ്റ്റുഡിയോയിലാണ്. ഞങ്ങൾ ആ കളി എന്തായി? പരാഗ് ഒരു ഗോൾ അടിച്ചു.
2: തുർക്കി നല്ല കളി കളിക്കുന്നുണ്ട്.
0: തുർക്കി വിടൂലല്ലോ.
2: തുർക്കി നല്ലോണം കളിക്കുന്നുണ്ട്. പക്ഷേ
0: കളി തുടങ്ങി എത്ര മിനിറ്റ് ആയി? അയ്യോ, ഇനി സമയം ഉണ്ടാവില്ല. രാവിലത്തെ കളി കണ്ടോ?
2: രാവിലത്തെ കളി ബ്രസീലിന്റെ കളി കണ്ടു. മൂന്ന് ഗോളിന് ടീമിന്റെ മുന്നേ അടിച്ചു. മൂന്ന് ഗോള്.
0: എന്ത് പറയുന്നു കളിയെ കുറിച്ചിട്ട്? അവര് ബ്രസീൽ ഫോമിലേക്ക് എത്തിയോ?
2: ഓലെ പോകും. ബ്രസീലിന്റെ പഴയ പോവാണ്. റൊണാൾഡോ
0: അല്ല, അത് നമ്മൾ പ്രതീക്ഷിക്കണ്ട. അത് പുലികളല്ല, പുപ്പുലികളല്ലായിരുന്നു. റൊണാൾഡീഞ്ഞോടെ ഫ്രീ കിക്ക് ഒക്കെ കരിയിലക്കിക്കൊക്കെ നമ്മള് കണ്ട് ആസ്വദിച്ചതല്ലേ?
2: അങ്ങനത്തെ ഒരു കളിക്കാരെ കാണില്ല. അങ്ങനത്തെ ഒരു കളിക്കാരെ കാണില്ല ബ്രസീലിൽ. കാണില്ല.

0: അത് മറ്റേ ടീം അവര് വെള്ളയല്ലേ, ഹെയ്ത്തി വൈറ്റ് ആണ്. അപ്പോ വൈറ്റും മഞ്ഞയാകുമ്പോ നമുക്ക് പെട്ടെന്ന് മാറിപ്പോ ടി വി കാണുമ്പോ. അപ്പൊ ഒരു ടീമിന് നറുക്കിട്ട് കൊടുക്കും, അങ്ങനെ ഇവര് ബ്ലാക്ക് എടുത്തതാണ്. അല്ല, ബ്ലാക്ക് ആയിക്കോട്ടെ മഞ്ഞ ആയിക്കോട്ടെ, നമുക്ക് ജയിക്കണം.
1: അതെ,
0: മഞ്ഞപ്പടയാണല്ലോ, മഞ്ഞപ്പട വരും, അടുത്തേ മഞ്ഞ വരും, പേടിക്കണ്ട. ഓ, 86 ലോകകപ്പ് ഓർമ്മയുണ്ട് അല്ലേ? അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണോ?
1: അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി, കളറൊന്നും ഇല്ലല്ലോ. അന്ന് കളറൊന്നും ഫേമസ് ആയിട്ടില്ല.
0: ഇന്നത്തെ പോലെ ആരാധകർ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലേ അന്ന്?
1: അന്ന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇന്നല്ലേ, ഇന്നല്ലേ ഇപ്പൊ കളിയോണ്ട് അവനാന്റെ കുടുംബ
0: പ്രശ്നമാക്കിയാണ് തോറ്റ ആരാധകർ പുറത്തിറങ്ങാൻ വയ്യ.
2: ഇന്ത്യക്കാരൻ
1: കളിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും സപ്പോർട്ട്. ഇന്ത്യക്കാരിൽ അന്യ ടീമിന് വേണ്ടി ഇത്ര പണം ചെലവാക്കി എന്തിനാണെന്ന് നടക്കണം എന്നുള്ളത് എനിക്കൊരു കളി കണ്ടോട്ടെ, കളി നല്ല കളി കാണാൻ കൊടുക്കുക, അതിന് കുഴപ്പമില്ല.
0: അത് ഒരു അർജന്റീന ആരാധകൻ പറഞ്ഞത്, എനിക്ക് ബ്രസീൽ ടീമിനോടൊന്നും ഇഷ്ടക്കേടില്ല, ഇവിടുത്തെ ഈ ആരാധകർ കുറച്ച് ആൾക്കാരുണ്ട് അതിന്റെ അവന്മാരോടാ ദേഷ്യം, അതുകൊണ്ടാണ് ഞാൻ ബ്രസീലിനെ കുറ്റം പറയുന്നത് എന്നൊക്കെ.
1: എത്രയോ പാവങ്ങൾ അവർക്ക് പൈസ നമ്മളെ കളിയാണെങ്കിൽ നമുക്ക് ഓക്കെ, നമ്മളൊരുപോലെ കളിക്കാൻ.
0: അതെ അതെ,
1: കത്തറിൽ പോരാളുണ്ട്, കേരള കേരള അഭിമാനാണ്.
0: അതെ, മലയാളി കളിക്കാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഹസീൻ മുഹമ്മദ്
1: ഇറങ്ങിയിട്ടില്ല, എന്തെങ്കിലും നമുക്ക്.
0: അതെ അതെ, ശരിയാ ശരിയാ. ഓക്കെ, പിന്നെ ഇതൊക്കെ ഒരു ആവേശം, രസമായിട്ട് പോട്ടെ അല്ലേ.
1: ഇവിടെ വീട്ടില് ഒരു വീട്ടിൽ തന്നെ മൂന്നാളുടെ മൂന്നാളും തന്നെ.
0: അപ്പോ നമ്മുടെ സമയം കുറച്ച് പരിമിതമായതുകൊണ്ട്
2: എന്തായാലും ലോകത്തെ മൊത്തം ഒരുമിക്കുന്ന നല്ലൊരു ആഘോഷമാണല്ലേ, അത് അങ്ങനെ തന്നെ നല്ലതൊന്ന് പോട്ടെ, നമുക്ക് ആഗ്രഹിക്കാം.
0: ഓക്കെ, വിളിച്ചതിൽ
2: സന്തോഷം കേട്ടോ, വിളിച്ചതില്. ഓക്കെ.

0: അപ്പൊ അതിര ആരാധകരുടെ ആവേശം അതൊരു സുഖരസം കൂടിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എത്രയാണ് ഫ്ലെക്സുകൾ പൊന്തിയിരിക്കുന്നത്. അതും നോക്കൂ, ഇന്ത്യ കളിക്കാത്ത ഒരു ടൂർണമെന്റില് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് രാത്രി എത്ര പണിപ്പെട്ടാണ് ഇതൊക്കെ അടിച്ചുണ്ടാക്കുന്നത്, എത്ര വലിയ ഇതാണ് ബോർഡുകളാണ് വെച്ചത്. അതില് ചില വാക്ക് രസമാണ്. ഇപ്പോ ചില തിരിച്ചു വരവുകൾ ചരിത്രമെഴുത്താണ്. പള്ളിപ്പടി ബ്രസീലിന്റെ പോസ്റ്റാണ്, അതായത് അത് ഇന്ന് തെളിയിച്ചു. അപ്പൊ ഇന്ന് ആപ്റ്റായി വന്നു.
1: കോടൂരിന്റെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം.
0: ഏത് ടീമിന്റെ?
1: കോടൂർ, അത് അർജന്റീന ടീമിന്റെയാണ്. ചരിത്രം വായിക്കുന്നവർ പലരും, ചരിത്രം എഴുതുന്നത് അർജന്റീന.
0: ഓ, ചരിത്രം വായിക്കുന്നവർ പലരാണ്, പക്ഷെ എഴുതുന്ന ആരാണ്?
1: അർജന്റീന.
0: കാരണം കഴിഞ്ഞ വർഷം ചരിത്രം എഴുതി.
1: അതെ, അതിൽ അതിന്റെ ഒപ്പം വേറെ ഉണ്ട്, കപ്പ് ഉയർത്തിയ കൈകൾ വീണ്ടും ഉയരും. അതും പറയുന്നത്
0: നിൽക്കൂല, 2022 ആവർത്തിച്ചിരിക്കുമെന്ന്. ഓക്കെ, എന്നാൽ ഇതൊന്ന് കേട്ടോളൂ. അഞ്ചെണ്ണം വെറും അലങ്കാരമല്ല, ലോകം കീഴടക്കിയതിന്റെ അഹങ്കാരമാണ്. ബ്രസീൽ ടീമിന് വേണ്ടിയിട്ട് വന്നതാണ്.
1: അതെവിടെ വെച്ചതാണ്?
0: അത് കാവന്നൂർ.
1: കാവന്നൂർ
0: വന്ന പോസ്റ്റാണ്. അതിനോട് ചേർന്ന് ഇതിലും മേലെ ഉണ്ടെങ്കിൽ വെച്ചോളൂ എന്ന് ബാലുശ്ശേരി കോക്കല്ലൂർ ഒരു പോസ്റ്റ് ഉണ്ട്. അതായത് 5 വേൾഡ് കപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇതിലും മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോളൂ. ഓക്കെ,
1: കിട്ടാത്ത മുന്തിരി പുളിക്കെന്ന് പറയുന്നുണ്ട്.
0: ഏത് ടീമിന് വേണ്ടിയാ?
1: അത് ബ്രസീൽ ടീമിന് വേണ്ടിട്ടാണ്. പന്തല്ലൂർ പുളിക്കൽ ഒക്കെ വെച്ചിട്ടുള്ള
0: കിട്ടാത്ത മുന്തിരി
1: പുളിക്കും.
0: അത് ആർക്കുള്ളതാണ്?
1: അത് ബ്രസീലാണ്. അത് ശരിക്കും അങ്ങനെയാണ്, കിട്ടാത്ത മുന്തിരി. 5 ഏറ്റവും കൂടുതൽ കിട്ടിയത്
0: ബ്രസീലിനല്ലേ?
1: അതെ അതെ, അങ്ങനെ വേണം. ശരിക്കും 5 വെറും അലങ്കാരമല്ല, ലോകം കീഴടക്കിയതിന്റെ അഹങ്കാരമാണ് ഒന്നും കൂടി ഉണ്ട്.
0: അപ്പൊ ഇതിൽ എന്താന്നറിയാം, നമുക്ക് ഇതില് നമ്മള് പോർച്ചുഗൽ ടീമിന്റെ

0: ഇൻട്രസ്റ്റ് ഒരുപാടുണ്ട്. അത് റൊണാൾഡോ എന്ന കളിക്കാരനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പൊ ക്രിസ്റ്റ്യാനോയ്ക്ക് കൂടെ ഒരു സപ്പോർട്ട് ഇല്ല എന്നത് വലിയൊരു സങ്കടമാണ്. ഇപ്പൊ കഴിഞ്ഞ കളിയിലെ പരാജയ ശേഷം പലരും പറയുന്നു സഹകളിക്കാർ കൃത്യമായ പിന്തുണ കൊടുത്തിട്ടില്ല എന്നൊക്കെ. അപ്പൊ കൊടുത്തിട്ടില്ല നമുക്ക് പറയാൻ പറ്റില്ല, സംഭവിച്ചായിരിക്കാം. എങ്കിലും ക്രിസ്റ്റ്യാനോ എന്ന ആ ലെജൻഡ് അവിടെ നിസ്സഹായനായിരിക്കുന്ന കാഴ്ച വേറെ സങ്കടകരമാണ്. പോർച്ചുഗലിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു.
1: അതെ അതെ.

0: അപ്പോൾ എന്തായാലും വേൾഡ് കപ്പിന്റെ ഒരു അവലോകനം അല്ലേ, എല്ലാവരും കാത്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായിരിക്കും അല്ലേ. നമുക്കറിയാം ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് ആണിതെന്ന് എല്ലാവർക്കും അറിയാം. പുരുഷന്മാരുടെ ദേശീയ ഫുട്ബോൾ ടീമുകൾ തമ്മിൽ നടക്കുന്ന
1: 4 വർഷം മാത്രം
0: നടക്കുന്ന മത്സരമാണ് ഇത്. ഫിഫയാണ് സംഘടിപ്പിക്കുന്നത്. അതേപോലെ ആദ്യ ടൂർണമെന്റ് നടന്ന എന്നാണെന്ന് അറിയാമോ? 1930 ഫിഫ വേൾഡ് കപ്പ് അല്ലെ, ഉറുഗ്വേയും. അത് ഓരോ 4 വർഷത്തിൽ ഒരിക്കലാണ്. 2026 മുതൽ ഇതിൽ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത്
1: മത്സരങ്ങൾ.
0: അതെ, 104 മത്സരങ്ങൾ,
1: 3 രാജ്യങ്ങൾ.
0: അതെ, ആതിഥേയരായിട്ടുള്ള രാജ്യങ്ങള് കാനഡ, അമേരിക്ക, മെക്സിക്കോ അല്ലെ. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന വിനോദമാണ്.
1: അപ്പൊ അതിര, നമ്മളെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ആകാശവാണി മുൻ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ന്യൂസ്, ഫുട്ബോൾ നിരീക്ഷകനുമായ കെ പി രാജീവൻ നമ്മുടെ കൂടെയുണ്ട്. രാജീവൻ സർ, നമസ്കാരം. താങ്കൾ കണ്ണൊക്കെ തുറന്നോ? രാത്രി മുഴുവൻ കളി കാണുന്നല്ലേ. ആ, ഞാൻ കേട്ടത് ഒരു ചാക്ക് അരി വീട്ടിൽ വാങ്ങിയിട്ട് താങ്കൾ പുറത്തിറങ്ങാതെ കളി കാണുക, ഭക്ഷണം കഴിക്കുക, ഇത് തന്നെയാണെന്നൊക്കെയാ കേട്ടത്. എന്ത് പറയുന്നു, കളി ആവേശത്തിലേക്ക് എത്തിയോ?
2: ആ, ഇന്നത്തെ കളി ഇപ്പോ ബ്രസീലിന്, ബ്രസീലിന് കൊറേ കാലത്തിന് ശേഷം ബ്രസീലിന്റെ നല്ലൊരു ഒരു കളി കണ്ട ദിവസം.
1: അതെ, ഈ മഴക്കാലത്തൊരു കുളിര് അധികം.
2: അതെ അതെ, മഴക്കാലത്തൊരു കുളിര്. ഒന്നാം പകുതിയിൽ ബ്രസീൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബ്രസീലിയൻ ഫുട്ബോളിന്റെ സൗന്ദര്യം കാണിച്ച് തന്ന ഒരു ആദ്യ പകുതിയാന്ന് പറയാം.
1: അതെ, ഹെയ്ത്തിയെ അനങ്ങാൻ സമ്മതിച്ചു.
2: ആ, കെയ്റ്റിയെ 3-0 തോൽപ്പിച്ചു. അപ്പൊ 3-0 എന്നൊക്കെ പറയുമ്പോ ബ്രസീലിന്റെ ഇപ്പോഴത്തെ സമീപകാല ഫോം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ശുഭതർക്കമായ ഒരു കാര്യമാണ്.
1: ഇന്നത് അത്യാവശ്യമായിരുന്നു.
2: അതെ,
1: പക്ഷെ ആ വിജയം മതിയായിരുന്നു എന്ന് സംശയമുണ്ട്.
2: അല്ലല്ല, ആദ്യ കളിയില് 1-1 സമനില വഴങ്ങി മൊറോക്കോയോട്.
1: പക്ഷെ മൊറോക്കോ ചെറിയ മീനല്ലല്ലോ.
2: ചെറിയ മീനല്ല, പക്ഷെ ഇന്നത്തെ കളിയോടെ ബ്രസീൽ എന്നാണ് ആത്മവിശ്വാസം വീണ്ടെടുത്തു എന്ന് പറയാം.
1: ഇന്ന് വിനീഷ്യസിന്റെ കളിയാണൊരു
2: പ്ലേമേക്കറുടെ റോളിൽ തിളങ്ങിയ ഒരു ദിവസം എന്ന് പറയാം. കാരണം ആദ്യ ഗോള് തന്നെ, ആദ്യ ഗോള് വിനീഷ്യസ് ആണ് ഷോട്ട് തൊടുത്തത്. അപ്പൊ ഗോളി തടുത്തു,
1: റീബൗണ്ട് അടിക്കേണ്ട പണിയുള്ളു.
2: റീബൗണ്ടില് കുഞ്ഞയുടെ കാലില് തട്ടിക്കോളായി. അപ്പൊ ഭാഗ്യത്തിന്റെ അംശം ഉണ്ടെന്ന് പറയാം. പക്ഷെ വിനീഷ്യസിന്റെ ഒരു ഒരു തുടക്കം, ഒരു സ്പർശം അവിടെ ഉണ്ട്.
1: മറ്റൊരു ഷോട്ട് ബാറിന് കൊണ്ടുപോയില്ലേ?
2: ആ, അത് പോയി. പിന്നെ അതിനു മുമ്പ് തന്നെ മറ്റേ നമ്മുടെ റഹീനെ അടിച്ചൊരു അടി കൊള്ളാകാതെ പോയി.
1: ചെറിയൊരു അംശത്തിന് ശരിക്കും 5 ഗോള് അർഹിച്ചതായിരുന്നു.
2: 5 അല്ല 6 ഗോള്. ഇന്നത്തെ കളിയിൽ ഒരു 6 ഗോളിനെ ബ്രസീൽ ജയിക്കേണ്ടതാണ്. അപ്പോ 6 ഗോൾ ജയിക്കാത്ത, അതിനകത്ത് പറയാം, ആദ്യ പകുതിയിൽ നന്നായി കളിച്ചു. പക്ഷെ രണ്ടാം പകുതിയിൽ ബ്രസീൽ കുറച്ച്
1: ആദ്യത്തെ
2: പകുതിയിൽ കഴിഞ്ഞില്ല. അത് പകരം ഇവർക്ക് ഹെയ്റ്റിക്ക് ബ്രസീലിന്റെ ഏരിയയിലേക്ക് കടന്നു കയറാനുള്ള ഒരു അവസരങ്ങൾ കുറെ
1: സമയത്ത് ഹെഡർ.
2: അതെ, ഉണ്ടായിരുന്നു.
1: ബ്രസീലിനെ ഞെട്ടിച്ചുകൊണ്ട്,
2: ബ്രസീലിനെ ഞെട്ടിച്ചിട്ട്. അപ്പൊ രണ്ടാം പകുതി എന്ന് പറയുമ്പോ ബ്രസീല് 7 നിമിഷത്തെ ഹെയ്റ്റി ഗോൾ അടിക്കാനുള്ള ഒരു ശ്രമത്തിൽ വിജയിക്കും എന്ന് തോന്നിച്ച കുറെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ബ്രസീലിന്റെ നിരയില് ഒരു അപകടം വിജയിച്ചുകൊണ്ട്. പക്ഷെ അത് പറയുന്ന മുന്നേ ഒരു കാര്യം കൂടെ പറയാം. കുഞ്ഞയുടെ രണ്ടാമത്തെ ഗോള്, അത് കിടിലൻ ഗോളാണ്. വിനീഷ്യസിന്റെ അസിസ്റ്റില് കുഞ്ഞ നേടിയ രണ്ടാമത്തെ ഗോള് നല്ലതാണ്. പിന്നെ വിനീഷ്യസ് 45-ാം മിനിറ്റില്, അതായത് ഇഞ്ചുറി ഗോള്, അത് മികച്ച ഗോളാണ്.
1: അല്ല, വിനീഷ്യസ് പിന്നെ കേറിയല്ലോ, അതിനുശേഷം ഒന്നും ഡല്ലായോ ടീം?
2: അതെ അതെ, ഇതിനാണ് രണ്ടാം പകുതിയിലാണ് മികച്ച, അതായത്

0: വമ്പൻ ടീമുകളോട് ഏറ്റുമുട്ടുമ്പോൾ ബ്രസീലിന്റെ ഈ കളി പോരാ
1: പോരാ പോരാ പോരാ.
0: അതാണ്
1: അല്ല, അവർക്ക് ഇപ്പൊ വിനീഷ്യസ് വിശ്വരൂപം കാണിച്ച സ്ഥിതിക്ക് ഇനി നെയ്മറും കൂടി എത്തിയാൽ ആ അറ്റാക്കിംഗ് ടീം ഒന്ന് സെറ്റ് ആവില്ലേ? കാസിമിറോ ഇവിടെ നിന്ന് റെഡി ആയ പോരെ?
0: അതെ, സെറ്റ് ആവും സെറ്റ് ആവും. പിന്നെ എൻട്രിക്കിനെ ഈ റയാനെയൊക്കെ ഇറക്കിട്ട് എൻട്രിക്കാരായിട്ട് ഒരു ഗോൾ അടിച്ചെങ്കിലും അത്
1: എൻട്രിക്കോട് തിളങ്ങുന്നില്ലല്ലേ,
0: ഇനി വന്നില്ല എൻട്രിക്കിന് എല്ലാ സമയത്തും ഇതാവില്ല. അപ്പൊ റയാനി എൻട്രിക്കിനെയും പകരക്കായി ഇറക്കിയ നന്നായി. പക്ഷെ ബ്രസീൽ ഇപ്പൊ അൻസലോട്ടിയുടെ തന്ത്രങ്ങള് കുറച്ച് വിജയിച്ചു എന്ന് പറയാം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് മിഡ്ഫീൽഡ് വളരെ കാര്യമായി നോക്കിയതിന് ശേഷം ആക്രമണം, നല്ല മികച്ച ആക്രമണ നേരെയാണ് ഇപ്രാവശ്യം ബ്രസീലിനുള്ളത്.
1: ഓക്കെ, താങ്കൾ ഇപ്പൊ ഇതുവരെ കണ്ട കളിയിലെ ഒരു സാധ്യത കൽപ്പിക്കുന്ന ആർക്കാണ്, ഒരു കരുത്തുറ്റ ടീം എന്ന രീതിയിൽ?
0: കരുത്തുറ്റ ടീം എന്ന രീതിയിൽ ഇപ്പോ ഫ്രാൻസിന്റെ മികച്ച കളിയാണ്.
1: ഫ്രാൻസ് ഗംഭീര, ജർമ്മനിയോ?
0: മികച്ച
1: ജർമ്മനി.
0: ജർമ്മനി അത്ര ഒരു ഇതായിട്ട് പറഞ്ഞുകൂടാ, എന്നാലും അവര് അവരുടെ അവസരത്തിൽ തിളങ്ങും. പക്ഷെ ഇപ്പൊ കണ്ട കളികൾ ഏറ്റവും
1: ഫ്രാൻസ് ഫ്രാൻസ് കാരണം സെനഗല് നല്ല പോരാട്ടമാണ് കാഴ്ചവെച്ച്,
0: നല്ല പോരാട്ടമാണ്.
1: അതിനതിജീവിച്ച് എംബാപ്പയാണ് ഫുൾ ഫോമിലാണ്, ഡിബാലെ പോലുള്ള താരങ്ങൾ അവിടെ സപ്പോർട്ടായിട്ടുണ്ട്.
0: അതെ അതെ.
1: അപ്പൊ
0: അർജന്റീനയുടെ കാര്യം പറയാച്ചാൽ മെസ്സിയുടെ ഒരു ഒരു ഹെൽപ്പ്, മെസ്സിയുടെ ഒരു മാന്ത്രിക സ്പർശം നമ്മൾ വെറുതെ പറയുന്നില്ല. മാന്ത്രിക സ്പർശം അവിടെ ഉണ്ട്.
1: അഞ്ച് ചാൻസിലും മൂന്ന് ഗോളാണ്
0: അർജന്റീനക്ക് അത്രയൊരു ഇത് കിട്ടുന്നേ. അപ്പൊ ഡിമരിയയുടെ അഭാവത്തില് മെസ്സി കൂടെ ഇല്ലായിരുന്നെങ്കിൽ അർജന്റീനക്ക് വലിയ വിഷമാവ്. പക്ഷെ മെസ്സി ഉള്ളതുകൊണ്ട് അർജന്റീന നല്ല ഫോമിൽ തന്നെയാണ്. പക്ഷെ കിരീടം നിലനിർത്താൻ
1: അല്ല, മെസ്സി ഇപ്പൊ എല്ലാ കളിയും 90 മിനിറ്റ് കളിക്കാന്ന് പറഞ്ഞ പ്രയാസമായിരിക്കും. അപ്പൊ അതൊരു വലിയൊരു ചലഞ്ചാണ്. മരിയയുടെ അഭാവം വല്ലാതെ അതിലുണ്ട്.
0: ഡിമരിയയുടെ അഭാവം വളരെ കാര്യമായിട്ട്,
1: കാരണം ഡിമരിയ വരുമ്പോ പ്രതിരോധം കുറെ അങ്ങോട്ട് പോയിരുന്നു മരിയെ ആ പൂട്ടാൻ വേണ്ടിട്ട്. അപ്പൊ മരിയ ഇല്ലാത്തത് നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ കണ്ടാണ്. രണ്ട് ഗോളിന് ശേഷം മരിയെ പിൻവലിച്ചപ്പോ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാല് ഇവര് ഡിഫൻസ് കൂട്ടി, പക്ഷെ മരിയെ മാർക്ക് ചെയ്ത ആൾക്കാരൊക്കെ അറ്റാക്കിലേക്ക് വന്നിട്ടാണ് ഫ്രാൻസ് പിന്നെ ചെയ്ത് രണ്ട് ഗോൾ അടിക്കുന്നത്. അപ്പൊ ആ അഭാവം വലിയൊരു ശൂന്യത തന്നെയാണ്.
0: കഴിഞ്ഞ ലോകകപ്പിൽ ഡിമരിയയുടെ സാന്നിധ്യം അർജന്റീനക്ക് വളരെ സഹായമായിരുന്നു.
1: അതെ അതെ. പിന്നെ സ്കലോനിക്ക് ഒരു പരിപാടി ഉണ്ട്, ഓരോ ടീമിനനുസരിച്ച് ഓരോ നയായിരിക്കും കളി.
0: കഴിഞ്ഞ 2022 ലോകകപ്പിൽ ആ ഒരു തന്ത്രം തന്നെയാണ് വിജയിക്കാനുള്ള പ്രധാന കാരണം.
1: അതെ അതെ അതെ. ഓക്കെ, അപ്പൊ താങ്കൾ കളി കണ്ടുകൊണ്ടേ ഇരിക്കുക, ഞങ്ങൾ ഇടയ്ക്കിടക്കിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും.
0: വളരെ നിരീക്ഷണത്തിന് ലോകകപ്പ് ഗോളുകളാൽ സമ്പന്നമാകട്ടെ.
1: ഓക്കെ, അതെ, ഗോളുകളാണ് സൗന്ദര്യം.
0: അതെ, ആകാശവാണിയുടെ ഈ കവറേജുകൾ നന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഓക്കെ, താങ്ക് യു.

0: അപ്പൊ അതിരാ നമുക്ക് സ്ത്രീകളുടെ കോളൊന്നും വരുന്നില്ലല്ലോ അധികം.
1: അല്ല,
0: സ്ത്രീകൾ പൊതുവേ കളി കാണാറ്? ആതിര കാണാറുണ്ടോ?
1: ഞാൻ കാണാറുണ്ട്.
0: കാണും? ഏത് ടീമിന്റെ ഫാനാന്ന് ഇപ്പൊ പറയണ്ട,
1: പറയണ്ടല്ലോ.
0: പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പറയുന്നതൊക്കെ അനുകൂലിച്ച് പറയാം.
1: അതുകൊണ്ട്
0: അതങ്ങട്ട് ഒളിപ്പിച്ച് വെച്ചേക്കാം. പക്ഷെ ഇപ്പൊ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെ ഒക്കെ ജേഴ്സി അണിഞ്ഞ പെൺകുട്ടികള് സ്ത്രീകളൊക്കെ കളി കാണാൻ ഇറങ്ങുന്നുണ്ട്.
1: പിന്നെന്താ, സ്കൂളുകളിലാണെങ്കിലും
0: പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് സ്ത്രീകൾ. ഫുട്ബോൾ ആരാധകരാവുക എന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ഫുട്ബോൾ ആരാധകരായ സ്ത്രീകളെ കുറിച്ചിട്ട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മുൻ മേധാവിയും ഫുട്ബോൾ നിരീക്ഷകനുമായ ഫുട്ബോൾ ഗവേഷകനുമായ പ്രൊഫസർ എം സി വസിഷ്ഠ് സംസാരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം.
2: കേരളത്തിലെ ഫുട്ബോളിന്റെ വനിതാ ആരാധികമാർ, നമ്മുടെ നാടും നഗരവും ഫുട്ബോൾ ലഹരിയിലാണ്. ലോകകപ്പ് നടക്കുന്ന സമയത്ത് ഫുട്ബോൾ ആവേശം അതിന്റെ കൊടുമുടിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ, ക്ലബുകളിൽ, കവലകളിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ജ്വലിച്ചു വരികയാണ്. നമ്മുടെ തെരുവുകളിൽ വിവിധ രാജ്യങ്ങളുടെ വിവിധ നിറങ്ങളിലുള്ള പതാകകൾ പാറിപ്പറക്കുന്നു. വിശ്വപ്രശസ്തരായ ഇതിഹാസ ഫുട്ബോൾ താരങ്ങളുടെ കട്ടൗട്ടുകൾ ഉയരുന്നു. കേരളത്തിലെ ഈ ഫുട്ബോൾ ആവേശത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിലെ സ്ത്രീ സാന്നിധ്യമാണ്. ലോകകപ്പിന്റെ മുന്നോടിയായും ലോകകപ്പ് നടക്കുന്ന ഈ സന്ദർഭത്തിലും നമ്മുടെ വിവിധ സ്കൂളുകളിലും കലാ

0: ിലും ലോക ഫുട്ബോളിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി പരിപാടികൾ, അതായത് നൃത്ത സംഗീത പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, സംഘടിപ്പിക്കപ്പെടുന്നുമുണ്ട്. മിക്ക വിമൻസ് കോളേജുകളിലും ഗേൾസ് സ്കൂളുകളിലും ലോകകപ്പിനെ വരവേൽക്കാനായി പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു. ഇതിൽ പെൺകുട്ടികൾ വളരെ താല്പര്യത്തോടെ ആവേശത്തോടെയാണ് പങ്കെടുത്തത്. വിവിധ രാജ്യങ്ങളുടെ വർണ്ണാഭമായ കൊടികൾ വീശിക്കൊണ്ട് വിവിധ കളറുകളിലുള്ള ജേഴ്സികൾ അണിഞ്ഞുകൊണ്ട് അവർ ഫുട്ബോൾ ഗാനങ്ങൾക്ക് ചുവട് വെക്കുകയുണ്ടായി. മിക്സഡ് സ്കൂളുകളിലും മിക്സഡ് കോളേജുകളിലും നടന്ന പരിപാടികളും പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ തന്നെ താല്പര്യപൂർവ്വം പങ്കെടുക്കുകയുണ്ടായി. ഇതിനൊക്കെ പുറമേ ശ്രദ്ധേയമായ വസ്തുത പൊതു ഇടങ്ങളിലെ ഫുട്ബോൾ പ്രദർശനങ്ങളിലെ സ്ത്രീ സാന്നിധ്യമാണ്. നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ടെലിവിഷൻ സ്ക്രീനുകൾ സ്ഥാപിച്ചുകൊണ്ട് ലോകകപ്പ് മത്സരങ്ങൾ സൗജന്യമായി വിവിധ ക്ലബ്ബുകളും സ്ഥാപനങ്ങളും സംഘടനകളും ഫുട്ബോൾ പ്രേമികൾക്കായി അവതരിപ്പിക്കുന്നു. ഇതിൽ പല കളികളും രാത്രിയാണ്. രാത്രി നടക്കുന്ന കളികൾ കാണാനും സ്ത്രീകളും പുരുഷന്മാരും അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ ആവേശത്തോടു കൂടിയാണ് ഇത്തരം പൊതു ഇടങ്ങളിലെ കളിസ്ഥലത്തെത്തുകയും തങ്ങളുടെ ടീമുകൾക്ക് വേണ്ടി കളിക്കാർക്ക് വേണ്ടി ആർത്തു വിളിക്കുകയും ചെയ്യുന്നത്. ഈ ലോകകപ്പ് ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്, പുരുഷന്മാർ കളിക്കുന്ന, പുരുഷന്മാർ മാത്രം കാണുന്ന, പുരുഷന്മാർ മാത്രം ആസ്വദിക്കുന്ന ഒരു കളിയല്ല ഫുട്ബോളിൽ. ഫുട്ബോളിൽ പുരുഷനോടൊപ്പം തന്നെ അതിൻ്റെ ആസ്വാദകരായി സ്ത്രീകളുണ്ട് എന്നത് ഈ ലോകകപ്പ് ഒരിക്കൽ കൂടി അടിവരയിടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ടെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൻ്റെ തെക്കേ ഗാലറിയുടെ ചെറിയൊരു ഭാഗം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി ഒരുക്കിയിരുന്നു. ആ ഭാഗത്ത് തിങ്ങി നിറഞ്ഞ സ്ത്രീകൾ നമ്മുടെ ഫുട്ബോൾ ആസ്വദിക്കുന്നതിൻ്റെ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇനി ഇങ്ങനെ ഒരു കാലം കേരളത്തിലുണ്ടാവുമോ എന്ന് ആ ഫോട്ടോ ഷെയർ ചെയ്ത പലരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഫുട്ബോളിൻ്റെ ആരാധികമാരായ ഒരു സ്ത്രീ സമൂഹം കേരളത്തിലുണ്ട്. അവർ പൊതു ഇടങ്ങളിൽ വന്നുകൊണ്ട് ഫുട്ബോൾ ആസ്വദിക്കുന്നു, ഫുട്ബോളിന് വേണ്ടി ആർത്തു വിളിക്കുന്നു. ഫുട്ബോൾ ഇനി പുരുഷന്റെ കരുത്തിന്റെ കളിയല്ല. ഫുട്ബോളിന് പുരുഷാരാധകരോടൊപ്പം വനിതാ ആരാധകരുമുണ്ട്. ആൺകുട്ടികളോടൊപ്പം തന്നെ പെൺകുട്ടികളും സ്ത്രീകളും ഫുട്ബോളിനോട് കാണിക്കുന്ന ആവേശം അങ്ങേയറ്റം സന്തോഷകരമാണ്. ഈ കാഴ്ചകൾ ഇനിയും തുടരട്ടെ.
1: പ്രിയപ്പെട്ടവരെ, ഫുട്ബോൾ ബീറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0483 2950300 0483 2950800. ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ.
2: അപ്പോ ആതിര, ഒരു താരം കളത്തിലിറങ്ങുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഗോൾ എങ്ങനെയെങ്കിലും നേടുക എന്ന ലക്ഷ്യത്തോടെയാണ്. പക്ഷേ ആ താരത്തിന്റെ കാലിൽ തട്ടി സ്വന്തം പോസ്റ്റിലേക്ക് ഒരു ഗോൾ വീണാലോ, സെൽഫ് ഗോൾ. അപ്പൊ ഈ വർഷം തന്നെ ഇപ്പോ ഏകദേശം 5 ഗോളോളം അങ്ങനെ പറ്റിയിട്ടുണ്ട്. അത് താരങ്ങളെ പറഞ്ഞ് ആ സമയത്ത് പറ്റുന്ന അബദ്ധമായിരിക്കാം, അതല്ലെങ്കിൽ സംഭവിച്ച് പോയതായിരിക്കാം.
1: അപ്പൊ നമ്മള്
2: സെൽഫ് ഗോൾ എന്ന് കേൾക്കുമ്പോ നമ്മള് ഒരു ചോരപ്പാടിന്റെ ഓർമ്മ വരുന്നുണ്ട്. 1994 June 22 അമേരിക്കയിൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയോട് 2-1 കൊളംബിയ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോറ്റു പുറത്തായി. ആ തോൽവിക്ക് കാരണമായ ഒരു സെൽഫ് ഗോൾ ഉണ്ടായിരുന്നു. അതായത് അമേരിക്കൻ മിഡ്ഫീൽഡർ ജോൺ ഹാർസിക്കിന്റെ ക്രോസ് തടയാൻ ശ്രമിച്ച ആൻഡ്രേ എസ്കോബാറിന്റെ കാലിൽ തട്ടി, അത് സെൽഫ് ഗോൾ ആവുകയാണ്. ഓക്കെ, കളിക്കളത്തിൽ മാന്യതയുടെ പ്രതീകമായിരുന്ന മനുഷ്യൻ അറിയപ്പെട്ട എന്താണെന്നറിയോ, ദ ജെന്റിൽമാൻ ഓഫ് ഫുട്ബോൾ എന്നറിയപ്പെട്ട വ്യക്തിയാണ്. അത്രയും മാന്യമായിട്ട് ആരെയും ടാക്കിൾ ചെയ്യാതെ അത്രയും സൗഹൃദ പെരുമാറ്റത്തോടെ കളിക്കളത്തിൽ നിറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ ഈ സെൽഫ് ഗോൾ പിറന്ന് 10 ദിവസത്തിന് ശേഷം അദ്ദേഹം വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ്. ആ ഈ ടൂർണമെന്റിലും ഗോളും ഇങ്ങനെ പിറക്കുമ്പോൾ നമുക്കത് ഒരു വേദനയാണ്. അത്രയും നല്ലൊരു മനുഷ്യനെ ഫുട്ബോൾ ഭ്രാന്തനെന്ന് വിശേഷിപ്പിക്കാം. വാതുവെപ്പുകാരൊക്കെ അതിന്റെ പിന്നിലുണ്ടെന്ന് പറയുന്നുണ്ട്, എങ്കിലും അതൊരു വലിയൊരു നൊമ്പരമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഓരോ സെൽഫ് ഗോൾ പിറക്കുമ്പോഴും നമ്മൾ ഓർക്കുന്നത് കൊളംബിയൻ താരം എസ്കോബാറിനെ കുറിച്ച് തന്നെയാണ്. നമുക്കൊരു കോളർ ഉണ്ടെന്ന്
1: തോന്നുന്നു.
2: ഹലോ, നമസ്കാരം, ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം.
1: ആരാണ്, പേര് പറഞ്ഞോളൂ.
2: ഹലോ
1: സുധീർ.
3: സുലൈമാൻ.
1: സുലൈമാൻ. ആ ഓക്കെ, സുലൈമാൻ.
2: സുലൈമാൻ എവിടുന്നാ?

0: കാരക്കുന്ന്, മഞ്ചേരി കാരക്കുന്ന് അല്ലേ.
1: എന്താണ് കളി കണ്ടോ?
2: കളി നമുക്കത് വലിയ തൃപ്തി ഇല്ലാത്ത കളി.
1: അപ്പൊ ഏത് ടീമിന്റെ ഫാനാ?
0: പന്ത്
1: കളി ഇഷ്ടല്ല?
2: ഞാൻ
1: പന്ത് കളി ഇഷ്ടമില്ലാത്തവർക്ക് ഇവിടേക്ക് പ്രവേശനമേ ഇല്ല. ഇത് പന്ത് കളിക്കാർ ഭ്രാന്തന്മാരുടെ സമയമാണ്. ഏത് ഷാജി? ആ, നമ്മളിപ്പോ ഫുട്ബോളിനെ കുറിച്ച് മാത്രം സംസാരിക്കണം. താങ്കൾ ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും പറയൂ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത കോളറിൽ പോകണം. നമുക്ക് പിന്നെ സംസാരിക്കാം.
0: അതെ, എന്തായാലും നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ
1: മാത്രം പരിപാടിയാണ്. രക്തത്തിലും ചിന്തയിലും എല്ലാം ഫുട്ബോളിലുള്ളവർക്കുള്ള വേദിയാണ്.

0: ആതിര ചുവപ്പ് കാർഡെന്ന് കേട്ടിട്ടുണ്ടോ?
1: കേട്ടിട്ടുണ്ടല്ലോ.
0: എന്തിനുള്ള അത്?
1: അത് എന്തിനാ?
0: പറഞ്ഞയക്കും. ഓക്കെ, അപ്പൊ ഇത്തവണ ലോകകപ്പില് ഇതുവരെ നടന്ന 28 മത്സരങ്ങൾ കഴിഞ്ഞപ്പോ ചുവപ്പ് കാർഡുകളുടെ എണ്ണം കുതിക്കുകയാണ്. കാരണം ഫസ്റ്റ് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ 3 കണ്ടു. ഓക്കെ, അപ്പോ 6 ചുവപ്പ് കാർഡ് കണ്ടിരിക്കുകയാണ് ഈ മത്സരങ്ങളിൽ. ഇപ്പൊ ചുവപ്പ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരുന്ന ഒരു സിനധി സിദാനുണ്ട്. ഗംഭീരമായൊരു ഒരു അനുഭവമായിരുന്നു അത് ഓർക്കാൻ എല്ലാ ഫ്രാൻസിന്റെ ആരാധകർ, അല്ലെ ഫുട്ബോൾ ആരാധകർ തന്നെ മടിക്കുന്ന ഒരു ഓർമ്മയാണത്. 2006 ജർമ്മനി ലോകകപ്പിലായിരുന്നു ഏറ്റവും അധികം ചുവപ്പ് കാർഡ് കണ്ടത്, 28. ഓക്കെ, 28 ചുവപ്പ് കാർഡ്. ഓക്കെ, എന്നാല് 1950 ബ്രസീൽ ലോകകപ്പ്, മെക്സിക്കോ 1970 ലോകകപ്പ്, ഇതിലൊന്നും ഒരു ചുവപ്പ് കാർഡ് പോലും പുറത്തെടുത്ത് എടുക്കേണ്ടി വന്നിട്ടില്ല. 2022 ഖത്തർ ലോകകപ്പിൽ ആകെ 4 ചുവപ്പ് കാർഡ് വീണിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താണെന്നറിയോ, ഇതുവരെ ഈ മത്സരങ്ങളിൽ തന്നെ ഏകദേശം എന്തത് ചുവപ്പ് കാർഡ് വല്ലാതെ ചുവക്കുന്നുണ്ട്. ഓക്കെ, ഒരു പക്ഷേ ആ ആദ്യത്തെ ആ ചുവപ്പ് കാർഡ് 3 വന്നപ്പോ ഒരു പക്ഷേ ഇനി വലിയ ടാക്ലിംഗ് വേണ്ട, ഈ കൊല്ലം മാന്യമായിട്ട് കളിച്ചാൽ മതി എന്ന ഓർമ്മപ്പെടുത്തലായിരിക്കാം റഫറിമാർ കുറച്ച് പരുക്കാൻ അടവിലേക്ക് പോകുന്നത്. ഓക്കെ,
1: അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ മത്സരങ്ങൾ ഇന്ന് ബ്രസീൽ ഹെയ്റ്റി മത്സരം, ടർക്കി പരാഗ്വേ മത്സരം
0: നടന്നുകൊണ്ടിരിക്കുകയാണ്.
1: അടുത്തത് നെതർലാൻഡ്സ് സ്വീഡൻ 5:30 രാത്രി. പിന്നെ അടുത്തത് 21 ജർമ്മനി വേഴ്സസ്
0: ഐവറി കോസ്റ്റ് ജർമ്മനി
1: ഉറക്കൊഴിക്കണം. അതുപോലെ ഇക്വഡർ, അതുപോലെ കുറാക്കോ 5:30. അതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന കനത്ത കടുത്ത മത്സരങ്ങൾ, നമുക്ക് അവയ്ക്കായിട്ട് കാത്തിരിക്കാം.
0: തോന്നുന്നു. ഹലോ, നമസ്കാരം. ഫുട്ബോൾ ബിറ്റ്സിൽ സ്വാഗതം.
1: പേര് പറയൂ.
2: സ്വാഗതം.
0: പേര് പറയൂ.
1: പേര് പറഞ്ഞോളൂ. ആരാണ്?
0: സന്ദേശ്.
1: സവിനേഷ്.
0: ഓക്കെ, എത്ര വയസ്സായി? ഏത് ടീമിന്റെ ഫാനാണ്?
2: ബ്രസീല്.
0: അമ്പാ മോനെ, ഇന്ന് കളി ജയിച്ചപ്പോ മെല്ലെ വന്നതാ അല്ലേ?
1: അത്ര നേരത്തെ നീട്ട് കണ്ടോ കളിയൊക്കെ?
0: മൊറോക്കോയോട് 1-1 സമനില പിടിച്ചപ്പോ ആരെങ്കിലും കളിയാക്കിയോ? കളിയാക്കിയില്ലേ. അർജന്റീനക്കാർക്ക് ഭയങ്കര അഹങ്കാരം കൂടുന്നുണ്ടോ? ഉണ്ടല്ലേ. ഇന്ന് തിരിച്ചു പറഞ്ഞോ? ഇന്നത്തെ കളി എങ്ങനെ ഉണ്ട്? ഇഷ്ടായോ? എന്താ ഒന്ന് ഇഷ്ടായത്? ജയിച്ച് ചാടി കളിച്ചില്ലേ.
1: വേറെ ആരാ ബ്രസീൽ ഫാൻസ്? വീട്ടിലാരെങ്കിലും ഉണ്ടോ?
0: അവിടുത്തെ അർജന്റീനക്കാരൻ ആരാള് അവിടെ കളിയാക്കുന്നേ? അർജന്റീനക്കാരൻ ആരാള് അവിടെ കളിയാക്കുന്നവൻ?
2: ആരുമില്ല.
0: ഇല്ല, രക്ഷപ്പെട്ടില്ലേ. മറ്റേ അർജന്റീനക്കാര് ബ്രസീലുകാര് വല്ലാതെ കളിയാക്കിയിരുന്നു.
1: സ്കൂളിലുണ്ടല്ലേ. അവരോടൊന്നും പോയി പറയില്ലേ, ഇനിയിപ്പോ ഒരു ദിവസം അവധിയാണല്ലേ പറയാൻ.
0: അപ്പൊ തിങ്കളാഴ്ച മഞ്ഞ കുപ്പായിട്ട് പോണേ.
1: യൂണിഫോം വേണ്ടേ?
0: യൂണിഫോമോ? എന്നാലും എങ്ങനെങ്കിലും ഒരു മഞ്ഞ കയ്യിലെ കയറി ബാൻഡ്
1: പിടിച്ചിട്ട് പോണം.
0: പോണം കേട്ടോ.
1: അതെ. സ്കൂളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട്?

0: കണ്ടത് ഉണ്ടായിരുന്നു, പങ്കെടുത്തു വന്നിട്ട്. ഓക്കേ, അപ്പൊ എന്തായാലും സന്തോഷം സവിനേഷ് വിളിച്ചതിൽ കേട്ടോ. ആ കളികൾ കണ്ടുകൊണ്ടേ ഇരിക്കുക, തുടർന്നും കാണാം കേട്ടോ. അപ്പൊ എല്ലാരോടും അന്വേഷണം പറയാ, ബ്രസീൽ ഫാൻസിനോടൊക്കെ.
1: ബ്രസീൽ ജയിക്കാൻ ഒരു ആശംസയും നേരുന്നു.
0: ആ അതെ, തീർച്ചയായിട്ടും.
1: ഓക്കെ, താങ്ക് യു. അപ്പൊ ആതിര, നമ്മളൊരു ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ തന്നെ നമ്മുടെ ഫുട്ബോൾ ബീറ്റ്സും പെട്ടെന്ന് അങ്ങ്
0: തീർന്നു
1: പോകും. സമയം
0: 10 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സമയം.
1: ആ ഇന്ന് നമുക്ക് നാളെ കാണാം ഫുട്ബോൾ ബീറ്റ്സിൽ.
0: അതെ, ഇന്ന് നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ ആതിര ഐ പി,
1: ഞാൻ ജയൻ മുത്തേരി,
0: സ്റ്റുഡിയോ സഹായം സിന്ധു, സാങ്കേതിക സഹായം റോബിൻ വർഗീസ്, ലിജേഷ് കിഴിശ്ശേരി.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയും പശ്ചിമബംഗാളും സന്ദർശിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68th ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിക്കൊപ്പം വിവിധ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പശ്ചിമബംഗാൾ ദിനാഘോഷം ആഘോഷിക്കുന്ന ബംഗാളി ജനതയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസ നേർന്നു. രാഷ്ട്രനിർമ്മാണത്തിൽ പശ്ചിമബംഗാൾ ചരിത്രപരമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും സംസ്കാരം, ആത്മീയത, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാമൂഹിക പരിഷ്കരണം തുടങ്ങിയ മേഖലകളിൽ ബംഗാൾ വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മത സാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരെ ISM ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വായനാദിനാചരണത്തിൻ്റെ ഭാഗമായി തദ്ദേശ ഭരണവകുപ്പും പട്ടിക വർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ഈസ്റ്റ് ഹിൽ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ കഥ പറയാം കാതോർക്കാം വായനാ സദസ്സ് സംഘടിപ്പിച്ചു. തദ്ദേശ ഭരണവകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയും നഗരസഭകളിലെ മാലിന്യ സംസ്കരണവും സംബന്ധിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കൊളോക്കിയം മറ്റന്നാൾ കേരളത്തിലെ സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ EMS ഹാളിൽ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിപാടി. കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. KPS മേനോൻ ഹാളിൽ MG സർവകലാശാല മുൻ വൈസ് ചാൻസലർ CT അരവിന്ദ്കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 രോഗം സ്ഥിരീകരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് FL ഇന്ന് രാത്രി 10:30 നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി മത്സരിക്കും.
1: FM പ്രധാന വാർത്തകൾ. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.

0: സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: ട്രെയിൻ സമയം.
4: ട്രെയിൻ നമ്പർ 1606 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33, 1616 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് 11:38. ട്രെയിൻ നമ്പർ 1623 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48, 1706 തിരുവനന്തപുരം കോഴിക്കോട് ജൻശതാബ്ദി എക്സ്പ്രസ് 12:05 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
3: ട്രെയിൻ സമയം.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
8: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
9: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം,
11: എന്നും രാവിലെ 8:03.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
12: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം,
11: കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
12: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം,
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
13: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
15: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം,
11: അമ്മയ്ക്ക് കരുതലായി,
15: കുഞ്ഞിന് കാവലായി,
11: അലോഹ ഹോസ്പിറ്റൽ.
0: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
4: നമസ്കാരം. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശം സന്ദർശിച്ച സംഘം തങ്ങളുടെ വിലയിരുത്തലുകൾ പങ്കുവച്ചു. ഡൽഹിയിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ രാമേശ്വർ സുരേഖിബാമിന്റെ നേതൃത്വത്തിൽ 7 പേരാണ് സംഘത്തിലുള്ളത്. കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ മുക്കത്ത് സംഘടിപ്പിച്ചു. താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജയപ്രകാശൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഷിഗല്ല രോഗബാധയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി കോഴിക്കോട് ഹോളിക്രോസ് NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു.
0: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ.

0: ഇപ്പോൾ സമയം 11 മണി. ഇനി കേൾക്കാം
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

ഹലോ ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ചേരി എഫ് എം യുവവാണീസ് എ ന്യൂ എപ്പിസോഡ്. അപ്പോൾ അറിയാലോ, നാളെ ജൂൺ 21 ഇന്റർനാഷണൽ യോഗാ ഡേ, അന്താരാഷ്ട്ര യോഗാ ദിനം. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നാണ്. ഈ വർഷത്തെ ഇന്ത്യയിലെ ദേശീയതല ഔദ്യോഗിക യോഗാഘോഷങ്ങൾക്ക് വേദിയാകുന്നത് കൊൽക്കത്തയാണ്. നമ്മുടെ ഈ ലോകത്ത് പ്രത്യേകിച്ച് യൂത്ത് ലൈഫിൻ്റെ ഒരു എമർജിംഗ് ഫേസിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ്, സ്ട്രെയിന്, ഡിപ്രഷൻ, ആങ്സൈറ്റി, വർക്ക് ലോഡ്, ഈ അവസ്ഥകൾ പലതിലൂടെയും പലരും കടന്നു പോകുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറന്നാലുടൻ തന്നെ ഫോൺ തുറക്കുന്നു, വാട്സാപ്പ് നോക്കുന്നു, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഷോർട്സും റീൽസൊക്കെ സ്ക്രോൾ ചെയ്യുന്നു. പലർക്കും പല പ്രശ്നങ്ങളാണ്. പരീക്ഷ ടെൻഷൻ, ജോലിയിലെ സമ്മർദ്ദം, സാമ്പത്തിക പ്രതിസന്ധികൾ, വീട്ടിൽ നിന്നും കൂട്ടുകാർക്കിടയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, അങ്ങനെ ഇതിൽ നിന്നെല്ലാം നമുക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ആശ്വാസം കൊണ്ടുവരാൻ യോഗയ്ക്ക് കഴിയുമെന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. യോഗയൊക്കെ വയസ്സായവർക്കുള്ളതല്ലേ ഭായ് എന്ന് ചോദിച്ച് ഫോൺ സ്ക്രോളിങ്ങിൽ മുഴുകിയിരിക്കുന്ന പ്രിയ യുവതി യുവാക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഇന്റർനാഷണൽ യോഗ ഡേ സ്പെഷ്യൽ യുവവാണി.

0: യോഗ യഥാർത്ഥത്തിൽ വേണ്ടത് ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലിനിടയിൽ ശ്വാസം പോലും വിടാൻ മറന്നുപോകുന്ന നമ്മൾ യുവാക്കൾക്കാണ്. മനസ്സിന് സമാധാനവും ശരീരത്തിന് ആരോഗ്യവും തരാൻ യോഗയേക്കാൾ മികച്ചത് മറ്റെന്തുണ്ട്? 2015 മുതലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയത്. അന്നു മുതൽ യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ആളാണ് മൈസൂർ JSS കോളേജിലെ മൈക്രോബയോളജി വിദ്യാർത്ഥിനിയായ ഭദ്ര. വിദ്യാർത്ഥിയായ തനിക്ക് പലപ്പോഴും സമ്മർദ്ദവും ആശങ്കകളും ഉണ്ടാകാറുണ്ടെങ്കിലും അതിനെ ശാന്തമാക്കി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യോഗ സഹായിച്ചെന്ന് ഭദ്ര പറയുന്നു.
1: ഞാൻ ഭദ്ര, ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. 2015 ഞാൻ ആദ്യമായി യോഗ പരിശീലനം തുടങ്ങുന്നത്. അതേ വർഷം തന്നെയാണ് ലോകം മുഴുവനും ഇന്റർനാഷണൽ യോഗ ഡേ ആഘോഷിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ യോഗ യാത്രയും ഈ പ്രത്യേക ദിനവും ഒരുമിച്ചാണ് ആരംഭിച്ചത് എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ആദ്യകാലങ്ങളിൽ യോഗ എനിക്കൊരു സാധാരണ വ്യായാമം മാത്രമായിരുന്നു. ദിവസങ്ങൾ കടന്നു പോകവെ അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറാൻ തുടങ്ങി. യോഗ പരിശീലനം മാനസികമായും ശാരീരികമായും ഏറെ മാറ്റങ്ങൾ എന്നിലുണ്ടാക്കി. ഒരു വിദ്യാർത്ഥിയായ എനിക്ക് പലപ്പോഴും സമ്മർദ്ദവും ആശങ്കയും ഉണ്ടാവാറുണ്ടെങ്കിലും അത് ശാന്തമാക്കുവാനും പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും യോഗ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനും ക്ഷമ ലഭിക്കുവാനും സഹായിക്കുന്നതായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. യോഗ എന്നത് വെറും ഒരു വ്യായാമമല്ല, അതൊരു ജീവിത ശൈലിയാണ്. അത് നമ്മെ ഉള്ളിൽ നിന്നും ശക്തരാക്കുകയും ആരോഗ്യപരമായ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദിവസവും കുറച്ചു സമയം യോഗയ്ക്കായി മാറ്റിവെക്കുക എന്നതാണ് ഈ യോഗ ദിനത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയും വലിയൊരു മാറ്റവും കൊണ്ടുവരും. യോഗ എൻ്റെ ജീവിതത്തെ മാറ്റിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി.
0: ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സന്തുലിതാവസ്ഥയും നൽകുന്നതാണ് യോഗ. 10 വർഷത്തിലധികമായി യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ മഞ്ചേരി NSS കോളേജിലെ 3ാം വർഷ പ്ലാന്റ് സയൻസ് വിദ്യാർത്ഥിനിയായ ഗായത്രി ദേവി തന്റെ യോഗ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് കേൾക്കാം.
2: നമസ്കാരം, ഞാൻ ഗായത്രി ദേവി, മഞ്ചേരി NSS കോളേജിലെ 3ാം വർഷ പ്ലാന്റ് സയൻസ് വിദ്യാർത്ഥിനിയാണ്. ഞാനിവിടെ പറയുന്നത് യോഗയുടെ ഗുണങ്ങളും ദോഷങ്ങളും അതുപോലെ യോഗ എന്നിൽ വരുത്തിയ മാറ്റങ്ങളുമാണ്. ഞാൻ 10 വർഷത്തിലേറെയായി യോഗ അഭ്യസിക്കുകയും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്ത ഒരാളാണ്. എന്റെ അനുഭവത്തിൽ യോഗ

ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു പരിശീലനമാണ്. യോഗയുടെ പ്രധാന ഗുണങ്ങളിൽ ഒന്ന് ശരീരത്തിന്റെ വഴക്കവും സന്തുലിതാവസ്ഥയും വർദ്ധിപ്പിക്കുന്നതാണ്. സ്ഥിരമായ യോഗാഭ്യാസം ശരീരത്തിലെ പേശികളെയും സന്ധികളെയും കൂടുതൽ ശക്തവും ആരോഗ്യകരവുമാക്കുന്നു. കൂടാതെ ശ്വാസനിയന്ത്രണവും ധ്യാനവും മനസ്സിന് ശാന്തതയും ഏകാഗ്രതയും നൽകുന്നു. എന്റെ ജീവിതത്തിൽ യോഗ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്ന് മാനസിക സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിച്ചതാണ്. പഠനത്തിലും ദൈനംദിന പ്രവർത്തനങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യോഗ സഹായിച്ചിട്ടുണ്ട്. അതേസമയം യോഗയ്ക്ക് ചില ദോഷങ്ങളുമുണ്ട്. ശരിയായ പരിശീലകന്റെ മാർഗനിർദ്ദേശമില്ലാതെ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ യോഗാസനങ്ങൾ ചെയ്യുകയാണെങ്കിൽ പേശികൾക്കും സന്ധികൾക്കും പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഡോക്ടറുടെയോ പരിശീലകന്റെയോ ഉപദേശം തേടാതെ ബുദ്ധിമുട്ടുള്ള യോഗാസനങ്ങൾ ചെയ്യുന്നത് അപകടകരമായേക്കാം. എന്റെ അനുഭവത്തിൽ ശരിയായ രീതിയിലും സ്ഥിരതയോടെയും അഭ്യസിക്കുമ്പോൾ യോഗ ആരോഗ്യമുള്ള ജീവിതശൈലി വളർത്തുന്നതിനുള്ള മികച്ച മാർഗമാണ്. ഇത് ശരീരത്തിന് ആരോഗ്യം നൽകുന്നതിനോടൊപ്പം മനസ്സിന് സമാധാനവും ജീവിതത്തിന് കൂടുതൽ സന്തുലിതാവസ്ഥയും നൽകുന്നു. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ കൂടുതലാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യോഗ അഭ്യസിക്കാം. ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ജീവിതത്തിനായി നമുക്കെല്ലാവർക്കും യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. നന്ദി.

0: ഇലു തണൽ ഏർലി ഇന്റർവെൻഷനൽ സെന്ററിലെ ഭിന്നശേഷി പരിചരണ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ശോഭ തിരുവാലി ശാരീരിക സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആരംഭിച്ച യോഗ ഇന്ന് ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നു. ശേഷിയിൽ വിഭിന്നരായ കുട്ടികളുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ വർദ്ധിപ്പിക്കാൻ യോഗയിലൂടെ കഴിയുമെന്ന് അവർ പറയുന്നു.
1: യോഗ എന്നിൽ വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. ജീവിതത്തിൽ നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും സോഷ്യലായിട്ട് നല്ല രീതിയിൽ ഇടപെടാനും മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിൽക്കാനും യോഗ എന്നെ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ഞാൻ എൻ്റെ ഭിന്നശേഷി പരിചരണ വിഭാഗത്തിലുള്ള ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് യോഗ അഭ്യസിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എന്നിൽ മാനസികവും ശാരീരികവും ആത്മീയപരവുമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ തന്നെ ശേഷിയിൽ വിഭിന്നരായിട്ടുള്ള എൻ്റെ കുഞ്ഞുങ്ങളിൽ അറ്റൻഷൻ വർദ്ധിപ്പിക്കാനും അവരിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ കൂടുതൽ കൊണ്ടുവരാനും അവരിലുണ്ടാകുന്ന ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ, അതുപോലെ തന്നെ അവരുടെ അമ്മമാരനുഭവിക്കുന്ന ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ യോഗയുടെ പ്രാണായാമം ചെയ്യുന്നതിലൂടെയും മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെയൊക്കെ ഏറെക്കുറെ അമ്മമാരെ കൊണ്ടുവരാനും കുട്ടികളിലും തന്നെ അത് കുറേ മാറ്റങ്ങൾ വരുത്തുവാനും സാധിച്ചു. കൂടാതെ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന 50 വയസ്സിന് മുകളിലുള്ള കുറേ അമ്മമാരുണ്ട്, അതുപോലെ അച്ഛന്മാരൊക്കെ ഉണ്ട്. അവരിലൊക്കെ നല്ല രീതിയിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാനും അവർക്കൊക്കെ നല്ല രീതിയിൽ യോഗയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെയൊക്കെ നല്ല രീതിയിലേക്ക് ജീവിതത്തിലേക്കൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ കൊണ്ടുവരാനും യോഗ കൊണ്ട് സാധിച്ചു. എല്ലാവരിലും യോഗ നല്ല രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള കരുത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ്. ആദ്യമൊക്കെ യോഗ ചെയ്യുന്നത് എൻ്റെ ശരീരം ഒന്ന് സ്ലിമ്മാക്കണം, അതുപോലെ എനിക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്നൊക്കെയുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഞാൻ യോഗ പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ യോഗ പഠിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് ശാരീരികമായിട്ടുള്ള മാറ്റത്തെക്കാളും നമ്മളിൽ മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന്. ഏകദേശം 2 വർഷത്തോളം ഞാനൊരു അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് ആ മെഡിസിൻ കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ പാടെ മരുന്ന് നിർത്തി ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോഗ എന്നിൽ നല്ല രീതിയിൽ മാനസികവും ശാരീരികവുമായിട്ടും എന്നെ നല്ല മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അതുപോലെ യോഗ പരിശീലിച്ചുകൊണ്ട് യോഗയിലൂടെ നല്ല ആയുരാരോഗ്യ സൗഖ്യങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
0: വിദ്യാർത്ഥികൾ നേരിടുന്ന സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, വിഷാദം തുടങ്ങിയ അവസ്ഥകളെ അതിജീവിക്കാനും പോസിറ്റീവായി ചിന്തിക്കാനും യോഗയും ധ്യാനവും സഹായിച്ചു എന്നാണ് മഞ്ചേരി NSS കോളേജിലെ 3-ാം വർഷ BCOM വിദ്യാർത്ഥിനിയായ മേഘ പറയുന്നത്.
2: നമസ്കാരം, ഞാൻ മേഘ, മഞ്ചേരി NSS കോളേജിലെ 3-ാം വർഷ BCOM വിദ്യാർത്ഥിനിയാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗ എൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഭവങ്ങളെയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ യോഗ അഭ്യസിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ യോഗ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു

0: വ്യായാമം മാത്രമല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. യഥാർത്ഥ ആരോഗ്യം എന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സന്തുലിതാവസ്ഥയാണ്. ആ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ സഹായിച്ച ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നാണ് യോഗ. ജിമ്മിലും മറ്റ് ശാരീരിക വ്യായാമങ്ങളിലും പേശികളുടെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ശക്തിക്കായി പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ, യോഗ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തെ ഒരുപോലെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്ന് ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പല മേഖലയിലുള്ളവരും സമ്മർദ്ദം, ആശങ്ക, ഉറക്കമില്ലായ്മ, വിഷാദം തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. യോഗയും ധ്യാനവും ഇത്തരം മാനസിക വെല്ലുവിളികളെ അതിജീവിക്കാനും പോസിറ്റീവായി ചിന്തിക്കാനും നമ്മെ സഹായിക്കുന്നു. എൻ്റെ സ്വന്തം അനുഭവത്തിൽ ദിവസവും യോഗ ചെയ്യുമ്പോൾ കൂടുതൽ ഉന്മേഷവും ആത്മവിശ്വാസവും ലഭിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ദിവസത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകാഗ്രതയോടെ ഊർജത്തോടെ ചെയ്യാനും ശാന്തത, ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കാനും യോഗ എന്നെ സഹായിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഇതൊരു സാധാരണ വ്യായാമമായി മാത്രമാണ് ഞാൻ കണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അതെൻ്റെ ആരോഗ്യവും മനസ്സിനെയും സ്വാധീനിക്കുന്ന ഒരു ജീവിത ശൈലിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. യോഗാസനങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല, ക്ഷമ, ആത്മനിയന്ത്രണം, ശുഭചിന്ത എന്നിവയുടെ പ്രാധാന്യവും എൻ്റെ യോഗ പരിശീലക എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ശരിയായ പരിശീലനമോ മാർഗനിർദ്ദേശമോ ഇല്ലാതെ ആസനങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. അത് ചിലപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. യോഗ എപ്പോഴും ശരിയായ രീതിയിൽ തന്നെ അഭ്യസിക്കേണ്ടതാണ്. യോഗയിൽ ആസനത്തോടൊപ്പം പ്രാണായാമത്തിനും ധ്യാനത്തിനും വളരെ പ്രധാന സ്ഥാനമുണ്ട്. ദിവസവും കുറച്ചുനേരം യോഗയ്ക്കായി മാറ്റിവെക്കുക. അത് രോഗങ്ങൾ വരാതിരിക്കാനും ശാരീരികവും മാനസിക ആരോഗ്യവും സംരക്ഷിക്കാനുള്ള സമഗ്രപാതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോഗ്യമുള്ള യുവത്വമാണ് രാജ്യത്തിൻ്റെ ശക്തി. ആ ശക്തിയെ വളർത്താൻ യോഗയെ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കാം. നമ്മുടെ ആരോഗ്യത്തിനായി നാം ചെയ്യുന്ന ഏറ്റവും നല്ല നിക്ഷേപമാകട്ടെ യോഗ.
1: പത്ത് വർഷത്തിലധികമായി യോഗ അഭ്യസിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്തു വരുന്ന അക്ഷയ് യു പി മഞ്ചേരി എഫ് എം യുവവാണിയോട് സംസാരിക്കുന്നു.
2: നമസ്കാരം, എൻ്റെ പേര് അക്ഷയ് യു പി, തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പ് സ്വദേശിയാണ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി യോഗ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ കൊളങ്ങാട്ടുകരയിലെ ജിം സെന്റർ നടത്തുന്നു. കൂടാതെ ഹോളി ഗ്രേസ് അക്കാദമി സ്കൂളിലെ യോഗ അധ്യാപകനാണ്. ഇന്നത്തെ ജീവിതത്തിൽ ആരോഗ്യവും മാനസികവുമായ സമാധാനം നിലനിർത്താൻ യോഗയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദിവസവും ഏതാനും മിനിറ്റുകൾ മാത്രം യോഗയ്ക്ക് മാറ്റിവെക്കുന്നത് ശരീരത്തിനും മനസ്സിനും പുതുമയും ഊർജവും നൽകുന്നു. ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗയെ ഒരു ദിവസത്തെ മാത്രം പ്രോഗ്രാമായിട്ട് ആരും കാണരുത്. ജീവിതത്തിലെ ഭാഗമായി സ്വീകരിക്കാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ആരോഗ്യകരവും സന്തോഷകരവുമായ ഒരു സമൂഹം നമുക്ക് സൃഷ്ടിക്കാൻ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം.

0: യോഗയെക്കുറിച്ചും യോഗ അഭ്യസിക്കാൻ തുടങ്ങിയതിനു ശേഷം ജീവിതത്തിൽ വന്ന ശാരീരിക മാനസിക മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ നിരവധി യുവതി യുവാക്കള് അവരവരുടെ അഭിപ്രായങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. ഇനി യോഗാസന മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രിയ എയുമായുള്ള സംഭാഷണം നമുക്ക് കേൾക്കാം.
1: യൂത്തും യോഗയും ഇത് തമ്മിൽ ശരിക്കും എവിടെയെങ്കിലും കണക്ട് ആകുന്നുണ്ടോ? ജിമ്മിൽ പോയി സിക്സ് പാക്ക് വെക്കാൻ നടക്കുന്നവരാണ് ഇന്നത്തെ പിള്ളേര്, അവരുടെ ഇടയിലേക്ക് ഈ യോഗയുമായി ചെന്നാൽ എങ്ങനെയുണ്ടാവും?
2: തീർച്ചയായും നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തില് യുവാക്കളായാലും കുട്ടികളായാലും പഴയ തലമുറയെ അപേക്ഷിച്ച് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ മൊബിലിറ്റി, അതായത് ശാരീരിക വ്യായാമം, വളരെ കുറവാണ്. അതിനായി പലരും ജിം ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോ അതൊരു ട്രെൻഡാണ്. മസിൽ സ്ട്രെങ്തനിങ്ങിന് അത് നല്ലതാണ്. പക്ഷേ യോഗ പരിശീലനത്തിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, യോഗ പരിശീലിക്കുന്നത് നമ്മൾ ബോഡി അവയർനെസ്സിലൂടെയാണ്. അതായത് ശരീരത്തെ അറിഞ്ഞ് മനസ്സും പ്രാണനും, പ്രാണൻ എന്ന് പറഞ്ഞാൽ ശ്വാസം, ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ശാരീരിക വ്യായാമത്തോടൊപ്പം മാനസികവും ബൗദ്ധികവും ആത്മീയവുമായ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഒക്കെ യോഗ പരിശീലിക്കുന്നത് ഏറ്റവും അനുയോജ്യമാണ്.

0: യുവാക്കളിൽ പൊതുവെ യോഗയ്ക്ക് സ്വീകാര്യത കുറവാണ്. പക്ഷേ ഈ അടുത്തായി മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോ അഷ്ടാംഗ യോഗയിലെ മൂന്നാമത്തെ പടിയായ യോഗാസനം ഒരു സ്പോർട്സ് ഇവന്റായി മാറിയിട്ടുണ്ട്. ജില്ലാതലം മുതൽ സ്റ്റേറ്റ്, നാഷണൽ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും ഒക്കെ യോഗ മത്സരങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതും ഒരുപക്ഷെ യുവാക്കളെ യോഗയിലേക്ക് അടുപ്പിക്കുന്നുണ്ടാവും.
1: ഓക്കെ, യോഗ വെറും ഒരു വ്യായാമം മാത്രമല്ല, ഒരു ലൈഫ് സ്റ്റൈൽ കൂടിയാണ് അല്ലേ?
0: അതെ, യോഗയെ വെറും ഒരു വ്യായാമമായി കണക്കാക്കാൻ നമുക്ക് പറ്റില്ല. അത് ഒരു ജീവിത രീതിയാണ്. നമ്മൾ യോഗ ചെയ്യുക എന്ന് പറയും, യഥാർത്ഥത്തിൽ യോഗ ചെയ്യാനുള്ള ഒരു കാര്യമല്ല, അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ഈ ജീവിത രീതിയിലൂടെ പോകുന്ന ഒരു വ്യക്തി അഷ്ടാംഗ യോഗയിലെ 8 പടികൾ അറിഞ്ഞിരിക്കണം. ആദ്യ പടിയായ യമം ഒരു വ്യക്തി തന്റെ സാമൂഹിക ജീവിതത്തിൽ പാലിക്കേണ്ട മൂല്യങ്ങളാണ് പറയുന്നത്. 5 കാര്യങ്ങൾ, അതായത് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. മറ്റുള്ളവരെ ഹിംസിക്കരുത്, അല്ലെങ്കിൽ വേദനിപ്പിക്കരുത്, സത്യം മാത്രമേ പറയാവൂ. അസ്തേയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വസ്തുക്കൾ അവരുടെ സമ്മതമില്ലാതെ സ്വന്തമാക്കാതിരിക്കുക, അല്ലെങ്കിൽ മോഷ്ടിക്കാതിരിക്കുക. ഇങ്ങനെ തുടങ്ങി യമം ഒരു വ്യക്തി സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. 2-ാമത്തെ പടിയായ നിയമം വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ട മൂല്യങ്ങളാണ് പറയുന്നത്. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, ഇതെല്ലാം ഒരു വ്യക്തി ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധി നിലനിർത്തി സന്തോഷത്തോടെയും അച്ചടക്കത്തോടെയും ആത്മപരിശോധന നടത്തി സമർപ്പണ ഭാവത്തോടെ എങ്ങനെ ജീവിക്കാം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. അതിനുശേഷമാണ് സാധാരണ നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന യോഗാസന, പ്രാണായാമം എന്നിവയിലേക്ക് നമ്മൾ കടക്കേണ്ടത്.
1: യൂത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് സ്ട്രെസ്സും ആൻസൈറ്റിയും, പിന്നെ ഉറക്കക്കുറവും. ഇതിനൊക്കെ യോഗയിലൂടെ എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താം?
0: ശരിയാണ്, ഇന്നത്തെ ലോകം അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ലോകമാണ്. തൊഴിലിടങ്ങളാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും മത്സരങ്ങളുടെ ഈ ലോകത്ത് സ്ട്രെസ്, ആൻസൈറ്റി, ഉറക്കക്കുറവ് ഇതെല്ലാം അവരിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. കൂടാതെ സമൂഹവും രക്ഷിതാക്കളും ഇവരിൽ അർപ്പിക്കുന്ന അമിത പ്രതീക്ഷകളും ഇതിനൊരു കാരണമാകുന്നുണ്ട്. യോഗയിലെ പ്രാണായാമം, മെഡിറ്റേഷൻ എന്നിവ മനസ്സിനെ ശാന്തമാക്കാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും വളരെ ഫലപ്രദമാണ്. യോഗ ഒരു വ്യക്തിയുടെ നെർവസ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അതുപോലെ തലച്ചോറിന്റെ പ്രവർത്തനം, ഹോർമോണുകൾ ഇവയെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. നമുക്കൊരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിന്റെ അളവ് യോഗ പരിശീലിക്കുന്നതിലൂടെ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് എന്ന് ശാസ്ത്രീയ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്.
1: ഓക്കെ, സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു കഴിവ്, അറ്റൻഷൻ സ്പാൻ എന്നത്, അത് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറയാറുണ്ട്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഫോക്കസ് കൂട്ടാൻ സഹായിക്കുന്ന യോഗാസനങ്ങൾ അല്ലെങ്കിൽ പ്രാണായാമങ്ങൾ അതേതൊക്കെയാണ്?
0: യോഗാസനങ്ങൾ വൃക്ഷാസനം, താടാസനം, അതുപോലെ തന്നെ പത്മാസനം, പശ്ചിമോത്താനാസനം, ശശാങ്കാസനം, ഇത്തരം ആസനങ്ങളും ഭ്രമരി പ്രാണായാമം, നാഡീശുദ്ധി പ്രാണായാമം തുടങ്ങിയ പ്രാണായാമങ്ങളും കുട്ടികൾക്ക് മനസ്സിന്റെ ചാഞ്ചാട്ടം കുറച്ച് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഒരു കാര്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പരിശീലനങ്ങളാണ്.
1: ഓക്കെ, യോഗാസനം പ്രാണായാമം തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
0: യോഗാസനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫിസിക്കൽ പോസ്റ്ററാണ് യോഗാസനം. പ്രാണായാമ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഓഫ് ബ്രീത്തിങ്, അതായത് നമ്മൾ പ്രാണനെ അയമം ചെയ്യുക, കൺട്രോൾ ചെയ്തിട്ട് ബ്രീത്ത് ചെയ്യുന്നതാണ് പ്രാണായാമം. ആസന എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സിലൂടെ ശരീരത്തിന്റെ ഭാഗങ്ങളെ മൂവ്മെന്റ് ചെയ്ത് നമ്മൾ ഒരു പൊസിഷനിൽ എത്തി അതിൽ റെസ്റ്റ് എടുക്കുന്നതാണ് ആസന, യോഗാസന.
1: ഓക്കെ, റേഡിയോ കേൾക്കുന്ന യൂത്തിനോട് യോഗ ദിനത്തിൽ നൽകാനുള്ള ആത്യന്തിക സന്ദേശം എന്താണ്?
0: നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ലോകം അതിവേഗത്തിന്റെ ലോകമാണ്. ഈ അതിവേഗ ജീവിത ശൈലിയിൽ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. ദിവസവും ഏതാനും മിനിറ്റുകൾ യോഗാസനങ്ങളും പ്രാണായാമവും ധ്യാനവും പരിശീലിക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ആത്മവിശ്വാസം വളർത്താനും വളരെ നല്ലതാണ്. ഭാവി ലോകം പടുത്തുയർത്തേണ്ട യുവജനതയ്ക്ക് യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും ആരോഗ്യകരവും സന്തോഷകരവും ലക്ഷ്യബോധമുള്ളതുമായ ഒരു ജീവിതം നയിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ആയിക്കോട്ടെ, അപ്പോ ആകാശവാണിയിലെ ഈ പരിപാടിയിൽ യോഗയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി.
0: താങ്ക് യു.

ശ്വാസത്തിൻ്റെയും ചിന്തയുടെയും ശരീരത്തിൻ്റെയും സമന്വയമാണ് യോഗ. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ആരോഗ്യം പകരുന്ന യോഗയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. ഓരോ ദിവസവും ഏതാനും നിമിഷങ്ങൾ യോഗയ്ക്കായി മാറ്റിവെക്കൂ. ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. തയ്യാറാക്കിയത് അനു ബാലകൃഷ്ണൻ. അവതരണം കെ. നജീബ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 22:22. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം അം ആ എന്ന ചിത്രത്തിനു വേണ്ടി ലീലാ ജോസഫ് പാടിയത്. വരികൾ നിതീഷ് നാടേരി, സംഗീതം ഗോപി സുന്ദർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഹൃദയപൂർവം എന്ന ചിത്രത്തിനുവേണ്ടി സിദ് ശ്രീറാം പാടിയത്. വരികൾ മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 11 മണി കഴിഞ്ഞ 1:39. കേൾക്കാം ഹലോ യൂത്ത്.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
2: ഹലോ യൂത്ത്.
3: ഹലോ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഹലോ യൂത്ത് ആരംഭിക്കാം. ഇന്ന് ഹലോ യൂത്തിൽ നിങ്ങളുടെ കൂടെ ഞാൻ എൻ സിജേഷ്.
4: ഞാൻ ഷാജി.
0: ഒപ്പം ഞാൻ ഷാജി.
3: സാങ്കേതിക സഹായവുമായി എത്തുന്നു റോബിൻ വർഗീസ്. അതുപോലെ സ്റ്റുഡിയോ സഹായം നൽകുന്നത് ആതിര IP. എല്ലാവർക്കും ഹലോ യൂത്തിലേക്ക് സ്വാഗതം.
0: പരമാധികാര സ്വഭാവങ്ങളുള്ള രാഷ്ട്രങ്ങൾ ചേർന്ന് രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവും സാമൂഹികവുമായ അതേപോലെ സാംസ്കാരികവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സംഘടനകളെയാണ് എന്തു പറയുക,
3: അന്താരാഷ്ട്ര സംഘടനകൾ.
0: അപ്പൊ ഈ അന്താരാഷ്ട്ര സംഘടനകളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
3: ഈ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും സമാധാനവും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നവയാണ് ശരിക്കും ഈ അന്താരാഷ്ട്ര സംഘടനകൾ എന്ന് പറയുന്നത്.
0: അതെ അതെ.
3: ഐക്യരാഷ്ട്രസഭ, യുനെസ്കോ, ലോകാരോഗ്യ സംഘടന തുടങ്ങിയ സംഘടനകൾ വിദ്യാഭ്യാസം, ആരോഗ്യം, മനുഷ്യാവകാശങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകളൊക്കെ നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര സംഘടനകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഹലോ യൂത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ പറഞ്ഞാലോ?
0: പറയാം. 04832953000.
3: മറ്റൊരു നമ്പറുണ്ട്, 04832953000. ഇനി ഇടയ്ക്കൊക്കെ നമ്മൾ വാട്സാപ്പിൽ ഒരു ചോദ്യം ചോദിക്കും, പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ ഉത്തരം അയക്കാം. വാട്സാപ്പ് നമ്പർ പറയാം, 9495050506000. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും ഒക്കെ ടൈപ്പ് ചെയ്ത് വെക്കുക. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതിന്റെ ഉടനെ തന്നെ ഉത്തരം ടൈപ്പ് ചെയ്ത് അയക്കാൻ സാധിക്കും. ഇന്ന് നമുക്ക് ഹലോ യൂത്തിൽ സമയം വളരെ കുറവാണ് അല്ലെ, അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങണം.
0: അതെ അതെ അതെ, പെട്ടെന്ന് തുടങ്ങണം. അപ്പം ഈ അന്താരാഷ്ട്ര സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ആധുനിക സാഹചര്യത്തിൽ ലോകത്തിലെ ഒരു രാഷ്ട്രവും സ്വയം പര്യാപ്തമാണെന്ന് പറയാൻ കഴിയില്ല.
3: അതെ അതെ അതെ.
0: അപ്പൊ അതുകൊണ്ട് തന്നെ സൈനിക ആവശ്യങ്ങളുണ്ടാവാം, വാണിജ്യപരമായ അല്ലെങ്കിൽ അസംസ്കൃത സാധനങ്ങൾ കൈമാറ്റം ചെയ്യേണ്ട ആവശ്യമുണ്ടാവും, സാമ്പത്തികമായും സാങ്കേതിക ഉപദേശം നേടേണ്ടതും.
3: അതെ അതെ. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ മറ്റു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റും,
0: അല്ലെങ്കിൽ മറ്റു രീതിയിൽ മറ്റു രാജ്യത്തെ ആശ്രയിക്കേണ്ടി വരുമ്പം. അതുകൊണ്ടാണ് ഈ വിവിധ രാജ്യങ്ങൾ തമ്മിൽ ചേർന്നിട്ട് ഒരു അന്താരാഷ്ട്ര സംഘടന
3: രൂപീകരിച്ചത്. പ്രത്യേകിച്ച് യുദ്ധം പോലെയുള്ള ഭീകര പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനൊക്കെ അന്താരാഷ്ട്ര സംഘടനകൾ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്.
0: അതുപോലെ ആ യുദ്ധം എങ്ങനെയൊന്ന് പരിസമാപ്തിയിൽ എത്തിക്കാം, അല്ലെങ്കിൽ സാധാരണ ജനജീവിതം എങ്ങനെ സാധ്യമാക്കാം, യുദ്ധം അവസാനിപ്പിക്കാം.
3: അപ്പൊ
0: നമ്മള് ഈ ഒരു അമേരിക്ക ഇറാൻ ഇഷ്യൂ ഒക്കെ തന്നെ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. ഏകദേശം അതൊരു പരിസമാപ്തിയിൽ എത്തി എന്ന് നമുക്ക് ആശിക്കാം.
3: അതെ, തീർച്ചയായിട്ടും. ഇന്നത്തെ വാട്സാപ്പിലുള്ള ചോദ്യം ആന്തരം കൊടുത്താലോ?
0: വാട്സാപ്പിൽ ചോദ്യം കൊടുക്കാം,
3: അപ്പൊ അവർക്കൊരു സമയം കിട്ടും അല്ലെ.
0: അതെ,
3: ആദ്യം എളുപ്പമുള്ള ചോദ്യം തന്നെ ചോദിക്കാം നമുക്ക്. ഐക്യരാഷ്ട്രസഭ, അതായത് യു എൻ, സ്ഥാപിതമായ വർഷം ഏതാണ്? അപ്പോൾ ഉത്തരം പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്ത് അയക്കുക. വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495050506000. ചോദ്യം ആവർത്തിക്കാം, ഐക്യരാഷ്ട്രസഭ അഥവാ യു എൻ സ്ഥാപിതമായ വർഷം ഏതാണ്? അപ്പോൾ ചോദ്യമൊക്കെ ഉത്തരം ആലോചിക്കും.

0: അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹലോ യൂത്ത് ആണ്. പെട്ടെന്ന് തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം, 0483 2950300. മറ്റൊരു നമ്പർ 0483 2950800.
1: ഒപ്പം വാട്സപ്പ് നമ്പർ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, 9495050506000.
0: അതെ അതെ, നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലേ, ഒരു പാട്ടിന് മുൻപായിട്ട് നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. എല്ലാവർക്കും കൃത്യ ഉത്തരം ഒക്കെ കിട്ടിയിട്ടുണ്ട്, പലരും അയച്ചിട്ടുണ്ട്. എന്നാലും ആദ്യം അയച്ച മൂന്ന് ആളുടെ പേര് നമുക്ക് പറയാം. അതിന് മുൻപായിട്ട് ചോദ്യം ഒരിക്കൽ കൂടി
1: നമുക്ക് പറയാം.
0: അതെ അതെ അതെ, എന്തായിരുന്നു ചോദ്യം?
1: UNO എന്നാണ്
0: സ്ഥാപിതമായത് അല്ലെ, വർഷമായിരുന്നു നമ്മൾ
1: ചോദിച്ചത്.
0: അതെ, ആദ്യമായി ഉത്തരം അയച്ചിരിക്കുന്നു.
1: ഉത്തരമയച്ചത് ആദ്യം ഉത്തരയച്ചിരിക്കുന്നത് സരോജിനി മേലാറ്റൂര്.
0: സരോജിനി മേലാറ്റൂർ ആണ് പെട്ടെന്ന് തന്നെ ഉത്തരയച്ചിട്ടുണ്ട്.
1: അതേപോലെ രണ്ടാമത്
0: ജിതിൻ ഒതുക്കുങ്ങൽ.
1: ശിവമന്യ മഞ്ചേരി.
0: മഞ്ചേരി തന്നെ ഒരാളുണ്ട് അല്ലെ, ശിവമന്യ. അപ്പൊ മൂന്ന് പേർക്കും
1: മൂന്നുപേരും. അതേപോലെ തന്നെ വീണ്ടും ഒരുപാട് പേര് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ശരി ഉത്തരങ്ങൾ.
0: അതെ അതെ,
1: പക്ഷെ ആദ്യം അയച്ച മൂന്ന് പേര് നമ്മളിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ശ്രോതാക്കൾ ഇനിയും ഇതേപോലെ അടുത്ത ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതി ആദ്യത്തെ മൂന്ന് പേരിൽ ഒരാളാവാൻ വേണ്ടി ശ്രമിക്കുക.
0: അതെ അതെ, തീർച്ചയായിട്ടും. ഈ UNEയിലെ എല്ലാ അംഗരാജ്യങ്ങളും പങ്കെടുക്കുന്ന വേദിയാണ് ശരിക്കും പൊതുസഭ എന്ന് പറയുന്നത്.
1: അതെ അതെ,
0: സുരക്ഷാ സമിതിയുടെ നിർദ്ദേശപ്രകാരം പൊതുസഭയാണ് സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ കുറെ കാര്യങ്ങളുണ്ടല്ലേ, എപ്പോഴും എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുള്ളതാണ് ഇതെല്ലാം.
1: അതെ, ഈ UNEയ്ക്കൊക്കെ മുമ്പ് ഈ ആദ്യകാലത്ത് പുരാതന കാലത്തിന് ഇത്തരം ചില സംഘടനകൾ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്.
0: അത് ശരി,
1: ചരിത്രത്തില്. കാരണം പ്രാചീന ഗ്രീസില് ഏതൻസിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഡിലോ സഖ്യം.
0: ഓ, അത് ശരി.
1: അതേപോലെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ആ ഒരു യുദ്ധത്തിനെതിരെ ഇംഗ്ലണ്ട്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ അന്ന് ചെറിയ ചെറിയ പ്രതിരോധ സംഘടനകൾ ഉണ്ടാക്കിയിട്ട്.
0: അപ്പൊ ആദ്യമായിട്ടല്ല ഇത്തരം സംഘടനകൾ ഉണ്ടായിരുന്നത് എന്നർത്ഥം.
1: പിന്നീടാണ് 1920 ഒന്നാം ലോകമായുദ്ധാനന്തരം എന്താണ് സർവ്വരാജ്യ സഖ്യം നേഷൻസ് രൂപീകരിക്കപ്പെട്ടത്. പക്ഷേ അത് അതിനധികം ആയുസുണ്ടായില്ല. 60 രാഷ്ട്രങ്ങൾ അംഗങ്ങളായി ഉണ്ടായിരുന്നെങ്കിലും 1939 രണ്ടാം ലോകമായുദ്ധത്തോട് കൂടിയിട്ട്
0: അവസാനിക്കപ്പെട്ടു.
1: അതെ അതെ, ആ ഒരു സംഘടന നാമാവശേഷമായി.
0: ശരി, ഞാൻ തമാഷോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ UN മനുഷ്യാവകാശ ദിനം എന്നാണെന്നറിയോ?
1: UNEയുടെ മനുഷ്യാവകാശ ദിനം എല്ലാ വർഷവും

0: ഡിസംബർ 10
1: 10 അല്ലേ? ആ കൃത്യമായി പറഞ്ഞല്ലോ. എപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അല്ലേ, പല എക്സാമുകൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്,
0: മത്സര പരീക്ഷകളിലൊക്കെ സ്ഥിരമായി
1: ചോദിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പഠിച്ചു വെക്കുക, യു എൻ മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത് December 10. അതെ, അതുപോലെ പൊതുസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാന്നറിയോ?
0: യു എൻ പൊതുസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് യു എന്റെ സെക്രട്ടറി ജനറൽ.
1: സെക്രട്ടറി ജനറൽ ആണ്. അപ്പൊ വേറെ പല പേരുകളും ഉണ്ടായിരിക്കും, മാറിപ്പോകരുത്. സെക്രട്ടറി ജനറൽ ആണ് പൊതുസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത്. അതെ, ഇതുപോലെ യു എനെ കുറിച്ച് തന്നെ പറയാനാണെങ്കിൽ കുറേയധികം കാര്യങ്ങളുണ്ട്.
0: നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര സംഘടനകൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലേക്ക് വരിക യു എൻ ആണ്.
1: അതെ അതെ. എന്തായാലും നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട്, ആദ്യത്തെ കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം.
0: ഹലോ.
2: ഹലോ.
0: ഹലോ, സ്വാഗതം നമ്മുടെ ഹലോ യൂത്തിലേക്ക്, സ്വാഗതം.
1: പേര് പറഞ്ഞോളൂ.
2: ആദിത്യ.
1: ആദിത്യ. ആദിത്യ എവിടുന്നാണ് ആദിത്യ?
2: ഞാൻ പടിഞ്ഞാറ്റുമുറി.
1: പടിഞ്ഞാറ്റുമുറി. എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഡിഗ്രി കഴിഞ്ഞു.
1: ഡിഗ്രി കഴിഞ്ഞു. മത്സര പരീക്ഷകൾക്കൊക്കെ നോക്കാറുണ്ടോ?
2: നോക്കാറുണ്ട്.
1: ആഹാ, അപ്പൊ നമുക്ക് നല്ലൊരു കോളർ തന്നെയാണ് അല്ലേ ആദ്യം തന്നെ കിട്ടിയത്. ഹലോ യൂത്ത് ഒക്കെ കേൾക്കാറില്ലേ?
2: കേൾക്കാറുണ്ട്. അമ്മ കേൾക്കുമ്പോ അങ്ങനെ. അമ്മ റേഡിയോ ശ്രോതാവാണ്, അപ്പൊ അതിന്റെ ഒപ്പം അങ്ങനെ കേൾക്കും.
1: അത് ശരി. അപ്പൊ നന്നായിട്ട് പഠിച്ച് മത്സര പരീക്ഷകളൊക്കെ എഴുതുക, പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ കിട്ടട്ടെ. ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കൂടെ തന്നെ പഠിച്ചു തുടങ്ങണം ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ തുടങ്ങുക. അപ്പൊ ആദ്യത്തെ എന്തായാലും ഇപ്പഴേ സ്റ്റാർട്ട് ചെയ്യുക, എന്നാൽ പെട്ടെന്ന് തന്നെ ജോലി കയറാൻ പറ്റും. ഇന്നത്തെ വിഷയം അറിയാലോ,
0: അന്താരാഷ്ട്ര
1: സംഘടനകളാണ് അല്ലേ.
0: ആദിത്യയോട് ചോദ്യം ചോദിക്കല്ലേ നമുക്ക്. ആദിത്യ അല്ലേ, ചോദ്യം ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഐക്യരാഷ്ട്രസഭ അല്ലേ അതിന് നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നുണ്ട് അല്ലേ ഓരോ വർഷവും, അത് ഏത് ദിവസമാണ്?
2: ജൂൺ 5.
0: വെരി ഗുഡ്.
1: എളുപ്പമുള്ള ചോദ്യമല്ലേ,
0: തുടക്കത്തിൽ എളുപ്പമുള്ളതായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. ആദ്യത്തെ എന്താ പറയാ, നമുക്ക് ആദിത്യയെ മുഷിപ്പിക്കാൻ പാടില്ല.
1: മാത്രല്ല, നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ കോളറുമാണ്.
0: അതെ, ആദ്യത്തെ.
1: അപ്പൊ എളുപ്പമുള്ള ചോദ്യം കിട്ടിയില്ലേ. അതെ. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാലോ, അതും എളുപ്പമാണ് കേട്ടോ. എപ്പോഴും മത്സര പരീക്ഷകൾക്ക് ചോദിച്ച ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാം. ലോകാരോഗ്യ സംഘടനയല്ലേ നമ്മുടെ WHO, ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? വേഗം
2: കിട്ടുമല്ലോ,
1: ആലോചിച്ചു പറ.
2: ന്യൂയോർക്കാണോ?
1: ന്യൂയോർക്കിൽ കുറെ ആസ്ഥാനങ്ങൾ ഉണ്ട് അല്ലേ.
2: ന്യൂയോർക്ക്
1: അല്ല, പക്ഷേ
0: ഉത്തരം തെറ്റിപ്പോയി അല്ലേ. ചെറുതായിട്ട് തെറ്റിപ്പോയി.
1: ചെറിയൊരു സ്ഥലം തമ്മിൽ മാറിപ്പോയി. കുഴപ്പമില്ല, ജനീവയാണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ജനീവ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുഴപ്പമില്ല, ഓർത്ത് വെച്ചാ മതി.
0: ഓക്കെ, അടുത്തൊരു ചോദ്യം ചോദിക്കാം, എളുപ്പമുള്ളതായിക്കോട്ടെ അല്ലേ. ഇപ്പം യു എന്നുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഏജൻസി ഉണ്ട് ഐക്യരാഷ്ട്രസഭ.
1: പ്രശസ്തമായ ഒരു ഏജൻസിയാണ്
0: കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന.
1: യുനിസെഫ്
0: അല്ലേ, അന്നൊന്ന് ഉറപ്പിച്ചു പറഞ്ഞോളൂ
2: കേട്ടോ.
1: യുനിസെഫ് ആണ് അല്ലേ.
0: അതിന്റെ പൂർണ്ണ രൂപം അറിയാമോ?
2: കറക്റ്റ് അറിയില്ല
0: അല്ലേ. ഓക്കെ, യുണൈറ്റഡ് നാഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്.
1: അതും പഠിച്ചു വെക്കാം കേട്ടോ, PSC എക്സാമ്പിൾ പല രീതിയിൽ ചോദിക്കില്ലേ.
0: യുണൈറ്റഡ് നാഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. ഓക്കെ.
1: അതെ, അപ്പൊ മൂന്ന് ചോദ്യം ചോദിച്ചു,
0: രണ്ടെണ്ണത്തിന് ശരി ഉത്തരം,
1: രണ്ടെണ്ണത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞു അല്ലേ. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. പോവാം, റെഡി അല്ലേ. ഐക്യരാഷ്ട്രസഭാ ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്?
2: October 24.
1: വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയല്ലോ, ഞാൻ വിചാരിച്ചത് കുറച്ചൊരു ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം ആയിരിക്കും. അതറിയാം. എങ്ങനെയാ അത് പഠിച്ചു വെച്ചത്? വല്ല കോഡും ഉണ്ടോ?
2: അല്ല, ഇത് ആദ്യം തൊട്ട് പഠിക്കണതായതുകൊണ്ട്,
1: നമ്മൾ വായിക്കുന്നതായതുകൊണ്ട് ഓർമ്മയിൽ വന്നു അല്ലേ. അത് ശരി. അപ്പൊ ഇനി എത്ര ചോദ്യം ബാക്കിയുണ്ടെന്ന് അറിയോ?
2: ഇല്ല, ഒരു
1: ക്വസ്റ്റ്യൻ കേട്ടോ. എന്നാ ചോദിച്ചോട്ടെ,
0: ചോദിക്കല്ലേ. അപ്പൊ നമ്മളെ ഈ ലോക ഭക്ഷ്യദിനം കേട്ടിട്ടുണ്ടോ? അത് ആചരിക്കുന്ന ദിവസമാണ് ചോദിക്കുന്നത്.
1: എന്തായാലും നല്ല ജോലി പെട്ടെന്ന് തന്നെ കിട്ടട്ടെ. പക്ഷെ നമ്മള് വായന നിർത്തരുത് കേട്ടോ, വായന തുടർന്നുകൊണ്ട് പോണം, ഡീപ്പായിട്ട് വായിക്കണം. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻസ് മാറിയില്ലേ.

0: മാറി
1: ആ
0: മാറി.
1: അതെ അതെ, അപ്പൊ വളരെ ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം കേട്ടോ.
0: ആ
1: അപ്പൊ ഒരുപാട്
0: ശരി.
1: സന്തോഷം. ഇന്നത്തെ ഫസ്റ്റ് കോളർ ആയിരുന്നു ആദിത്യ, പടിഞ്ഞാറ്റുംമുറി എന്നല്ലേ പറഞ്ഞത്?
0: ആ
1: ആണല്ലേ.
0: പടിഞ്ഞാറ്റുമുറി.
1: ആ ഏത് സബ്ജക്റ്റിലാണ് ഡിഗ്രി ചെയ്യുന്നത് ആദിത്യ?
0: ഞാൻ ഫിസിക്സ്.
1: ഫിസിക്സിൽ. ആ ബി എസ്
0: ഓക്കെ.
1: സി ഫിസിക്സ് ആണ് അല്ലേ.
0: ആ ബി എസ് സി
1: ഏത്
0: ഫിസിക്സ് ആണ്.
1: കോളേജിലാ?
0: ഞാൻ മഹാരാജാസിൽ ആയിരുന്നു.
1: ആഹാ, ആ അത് ശരി.
2: ഏതായാലും രണ്ടാമത്തെ ഒരു ചോദ്യം ഒഴികെ ആദിത്യം എല്ലാം ഉത്തരം പറഞ്ഞു കേട്ടോ.
0: ആ
2: അഭിനന്ദനങ്ങൾ.
1: അതെ, 4 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വിജയെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനത്തായിട്ട് പ്രഖ്യാപിക്കും.
0: ആ ഓക്കെ.
1: കേട്ടിരിക്കുക കേട്ടോ.
2: നമുക്ക്
1: മറ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരോട്
0: ആ
1: ചോദിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുക.
0: ശരി.
1: ഓക്കെ, അപ്പൊ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഹലോയത്തിലേക്ക് വിളിക്കാം. ഓക്കെ
2: ഓക്കെ ആദിത്യ.
1: ശരി
0: ഓക്കെ.

0: അപ്പോൾ ഹലോ യൂത്തിൽ നമ്മുടെ ആദ്യത്തെ കോളർ ആയിരുന്നു ആദിത്യ പടിഞ്ഞാറ്റുമുറി. 5 ചോദ്യങ്ങൾ ചോദിച്ചതിൽ 4 എണ്ണത്തിലും കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വാട്സപ്പ് ചോദ്യത്തിനുള്ള സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു. മാഷേ ചോദ്യം റെഡിയല്ലേ?
1: ചോദ്യം റെഡിയാണ്. അപ്പോൾ നമുക്ക് ചോദ്യം ഇതാണ്, ഐക്യരാഷ്ട്ര സംഘടനയായിട്ട് ബന്ധപ്പെട്ട അതേപോലെ അനുബന്ധ സംഘടനകളിൽ WMO എന്ന സംഘടനയുടെ പൂർണ്ണമായ പേര് അല്ലെ പൂർണ്ണ രൂപം, WHO അല്ല, WMOയുടെ പൂർണ്ണമായ രൂപം.
0: അതെ, എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക.
1: വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 95 05 06 00.
2: അപ്പോൾ ചോദ്യം ഒന്നുകൂടെ പറയാം, WMO എന്ന യു എൻ അനുബന്ധ സംഘടനയുടെ പൂർണ്ണമായ പേരെന്താണ്? WMOയുടെ പൂർണ്ണമായ പേരെന്താണ്?
0: എന്തായാലും അവരൊന്ന് ആലോചിക്കട്ടെ, നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം, ആ സമയത്ത് ആലോചിക്കാനുള്ള സമയവും അവർക്ക് കിട്ടും.
2: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 95 05 06 00.
0: പാട്ടിലേക്ക് പോകാം.
2: ഓക്കേ.

0: നമ്മൾ സിജേഷ ഇപ്പോ വാട്സപ്പിൽ ചോദ്യം ചോദിച്ചിരുന്നു.
1: അതെ അതെ, WMO ഫുൾ ഫോം.
0: അതെ അതെ, ഒരുപാട് പേര് നേരത്തെ ചോദ്യം പോലെ തന്നെ ഉത്തരം
1: അയച്ചിട്ടുണ്ടോ?
0: അയച്ചിട്ടുണ്ട്. അപ്പൊ ചോദ്യതായിരുന്നു, WMO പൂർണ്ണ രൂപം ശരിത്തരം വേൾഡ് മെറ്റീരിയറോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്.
1: അത് ശരി.
0: 189 അംഗരാജ്യങ്ങളുണ്ട് അതില്. ലോക കാലാവസ്ഥാ സംഘടന എന്ന് പറയാം
1: മലയാളത്തിൽ.
0: ജനീവയാണ് ആസ്ഥാനം. അതായത് കാലാവസ്ഥയും അതിനോട് ബന്ധപ്പെട്ട വിവരങ്ങളും സേവനങ്ങളും ഒക്കെ തന്നെ പരസ്പരം അന്താരാഷ്ട്ര തലത്തിൽ കൈമാറ്റം ചെയ്യുക.
1: ഓ അത് ശരി.
0: അപ്പം
1: WMO WHO തമ്മിൽ എല്ലാവർക്കും ഒരു സംശയം വരും, പെട്ടെന്ന് എക്സാമുകൾക്ക് കാണുമ്പോഴേ പെട്ടെന്ന് അങ്ങ് ബബിൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി
0: വരും. തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് നമുക്ക് മനസ്സിലായി.
1: അതെ അതെ അതെ. അപ്പൊ എന്തായാലും ആദ്യം
0: അതുപോലെ തന്നെ വേൾഡ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുള്ള വ്യത്യാസം.
1: അതെ അതെ. അപ്പൊ നമുക്ക് മൂന്ന് പേരുടെ പേര് പറഞ്ഞാലോ ആദ്യമായിട്ട് അയച്ച.
0: അയച്ചത് ഒന്ന് അൻവർ പറമ്പൻ വണ്ടൂരിൽ നിന്നാണ്.
1: അത് ശരി.
0: മറ്റൊന്ന് ഫാത്തിമ റഷ രാമപുരം.
1: പുതിയ പുതിയ ആളുകളൊക്കെ. മൂന്നാമത്
0: ഹസീന മഞ്ചേരി.
1: ഹസീന മഞ്ചേരി അല്ലേ. അപ്പൊ മൂന്ന് പേർക്കും അഭിനന്ദനങ്ങൾ.
0: മൂന്നു പേർക്കും. അതേപോലെ തന്നെ നമ്മള് പിന്നീട് ഒരുപാട് പേര് അയക്കുന്നുണ്ട്, അവരുടെ ഒരു ശരി ഉത്തരങ്ങൾ ഉണ്ടാവാം അതിൽ, എങ്കിലും അത് നമ്മൾ നോക്കിയിട്ടില്ല.
1: ഈ അയക്കുന്നവർക്ക് വിളിക്കുകയും ചെയ്യാട്ടോ.
0: അതെ അതെ,
1: വിളിക്കുകയും ചെയ്യാം. കോള് കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടണ്ട, നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. എല്ലാവരും കൂടെ ഒരുമിച്ച് വിളിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. എന്തായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുക.
0: ഒന്നുകൂടെ നമ്പർ പറയാം. 04-8-3-9-50-300. മറ്റൊന്ന് 04-8-3-2-950-800. 2950-300-2950-800.
1: അതെ അതെ അതെ. എന്തെല്ലാം സംഘടനകളാണ് അല്ലേ? ലോക വ്യാപാര സംഘടന, അതുപോലെ അതായത് WTO
0: ട്രേഡ് ഓർഗനൈസേഷൻ.
1: അതെ അതെ. അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്.
0: അതെ അതെ.
1: അന്താരാഷ്ട്ര കാർഷിക വികസന നിധി ഉണ്ട്, ഐക്യരാഷ്ട്ര വ്യാപാര ചർച്ചാ സമിതി ഉണ്ട്, ലോക കാലാവസ്ഥാ സംഘടന. അപ്പൊ നമ്മൾ പറഞ്ഞു അത്.
0: സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ഉണ്ട്. അനുബന്ധ സംഘടനകൾ.
1: അതെ, സംഘടനകൾ നോക്കാൻ നിന്നാൽ തന്നെ ഒരു എപ്പിസോഡൊന്നും പോരാ നമുക്ക്.
0: ഒരുപാട് സംഘടനകൾ, ഏകദേശം ഇതുവരെ 28 അനുബന്ധ സംഘടനകളുണ്ട്. അതിനു പുറമെ UNമായി ഔദ്യോഗിക ബന്ധമില്ലാത്ത അനവധി അന്താരാഷ്ട്ര സംഘടനകളും.
1: ഇപ്പൊ നമ്മൾ തൊട്ട് മുൻപായിട്ട് യൂണിസെഫിനെ കുറിച്ച് ചോദ്യം ചോദിച്ചിരുന്നു അല്ലെ. യൂണിസെഫ് എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ 1946 രൂപം കൊണ്ടത്. അതുപോലെ ആഗോള തലത്തിൽ ശിശുക്ഷേമം നടപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ദൗത്യം എന്നൊക്കെ പറയുന്നത്. എന്നാ പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ യൂണിസെഫിന് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, അതായത് നോബൽ, സമാധാനത്തിലെ നോബൽ കിട്ടിയിട്ടുണ്ട്. ഏത് വർഷമാണെന്നറിയോ?
0: 1965.
1: ആ അപ്പൊ മാഷ്ക്ക് അറിയാം. 1965 സമാധാനത്തിനുള്ള നോബൽ യൂണിസെഫിന് ലഭിച്ചിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണത്, കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നു അല്ലേ.
0: അതെ അതെ അതെ. ഓക്കെ, ഏതായാലും ഒരു
1: ഒരു പാട്ട് കേൾക്കാം അല്ലേ,
0: തിരിച്ചു വരാം. അതെ ആ.

0: ഹലോ, ഇന്നത്തെ ഹലോ യൂത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്.
1: അതെ, ഇന്നത്തെ ഹലോ ഗീതത്തിൽ സമയം ഓൾറെഡി നമുക്ക് കുറവായിരുന്നു അല്ലേ?
0: കുറവായിരുന്നു, അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ.
1: അതെ,
0: നമുക്കിന്നൊരു കോളറെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ.
1: അതെ അതെ,
0: അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വിജയി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ പെട്ടെന്ന് പറയാൻ കഴിയും.
1: അതെ അതെ, ആദിത്യ പടിഞ്ഞാറ്റുമുറി. പക്ഷേ ആദിത്യ അതിന് അർഹയാണ് കേട്ടോ, നാല് ക്വസ്റ്റ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞിരുന്നു.
0: അഞ്ച് ചോദ്യത്തിൽ ഒന്ന് മാത്രം തെറ്റിയിട്ടുള്ളൂ, നാല് ഉത്തരം പറഞ്ഞു.
1: അതെ,
0: അപ്പൊ ഇന്ന് ഏതായാലും പങ്കെടുത്ത് അതേപോലെ തന്നെ പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടും കോള് കണക്ട് ആയി കിട്ടിയിട്ടുണ്ടാവില്ല ചിലർക്ക്.
1: അതെ, അതുപോലെ വാട്സ്ആപ്പ് സന്ദേശം അയച്ച എല്ലാവർക്കും നന്ദി. ഹലോ ഗീതത്തിന്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ എൻ സിജേഷ്.
0: ഞാൻ ഷാജി.
1: നമുക്ക് സ്റ്റുഡിയോ സഹായം നൽകിയത് ആതിര IP ആണ്. സാങ്കേതിക സഹായവുമായി എത്തിയത് റോബിൻ വർഗീസ്. എല്ലാവർക്കും നന്ദി പറയാം അല്ലേ?
0: അതെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: FM പ്രധാന വാർത്തകൾ.
1: പശ്ചിമബംഗാൾ ദിനമാഘോഷിക്കുന്ന ബംഗാൾ ജനതയ്ക്ക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആശംസ നേർന്നു. സ്വാതന്ത്ര്യസമരം, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാഹിത്യം, സംഗീതം, സിനിമ, പൊതുജീവിതം എന്നിവയ്ക്ക് ബംഗാൾ നൽകിയ സംഭാവനകൾ വലുതാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തൂഫാൻ ആൾക്കൂട്ട വിചാരണയ്ക്കല്ല എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കുറ്റ്യാടി സംഭവം പ്രത്യേകമായി പരിശോധിക്കുമെന്നും ഇത് സംബന്ധിച്ച് പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ചൈനയുടെ ഇന്ത്യൻ അംബാസഡറെ ബീജിംഗ് വിളിച്ചു വരുത്തി ചില മീമുകൾക്കെതിരെ പ്രതിഷേധമറിയിച്ചു എന്ന സാമൂഹിക മാധ്യമത്തിലെ പ്രചാരണങ്ങൾ വ്യാജമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ്. ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം എന്നും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പട്ടികജാതി വിഭാഗം പ്ലസ് ടു VHSE വിദ്യാർത്ഥികൾക്ക് രണ്ടു വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് പട്ടികജാതി വികസന വകുപ്പിന്റെ ധനസഹായം നൽകുന്ന വിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന തലത്തിൽ എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് ധനസഹായത്തിന് അർഹത. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എബോള സംശയിച്ച് പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്ന് വന്ന വനിതയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ് ആയി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധ അല്ല എന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്കായ മീനച്ചിൽ താലൂക്ക് വിഭജിക്കാൻ സംസ്ഥാന ബജറ്റിൽ അനുമതി. സ്വർണ്ണവില പവന് 160 രൂപ കൂടി 1,07,120 രൂപയായി. 13,390 രൂപയാണ് ഗ്രാമീണ വില. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പരാഗ്വേക്ക് ജയം. എതിരില്ലാത്ത ഒരു ഗോളിന് അവർ തുർക്കിയെ പരാജയപ്പെടുത്തി.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:03.
4: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്ററിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
7: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
6: ട്വിറ്ററിൽ ഏജൻസീസ്.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
9: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23.
9: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
10: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
11: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
12: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 12217 തിരുവനന്തപുരം നോർത്ത് ചണ്ഡീഗഡ് സമ്പർക്കക്രാന്തി എക്സ്പ്രസ് 12:43, 16159 ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് 1:08, 126:17 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 1:48 തിരൂർ സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 56-609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 163-25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
12: ട്രെയിൻ സമയം.
1: 12:04 മിനിറ്റും 50 സെക്കൻഡുമായി സമയം. അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റും 28 സെക്കൻഡും. മഞ്ചേരി എഫ് എമ്മിന്റെ മധ്യാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഒരു സേവന വാർത്ത കേൾക്കാം. ICDS കൊടുവള്ളി പ്രൊജക്ടിന് കീഴിൽ കൊടുവള്ളി നഗരസഭയിൽ

അംഗനവാടി വർക്കർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2026 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായവരും 46 വയസ്സിൽ കവിയാത്തവരും ആയ നഗരസഭയിലെ സ്ഥിര താമസക്കാർക്ക് അപേക്ഷിക്കാം. അപേക്ഷ അടുത്ത മാസം 10 വൈകിട്ട് 5 വരെ സ്വീകരിക്കും. വിലാസം: ശിശുവികസന പദ്ധതി ഓഫീസർ, ICDS മിനി സിവിൽ സ്റ്റേഷൻ, കൊടുവള്ളി, കോഴിക്കോട് 673572. അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും 0495-2211-525 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം: 0495-2211-525. സേവന വാർത്ത കഴിഞ്ഞു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
2: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
2: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
2: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
3: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
2: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.

0: निशा स्कीम के टेलीलॉ न्याय बंधु कानूनी साक्षरता एवं जागरूकता कार्यक्रम से जुड़े कानूनी सहायता टेलीलॉ के टोल फ्री नंबर 1-4-4-5-4 और वेबसाइट www.tele-law.in से प्राप्त की जा सकती है।
1: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
2: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: മൂന്ന് കോളേജിലെയും
4: ഡോണ്ട് വറി,
3: ഫീസ് നോക്ക്.
5: എന്തുണ്ട് വിശേഷം?
3: എന്തുപറ്റി?
4: ഫീസിന്റെ ടെൻഷൻ.
5: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
6: RBI പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: സമയം 12 മണി കഴിഞ്ഞ് 14 മിനിറ്റും 15 സെക്കൻഡും. കേൾക്കാം ഇശൽ. കണ്ണൂർ ഷെരീഫും സിന്ധു പ്രേംകുമാറും പാടിയ ഗാനത്തോടെ ആരംഭിക്കുന്നു.

ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന ഇന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
6: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി,
4: അലോഹ ഹോസ്പിറ്റൽ.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അൽ റെഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
2: ദിവസവും കാലത്ത് 6:35
3: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
1: അൽ റെഹാൻ കണ്ണാശുപത്രി,
4: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
6: 7:45.
7: നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
8: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
9: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
8: ട്വിറ്റാപ്പിളിൽ ഏജൻസീസ്.
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
11: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
10: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.

രഹ്നയും സംഘവും പാടിയ ഈ ഗാനത്തോടെ ഇശൽ സമാപിച്ചു. സമയം 12 മണി കഴിഞ്ഞ് 26 മിനിറ്റും 50 സെക്കൻഡും. കേൾക്കാം ജാലകം. 2026-27 വർഷത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് നിലവിൽ 5-7 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. മുൻ വർഷത്തെ വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് ഉള്ളവർക്ക് മുൻഗണന. പട്ടികജാതി വിഭാഗത്തിലെ ദുർബല വിഭാഗങ്ങളായ വേടൻ, നായാടി, കള്ളാടി, അരുന്ധതിയാർ, ചക്ലിയർ എന്നിവരിൽ B-ഗ്രേഡ് ഉള്ളവരെയും പരിഗണിക്കും. അപേക്ഷകരുടെ കുടുംബവാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. അപേക്ഷകർ അടുത്ത മാസം 15-നകം ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫോം അതത് പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കുറഞ്ഞ പലിശ നിരക്കിൽ നടപ്പിലാക്കുന്ന വിവിധ സ്വയം തൊഴിൽ വായ്പാ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്വയം തൊഴിൽ തുടങ്ങാൻ ആരംഭിക്കുന്ന സംരംഭകർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ 18-നും 55-നും ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കണം. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷന്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ ലഭ്യമാണ്. വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0483-27-31-496, മറ്റൊരു നമ്പർ 9400068510. നമ്പർ ആവർത്തിക്കാം: 0483-27-31-496, 9400068510. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കളിൽ നിന്നും 2026 അധ്യയന വർഷം ITI പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 13 ITIകളിലായി 14 ട്രേഡുകളിൽ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കൾക്ക് 280 സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. താൽപര്യമുള്ളവർ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ www.laborwelfarefund.in വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രവേശനത്തിന് അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 750 രൂപ ബോർഡിൽ നിന്നും സ്റ്റൈപ്പൻഡ് ലഭിക്കും. വെബ്സൈറ്റ് വിലാസം www.laborwelfarefund.in. ജാലകം കഴിഞ്ഞു. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 41 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി

0: യും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി NTA. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡുവിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംരക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
1: ഹൈ പവർ കമ്മിറ്റിയുടെ ശുപാർശകൾ, അതെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ട്. കാരണം മഴക്കാല പോലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു അഭാവമാണ് ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം. അതേതായാലും ഇപ്പം അത് കൺട്രോൾഡ് ആണ്, അങ്ങനെ ആശങ്കപ്പെടാൻ വകയില്ല.
0: നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് UG 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും NTA അറിയിച്ചു. അതേസമയം നീറ്റ് UG പരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാം ആപ്പിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് ഡൽഹി ഹൈക്കോടതി ശരിവച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കൊളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_Tiruvananthapuram Instagram അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു SE ID ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ID നിർബന്ധമായും കാണിക്കണം. വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്.

0: പ്രസിദ്ധമായ കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച സമാപിക്കും. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ ഇന്ന് ഉച്ചശീവേലി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: അത്യപൂർവ അനുഭവം പകർന്നു നൽകുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവസാന ഘട്ടത്തിലേക്ക്. ദക്ഷയാഗത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വർഷംതോറും നടക്കുന്ന വൈശാഖോത്സവം ഭക്തിസാന്ദ്രമായ അനുഷ്ഠാനങ്ങളാലും നിരവധി ഭക്തരുടെ പങ്കാളിത്തത്താലും സമ്പന്നമാണ്. ബാവലിപ്പുഴയുടെ തീരത്ത് ഇടതൂർന്ന വനത്തിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന 28 ദിവസത്തെ ഈ ഉത്സവം ദർശിക്കാനായി കേരളത്തിനകത്തും കർണാടകയിൽ നിന്നുമുള്ള നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, മാടായിക്കാവ്, പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയതിനു ശേഷമാണ് മടങ്ങുന്നത്. 24 തൃക്കലശാട്ടോടെയാണ് വൈശാഖോത്സവത്തിന് സമാപനമാവുക.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷനും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷനും സമ്മാനിക്കും. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. സ്കോട്ട്ലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രസീൽ ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഈ ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് ഒരു ജയവും ഒരു സമനിലയുമായി 4 പോയിന്റോടെ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ ഒന്നാമതെത്തി. മറ്റൊരു മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: ഓസ്ട്രേലിയയെ നിഷ്പ്രയാസം മറികടന്ന് 2 ജയം സ്വന്തമാക്കി ആതിഥേയരായ അമേരിക്ക ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകൾക്കാണ് USA എതിരാളികളെ വീഴ്ത്തിയത്. മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ മറുപടിയില്ലാത്ത 1 ഗോളിന് വീഴ്ത്തി ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ നോക്കൌട്ട് റൌണ്ട് സാധ്യത സജീവമാക്കി. ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി മൊറോക്കോ ഒന്നാം സ്ഥാനത്താണ്. മത്സരം തുടങ്ങി 71 സെക്കൻഡിൽ മൊറോക്കോ നേടിയ ഗോൾ ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങളിലെ ഏറ്റവും വേഗമേറിയ ഗോളായി കണക്കാക്കുന്നു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛത പഖ്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾ, സ്വച്ഛത പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായ 12 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി സർക്കാർ നിരവധി മുൻനിര പദ്ധതികളാണ് നടപ്പിലാക്കിയത്. സെമി കണ്ടക്ടർ അധിഷ്ഠിത വികസനവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും ശാക്തീകൃത ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളായി വിലയിരുത്തി. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി ഇന്ന് ലോക അഭയാർത്ഥി ദിനം. 2001 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിച്ചു തുടങ്ങി. നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി NTA. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. പ്രക്ഷേപണം 12:50.

0: കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദത്തിലെ യുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു.
1: യോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും വിചാരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ ജീവിതമാണ്. എങ്ങനെ ശ്വസിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ഉറങ്ങണം, ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതം നോക്കൂ, രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഫോൺ നോക്കിയാണ്, പിന്നെ തിരക്ക്, ടെൻഷൻ, ട്രാഫിക്, ജോലി സമ്മർദ്ദം, രാത്രി കിടക്കുന്നത് മനസ്സ് നിറയെ നാളത്തെ പേടിയോടുകൂടിയും. ഇതിനിടയിൽ നമ്മുടെ ശരീരവും മനസ്സും പതുക്കെ തളരുന്നു. 24 മണിക്കൂറിൽ 5 മിനിറ്റ് മാറ്റിവെക്കാൻ പറ്റാത്തവരുണ്ടോ? മഹർഷി പതഞ്ജലി പറഞ്ഞ പോലെ, യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ ചാഞ്ചല്യങ്ങളെ നിയന്ത്രിക്കുന്ന കലയാണ് യോഗ. സമ്മർദ്ദം നിറഞ്ഞ ആധുനിക ജീവിതത്തിൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു പരിശീലനമാണ് യോഗ. സംസ്കൃത പദമായ യുജ് എന്നതിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉണ്ടായത്. ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള യോജിപ്പാണ് യോഗയിലൂടെ സാധ്യമാകുന്നത്. പ്രായഭേദമന്യേ ആർക്കും യോഗ പരിശീലിക്കാവുന്നതാണ്. യോഗ എന്നാൽ കേവലം വ്യായാമമല്ല, ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ സമന്വയമാണ്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം, സ്വസ്ഥനായവന്റെ ആരോഗ്യം രക്ഷിക്കുകയാണ് വൈദ്യന്റെ ആദ്യ ജോലിയെന്ന് ആയുർവേദം പറയുന്നു. അതിനുവേണ്ടി ആയുർവേദ ശാസ്ത്രത്തിൽ ദിനചര്യ, ഋതുചര്യ, വ്യായാമം, ആഹാരവിധിയൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ദിവസവും ശീലിക്കേണ്ട ഒന്നാണ് യോഗ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതല്ലേ? യോഗ അതാണ് ചെയ്യുന്നത്. ലോകമെമ്പാടും യോഗയുടെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. സൂര്യോദയത്തിൽ തന്നെ ഉണരാൻ ശീലിക്കുക, വെറും വയറ്റിൽ 2 ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക, പ്രഭാത കൃത്യങ്ങൾക്കു ശേഷം അയഞ്ഞ കോട്ടൺ വസ്ത്രം ധരിച്ച് നല്ലതുപോലെ വായുസഞ്ചാരമുള്ള മുറിയിൽ യോഗ മാറ്റ് തറയിൽ വിരിച്ച്, ഇല്ലെങ്കിൽ കട്ടിയുള്ളതും നീളവും വീതിയുമുള്ള വിരിപ്പ് വിരിച്ചും യോഗാസനം ചെയ്യാവുന്നതാണ്. യോഗാസനങ്ങൾ അധികം ആയാസമില്ലാതെ കസേരയിലും ഇരുന്നു ചെയ്യാം. തുടക്കത്തിൽ ശാന്തി മന്ത്രവും അതിനുശേഷം ഏതെങ്കിലും ഇഷ്ടപ്രാർത്ഥനയും ചൊല്ലുക. ഒരു യോഗ മാസ്റ്ററുടെ നിരീക്ഷണത്തിൽ തന്നെ സൂക്ഷ്മ വ്യായാമം, അതായത് ലൂസനിങ് എക്സർസൈസിൽ തുടങ്ങി ക്രമേണ കഴിയുന്ന യോഗയും പ്രാണായാമവും ചെയ്തു തുടങ്ങുക. അവയവങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും സന്ധികൾക്കും ക്രമമായ വ്യായാമം കൊടുക്കലാണിത്. നിന്നും ഇരുന്നും കിടന്നും ചെയ്യേണ്ട ആസനങ്ങളുണ്ട്. നിത്യേനയുള്ള യോഗാസനങ്ങളും പ്രാണായാമവും പേശികൾക്ക് വഴക്കവും ശരീരത്തിന് കരുത്തും നൽകുന്നു. ശരിയായ ശ്വാസോച്ഛ്വാസം ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പ്രമേഹം, അമിതവണ്ണം, ഹൈപ്പർ കൊളസ്ട്രീമിയ, നടുവേദന തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളെ തടയാൻ നിത്യവും 30 മിനിറ്റ് യോഗ ചെയ്താൽ മതി. ശരീരത്തെയും മനസ്സിനെയും വിഷവിമുക്തമാക്കാനും ഉയർന്ന യോഗ അഭ്യാസങ്ങൾക്കായി സജ്ജമാക്കാനും സഹായിക്കുന്ന ശുദ്ധിക്രിയകളാണ് ഷഡ്കർമ്മങ്ങൾ. ചെറു ചൂടുള്ള ഉപ്പുവെള്ളം കുടിച്ചതിനുശേഷം ഛർദ്ദിച്ച് വയറു വൃത്തിയാക്കുന്ന വമനധൌതി ഇതിൽപ്പെടുന്നു. മലബന്ധം, ഗ്യാസ് പോലുള്ള ഉദരപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജലവസ്തി പറയുന്നു. നേതി മൂക്കിലെയും സൈനസിലെയും അഴുക്കുകളും കഫക്കെട്ടും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. നേതിപാത്രത്തിൽ ഉപ്പിട്ട ചെറു ചൂടുള്ള വെള്ളം നിറച്ച് ഒരു മൂക്കിലൂടെ ഒഴിച്ച് മറ്റേ മൂക്കിലൂടെ പുറത്തുവിടുന്നു. ത്രാടക എന്ന് പറയുന്നത് മിഴികൾ ചിമ്മാതെ ഒരു വസ്തുവിലോ സാധാരണയായി കത്തിയെരിയുന്ന മെഴുതിരി നാളത്തിലോ ഏകാഗ്രതയോടെ നോക്കി നിൽക്കുന്ന രീതിയാണിത്. കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നതുവരെ നോക്കിക്കൊണ്ടിരിക്കണം. ഇത് കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും ഉത്തമമാണ്. കപാലഭാതി എന്നത് ധ്യാന നിലയിൽ നിവർന്നിരുന്ന് കണ്ണുകളടച്ച് മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മൂക്കിലൂടെ ശക്തിയായി ശ്വാസം പുറത്തുവിടുക. ദഹന വ്യവസ്ഥ മെച്ചപ്പെടാനും ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഒരു വീട്ടിൽ ഒരാൾ യോഗ ചെയ്യാൻ തുടങ്ങിയാൽ ആ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറും. ദേഷ്യം കുറയും, ക്ഷമ കൂടും. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സുസജ്ജമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാണായാമം. യോഗശാസ്ത്രത്തിൽ പ്രാണനെ നിയന്ത്രിക്കാനും ശരീര മനസ്സുകളെ ഊർജ്ജസ്വലമാക്കാനും സഹായിക്കുന്ന 8 ശ്വസന രീതികളെയാണ് അഷ്ടകുംഭകങ്ങൾ എന്ന് വിളിക്കുന്നത്. ശ്വാസകോശത്തിന്റെ ശേഷിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതാണ് പ്രാണായാമം. പ്രാണായാമവും ധ്യാനവും മനോബലം കൂട്ടുന്നു. പരീക്ഷാപേടി, ഉദ്യോഗസമ്മർദ്ദം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കും വളരെ നല്ലതാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കുറയും, സെറോട്ടോണിൻ എന്ന സന്തോഷം തരുന്ന ഹോർമോൺ കൂടും. രാവിലെ എഴുന്നേറ്റ ഉടൻ 5 തവണ ദീർഘശ്വാസമെടുക്കുക. അതാണ് പ്രാണായാമത്തിന്റെ തുടക്കം. അടുത്തുള്ള ഗവൺമെന്റ്

0: ആയുർവേദ ഡിസ്പെൻസറിയിലോ ആയുർവേദ കോളേജിലോ പോയി യോഗ പരിശീലിക്കാവുന്നതാണ്. യോഗ നിർദ്ദേശിക്കുന്ന മുദ്രകളും ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തള്ളവിരലിന്റെ അഗ്രം ചൂണ്ടുവിരലിന്റെ അഗ്രത്തിൽ തൊട്ടുപിടിക്കുന്നതാണ് ജ്ഞാനമുദ്ര. ധ്യാനം ജ്ഞാനമുദ്ര പിടിച്ച് ചെയ്താൽ എപ്പോഴും അത് എനർജി സേവ് ചെയ്യും. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂട്ടാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. കുട്ടികൾക്ക് ക്ലാസ്സിലൊന്ന് ഉറക്കം വരുമ്പോൾ ആയാൽ പോലും, ഗൃഹനാഥന് ദേഷ്യം വരുമ്പോൾ ആയാൽ പോലും 3 തവണ ദീർഘശ്വാസം ചെയ്യൂ. ഉറക്കം മാറി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയും, ശാന്തത അനുഭവപ്പെടും, ടെൻഷൻ കുറയും. ജോലിസ്ഥലത്ത് 1 മണിക്കൂർ കഴിയുമ്പോൾ ചെയർ വിട്ടെഴുന്നേറ്റ് കൈകൾ മുകളിലേക്ക് നീട്ടി ഒന്ന് വലിഞ്ഞ് നിവർന്നു വരൂ. അതാണ് താടാസനം. ശരീരത്തിൽ രക്തയോട്ടം കൂടുന്നതിനൊപ്പം ക്ഷീണം മാറ്റി ഉന്മേഷം പ്രദാനം ചെയ്യുന്നു. കമ്പ്യൂട്ടർ നോക്കി കണ്ണ് വേദനിക്കുമ്പോൾ 20 സെക്കൻഡ് കണ്ണടച്ച് കണ്ണിന് മുകളിൽ കൈപ്പത്തി കൂട്ടിത്തിരുമിയ ശേഷം ആ ഇളം ചൂടുവയ്ക്കൂ. ഇതാണ് പാമിംഗ്. ഊർജ്ജസ്വലത വരാൻ ഇത് സഹായിക്കുന്നു. ഉറങ്ങാൻ സമയം മലർന്നു കിടന്ന് കാൽ മുതൽ തല വരെ ഓരോ ഭാഗവും അയച്ചുവിടൂ. ഇതാണ് ശവാസനം. ഇത് നല്ല ഉറക്കം കിട്ടാൻ വളരെ സഹായകമാണ്. കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നൽകുന്നതിൽ യോഗയ്ക്ക് വലിയ പങ്കുണ്ട്. ആർത്തവ സമയത്തെ അസഹ്യമായ വയറുവേദനയും നടുവേദനയും മാറ്റാൻ യോഗ വളരെ ഫലപ്രദമാണ്. പ്രായമായവർക്ക് യോഗയും പ്രാണായാമവും ശീലിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഗർഭകാലത്ത് യോഗ ചെയ്യുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ലഘുവായ യോഗാസനങ്ങളും പ്രാണായാമവും ശീലിക്കുന്നതുവഴി ഗർഭകാല അസ്വസ്ഥതകൾ കുറയ്ക്കാനും പേശികൾക്ക് അയവ് നൽകാനും പ്രസവ വേദന കുറയ്ക്കാനും സുഖപ്രസവം സാധ്യമാക്കാനും സഹായിക്കുന്നു. ഗർഭകാലത്തുണ്ടാകുന്ന ഉത്കണ്ഠ, ഭയം, വിഷാദം എന്നിവ അകറ്റി മനസ്സിന് ശാന്തത നൽകാൻ ധ്യാനവും ശ്വസനക്രിയകളും സഹായിക്കുന്നു. ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ യോഗയ്ക്കായി മാറ്റിവെക്കുന്നത് നമ്മുടെ ജീവിത രീതി തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ്. ഒട്ടും സമയമില്ല എന്ന് പറയുന്നവർക്ക് രാവിലെ എണീറ്റ ഉടനെ 3 തവണ ദീർഘശ്വാസമെടുക്കാം. അത് കട്ടിലിൽ ഇരുന്ന് തന്നെ ആകാം. വയറു വീർപ്പിച്ച് ശ്വാസമെടുക്കുക, പതിയെ സാവധാനം പുറത്തേക്ക് വിടുക. ഇതൊരു തരത്തിലുള്ള പ്രാണായാമം തന്നെയാണ്. ദിവസം മുഴുവനും എനർജി നിലനിൽക്കും. സൂര്യ നമസ്കാരം 2 തവണ ചെയ്യാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ സ്ട്രെച്ചാകും, ആലസ്യം മാറ്റും. രാത്രി കിടക്കുന്നതിന് മുൻപ് കാൽ പൊക്കി ചുമരിൽ ചാരിവയ്ക്കുക. കാലിന്റെ ക്ഷീണം മുഴുവനും പോകുന്നതായി മനസ്സിലാക്കാനാകും. നന്നായി ഉറങ്ങാനും ആകും. ആഹാരത്തിലെ യോഗ എന്ന് പറയുമ്പോൾ മിതാഹാരമാണ്. വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല. ശാന്തമായിട്ട് ധൃതി വയ്ക്കാതെ ആഹാരം കഴിക്കുക. സംസാരത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ സത്യം, മിതഭാഷണം, ആവശ്യമില്ലാതെ സംസാരിച്ച് എനർജി കളയാതിരിക്കുക. ഉറക്കത്തിൽ യോഗ എന്നാൽ രാത്രി കിടക്കും മുമ്പ് 2 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. ഫോൺ നോക്കി കിടക്കാതെ 10 മിനിറ്റ് ശരീരം അയച്ച് കിടക്കുക. യോഗ നമ്മളെ ജീവിക്കാനും കൂടി പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ, യോഗ കർമ്മസു കൗശലം, പ്രവൃത്തിയിലുള്ള കൗശലമാണ് യോഗ. അതായത് ചെയ്യുന്ന ജോലി മനസ്സുവെച്ച് ശാന്തമായി സന്തോഷത്തോടെ ചെയ്യുന്നതാണ് യഥാർത്ഥ യോഗ. അതുകൊണ്ട് ഇന്നു തന്നെ തുടങ്ങൂ. യോഗ എന്നത് വ്യക്തിയുടെ ആരോഗ്യം മാത്രമല്ല, സമൂഹത്തിന്റെ ആരോഗ്യം കൂടിയാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ആശുപത്രിയിൽ പോകാതെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ ഏറ്റവും നല്ല വഴി യോഗയാണ്. ദിവസവും 15 മുതൽ 20 മിനിറ്റ് വരെ വീട്ടിൽ തന്നെ ചിട്ടയായി ചെയ്താൽ ഡോക്ടറെയും മരുന്നിനെയും നമുക്ക് അകറ്റി നിർത്താനാകും. ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം. എല്ലാ ധർമ്മവും അനുഷ്ഠിക്കാൻ ആദ്യം ശരീരം നന്നായിരിക്കണം. അതുകൊണ്ട് ഒന്നും നാളേക്ക് മാറ്റിവെക്കാതിരിക്കുക. കാരണം ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സുമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്.
1: നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ.
2: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തും.

ത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്റെ സ്വദേശമായ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള പഹാട്ട്പൂരിലെത്തി. ഒഡീഷ ഗവർണർ മുഖ്യമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ശ്രീമതി മുർമുവിന്റെ 68-ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹാട്ട്പൂരിലെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം സ്വന്തം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ

0: വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ രണ്ടാം വാർഷിക ആഘോഷ ചടങ്ങിലും ഇരുവരും സംബന്ധിക്കും. ഊർജ്ജം, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ മേഖലകളിലായി 47,000-ൽ അധികം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി മുർമുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ധീരത, ലാളിത്യം, വിനയം, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ ജീവിതയാത്ര രാജ്യത്തെ പൌരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷ സന്ദർശനത്തിന് ശേഷം പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്യും. രാജ്യത്തെ 9,44,00,000-ലധികം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറുന്നത്. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തുന്നു. പരീക്ഷ സുരക്ഷിതവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മോക് ഡ്രിൽ. വിശദാംശങ്ങളിലേക്ക്.
1: നീറ്റ് UG പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000 ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 2,00,000-ലധികം ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36-ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 600,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പക്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷമായി ഏവർക്കൊപ്പം ഏവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി രാജ്യം വൻ വികസന കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഹൈടെക് മേഖലയിൽ വലിയൊരു ഘടന

0: പരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 കോടി രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം ഒന്ന് മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400-ലധികമായി ഉയർന്നു. നിലവിൽ 8.4 ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ 40 മുതൽ 45 ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെയും അമേരിക്ക ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഹെയ്ത്തിയെ 3-0 പരാജയപ്പെടുത്തി. അതേസമയം നേരത്തെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിൽ 2-ാമതെത്തി. ബ്രസീലാണ് 1-ാമത്. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കാരങ്ങൾക്ക് സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ ചേർന്ന 214-ാമത് യോഗത്തിലാണ് തീരുമാനം. വിപണി കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പരാതി പരിഹാര പ്രക്രിയ ലഘൂകരിക്കുക, നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. കൂടാതെ മരണപ്പെട്ട നിക്ഷേപകരുടെ പേരിലുള്ള അവകാശവാദ നടപടികളും സെബി ലളിതമാക്കി. കേരളത്തിൽ ഇന്നലെ 10 ഷിഗെല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗെല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. പി എം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 1:20.

ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 എൻ ഡി എ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ഉൾക്കാഴ്ച. 4:05 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് ആകാശവാണി തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. നിങ്ങൾ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

മലയാള സിനിമാ ഗാനങ്ങൾ നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വികാരങ്ങളുടെയും മനോഹരമായ ആവിഷ്കാരങ്ങളാണ്. ഈ ഗാനങ്ങളിൽ പ്രകൃതിയും പക്ഷികളും മൃഗങ്ങളും നാട്ടുഭാഷയിലെ സ്നേഹവിളികളും പലപ്പോഴും കടന്നു വരാറുണ്ട്. അണ്ണാരക്കണ്ണൻ എന്നത് സാധാരണയായി അണ്ണാനെ സൂചിപ്പിക്കുന്ന സ്നേഹപൂർവമായ ഒരു വിളിപ്പേരാണ്. ചാപല്യവും കൗതുകവും സൗന്ദര്യവും നിറഞ്ഞ ഈ ചെറിയ ജീവിയെ നിരവധി ഗാനരചയിതാക്കൾ മനോഹരമായ വരികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രണയത്തിൻ്റെയും ബാല്യത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായാണ് പല ഗാനങ്ങളിലും അണ്ണാരക്കണ്ണൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇന്നത്തെ ഗാനാമൃതത്തിൽ മലയാള സിനിമാ ഗാനങ്ങളിൽ അണ്ണാരക്കണ്ണൻ അല്ലെങ്കിൽ അണ്ണാൻ എന്ന വാക്കുകൾ വന്നിട്ടുള്ള ചില ഗാനങ്ങൾ കേൾക്കാം.

ആദ്യഗാനത്തിലേക്ക് ചിത്രം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. രചന കൈതപ്പുറം, സംഗീതം ജോൺസൺ, ആലാപനം ചിത്ര. ഈ ഗാനത്തിൽ എവിടെയാണ് അണ്ണാരക്കണ്ണൻ അല്ലെങ്കിൽ അണ്ണാൻ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക.

കളിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചിച്ച് സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഒരു ഗാനം. ഈ ഗാനത്തിലുമുണ്ട് അണ്ണാറക്കണ്ണൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചിത്രം കൈക്കുടന്ന നിലാവ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് കൈതപ്രത്തിന്റെ സംഗീതം, ആലാപനം യേശുദാസ്.

സന്ധാനം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിലുമുണ്ട് അണ്ണാരക്കണ്ണൻ. രചന പി കെ ഗോപി, സംഗീതം രവീന്ദ്രൻ, ഗായിക ചിത്ര.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ചിത്രം എയർ ഹോസ്റ്റസ്. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം സലീൽ ചൌധരി. ആലാപനം യേശുദാസും വാണി ജയറാമും ചേർന്നു.

രസതന്ത്രം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിൻ്റെ വരികളിൽ ഒരു അണ്ണാൻ കുഞ്ഞ് ഓടി നടക്കുന്നുണ്ട്. കണ്ടെത്താമോ? ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ, ഗായകർ മധു ബാലകൃഷ്ണൻ, മഞ്ചരി.

0: അത് സാധ്യം.
1: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
2: വെണ്ണിലാ ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണ്. എല്ലാവരും മൂളി നടക്കുന്നൊരു പാട്ടാണിത് അല്ലേ? ഗാനശില്പികൾ കൈതപ്രം, വിദ്യാസാഗർ. ആലാപനം യേശുദാസും ശബ്നവും ചേർന്ന്. ഈ ഗാനത്തിലുമുണ്ട് അണ്ണാരക്കണ്ണൻ.

മാമ്പൂക്കൾ വിരിയും കൊമ്പിൽ മലയണ്ണാനൊരു ചാഞ്ചാട്ടം, പൂവാലി പയ്യോടൽപ്പം കുശലം ചൊല്ലാൻ സന്തോഷം. ഗാനമേതാണെന്ന് മനസ്സിലായോ? ചിത്രം മേഘം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഔസേപ്പച്ചൻ. ഗായിക ചിത്ര.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അണ്ണാരക്കണ്ണൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന ഗാനങ്ങളിൽ ഒന്നാണ് ഭ്രമരം എന്ന ചിത്രത്തിലെ ഈ ഗാനം. ഗാനം രചിച്ചിരിക്കുന്നത് അനിൽ പനച്ചൂരാനാണ്. സംഗീതം മോഹൻ സിത്താര. ആലാപനം വിജയ് യേശുദാസും പൂർണശ്രീയും കൃഷ്ണയും ചേർന്ന്.

മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട് അല്ലേ? കൂടുതൽ പേരും ശ്രദ്ധിക്കാതെ പോയ ഒരു ഗാനമാണ് ഇനി. ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ സോങ് ആണിത്. രചന ബിച്ചു തിരുമല, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ആലാപനം ജി വേണുഗോപാലും ചിത്രയും ചേർന്ന്.

ഇന്നത്തെ ഗാനാമൃതത്തിലെ അവസാന ഗാനം കേൾക്കാം. ചിത്രം ആൻ മരിയ കലിപ്പിലാണ്. രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ, ആലാപനം സച്ചിൻ വാര്യർ.

0: ഇന്നത്തെ ഗാനാമൃതം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 57:36. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ സംസ്ഥാനതല അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. സദറിലെ ഗാരിസൺ ഗ്രൌണ്ടിൽ രാവിലെ 7:30 പരിപാടി. ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാവും. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും കതിർ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഇതിന്റെ ഭാഗമായി സ്കൂൾ കരിക്കുലത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ന് ലോക അഭയാർത്ഥി ദിനം. അഭയാർത്ഥികളുടെ ജീവിതത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമാണ് അഭയാർത്ഥി ദിനം ആചരിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫിൽ രാത്രി 10:30 നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി മത്സരിക്കും.
1: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35
3: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
1: അൽ റെഹാൻ കണ്ണാശുപത്രി,
4: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555024.
0: ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19, നമ്പർ 12201 ലോകമാന്യതിലക് തിരുവനന്തപുരം കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് 2:29 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും. ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് കേൾക്കാം.
7: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ എം സൈറ മുജ്തബ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്. Prime Minister Narendra Modi joins President Draupadi Murmu in Odisha to inaugurate projects worth over 47,600 crore rupees. Government prohibits manufacture, sale and distribution of 16 fixed dose combinations in public interest. NTA conducts nationwide mock drill ahead of NEET UG re-examination scheduled for tomorrow. IMD issues red alert for extremely heavy rainfall at isolated places over sub-Himalayan West Bengal and Sikkim till tomorrow. In cricket, a third and final ODI between India and Afghanistan underway in Chennai. And in FIFA World Cup, Brazil registered their first win, defeating Haiti 3-0. And now the news in detail. Prime Minister Narendra Modi today offered prayers at the revered Santhali Jahera, Goshani Peet and Ho Jahera sacred groves in Paharpur village of Odisha's Mayurbhanj district. He was accompanied by President Draupadi Murmu. The Prime Minister also explored exhibits showcasing the rich tribal heritage, traditional crafts and indigenous products of the region, and interacted with local residents to learn more about the vibrant cultural traditions of the tribal communities of Mayurbhanj. More from our correspondent from Rai Rangpur.
8: In a significant outreach to Odisha's tribal heartland, President Draupadi Murmu today accompanied Prime Minister Narendra Modi on a visit to her village Paharpur in Mayurbhanj district. The Prime Minister offered prayers at the revered Santhali Jahera and Ho Jahera sacred groves and interacted with members of the local tribal community, gaining insights into their rich cultural traditions and way

0: ആകാശവാണി.
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, അനന്തപുരം രവി, നിതുന നെവിൽ, സിന്ധു വിജയൻ. സംവിധാനം പി എ ബിജു.
2: തെരുവിൽ പാട്ടുപാടി പിച്ചതണ്ടൽ നിരോധിച്ചിരിക്കുകയാണെന്ന് പോലീസ്, കരളിൽ കനല് നിരോധിച്ചിരിക്കുകയാണെന്ന് കാതറീന പറഞ്ഞാൽ ആരു കേൾക്കാൻ? പണ്ടേ ജീവിതം ക്ഷയിച്ചവളാണ് കാതറീന. ശരീരത്തിന്റെ ക്ഷയരോഗം അവളുടെ പീഡന പർവ്വത്തിലെ കിരീടധാരണമത്രേ. ഭർത്താവിന്റെ മരിച്ചടക്ക ദിവസം തന്നെ കൊച്ചുകുട്ടികളുമൊത്തു തെരുവിലേക്കെറിയപ്പെട്ട ഭ്രാന്തി കാതറീനയുടെ കാൽച്ചിലമ്പിൽ ദുഃഖമണിയൊച്ച കേൾക്കാം. അവളുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ കൈയേൽപ്പിക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കാതറീനയുടെ ഭർത്താവ് മർമലഡോവിന്റെ മരണാനന്തര ചെലവുകൾക്ക് ചില്ലിപ്പൈസ പോലും ഇല്ലാതിരുന്നിടത്ത് യാതൊരു മുൻപരിചയവുമില്ലാതിരുന്ന ഒരാൾ പണവുമായി എത്തി. ഇരട്ടക്കൊലപാതകം ചെയ്ത കുറ്റബോധത്തിൽ നീറിനിന്ന റസ്കോൾനിക്കോവാണ് അന്ന് അവധൂതനെപ്പോലെ സഹായിയായി വന്നതെങ്കിൽ കിടപ്പാടം പോലുമില്ലാതെ

0: ഭ്രാന്തിയായി തെരുവിലലഞ്ഞ കാതറീന മരണം പുൽകുമ്പോഴും മറ്റൊരു കുറ്റവാളി അവധൂതവേഷത്തിൽ എത്താതിരിക്കുമോ? ശിക്ഷയനുഭവിക്കുന്നവർ തന്നെ രക്ഷകരായെത്തുന്ന അനന്യദൃശ്യങ്ങൾ ഡോസ്റ്റോയെവ്സ്കി ഒരുക്കുകയാണിവിടെ.
1: കുട്ടികളെവിടെ? നീ നീ അവരെ കൊണ്ടുവന്നോ പോലങ്ക? നിങ്ങൾ നിങ്ങൾ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോയത്? ഓ, അപ്പോ ഈ വിധത്തിലാണ് നീ ജീവിക്കുന്നത് അല്ലേ? അല്ലേ സോണിയ, ഞാൻ ഒരിക്കലും നിന്റെ മുറിയിൽ വന്നിട്ടില്ല. ഇവരൊക്കെ ആരാ?
2: എല്ലാവരുമുണ്ട്. ഇതാ നോക്കൂ, റാസ്കോൾനിക്കോവ്, ആൻഡ്രി.
1: ഞങ്ങൾ കാരണം നീ നശിച്ചു സോണിയ, പോലങ്ക, ലിഡ, കോലിയ, ഇവിടെ വരൂ. ഇവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എന്റെ നില മോശമായി. എല്ലാം അവസാനിക്കുകയാണ്. എന്നെ കിടത്തു. സമാധാനത്തോടെ ഞാൻ മരിക്കട്ടെ. എന്ത് പുരോഹിതനോ? എനിക്ക് വേണ്ട, അതിനൊന്നും വേണ്ടി ഒരു റൂബൽ പോലും ചെലവെയ്യാൻ നിങ്ങളുടെ കയ്യിലില്ല. ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ദൈവം എനിക്ക് മാപ്പ് നൽകും. എന്നിട്ടും അവനെനിക്ക് മാപ്പ് നൽകുന്നില്ലെങ്കിൽ ഞാനത് കാര്യമാക്കുന്നില്ല. എന്റെ കാലം കഴിഞ്ഞു.

0: അവർ മരിച്ചു.
1: റസ്കോൾനിക്കോ, ഞാനാണ്.
2: ഓ, നിങ്ങൾ ഇവിടെയും?
1: ആ, ഞാനിവിടെയും. വരൂ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്.
2: നിങ്ങൾ തക്ക സമയത്തെത്തി. ഒരു മരണം നടന്നു കഴിഞ്ഞു.
1: എല്ലാ ഒരുക്കങ്ങളും ചടങ്ങുകളും ശവസംസ്കാരം എല്ലാം ഞാൻ തന്നെ നിർവഹിച്ചോളാം. നിങ്ങൾക്കറിയാലോ, പണച്ചിലവുള്ള കാര്യമാണ്. എൻ്റെ മക്കൾ അത് ധാരാളമുണ്ട്. രണ്ടു കുഞ്ഞുങ്ങളെയും പോലങ്കയെയും ഏതെങ്കിലും നല്ല അനാഥാലയത്തിൽ ചേർക്കാം. അവർക്ക് പ്രായപൂർത്തിയാവുമ്പോൾ ഓരോരുത്തർക്കും 1500 രൂപ നൽകാനായി ഏർപ്പാടും ചെയ്യാം.
2: ആട്ടെ, എന്താണ് നിങ്ങളുടെ ഈ ഔദാര്യത്തിന് പിന്നിലുള്ളത്?
1: ഇപ്പോഴും നിങ്ങൾക്ക് ആശങ്കയോ?
2: അതെ,
1: എനിക്ക് ആ പണം ആവശ്യമില്ലെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഞാനിത് ചെയ്യുന്നത്.
2: എനിക്കൊന്നിലും ആരെയും വിശ്വാസമില്ലാതായിരിക്കുന്നു. ഒരു ഔദാര്യത്തിൽ ദാനം ചെയ്യുന്നവർ വഞ്ചന കാട്ടുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
1: ഈ മരണപ്പെട്ടവൾ പലിശക്കാരി വൃദ്ധ

0: ഒരേ പോലെയാണോ? പറയൂ. ലൂഷിനെ പോലെയുള്ളവർ ഈ ലോകത്ത് വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്ത് സുഖമായി ജീവിക്കുന്നു. ഇത്തരം നല്ലവരായ സ്ത്രീകൾ ഇങ്ങനെ നരകിച്ചു മരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവരെ സഹായിച്ചില്ലെങ്കിൽ പോലങ്കയും അവളുടെ സഹോദരിയുടേതുപോലെ ഒരു ജീവിതം നയിക്കേണ്ടി വന്നേക്കാം.
1: നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ?
0: തീർച്ചയായും എനിക്കറിയണമല്ലോ. ഈ ചുവരിനപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ കെട്ടിടത്തിൽ അടുത്തടുത്ത മുറികളിൽ സോണിയയുടെ അയൽവാസി.
1: നിങ്ങളോ?
0: അതെ,
1: ഇവിടെ തന്നെ ഉണ്ട് അല്ലേ?
0: അതെ, എനിക്ക് നിങ്ങളോട് വലിയ മമതയാണ്. നമ്മൾ സുഹൃത്തുക്കളാകേണ്ടവരാണ്. നമുക്ക് ഇനിയും കാണാം.
2: എനിക്ക് കടന്നു വരാമോ?
1: റസ്മുഹിൻ, നിനക്ക് വേണ്ടി ഈ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയല്ലേ?
2: ആ, ഇപ്പോ നിനക്ക് ഒരസുഖവുമില്ല.
1: ഇല്ല, ഒരസുഖവുമില്ല.
2: ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാനാണ് വന്നത്. അത് നീ കേൾക്കാൻ തയ്യാറാവണം.
1: കാര്യം ഗൗരവമുള്ളതാണല്ലോ. നിന്റെ വരവ് കണ്ടപ്പോഴേ മനസ്സിലായി.
2: അവസാനമായി ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് വന്നത്. നിനക്ക് ശരിക്കും ഭ്രാന്താണോ? പലരും നിനക്ക് ഭ്രാന്ത് പിടിക്കാറായെന്ന് സംശയിക്കുന്നു. നിന്റെ മര്യാദ കെട്ട പ്രവൃത്തികൾ, ഒരു ഭ്രാന്തന് മാത്രമേ അങ്ങനെ പെരുമാറാനാകൂ.
1: നീ എപ്പോഴാണ് അവരെ കണ്ടത്?
2: ഞാനിപ്പോ അവരെ പിരിഞ്ഞതേ ഉള്ളൂ. നീ എവിടെയാണ് അലഞ്ഞു നടക്കുന്നത്? ദയവായി പറയൂ. ഞാൻ ഇതിനകം 3 തവണ നിന്നെ കാണാൻ വന്നു. ഇന്നലെ മുതൽ നിന്റെ അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്.
1: അമ്മയോ?
2: അതെ, അവർ നിന്റെ അടുക്കലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ സഹോദരി തടയുന്നുണ്ട്, പക്ഷേ അവരത് വകവയ്ക്കുന്നില്ല. ഞാൻ നിന്നെ അന്വേഷിച്ച് സോണിയയുടെ അടുത്ത് ചെന്നു. അവിടെ ഒരു ശവപ്പെട്ടി കണ്ടു. കുട്ടികൾ അതിനു ചുറ്റുമിരുന്ന് കരയുന്നു. നിന്റെ നിഴൽ പോലും അവിടെ നിന്ന് കണ്ടില്ല. ഇപ്പോ കണ്ടില്ലേ, 3 ദിവസമായി ഭക്ഷണം കാണാത്തവനെ പോലെ ഇറച്ചിക്കറി വെട്ടി വിഴുങ്ങുന്നു. നിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. ആ, നടക്കട്ടെ.
1: ആഹാ, അതിനിടയ്ക്ക് നീ പോകാൻ എണീറ്റോ? ഇപ്പൊ നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
2: നിനക്കതിൽ എന്ത് കാര്യം? നീ അതൊന്നും അറിയേണ്ടതില്ല.
1: ഓക്കെ, നീ വളരെ ശ്രദ്ധിക്കണം. നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ?
2: എങ്ങനെ?
1: നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ?
2: നീ എങ്ങനെ അറിഞ്ഞു?
1: അപ്പോൾ അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ എന്നും വളരെ യുക്തിബോധമുള്ളവനാണ്. ഒരിക്കലും സമനില തെറ്റിയവനായിരുന്നില്ല, ഒരിക്കലും.
2: നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ കുടിക്കാൻ പോകുന്നു.
1: റസ്മുഹിൻ, നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ അനിയത്തിയോട് നിന്നെക്കുറിച്ച് പറയുകയുണ്ടായി.
2: എന്നെക്കുറിച്ച് പറഞ്ഞെന്നോ? മിന്നി ഞാൻ എവിടെ വച്ചാണ് നീ അവളെ കണ്ടത്?
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗൈ ലോഗ്, അനന്തപുരം രവി, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സോണിയ, നിതുന നെവിൽ, കാതറീന, സിന്ധു വിജയൻ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 2:27 മിനിറ്റും 18 സെക്കൻഡും.

0: ഒരു സേവന വാർത്ത. കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഡിഗ്രി പ്രവേശനത്തിനുള്ള സ്പോർട്സ് ക്വാട്ട ഓൺലൈൻ അപേക്ഷ നൽകിയവർ ഈ മാസം 22 വൈകിട്ട് 5 കോളേജ് ഓഫീസിൽ അപേക്ഷയുടെ പകർപ്പ് ലഭ്യമാക്കണം. വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9207635057. നമ്പർ ആവർത്തിക്കാം, 9207635057. സേവന വാർത്ത കഴിഞ്ഞു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും,
2: എങ്ങനെ ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
1: അതപ്പൊ നന്നായി, നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
2: തന്നെയോ? അതേതായാലും നന്നായി.
1: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആറാട്ട് എന്ന ചിത്രത്തിന് വേണ്ടി രാഹുൽ രാജ്, എം ജി ശ്രീകുമാർ തുടങ്ങിയവർ പാടിയത്. വി കെ ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജിന്റെ സംഗീതം.

0: ടീച്ചറേ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങനെ എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറേ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: പ്രഭാവർമ്മയുടെ വരികൾക്ക് റോണി റാഫേൽ ഈണം നൽകി എം ജി ശ്രീകുമാറും ശ്രേയ ഘോഷാലും പാടിയത്. ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം.

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. സമയം 2 മണി കഴിഞ്ഞ് 46 മിനിറ്റ് 1 സെക്കൻഡ്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ഉൾക്കാഴ്ച. 4:05 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് കേട്ടത്.

നാളെ രാവിലെ 6:10 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ഗംഗാധരൻ മലമ്പൂർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദേശീയ തലത്തിലുള്ള അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ തത്സമയ പ്രക്ഷേപണം. തുടർന്ന് 8:45 ചിത്രമഞ്ജരി തത്സമയ ഫോൺ ഇൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 June 21 അന്താരാഷ്ട്ര യോഗ ദിനം, ആരോഗ്യത്തോടെയുള്ള പ്രായമാകലിന് യോഗ. കോട്ടയ്ക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം MD സ്കോളർ ഡോക്ടർ M ആതിര സംസാരിക്കുന്നു. തുടർന്ന് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, നവഗീതങ്ങൾ. 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. പതിനൊന്ന് മണിക്ക് പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖം. 11:15 മഴവില്ല്. 11:30 ബാലലോകം. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഈശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് മഴവില്ല്. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:40 മുതൽ കളിത്തീരുന്നതുവരെ ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം ഭൂതല പ്രക്ഷേപണത്തിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റു പരിപാടികളും കേൾക്കാം. നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി ഫോൺ 9495777174. എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
0: കൂടാതെ 16 21 40 എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
6: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
7: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
0: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
8: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
9: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
8: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
9: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
8: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
9: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
10: 20 ഓർത്തോപീഡിക്സ്.

0: സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
2: സമയം 2:52:20.
3: FM പ്രധാന വാർത്തകൾ.
2: ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിച്ചു. പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യവ്യാപകമായി

0: നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ നടക്കുന്ന ദേശീയതല പരിപാടിക്ക് പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ് എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും കതിർ ക്ലബ്ബുകൾ ആരംഭിക്കും എന്ന് കൃഷിമന്ത്രി ടി സിദ്ദീഖ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു.
1: FM പ്രധാന വാർത്തകൾ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
3: കാർഷിക വൃത്താന്തം ഇന്നും രാവിലെ 6:30.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
5: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 22476 കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് 3:59. 1:06:46 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18. 1:06:11 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20. 1:06:06 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 1:06:25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01. 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:03.
7: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: സേവന വാർത്തകൾ കേൾക്കാം. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിലെ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 അഥവാ തത്തുല്യമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷകർക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഉയർന്ന പ്രായപരിധി ഇല്ല. app.src.in/register എന്ന ലിങ്കിലൂടെ ഓൺലൈൻ ആയി ഈ മാസം 30 അപേക്ഷ നൽകണം. മലപ്പുറം ജില്ലയിലെ പഠന കേന്ദ്രം ഗ്രാമോദ്യയം യോഗ സെന്റർ, പുലാമന്തോൾ PO, മലപ്പുറം. വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446249579. മറ്റൊരു നമ്പർ 9074504921. നമ്പർ ആവർത്തിക്കാം. 9446249579. 9074504921. നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയ മത്സ്യബന്ധന യാനങ്ങൾ കണ്ടീഷൻ സർവേ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ സർവേയർ മുമ്പാകെ പരിശോധനയ്ക്ക് ഹാജരാക്കണം. ഇതിനായി ഈ മാസം 22 ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷനിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ www.egrants.kerala.gov.in എന്ന സ്കോളർഷിപ്പ് പോർട്ടലിൽ സ്കൂൾ ലോഗിനിൽ നിന്നും എൻട്രി ചെയ്യണം. വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർക്കുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങി

ഇങ്ങനെ സർക്കുലർ ഇ ഗ്രാൻസ് ഹോം പേജിൽ ലഭ്യമാണ്. ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 15 വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0492-222-2335. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0492-222-2335. കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഡിഗ്രി പ്രവേശനത്തിനുള്ള സ്പോർട്സ് കോട്ട ഓൺലൈൻ അപേക്ഷ നൽകിയവർ ഈ മാസം 22 വൈകിട്ട് 5 കോളേജ് ഓഫീസിൽ അപേക്ഷയുടെ പകർപ്പ് ലഭ്യമാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9207630507. നമ്പർ ആവർത്തിക്കാം, 9207630507.

വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10-ാം ക്ലാസ് പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A1 A+ ലഭിച്ചവർക്കും CBSE ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് നേടിയവർക്കും ആണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി 31st. ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. സമയം 2:59:32. ഇനി അല്പസമയത്തിനകം അടുത്ത പരിപാടി കേൾക്കാം.

উলকার্জা। കാഴ്ചയില്ലാത്തവർ പൂർണ്ണമായും സ്വയം നിർമ്മിക്കുന്ന അതിജീവനത്തിന്റെ ആത്മാവിഷ്കാരം. കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വേണ്ടി മഞ്ചേരി ആകാശവാണി തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.

0: നമസ്കാരം. ഇന്നത്തെ ഉൾക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അതിഥി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഈ അതിഥിയെ ഞാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും, നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാകും. കാരണം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട്, മേലാറ്റൂർ, രാമനാട്ടുകര, കാളികാവ്, കുറ്റിപ്പുറം ഈ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പല സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടാകും. ആ വ്യക്തിയെ ഞാനിതാ പറയാൻ പോവുകയാണ്. അബ്ദുൽ ഗഫൂർ, കൊടിഞ്ഞി പാണ്ടിമുറ്റം സ്വദേശി അബ്ദുൽ ഗഫൂർ ആണ് ഈ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ആളാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അബ്ദുൽ ഗഫൂർ തന്നെ പറയും. അപ്പൊ അബ്ദുൽ ഗഫൂർ ഒന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഗായകൻ കൂടിയാണ് എന്നൊരു സംശയമുണ്ട്.
1: ഗായകൻ
0: അല്ലെങ്കിലും പാടും.
1: അപ്പൊ
0: ചെറുതായിട്ടൊക്കെ പാടും. എന്നാ പിന്നെ നമുക്ക് എന്തായിരുന്നു ഉഷാറായിട്ട് ഒരു പാട്ടൊക്കെ അങ്ങോട്ട് പാടിയിട്ട് അങ്ങോട്ട് തുടങ്ങാം. എന്നൊരു പാട്ട് വരട്ടെ.

0: ഈ ആ രാജാത്ത് ഏതാണെന്നുള്ളതൊക്കെ ഞാൻ ചുഴിന്നെടുത്തോളാം. ഓക്കെ, ഇപ്പൊ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് ആളുടെ മുഖത്ത്, പ്രണയ ഭാവമൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ആ കഥയിലേക്കൊക്കെ പോകാം. ഇപ്പോ എന്താണ് ചെയ്യുന്നത് അബ്ദുൽ ഗഫൂർ? നമ്മൾ സ്ഥലം പറഞ്ഞു, പാണ്ടിമുറ്റം കൊടിഞ്ഞി സ്വദേശിയാണ്. ഇപ്പോൾ എന്താണ് ജോലി ചെയ്യുന്നത്? അതൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
1: ഞാൻ ചെറിയൊരു ബിസിനസ് കച്ചവടമാണ്. അതായത് പിന്നെ ഈ സ്റ്റേഷനറി സാധനങ്ങൾ, കത്തി, കത്രിക, പെന്ന്, ചീർപ്പ്, കട്ടർ, നെയ്ൽക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗ്യാസിന്റെ കത്തിക്കണ തോക്കുണ്ടല്ലോ അത്, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ.
0: കച്ചവടക്കാരനല്ല, വലിയൊരു വ്യാപാരി തന്നെയാണ്. ഒരുപാട് സാധനങ്ങൾ അല്ലേ വീടുകളിലൊക്കെ ആവശ്യം.
1: 12-13 സാധനം ഉണ്ട്. ചെറിയ വൈപ്പർ ഉണ്ട്, ടേബിൾ തുടക്കണ വൈപ്പർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ.
0: അപ്പൊ ഏതൊക്കെ സ്ഥലത്താണ് കൊടുക്കുന്നത്?
1: ഞാന് പാണ്ടിക്കാട്, മേലാറ്റൂര്, പിന്നെ കാളികാവ്, നിലമ്പൂര്, പിന്നെ അതേമാതിരി രാമനാട്ടുകര. ഓരോ ദിവസം ഓരോ സ്റ്റാൻഡിലേക്ക്,
0: ഓരോ ദിവസം ഓരോ സ്റ്റാൻഡിലേക്ക് പോകും. ഓക്കെ,
1: അതിന് വെള്ളിയാഴ്ച ഒഴിവ്.
0: വെള്ളി ഒഴിവ്. അപ്പൊ എത്ര കാലമായിട്ട് ഇത് തുടങ്ങിയിട്ട്? എത്ര കാലമായി ഈ ബിസിനസ്?
1: ഇത് പഠിത്തു തുടങ്ങിയിട്ടുള്ളൂ. ഒരു ഒരു കൊല്ലം ആയിട്ടുള്ളൂ.
0: ഒരു കൊല്ലം ആയിട്ടുള്ളൂ. ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ട് പറയാൻ പറ്റുമോ?
1: ഇപ്പോ 41 വയസ്സ്.
0: അത്രയൊന്നും തോന്നുന്നില്ല കണ്ടിട്ട്.
1: തോന്നില്ല,
0: ഈ ചെറുപ്പം തന്നെയാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാലം എന്ത് ചെയ്തു? എവിടെയാ പഠിച്ചതൊക്കെ? എവിടെയാണ്
1: പഠിച്ചത്? ചെറുപ്പത്തിൽ കാഴ്ചയുള്ള സമയത്ത് കുറച്ച് സൈറ്റഡ് സ്കൂൾ പഠിച്ചിട്ട് 2.5, പിന്നെ അവിടുന്ന് വെട്ടിക്കാണ്ട് പിന്നെ കോഴിക്കോട് റഹ്മാനിയ ബ്ലൈൻഡ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി.
0: കുറച്ച് കാഴ്ച
1: അവിടെ 4 വരെ പഠിച്ചു. പിന്നെ അവിടുന്ന് ചിക്കൻ പൊട്ടി പിടിച്ചാണ്ട് ഞാൻ പോകുന്നത്. പിന്നെ പിന്നെ പോകാൻ മടിയാട്ടി, പിന്നെ പോയില്ല.
0: 4 ക്ലാസ്സിന് ശേഷം പിന്നെ പോയിട്ടില്ല. പിന്നീട് എന്ത് ചെയ്തു?
1: പിന്നീട് വീട്ടില് ഒതുങ്ങി താമസിക്കുന്നു. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങൂല. കാഴ്ച പോയ പിന്നെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞ്.
0: അത് ചോദിച്ചിട്ടില്ല, കാഴ്ച ജന്മനാ പോയതാണോ അല്ലെങ്കിൽ?
1: ഒരു കണ്ണിന് ജന്മനാ ജനി, പക്ഷെ ഒരു കണ്ണിന് അത്യാവശ്യം നല്ല കാഴ്ച ഉണ്ടായിരുന്നു.
0: ഒരു കണ്ണുണ്ടായിരുന്നു, പിന്നീട് അതും പോയി.
1: അതും പോയി.
0: അത് എത്ര വയസ്സിലാണ് പോയത്?
1: അതൊക്കെ ഒരു 24-25 വയസ്സ്. ഒരു ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കാഴ്ച ഇനി കുറച്ചുകൂടി കൂടുന്നുള്ളവർക്ക് തിമിര നീക്കം ചെയ്താണ്. അപ്പൊ ഉള്ളതും പറ്റപ്പോയി.
0: പറ്റപ്പോയി
1: നരമ്പിന്റെ അത്
0: ബാധിച്ചു. പിന്നെ വീട്ടിൽ തന്നെ ആയി.
1: പിന്നെ വീട്ടിൽ തന്നെ.
0: അപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ?
1: വീട്ടില് പെരക്കാർക്ക് പേടിയാണ്, പുറത്തേക്ക് വിടൂല. അവര് ഇടയിലൊക്കെ വണ്ടി തട്ടി പോകും. അങ്ങനെ പോകുന്നുള്ളവർക്കും പേടി, എനിക്കും പേടിയാണ്. എവിടേക്ക് പോയെങ്കിലും ഓട്ടോ വിളിച്ചിട്ടേ പോകുള്ളൂ, കൂടെ ആള് പോരും.
0: ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ ഒരു ട്വിസ്റ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇതിന്റെ ഇടയിൽ കല്യാണം കഴിക്കുന്നു. എത്രാം വയസ്സിലാണ് കല്യാണം കഴിച്ചേ?
1: കല്യാണം 24-ാമത്തെ വയസ്സിലാണ്.
0: 24-ാം വയസ്സിൽ കല്യാണം കഴിച്ചു. ഓക്കെ, ഇനി ഞാനൊരു രഹസ്യം പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്. ഒരു പ്രണയം ഉണ്ടായിരുന്നു അല്ലേ?
1: അതൊരു
0: ഒരു പ്രണയവിവാഹം നടന്നിട്ടുണ്ട്. കുറച്ച് കഥകൾ പറയാനുണ്ട്.
1: 37-ാം
0: വയസ്സിലാണ് ആ പ്രണയവിവാഹം വരുന്നത്. 24-ല് കല്യാണം കഴിച്ചു നേരത്തെ പറയുകയും ചെയ്ത്, ഇപ്പം 37-ാം വയസ്സിൽ പ്രണയവിവാഹം നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ കഥകൾ പുറത്തെടുക്കാൻ ആ ഒരു കഥാപാത്രം കൂടി കൂടെയുണ്ട്. പ്രിയതമ ഭാര്യ സലീന ഇതാ തൊട്ടടുത്തുണ്ട്. അപ്പൊ ആ പ്രണയ കഥകൾ ഇനി ഞാൻ ഇവിടുന്ന് ചോദിച്ചോളാം. നമസ്കാരം സലീന.
2: നമസ്കാരം.
0: നമസ്കാരം. അപ്പോ കൂടെ വന്നിട്ടുണ്ട് സലീന. ഇതാ ആ പ്രണയകാമുകിയാണ്. നമുക്ക് അവരുടെ കഥകളൊക്കെ ഒന്ന് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ സലീന, ഏത് വർഷമാണ് നിങ്ങളുടെ കല്യാണം നടന്നത്?
2: ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 2021.
0: അപ്പൊ നിങ്ങളുടേത് ഒരു പ്രണയവിവാഹമായിരുന്നു എന്ന് കേട്ടല്ലോ.
2: തീർച്ചയായിട്ടും.
0: നിങ്ങൾ അതും മാത്രല്ല, നിങ്ങൾ സ്കൂൾ കാലത്തെങ്ങാനും പ്രണയിച്ചു എന്ന് കേട്ടല്ലോ.
2: സ്കൂൾ കാലത്തല്ല, ഞങ്ങൾ 2019-ലാണ്
0: പ്രണയിച്ചത്. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാന്ന് കേട്ടതോ?
2: എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇവർക്ക് ഓർമ്മ ഉണ്ട് എന്നെ, പക്ഷെ എനിക്ക് ഇവരെ ഓർമ്മയില്ല.
0: അത് ശരി, പുള്ളി പണ്ടേ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പൊ റഹ്മാനിയയിൽ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചു. അപ്പൊ സലീന പ്രണയിച്ചിട്ടില്ല, അബ്ദുൽ ഗഫൂർ നിങ്ങളെ അന്ന് പ്രണയിക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എതിർക്കാൻ പറ്റുമോ? അന്ന് പ്രണയിച്ചിട്ടില്ല. പരിചയമുണ്ട്?
1: പരിചയമുണ്ട്.
0: ആ പരിചയത്തിൽ എങ്ങനെയായിരുന്നു സലീന?
1: അങ്ങനെ ആരോടും അങ്ങനെ മുണ്ടൂല. നമ്മള് വേറെ ക്ലാസ്സിലേ, ഞാന് വേറെ ക്ലാസ്സിലേ. അപ്പൊ അന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഷോക്ക് ഇന്നെ അറിയില്ല.
0: സലീനയുടെ ശബ്ദം വലിയ ഇഷ്ടമായിരുന്നു.
1: അങ്ങനെ അവളെ ശബ്ദച്ചല്ലേ
0: അന്ന് പിന്നെ കാഴ്ചയുണ്ടല്ലോ അല്ലേ? അന്ന് കാഴ്ചയുണ്ട്.
1: അപ്പൊ എന്നോട് മുണ്ടിയിട്ടില്ല, ഞാൻ അവളോട് മുണ്ടിയിട്ടില്ല.
0: രണ്ടാളങ്ങോട്ട് മുണ്ടിയിട്ടില്ല. പിന്നീട് ഈ 37-ാം വയസ്സില് എവിടുന്നാ കണ്ടുമുട്ടിയത് കേൾക്കട്ടെ. സലീന പറഞ്ഞു,
2: അർബൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കെഫ്ബിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ജില്ലാതല പരിപാടി. അതിൽ ഇവരി

0: എന്നോട് വന്നിട്ട് ഇന്ന സ്റ്റേജിലേക്കൊന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആക്കി തരാന്ന് പറഞ്ഞിട്ട് ഞാനവിടെ പിന്നെ ഇവരെ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അവർ നിന്നപ്പോ ധാരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞ സെലീനയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു റഹ്മാനിയെ പഠിച്ചതാണോ ചോദിച്ചപ്പോ അതേന്ന് അറിഞ്ഞു ഞാൻ. അങ്ങനെ ഇവരെന്നോട് സംസാരിച്ച് ഫോൺ നമ്പർ വാങ്ങി. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയത്.
1: അത് ശരി. അപ്പൊ ഫോൺ നമ്പർ തന്ത്രപൂർവ്വം ചോദിച്ചു, സലീനയുടെ നമ്പർ ചോദിച്ചു.
0: അതെ.
1: പിന്നീടാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങൾ രണ്ടുപേരും റഹ്മാനിയിൽ പഠിച്ച് ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞതല്ലേ. എപ്പോഴാണ് നിങ്ങളോട് പ്രണയാഭ്യർത്ഥന ഒക്കെ നടത്തിയത്?
0: ഈ പരിപാടി കഴിഞ്ഞത് 2019 ഒക്ടോബർ 20 പിന്നെ 4 ദിവസം കഴിഞ്ഞാലേ ഇവർ എന്നോട് ചോദിച്ചു.
1: അതായത് കള്ളൻ അതിന് മുമ്പേ നമ്പറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്.
0: എന്നോട് ചോദിച്ചു 4 കുട്ടികളുള്ള ഒരാളെ സ്വീകരിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇവരാണെന്നുള്ള സത്യത്തിൽ ഞാൻ അറിയില്ലായിരുന്നു.
1: മറച്ചു വെച്ചിട്ട് ഒരു സൂചന അല്ലേ. അതായത് സലീന കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു 4 കുട്ടികളുള്ള ഒരാളുണ്ട് കല്യാണം കഴിക്കാൻ തയ്യാറാണോ ചോദിച്ചു. പോരട്ടെ ബാക്കി.
0: അപ്പോഴും ഞാൻ ആരാന്ന് ചോദിച്ചപ്പോ അപ്പോഴും ഇവർ പറഞ്ഞിട്ട് 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ഇവര് ഞാനാണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഞാൻ അതേന്ന് പറഞ്ഞു ചെയ്തു. പിന്നെ നമുക്ക് ആ വാക്ക് തട്ടിക്കളയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ.
1: ഭയങ്കര കാമുകൻ തന്നെയാണ് കേട്ടോ, തന്ത്രപൂർവം അല്ലേ, മികച്ച കാമുകൻ തന്നെയാണ്. അപ്പൊ ശ്രോതാക്കളുടെ അറിവിലേക്ക് പറയാണ്, സലീന പാർഷ്യലി ബ്ലൈൻഡ് ആണ്, പൂർണ്ണമായിട്ട് കാഴ്ച പോയിട്ടില്ല. അത് ഏത് പ്രായത്തിലായിരുന്നു?
0: ഞാൻ ചെറുപ്പത്തിൽ തന്നെ ടോട്ടലി ബ്ലൈൻഡ് ആയിരുന്നു.
1: ടോട്ടലി ബ്ലൈൻഡ് ആയിരുന്നു. പിന്നെ
0: പിന്നെ എന്റെ മഞ്ചേരി ഹോസ്പിറ്റലിൽ എന്റെ ഉമ്മന്റെ ഉമ്മ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നൊന്നും ചെയ്യാൻ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ തെളിഞ്ഞു വന്നോളൂന്ന് പറഞ്ഞു.
1: ഓ, കാഴ്ച കിട്ടി തുടങ്ങിട്ട് എത്രയേ?
0: അതിനൊക്കെ ഓർമ്മയില്ല.
1: ഓർമ്മയില്ല. ഓക്കെ. പഠിക്കുന്ന സമയത്ത് റഹ്മാനിയെ പഠിക്കുമ്പോൾ കാഴ്ചയുണ്ട്. അപ്പൊ ജന്മനാ പൂർണ്ണ ബ്ലൈൻഡ് ആയിരുന്നു, പിന്നെ കാഴ്ച തിരിച്ചു
0: കിട്ടിയത്.
1: ഓക്കെ. അപ്പൊ കൂടി വരുന്നുണ്ടോ? ഇപ്പൊ
0: കൂടി വരുന്നില്ല. നമ്മളെ നെർമ്പിന്റെ പ്രശ്നം ആയതുകൊണ്ട് ഇനി കൂടാൻ കഴിയൂല.
1: ഇപ്പൊ എത്രത്തോളം ഉണ്ട്? നിറങ്ങളൊക്കെ മനസ്സിലാക്കാം, വഴി മനസ്സിലാക്കാം. ആളുകളുടെ മുഖം ശരിക്ക് കിട്ടുമോ?
0: ചെറുതായിട്ട്
1: മുഖങ്ങളെ കിട്ടുന്നുണ്ട്. ഓ, അപ്പോ ഇനി നമുക്ക് കഥയിലേക്ക് വരാം. അങ്ങനെ ഏത് മീറ്റിംഗിലായിരുന്നു?
0: കെഎഫ്ബിയുടെ
1: ജില്ലാ സമ്മേളനത്തിൽ കണ്ടുമുട്ടുന്നു. അങ്ങനെ 4 കുട്ടികളുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് തന്ത്രപൂർവ്വം നേരത്തെ ഫോൺ നമ്പർ വാങ്ങി വെച്ച ഗഫൂർ ചോദിക്കുന്നു. നിങ്ങൾ സമ്മതിക്കുന്നു? വിളിച്ച അന്ന് തന്നെ സമ്മതിച്ചോ?
0: ഇല്ലല്ല.
1: ഇല്ല. എന്താ പറഞ്ഞത് അന്ന്?
0: അന്ന് വീട്ടിലെത്തി അങ്ങനെയൊക്കെ ഒരു വോയിസ് ഇട്ടാണ്ട് മൂപ്പര് നിർത്തി. ഞാൻ വീട്ടിലെത്തിയെന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് 4 ഒരു സാധാരണ സൗഹാർദ്ദത്തിലൂടെ പോയി. പിന്നീടാണ് പിന്നെ അവര് എന്റെ അടുത്തേക്ക് വന്നത്.
1: ആദ്യം സൗഹൃദം കൊണ്ടുപോയി, പിന്നെയാണ് ഇത് ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങള് വീട്ടിൽ അന്വേഷിച്ചോ? ചോദിച്ചോ?
0: വീട്ടില് ഞാൻ അന്വേഷിച്ചു. 2020 പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് എനിക്ക്. അവര് അത് എനിക്ക് ആങ്ങളെ സൗദിയിലായിരുന്നു. അപ്പൊ അവിടുന്നൊക്കെ ഇങ്ങനെ കല്യാണം ആലോചിക്കല് തുടങ്ങി അവന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നെപ്പോലത്തെ ഒരാളെ മതി എന്ന് പറഞ്ഞു. നമ്മളെ പോലത്തെ ഒരാളാവുമ്പോ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. അതിലും എന്നോട് പറഞ്ഞു രണ്ടാളും കണ്ണാണ് അതാവുമ്പോ എങ്ങനെ ജീവിക്കടിയോ ചോദിച്ചതിനോട്. അപ്പൊ അന്ന് എന്തെങ്കിലും വഴി കാട്ടിത്തരും പറഞ്ഞു ഞാൻ. ഏതായാലും ഇവന് എന്റെ ആങ്ങളെ പോയി അന്വേഷിച്ച്. അപ്പൊ അതിന്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ട് ഇവർക്ക് കല്യാണം കഴിച്ച് 4 പിള്ളേരുണ്ട് ഒക്കെ ഞാൻ ഇവരെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എന്റെ ആങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ വീട്ടിൽ സൂചിപ്പിച്ച്. അപ്പൊ കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ അന്വേഷിക്കാൻ പോയി, ഇവര് കണ്ട് ഇഷ്ടങ്ങൾക്ക് വരെ ഇഷ്ടപ്പെട്ട്. അങ്ങനെയാണ് പിന്നെ മുന്നോട്ട് പോയത്.
1: പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിയില്ലായിരുന്നോ? ഇടയ്ക്ക് ഫോൺ വിളിക്കും. അങ്ങനെ ഗഫൂർ സലീന ഹൃദയത്തിലേക്ക് ഇങ്ങനെ കേറിക്കൊണ്ടേ ഇരുന്നു അല്ലേ. ഇടയ്ക്ക് പാട്ടൊക്കെ
0: പാടിത്തരും. ആണല്ലേ.
1: അപ്പോ ആദ്യ ഭാര്യ വേറെയാണ്, അവര് വേറെ കല്യാണം കഴിച്ചു. ഗഫൂർ എന്താ സ്ഥിതി?
2: അവർക്കൊരു കുട്ടിയെ കല്യാണം കഴിച്ച്.
1: അവര് വേറെ കല്യാണം കഴിച്ചു. ഓക്കെ. അപ്പൊ അവര് മാറിയത് അവരുടെ ഇഷ്ടപ്രകാരം തന്നെയായിരുന്നു അല്ലെ? നിങ്ങളുടെ എന്തായിരുന്നു?
2: അവര് കുടുംബ പ്രശ്നമായിട്ട് അവരും സ്വയം ഇങ്ങനെ തോലാക്കാം.
1: അവര് ബ്ലൈൻഡ് ആയിരുന്നു.
2: അല്ല, ഫുൾ സൈറ്റ് ആണ്.
1: അവര് കാഴ്ചയുള്ള ആളായിരുന്നു. ഓക്കെ. അപ്പൊ അവര് പിന്തിരിഞ്ഞു. 4 കുട്ടികളുണ്ട്. കുട്ടികൾ നിങ്ങളുടെ കൂടെ ആയിരുന്നു അല്ലേ?
2: കുട്ടികൾ എന്റെ കൂടെ ആണ്.
1: കൂടെ
2: ഇടക്ക് പോലെ കുട്ടികൾ അമ്മമാരുടെ അടുത്തേക്കും പോകും.
1: അവരുടെ അടുത്തേക്കും പോകും. അതായത് ഗഫൂർ ആദ്യ ഭാര്യയിൽ നിന്നും ബന്ധം വേർപ്പെടുത്തി. എന്നാലും അവരോടുള്ള വെറുപ്പില്ല, ഒന്നുമില്ല. ഇപ്പോ വീട്ടില് എന്താണ് നിങ്ങൾ പരസ്പരം കാണാനില്ല?
2: അതായത് അവര് വേറെ കല്യാണം കഴിച്ചു പോയി. അവര് തൊലാക്ക് ആവശ്യപ്പെട്ട് അങ്ങനെ കുടുംബ പ്രശ്നമായപ്പോ അതുപോലെ ഒഴിവാക്കി. പക്ഷെ എങ്കിലും കുട്ടികൾ രണ്ടു കുട്ടികളും നോക്കണം എന്താ എന്തായാലും പറഞ്ഞത്. അതായത് ഉമ്മാനെ കാണാതിന് നമ്മൾ വിട്ടുകൊടുക്കണം.
1: അതെ, അവർക്ക് കുട്ടികളെ കാണണമെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കും. അല്ല, ഇപ്പം കുട്ടികൾ അവിടെയും പോകുന്നുണ്ട് നിങ്ങളുടെ അടുത്തും.
2: കൂടുതൽ നിൽക്കണം എന്റെ അടുത്താണ്
1: കൂടുതൽ.
2: പിന്നെ ആഴ്ചയിൽ സ്കൂളൊക്കെ ലീവാകുമ്പോ, മദ്രസൊക്കെ ലീവാകുമ്പോ ഉമ്മാനടുത്തേക്ക് പോകും.
1: അപ്പൊ ആ ബന്ധം വേർപ്പെടുത്തി വേറെ കല്യാണം കഴിച്ചു. പക്ഷെ അതൊന്നും ഒരു പൊട്ടലോ ചീറ്റലോ ഇല്ലാതെ നമ്മൾ അതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. അപ്പൊ അത് വലിയ

0: ഒരു കാര്യമല്ലേ. അപ്പൊ പുതിയ തലമുറയിൽ ആസിഡ് ആക്രമണം, അടി ഇടി ഇതൊന്നുമില്ല. ഒരാൾക്ക് മാറണം തോന്നി, നിങ്ങൾ അംഗീകരിച്ചു, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചു, അവർ വേറെ കല്യാണം കഴിച്ചു, ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ സലീനയെ കണ്ടുമുട്ടാനുള്ള നിയോഗമായിട്ട് അതിനെ കാണാല്ലേ, അങ്ങനെ കണ്ടൂടെ?
1: തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ആ ക്ലൈമാക്സിൽ ഒരു പാട്ട് ആവശ്യമാണല്ലോ.
2: ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ

0: അതായത് ഗഫൂർക്ക ഇപ്പോഴും പ്രണയഗാനാണ് കേട്ടോ പാടുന്നത്.
1: അല്ല, ഈ കലാഭവനിന്റെ പാട്ട് ഞാൻ
0: കലാഭവനി ആയതുകൊണ്ടാണ്, പ്രണയം മാത്രം ആയതുകൊണ്ടല്ല. എന്റെ മൂപ്പരൊരു കെട്ട് കെട്ടിക്കാളുവോ? സലീനത്തേക്ക് പെടിണ്ടോ?
2: ഇല്ല,
0: അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ഇത് മതി. ഇപ്പൊ നമ്മള് ഇപ്പൊ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, രണ്ടുപേരും സന്തുഷ്ടരാണ്
2: തീർച്ചയായിട്ടും
0: അല്ലെ. ആ ഓക്കെ, ഇനി നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. കുട്ടികളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞോളൂ, അവരുടെ പേര്, അവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞോളൂ.
1: മൂത്ത പോള് 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി.
0: 10-ാം ക്ലാസ്സിൽ എന്താണ് പേര്?
1: ഫാത്തിമ ഫിദ.
0: ഓക്കെ, രണ്ടാമത്തെ ആള്?
1: രണ്ടാമത്തെ ആള് 9-ാം ക്ലാസ്സിൽ, ഓളെ പേര് അഫ്നാ ഷെറി. മോഹൻ മകന് 6-ാം ക്ലാസ്, ഇപ്പോൾ 6-ാം ക്ലാസ് കഴിഞ്ഞ്. ഓൻ്റെ പേര് മുഹമ്മദ് അജ്മൽ. പിന്നെ ചെറിയവന് 1-ാം ക്ലാസ്സിലാണ്, മുഹമ്മദ് അജ്ഫാൻ.
0: അജ്ഫാൻ. അപ്പൊ കുട്ടികൾ നിങ്ങളുടെ ബന്ധത്തെ സ്വീകരിച്ചു, ഉമ്മയായിട്ട് തന്നെ കാണുന്നു അലീനെ?
1: ഉമ്മാനും കാണുന്നുണ്ട്, ഉപ്പാനും കാണുന്നു.
0: ഉമ്മ രണ്ടാളെയും ഓക്കെ, ഒരേപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്, സന്തോഷത്തോടെ കഴിയുന്നുണ്ട്. ഇനിയിപ്പോ ആ കുട്ടികളൊന്ന് വലുതായി കഴിഞ്ഞാല് അവരെന്തേ രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചു കഴിഞ്ഞാൽ രണ്ട് മരുമക്കളായി, പിന്നെ രണ്ട് ആൺകുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ അവർ വലിയ ആൾക്കാരായി, പിന്നെ ഒരു വണ്ടിയൊക്കെ വാങ്ങിയിട്ട് സുഖമായിട്ട് അല്ലേ, ഇത് സ്വർഗ്ഗലോകം. ഇനി കുറഞ്ഞ കാലം കൂടെ കഴിയുമ്പോഴത്തേക്ക് ലൈഫിന്റെ സെറ്റപ്പ് അങ്ങോട്ട് മാറും അല്ലേ, അതൊരു കളർഫുൾ ആവും. അപ്പൊ അതുവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പോഴത്തെ ജോലിയൊക്കെ ആയിട്ട് കഴിയണം.
1: അപ്പൊ
0: ഇപ്പോഴത്തെ ജോലിയുടെ പ്രത്യേകത പറഞ്ഞോളൂ.
1: ഇപ്പോഴത്തെ ജോലി പറഞ്ഞാൽ, ഇപ്പോൾ ഈ ജോലി ഇപ്പോൾ കച്ചവടത്തിൽ ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഇതിനേക്കാൾ ഉയർച്ചയിൽ നമുക്ക് എത്തണം എന്നൊരാഗ്രഹമുണ്ട്.
0: അതായത്
1: നമുക്ക് വളരെയധികം സന്തോഷം.
0: അതായത് ഗഫൂർ കുറേ വർഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നിന്ന ആളാണ്. ഇപ്പൊ ഏകദേശം എത്ര, ഒരു വർഷം?
1: ഒരു വർഷം.
0: അത് സലീനയുടെ പ്രേരണ കൊണ്ടാണോ?
1: ഞാനൊരു ഇവിടെ വീട്ടുകാർ ഇവിടെയൊക്കെ പറഞ്ഞ്, ഞാനിങ്ങനെ സ്വയം ചെറിയ കച്ചവടം, ഞാൻ മഞ്ചേരി സ്റ്റാൻഡേർഡ് കച്ചവടം തുടങ്ങട്ടെ എന്ന് വെച്ച് ഹോസ്പിറ്റലിൽ. അപ്പൊ എന്റെ ഒരു പെങ്ങളും ഇവളും പറഞ്ഞ്, ഏ നിങ്ങൾ ഒറ്റക്ക് പോയാല് പേടിയാവില്ല അങ്ങോട്ട് എല്ലാം അറിഞ്ഞ്. പക്ഷെ ഞാൻ ചെയ്യും. ഏകദേശം ഒരു 15 ദിവസം ആ പറഞ്ഞ മരുന്നിനെ, ഞാനൊരു വാക്ക് പറഞ്ഞ ആ വാക്ക് ഞാൻ മാക്സിമം നടപ്പിലാക്കും എന്റെ മനസ്സിന്റെ.
0: ഇത് ഗഫൂറിന്റെ മാത്രം ഉറച്ച തീരുമാനമായിരുന്നു.
2: ഞാൻ സപ്പോർട്ട്, പിന്നെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്.
0: ചെയ്തു. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ അനുഭവം എങ്ങനെയായിരുന്നു?
1: ആദ്യത്തെ അനുഭവം കുഴപ്പമില്ല.
0: ഈ സാധനങ്ങളാണ് വിൽക്കേണ്ടത് എന്നുള്ളത് ആദ്യം തീരുമാനിച്ചിരുന്നോ?
1: അല്ല, ആദ്യം കടല, ഇഞ്ചി, മുട്ടായി ഇതൊക്കെ ഉണ്ട്, അതും ഇപ്പൊ കുറച്ചുണ്ട്. പിന്നെ പപ്പട, അച്ചാറ് ഒക്കെ വിറ്റുകണ ഞാൻ.
0: അപ്പൊ പാണ്ടിമുറ്റത്ത് നിന്നാണോ ബസ് കയറുക?
1: അവിടെ വരെ ഒന്നുകിൽ ഇവള് വരും, വൈഫ് വരും, അല്ലെങ്കിൽ മക്കള് വരും.
0: മക്കള് വരും,
1: കൊണ്ട ബസ് കേട്ടി തരും. പിന്നെ സാധനം എടുക്കാറ് കൂടുതൽ കുട്ടികൾ വരും, അല്ലെങ്കിൽ ഇവള് വരും.
0: എവിടുന്നാണ് സാധനങ്ങൾ?
1: തിരൂര് മാർക്കറ്റിൽ നിന്ന് ഹോൾസെയിൽ.
0: തിരൂരിൽ നിന്ന് എടുക്കും. അപ്പൊ രാവിലെ ഏത് ബസ്സിനാ? എങ്ങനെ ബസ്? ഒരേ സമയത്തുള്ള ബസ്സാണോ?
1: ആ, A10 ബസ് ഉണ്ട്. ചമ്മാട്ടിക്ക് ബസ് കയറും. എന്നിട്ട് ചമ്മാട്ടിന്ന് പിന്നെ മഞ്ചേരി ഭാഗത്ത് പാണ്ടിക്കാട് മേലറ്റൂര് ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ചമ്മാട്ടിന്ന് മഞ്ചേരി ബസ് കയറും. രാമനാട്ടുകാരൊക്കെയാണെങ്കിൽ കോഴിക്കോട് ബസ് കയറും.
0: ഓ, അപ്പൊ ആ ബസ്സുകാർക്കൊക്കെ പരിചയമായില്ലേ?
1: ഓ, ബസ്സിന്.
0: അപ്പൊ അവിടെ കയറി കൊടുത്താ മതി.
1: ആ,
0: പിന്നെ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങള് ഈ സാധനങ്ങള്, ഇപ്പൊ കൊറേ സാധനങ്ങൾ ഉണ്ടല്ലോ, ഇതില് ഇപ്പൊ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇപ്പം കാഴ്ചയില്ലാത്ത ആളാണ്, എങ്ങനെയാണ് പുതിയ നോട്ടുകൾ? ഇപ്പൊ നമ്മുടെ നോട്ട് നിരോധനത്തിന് ശേഷമാണ് പിന്നീട് വന്ന നോട്ടുകൾ ഒരുപാട്. 20 തന്നെ പല നോട്ടുകളുണ്ട്, 50 പല നോട്ടുകളുണ്ട്. ഇതെങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്? പഴയ നോട്ട്, പുതിയ നോട്ടൊക്കെ ഉണ്ട്, ഇത്ര പൈസയാണെന്ന് എങ്ങനെ മനസ്സിലാക്കും?
1: അത് കുറെയൊക്കെ ഈ പൈസ നമ്മൾ സാധനം വാങ്ങിയ ആൾക്കാർ പറയും, ഇത്ര ഞാൻ ചോദിക്കും, പിന്നെ അവര് പറഞ്ഞുതരും. പിന്നെ ഏകദേശം ഒരു ചോദിച്ചാൽ, പിന്നെ സാവധാനം കിട്ടുകയാണെങ്കിൽ ഞാൻ മൊബൈലിൽ മേലെ ഇതുണ്ടല്ലോ, ഈ മണി റീഡർ പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിന്റെ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ഇത്ര എന്നുള്ളത് പറഞ്ഞുതരും.
0: മണി റീഡർ?
1: മണി റീഡർ.
0: അത് ഏത് നോട്ടാണെന്ന്
1: പറഞ്ഞുതരും. 20 20 പറയും, 500 100 50 പറയും. ഇത്ര
0: കച്ചവടത്തിന്റെ ആരെങ്കിലും പറ്റിച്ചു പോയിട്ടുണ്ടോ?
1: ഇതുവരെ ആരും പറ്റിച്ചിട്ടില്ല.
0: ഒരാളും പറ്റിച്ചില്ലേ? സാധനം എടുത്തുകൊണ്ടിടുന്നു,
1: വില കുറച്ച് കണ്ട് ഇതാക്കിയിട്ടുണ്ട്.
0: വില പേശും
1: പേശും.
0: അത്ര
1: അത് ചെലവില്, അത് അവരൊരു ഇതാണല്ലോ. എന്നാലും ഞാൻ കൊടുക്കും. ഞാൻ വില കുറച്ച്

0: പറഞ്ഞാലും ഞാൻ കൊടുക്കും. ഞാൻ
1: അതിന് അങ്ങനെ ചോദിക്കുന്നവരോട് കുറച്ച് വില കൂട്ടി പറഞ്ഞിട്ട് കുറച്ചാ പോരെ
0: അത് കാരണം അവര്
1: അല്ലേ,
0: നമുക്കതിന്റെ
1: ഒരു 20 രൂപയുടെ സാധനം ഇതിന് 30 രൂപയാന്ന് പറയാ, എന്നിട്ട് അവർ ചോദിക്കുമ്പോ 20 ആക്കി കുറച്ച് കൊടുക്കണ്ടോ? അതൊരു കച്ചവട തന്ത്രല്ലേ?
0: അത് അപൂർവത്തിൽ ചില ആൾക്കാർ
1: ആണോ
0: അങ്ങനെ ചെയ്തിട്ട്
1: വില പേശാൻ വരുള്ളൂ. എല്ലാവരും
0: ചന്തക്കോ മറ്റേ ഇവിടെ ഉണ്ടല്ലോ, കെ പടിയല്ല പറമ്പിൽ പീടിയ ചന്തക്കോ
1: ആയിട്ടുണ്ട്. അവിടെയൊക്കെ ചന്തയിലൊക്കെ വില പേശു അല്ലേ? വില
0: ചെലവില്
1: പേശുമ്പോ കുറച്ച് ഒരു 2-3 രൂപ കുറച്ച് കൊടുത്തേക്കല്ലേ.
0: ചെലവില് ഇത് കൂടി തരും ചെയ്യും
1: ബാക്കി വാങ്ങാതെ. നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരാണല്ലേ ഇപ്പൊ
0: കൂടുതലും
1: അല്ലെ? നമ്മളിങ്ങനെ സമൂഹത്തിൽ
0: നല്ല സപ്പോർട്ടിംഗ് ആണ് പൊതുസമൂഹത്തിന്. കച്ചവടത്തിന് ഞാൻ സ്ഥാനം എടുക്കാൻ പോയിരുന്നവർ പറയും. പിന്നെ ഞാൻ പറഞ്ഞ ഞാൻ ഈ കച്ചവടം ചെയ്ത് എന്തൊരു ഇതുണ്ടായിച്ചു, ഒരു കുറവുണ്ടായിച്ചു, എന്ത് കുറവ്? കാഴ്ച ഉള്ളവരെക്കാട്ടി ഉഷാറായിട്ടാണ് ചെയ്യേണ്ടത്. എനിക്ക് കാഴ്ച

0: അല്ലേ, വില
1: ചെലവിൽ
0: ആ പേശുമ്പോൾ കുറച്ച് ഒരു രണ്ടോ മൂന്നോ രൂപ കുറച്ച് കൊടുത്തേക്കും അല്ലേ.
1: ചെലവില് ഇത് കൂടി തരും ചെയ്യും,
0: കൂടി തരും, അതായത് ബാക്കി വാങ്ങാതെ. നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരാണല്ലേ ഇപ്പൊ
1: കൂടുതലും
0: അല്ലേ, നമ്മളിങ്ങനെ സമൂഹത്തില്
1: നല്ല സപ്പോർട്ടിംഗ് ആണ് പൊതുസമൂഹത്തിന്. ഇപ്പൊ കച്ചവടത്തിന് ഞാൻ സാധനം എടുക്കാൻ പോയിട്ടെന്ന് അവര് പറയും. പിന്നെ ഞാൻ പറഞ്ഞ ഞാൻ ഈ കച്ചവടം ചെയ്ത് എന്തൊരു ഇതുണ്ടായിച്ച് ഒരു കുറവുണ്ടായി, എന്ത് കുറവ്? ഇജ്ജ് കാഴ്ച ഉള്ളവരെക്കാട്ടി ഉഷാറായിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് കാഴ്ച ഇല്ലാത്ത ഒരു കുറവ് ഞങ്ങളിവിടെ കാണണില്ല. ഇങ്ങനൊക്കെ ചെയ്യണ്ടല്ലോ. ഈ ഒട്ടുമിക്ക കാഴ്ച ഇല്ലാത്ത ആൾക്കാർ വീട്ടിലും ഒതുങ്ങും കൂടുതലും അതേമാതിരി ഇങ്ങനെ ഇജ്ജ് എന്റെ കഴിവിനനുസരിച്ച് ഇത്ര കച്ചവടം ചെയ്യുമ്പോ പിന്നെ കാഴ്ച ഉള്ളവരൊക്കെ ഞങ്ങളെ പോലത്തെ ആൾക്കാരൊക്കെ എന്തിനാ എന്റെ മുന്നിൽ ഞങ്ങൾ ഇങ്ങനെ നിൽച്ചു.
0: ഇതൊക്കെ കേൾക്കുമ്പോ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഇത്രയും നേരത്തെ പുറത്തിറങ്ങണം തോന്നിയില്ലേ ഇപ്പൊ അല്ലേ, അന്ന് വീട്ടിലിരുന്നത് ഒരു വിഡിത്തായി പോയി തോന്നില്ലേ.
1: തീർച്ചയായിട്ടും ഒരുപാട് കാലം വേസ്റ്റ് ആയി, ഒരു 10-12 കൊല്ലത്തോളം ഞാൻ ഇതാക്കിയാൽ
0: ആ ജീവിതം വേസ്റ്റ് ആയി തോന്നുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ കാഴ്ച ഇല്ലാത്ത ആൾക്കാരോടൊക്കെ നമുക്ക് പറയാനുള്ളത് തന്നെയാണ്,
1: തീർച്ചയായും കാഴ്ച ഇല്ലാത്ത ആൾക്കാരോട് പറയാനുള്ളത് വീട്ടിൽ ഒതുങ്ങി കൂടരുത്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ വിദ്യാഭ്യാസം നേടി ജോലി നേടണമെന്ന് പറ്റൂലല്ലോ. അപ്പൊ ചില ആൾക്കാരും വേറെയുള്ള മേഖല തെരഞ്ഞെടുക്കുക. ഈ പെട്ടെന്ന് കാഴ്ച പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ കുറച്ച് വലുതായതിന്റെ ശേഷമൊക്കെ അവർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും, ഞാൻ പുറത്തിറങ്ങിയാൽ എന്താവും, പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവുമോ എന്നുള്ള പേടി. അതൊന്നും നമ്മൾ ഇതായാലും മൊബിലിറ്റി ഓരോ സ്ഥാപനങ്ങളുണ്ട്, ഇപ്പൊ കേബിന്റെ ആയാലും ഓരോ സ്ഥാപനങ്ങളായാലും മതപരമായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി ഈ മൊബിലിറ്റി നേടിക്കഴിഞ്ഞാൽ സ്വയം പുറത്തിറങ്ങാനുള്ള ഒരു ആത്മധൈര്യം നമുക്ക് വരും. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുക. ഇത് കൈത്തൊഴിലാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്, ചെറിയ ബിസിനസ്. ഇപ്പൊ കാഴ്ചയില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ ബിസിനസ്സും ചെയ്യുക. റിയൽ എസ്റ്റേറ്റ് കച്ചവടം വരെ ചെയ്യാനുള്ള ഇതിട്ട് മീൻ കച്ചവടം മുതലിച്ച് ഒക്കെ ചെയ്യുക. നമ്മള് മനസ്സ് വെക്കണം, അത്രേ ഉള്ളൂ.
0: അതായത് എത്ര വർഷം നിങ്ങൾ വീട്ടിലിരുന്നു?
1: കാഴ്ച വരെ ശരി,
0: 4-ാം ക്ലാസ് മുതൽ നിങ്ങൾ എത്രാം വയസ്സ്?
1: 10 വയസ്സ്, 25 വർഷം.
0: അതായത് 25 വർഷത്തോളം വീട്ടിൽ അങ്ങനെ ഇരുന്ന് വീണ്ടും പുറത്തിറങ്ങി ഒരു കച്ചവടമൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന ആളുടെ വാക്കാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു നഷ്ടത്തിലും നിരാശരാവാതെ മുന്നോട്ട് സഞ്ചരിക്കുക എന്ന വലിയ പ്രതീക്ഷയാണ് അബ്ദുൽ ഗഫൂർ ഇപ്പോ നൽകുന്നത്. ഇനി ഇപ്പോ കാഴ്ച പരിമിതരുടെ ഏറ്റവും വലിയൊരു ആശ്വാസമാണ് റേഡിയോ. എങ്ങനെയാണ് പാട്ട് റേഡിയോയുമായുള്ള ബന്ധം?
1: റേഡിയോ നല്ല ബന്ധമാണ്. റേഡിയോ ഇപ്പൊ ഈ കച്ചവടത്തിനൊക്കെ പോയിട്ട് ശേഷം ടൈം കിട്ടൂല, അങ്ങനെ കേൾക്കാൻ നേരം ഉണ്ടാവില്ല. പക്ഷെങ്കിലും ഒഴിവാക്കി കിട്ടുമ്പോൾ ചിലപ്പോൾ കേൾക്കും. റേഡിയോ ഇഷ്ടമാണ്. മറ്റേ ഇതിനായിട്ടൊക്കെ കൂടുതൽ റേഡിയോ, റേഡിയോ പ്രോഗ്രാം അല്ല കേൾക്കാൻ താല്പര്യം,
0: കേൾക്കാൻ ഇഷ്ടമാണ്
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, ഇനി നമുക്ക് സലീനയുടെ വിവരം കിട്ടിയിട്ടില്ല. സലീനയുടെ വീട്, കുടുംബാംഗങ്ങൾ ഒന്ന് പറഞ്ഞാല്.
2: എൻ്റെ വീട് അരീകോടിനടുത്ത് എടവണ്ണപ്പാറ റൂട്ടിലാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ആങ്ങള, താത്ത, അനിയത്തി, ആങ്ങളുടെ വൈഫ്, 3 മക്കളും ഉണ്ട്, ഉമ്മയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മറ്റൊരു ലേഡീസ് രണ്ടാളും കല്യാണം കഴിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ഇവര് 4 പേരുള്ളൂ വീട്ടിൽ.
0: സലീന റഹ്മാനിയയിലെ പഠനത്തിന് ശേഷം പിന്നീട് എന്ത് ചെയ്തു?
2: പിന്നെ ഞാൻ വള്ളിക്കാപ്പറ്റ അന്ധവിദ്യാലയത്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ് സുലം സലാമില് അരീക്കോടും പഠിച്ചു.
0: അപ്പൊ നിങ്ങളെ വീട്ടില് ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എന്തൊക്കെയാണ് ഗഫൂറിന്റെ ഇഷ്ട വിഭവങ്ങളൊക്കെ?
2: ആദ്യമൊക്കെ ഞാൻ വരുന്നതിന്റെ മുമ്പ് ഇഡ്ഡലി, ഉഴുന്ന ദോശ, നൂൽപുട്ട്,
0: ഇതായിരുന്നു ഇഷ്ടം.
2: ഇതായിരുന്നു ഇഷ്ടം. പിന്നെ ഞാൻ എന്നോട് പറഞ്ഞു നൂൽപുട്ട് ഉണ്ടാക്കി തരും എന്ന് ചോദിക്കും. ഞാൻ ഉണ്ടാക്കി തരാം, നമുക്ക് സാധനം വാങ്ങിയാൽ മതിയല്ലോ, അതിന് അച്ചു വാങ്ങിയാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ അറിയും. അങ്ങനെ ഉണ്ടാക്കി. പിന്നെ സാധാ ഉഴുന്ന ദോശ ഇഡ്ഡലി ആദ്യം തന്നെ ഉണ്ടാക്കാൻ അറിയും ചെയ്യും. ഇഡ്ഡലി ചെമ്പും ചട്ടിയും സംഘടിപ്പിച്ചു.
0: അതായത് ആദ്യം ഉഴുന്ന ദോശയായിരുന്നു
1: ഓരോ ദിവസം ഓരോ കടി ഉണ്ടാക്കും.
0: ഓക്കെ, പിന്നീട് സലീന വന്നിട്ട് ഉഴുന്ന ദോശ അങ്ങോട്ട് കൊടുത്ത് കൊടുത്ത് കൊടുത്ത് അതങ്ങ് മടുത്ത്, അതല്ലേ വാസ്തവ. പിന്നെ ഏതിലേക്ക് മാറി? നൂൽപുട്ടിലേക്ക് മാറി.
2: നൂൽപുട്ട്
0: ഓക്കെ. വെജോ നോൺ വെജോ കൂടുതൽ ഇഷ്ടം?
1: എനിക്ക് വെജിറ്റബിളിനോട് താല്പര്യം. ഇറച്ചി മീനോട് വലിയ താല്പര്യമില്ല.
0: താല്പര്യമില്ല ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു.
1: ചെറുപ്പം കൂട്ടു എപ്പോഴെങ്കിലൊക്കെ.
0: അപ്പൊ കുട്ടികളോ?
1: കുട്ടികളൊക്കെ ഇറച്ചി മീനിന്റെ
0: ആൾക്കാർക്ക് വേണം, ഗഫൂറിന് വേണ്ട. സലീന എങ്ങനെയാണ്?
2: എനിക്കും പച്ചക്കറി ഇഷ്ടം.
0: പച്ചക്കറി ഇഷ്ടം. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നോൺ ഉണ്ടാക്കണം.
1: ഒന്നരാട്ടൊക്കെ മീൻ വാങ്ങും.
0: അതെ.
1: പിന്നെ അതേമാതിരി ബീഫ്, ചിക്കനൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു 5 ദിവസം, ഒരാഴ്ച ചിലപ്പോ.
0: അപ്പൊ വലിയ നിർബന്ധമൊന്നുമില്ല ഭക്ഷണ കാര്യത്തില്. പിന്നെ യാത്രയൊക്കെ പോയി എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ആരോടോ അന്വേഷണം പറഞ്ഞു നല്ല യാത്ര പോകുന്ന ആൾക്കാരൊക്കെ ആൾക്കാരാണെന്നൊക്കെ കേട്ടു. എവിടെയാണ് ഏറ്റവും ദൂരത്ത് പോയത്? സ്ഥലം എവിടേക്കാണ്?
1: ദൂരത്ത് പറഞ്ഞത് തിരുവനന്തപുരം പോയിക്കൊണ്ട് കന്യാകുമാരി, പിന്നെ കോയമ്പത്തൂർ

0: ഓഹോ,
1: കാസർഗോഡ് ഇങ്ങനൊക്കെ.
0: രണ്ടുപേരും ഒരുമിച്ചാണോ പോയത്?
2: അല്ല, കന്യാകുമാരി തിരുവനന്തപുരം ഞങ്ങളൊരു പിന്നെ ടൂർ പോയത് ഒരു വാട്സപ്പ് കൂട്ടായ്മന്റെ കൂടെ.
0: വലിയ കൂട്ടായ്മ ഒക്കെ ഉണ്ട്.
1: വില്ലേജ് വാട്സപ്പ് കൂട്ടായ്മ.
0: എവിടെയൊക്കെയുള്ള ആളുകളാ?
2: അത് മലപ്പുറം ജില്ലയിലുള്ള.
0: മലപ്പുറം ജില്ലയിലെ ആളുകൾ
1: വില്ലേജ് കൂട്ടായ്മ.
0: എത്ര ടൂർ പോയി അവരുടെ? അതാണ് കന്യാകുമാരി. പിന്നെ
2: പിന്നെ അത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം എറണാകുളം, പിന്നെ മെട്രോ അങ്ങനെ പോയി.
0: അപ്പൊ കാഴ്ചയില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ഈ യാത്രകൾ ആസ്വദിക്കുന്നത്? ഗഫൂർ എങ്ങനെയാണ്?
1: അത്
0: എന്തൊക്കെയാണ്?
1: നമ്മള് ബോട്ട് സർവീസ് കയറിയിട്ടുണ്ട് ബോട്ടില്. പിന്നെ കടല് ഇപ്പൊ നമ്മള് നമുക്ക് തൊട്ടാൽ ഏകദേശം മനസ്സിലാവും. പിന്നെ പോർച്ചുകളൊക്കെ പറഞ്ഞിരുമ്പോ ഏകദേശം ഒരു ഉൾക്കാഴ്ച പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
0: ചിത്രങ്ങൾ മനസ്സിൽ തെളിയും.
1: അതെ,
0: കുറച്ച് ആദ്യം കാഴ്ച കുറച്ച് കിട്ടിയ ആളാണോ?
1: ഏകദേശം നമുക്കൊരു ഉണ്ടാവും.
0: പിന്നെ ശബ്ദങ്ങള്,
1: ശബ്ദങ്ങള്
0: അല്ലെ, അതിന്റെ
1: പിന്നെ സ്പർശനാണ് മെയിനായിട്ട്.
0: അപ്പൊ നമുക്ക് കച്ചവടത്തിലേക്ക് തന്നെ വന്നാല് ഒരു കുടുംബം പോറ്റാനുള്ള കച്ചവടം കിട്ടുമോ?
1: ഓ, തീർച്ചയായിട്ടും.
0: അതുകൊണ്ട് സാധിക്കുന്നുണ്ട്?
1: തീർച്ചയായിട്ടും.
0: പിന്നെ വേറെന്തൊക്കെയാണ് കുടുംബത്തിനുള്ള സഹായങ്ങൾ വരുന്നത്? സലീന വേറെ എന്ത് ജോലി ചെയ്തു?
2: ഞാന് വേറെ ആദ്യം ഞാൻ സ്കൂളിലുണ്ടായിരുന്നു 2020 വരെ. പിന്നെ അവിടുന്ന് പോന്നു. കൊറോണ ടൈമില് പ്രൈവറ്റ് ആയിരുന്നു. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല.
0: അപ്പോ പാട്ടുകള് നിങ്ങൾ രണ്ടുപേരും പാട്ടുകൾ ആസ്വദിക്കുന്ന ആളുകളായിരിക്കും.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഈ പുതിയ പാട്ടാണോ പഴയ പാട്ടാണോ ഏതാണ്?
2: പഴയതും പുതിയതും
1: പുതിയതും ആസ്വദിക്കും.
0: ആണോ?
2: നമുക്ക്
1: പിന്നെ ആസ്വദിക്കും. മറ്റേ മാപ്പിളപാട്ടും.
0: സിനിമ കാണാറില്ലെങ്കിലും ശബ്ദരേഖ കേൾക്കാറുണ്ടോ?
1: ശബ്ദരേഖ കേട്ടിട്ടുണ്ട്,
0: കേൾക്കാറുണ്ട്. ഓക്കെ, ഏതൊക്കെ ഇഷ്ടപ്പെട്ട സിനിമ?
1: ഇഷ്ടപ്പെട്ട സിനിമ പറഞ്ഞാല് വാസിന്തിയും ലക്ഷ്മിയും. പിന്നെ ഞാൻ
0: കലാഭമാണി.
1: അതാണ് മെയിൻ ആയിട്ട് ഇഷ്ടം.
0: അത് ഇഷ്ടപ്പെട്ടല്ലേ. അതിലെ പാട്ട് ഓർമ്മയുണ്ടോ?
1: ചാന്ത് പൊട്ടും ചന്ദനും.
0: ഒന്ന് പാടി വെക്കണോ?
1: നാടൻ പാട്ടല്ല മതിയാ?
0: നാടൻ പാട്ട് മതി.
1: ചാലക്കൊടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന തോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടു ഞാൻ. ചാലക്കൊടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന തോപ്പുള്ള മീങ്കാരി പെണ്ണിനെ

0: ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദനത്തോപ്പുള്ള വിങ്കാരി പെണ്ണിനെ കണ്ടു ഞാൻ.
1: ഓക്കെ, അപ്പോ പെണ്ണുങ്ങളെ പാട്ടിനാട്ടാ വരുന്നത്. കലാഭവമണിയുടെ ഇഷ്ടല്ലേ മണിയെ?
0: അതെ,
1: മണിയുടെ പാട്ടാണോ കൂടുതൽ ഇഷ്ടം?
0: ഇഷ്ടം.
1: ഓക്കെ, ഇനി ഒരു മിറാക്കിൾ പോലെ, ഒരു അത്ഭുതം പോലെ ഒരു ദിവസം പൂർണ്ണ കാഴ്ച കിട്ടിയാൽ എന്ത് കാണാനാണ് ഗഫൂർ ആഗ്രഹിക്കുന്നത്? ആദ്യത്തെ കാഴ്ച
0: കാഴ്ച കിട്ടുകയാണെങ്കിൽ,
1: ആ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ കണ്ണു തുറന്നപ്പോഴത്തേക്ക് ഇതാ മുന്നിലെ കാഴ്ചകളൊക്കെ തെളിയുന്നുണ്ട്. അങ്ങനെ തെളിയാണെങ്കിൽ, ഒരു ദിവസം അങ്ങ് തെളിയുകയാണെങ്കിൽ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ച എന്താ?
0: ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ച വെച്ചാല് എന്റെ ഉമ്മാന്റെ മുഖം ഒന്ന് കൊള്ളി.
1: ഉമ്മ ഇപ്പൊ ഉണ്ടോ? ഇപ്പൊണ്ട്. ഇപ്പൊ ഉണ്ട്. ഉമ്മാടെ മുഖം ഒന്ന് കാണണം. ഉമ്മ കൂടെയാണോ അപ്പൊ ഉള്ളത്?
0: ആ എന്റെ കൂടെ ഉണ്ട്, ജ്യേഷ്ഠന്റെ കൂടെ ഉണ്ട്.
1: ഓക്കെ, അപ്പൊ ഉമ്മയുടെ മടിയിലൊക്കെ ഇങ്ങനെ കിടക്കാറുണ്ട്? അപ്പൊ അപ്പൊ ഉമ്മയുടെ മുഖം ഒന്ന് കാണണം ആദ്യമായിട്ടല്ലേ. ഉമ്മയുടെ മുഖം പണ്ട് കണ്ടത് ഓർമ്മയുണ്ടോ?
0: കണ്ട് ഓർമ്മയുണ്ട്.
1: ഓർമ്മയുണ്ട്. ഓക്കെ,
0: അത് എത്ര കണ്ടാലും അവസാനിക്കൂല്ലല്ല,
1: എത്ര കണ്ടാലും മതി
2: വരാത്ത
1: ഉമ്മയുടെ മുഖം. ഓക്കെ, സലീന പിന്നെ കണ്ടിട്ടുണ്ട് അല്ലേ? സലീന പിന്നെ പകുതി കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എന്താ സന്ദേശം കൊടുക്കാനുള്ളത് രണ്ടാൾക്കും?
0: സന്ദേശം കൊടുക്കാനുള്ളത്, നമ്മള് കാഴ്ച ഇല്ലാത്ത ആൾക്കാർ ഒരിക്കലും വീട്ടിൽ ഒതുങ്ങി കൂടരുത്. അവർക്ക് ചെയ്യാൻ പറ്റിയ തൊഴിലുകൾ ചെയ്ത് നമ്മള് മാന്യതായിട്ട് ജീവിക്കുക.
1: സലീനക്ക് എന്ത് പറയാനുള്ള ജീവിതത്തെ കുറിച്ച്?
2: എനിക്ക് പറയാനുള്ളത്, കാഴ്ച ഇല്ലാത്തവരും എവിടെ കണ്ടാലും നമ്മൾ കണ്ണ് കാണുന്ന ആൾക്കാർ കൈപിടിച്ച് റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം മിക്കവാറും ആൾക്കാർക്ക്, പ്രവാസികളായാലും നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരായാലും, മ്ലൂക്കോമ വന്നിട്ട് കണ്ണിന് കാഴ്ച പോകുന്നവർ കൂടുതൽ ആൾക്കാരെ കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പം ഇവർക്കൊക്കെ കാഴ്ച പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും റോഡ് ക്രോസ് ചെയ്യാനും നടക്കാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പം അങ്ങനത്തെ ആൾക്കാർ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നല്ല മനസ്സോടെ അവരെ കൈപിടിച്ചിട്ട് ക്രോസ് ചെയ്ത് കൊടുക്കണം. എനിക്ക് അത്രയേ ഉള്ളൂ പറയാൻ. ഒരിക്കലും അവരെ അവഗണിക്കരുത്.
1: അതെ, അപ്പൊ നിങ്ങളെ ഒരു കൂട്ടം നല്ല മനുഷ്യന്മാരെയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരും നല്ല മനുഷ്യന്മാർ തന്നെയാണ്. ഈ നാട്ടിലെ അക്രമങ്ങളും അതൊക്കെ ചെറിയൊരു വിഭാഗം ആളുകൾ മാത്രം ഉണ്ടാക്കുന്നതാണ്. അല്ലാത്ത രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ ഒരു പേടിയും ഒരു മടിയും ഇല്ല എന്നതാണ് വാസ്തവം അല്ലേ? ഓക്കെ.

0: അപ്പൊ ആകാശവാണി മഞ്ചേരി എഫ് എമ്മിലൂടെ നിങ്ങൾക്ക് ഇനിയും കുറെ സുഹൃത്തുക്കൾ കിട്ടാൻ പോവുകയാണ്. അപ്പൊ നിങ്ങളുടെ നമ്പർ ഫോൺ
1: ഇവിടെ വന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്.
0: സന്തോഷമുണ്ട്,
1: തീർച്ചയായിട്ടും. ഇതൊരു പ്രതീക്ഷിക്കാത്തൊരു വരവാണ്.
0: ആ അപ്പൊ ആ സന്തോഷം പങ്കുവയ്ക്കാം. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നമ്പർ അങ്ങോട്ട് പറഞ്ഞാലോ, ഫോൺ നമ്പറും കൊടുത്തേക്കാം അല്ലേ. ഇനി സുഹൃത്തുക്കൾ ഒരുപാട് കൂടട്ടെ, സൗഹൃദമല്ലേ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, ആദ്യം നമുക്ക് ഗഫൂറിന്റെ നമ്പർ പറയാം. അബ്ദുൽ ഗഫൂർ പറഞ്ഞോളൂ.
1: 80 86 65 86 44.
0: അപ്പൊ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു ഗഫൂർ.
1: 80 86 65 86 44.
0: അപ്പോ ഇതാ പ്രിയതമ കൂടെയുണ്ട് സലീന, എന്റെ നമ്പറും പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആ സലീനയുടെ നമ്പറും കേൾക്കാം.
2: 94 47 520 214.
0: ഒന്നുകൂടി പറയാം.
2: 94 47 520 214.
0: പ്രിയരെ, ഇവിടെ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്, ജീവിത കഥ പറഞ്ഞത്, പ്രണയം പറഞ്ഞത്, എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ചത് കൊടിഞ്ഞി പാണ്ടിമുറ്റം സ്വദേശി അബ്ദുൽ ഗഫൂർ, കൂടെ പ്രിയതമ അരീക്കോട് സ്വദേശിനിയായ സലീന.
2: എല്ലാ ശ്രോതാക്കൾക്കും
1: നന്ദി രേഖപ്പെടുത്തുന്നു.
0: ഇപ്പോ ഇവിടുന്ന് ഇവിടെ പറയുന്നു അബ്ദുൽ ഗഫൂർ, സലീന, കൂടെ ഞാൻ ജയൻ മുത്തേരി. നിർവഹണം മുനീർ അമയൂർ.

0: ഉൾക്കാഴ്ച. കാഴ്ചയില്ലാത്തവർ പൂർണ്ണമായും സ്വയം നിർമ്മിക്കുന്ന അതിജീവനത്തിന്റെ ആത്മാവിഷ്കാരം. കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വേണ്ടി മഞ്ചേരി ആകാശവാണി തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 5 മിനിറ്റും 29 സെക്കൻഡ്. ഇപ്പോൾ 4 മണി പൂക്കളുടെ സമയം.

നാലുമണിപ്പൂക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടെങ്ങും കാൽപന്ത് കളിയുടെ ആവേശത്തിലാണ്. പ്രായഭേദമന്യേ എല്ലാവരെയും ആവേശത്തിലാക്കുന്ന ഒന്നാണ് ഫുട്ബോൾ. നാട്ടിൻ പ്രദേശങ്ങളിലെ ചായക്കടകളിൽ പോലും ചൂടേറിയ പോരാട്ടങ്ങളും നിഷ്കളങ്കമായ തർക്കങ്ങളുമൊക്കെ സാധാരണമാണ് ഇക്കാലത്ത്. ഇഷ്ട ടീം തന്നെ ഇത്തവണ വേൾഡ് കപ്പ് ഫുട്ബോൾ വിന്നർ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നാലുമണിപ്പൂക്കൾ. ഇന്നത്തെ നാലുമണിപ്പൂക്കളിൽ നിങ്ങളുടെ കൂടെ ഞാൻ എൻ സിജേഷ്.

0: നിങ്ങൾക്ക് സ്വന്തമായി ഒരു റേഡിയോ ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ടോ? അസാധ്യമെന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ മുനീർ ആമയൂരിന്റെ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ.
1: റേഡിയോയോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്ന് സ്വന്തമായി ഒരു റേഡിയോ ചാനൽ തുടങ്ങണം എന്നാഗ്രഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആഗ്രഹം തോന്നിയവർക്ക് ഒരു എളുപ്പമാർഗമുണ്ട് കേട്ടോ. ലക്ഷങ്ങളൊന്നും മുടക്കാതെ തന്നെ സ്വന്തമായി ഒരു റേഡിയോ ചാനൽ തുടങ്ങാം. ലോകമെങ്ങുമുള്ള ശ്രോതാക്കളെ അതിലോട്ട് ആകർഷിക്കുകയും ചെയ്യാം. അത്തരത്തിലുള്ള ഒരാപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ആപ്പിൻ്റെ പേര് സെനോ റേഡിയോ. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. സ്പെല്ലിംഗ് ZENO, സെനോ റേഡിയോ. ഇതിനകത്ത് ലോകമെങ്ങുമുള്ള വിവിധ റേഡിയോ നിലയങ്ങൾ ശ്രവിക്കുവാനുള്ള സൗകര്യവും ഉണ്ട്. ഇനി നിങ്ങൾക്ക് റേഡിയോ ചാനൽ തുടങ്ങുവാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷനും ലഭ്യമാണ്. അതിന് 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് പലരുടെ കാര്യത്തിലും പ്രായോഗികമാകണമെന്നില്ലല്ലോ. എന്നാൽ അതിനും ഒരു പരിഹാരമുണ്ട്. ആകെ നിങ്ങൾ ഉണ്ടാക്കിയത് 1 മണിക്കൂർ പ്രോഗ്രാമാണ് എന്ന് കരുതുക. എന്നാലും ഈ 1 മണിക്കൂർ പ്രോഗ്രാമിനെ ലൂപ്പ് ചെയ്ത് നിരന്തരം ഇങ്ങനെ പ്ലേ ചെയ്യുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യുവാൻ പറ്റും. അതായത് നിങ്ങളുടെ റേഡിയോ നിലയം ആര് എപ്പോൾ

കേട്ടാലും അതിൽ അപ്പോൾ പരിപാടികൾ ഉണ്ടാകും എന്നർത്ഥം. ഇനി പോഡ്കാസ്റ്റുകളായി കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പ്രോഗ്രാമുകൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണോ? അതിനും സാധിക്കും. അപ്പോൾ റേഡിയോ നിലയങ്ങളെ കേൾക്കുവാനും റേഡിയോ ചാനൽ സ്വന്തമായി സൃഷ്ടിച്ച് മാനേജ് ചെയ്യുവാനും സഹായിക്കുന്ന ആപ്പാണ് സെനോ റേഡിയോ. നിങ്ങൾക്കിനി 24 മണിക്കൂറും സ്വന്തമായി പ്രക്ഷേപണം ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാം. ആപ്പിന്റെ സ്പെല്ലിംഗ് ഒരിക്കൽ കൂടി: ZENO, സെനോ റേഡിയോ.

0: ഇന്നോവേഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി.
3: അലോഹ ഹോസ്പിറ്റൽ.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
4: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
4: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
4: രാവിലെ 8:23.
7: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
4: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
8: ശക്തമായ മഴക്കാലമാണല്ലോ. പല തരത്തിലുള്ള മുൻകരുതലുകൾ മഴക്കാലത്തെ നേരിടാനായി എടുക്കേണ്ടതുണ്ട്. എന്തൊക്കെ മുൻകരുതലുകളാണ് മഴക്കാലത്തെ നേരിടാനായി മലപ്പുറം ജില്ലയിൽ എടുത്തിട്ടുള്ളത്? സംസാരിക്കുന്നു മലപ്പുറം ജില്ലയിലെ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ ഇൻചാർജ് ജയശ്രീ എസ് വാര്യർ.
9: ദുരന്തങ്ങളെ നേരിടാൻ ജില്ലാതലത്തിൽ എല്ലാ വകുപ്പുകളെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി മഴക്കാല മുന്നൊരുക്ക യോഗങ്ങൾ നടത്തുകയും ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും ജില്ലാതല വകുപ്പ് നോഡൽ ഓഫീസർമാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ജില്ലയിലെ ദുരന്ത നിവാരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് 18 മുതൽ 40 വയസ്സ് വരെയുള്ള സന്നദ്ധ പ്രവർത്തകരെ ജില്ലയിൽ യുവ ആപ്തമിത്ര പദ്ധതിയുടെ ഭാഗമായി പരിശീലിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഓരോ പ്രദേശത്തെയും ദുർബല വിഭാഗങ്ങളെ കണ്ടെത്തുകയും എമർജൻസി ഇവാക്വേഷന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിലും തയ്യാറെടുപ്പുകളുടെ ഭാഗമായി കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഉപകരണങ്ങൾ ഓരോ പഞ്ചായത്തും ഒരു പ്രത്യേക കെട്ടിടമോ മുറിയോ കണ്ടെത്തി സൂക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ക്യാമ്പുകൾ കണ്ടെത്തുകയും ഇവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശവും പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ രാത്രികാലങ്ങളിൽ വഴിയരികുകളിൽ അന്തിയുറങ്ങുന്നവർക്ക് വേണ്ടുന്ന സൗകര്യം ഒരുക്കാൻ സാമൂഹ്യനീതി വകുപ്പിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വർഷം മലപ്പുറം ജില്ലയിൽ 225 ക്യാമ്പുകൾ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. അതിനായി സ്കൂളുകളും പൊതുകെട്ടിടങ്ങളും വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ സംയുക്ത പരിശോധന നടത്തിയിട്ടുണ്ട്. ഓറഞ്ച് ബുക്ക് പ്രകാരം മഴ കൂടുതലുള്ള സമയങ്ങളിൽ അപകട സാധ്യതാ പ്രദേശത്ത് നിന്ന് താമസിക്കുന്നവരെ ആവശ്യാനുസരണം ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറ്റുന്നതിന് വില്ലേജ് ഓഫീസർമാർ

നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിലെയോ അല്ലെങ്കിൽ 48 മണിക്കൂറിലെയോ പെയ്ത മഴയുടെ തോതനുസരിച്ചും അതേപോലെ തന്നെ നാശനഷ്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജില്ലാതലത്തിൽ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. ഇപ്പൊ മഴയുടെ അളവ് 115 മില്ലിമീറ്ററിൽ കൂടുതലാണെങ്കിൽ നിർബന്ധമായും അവരെ ആ സ്ഥലത്ത് നിന്നും മാറ്റി പാർപ്പിക്കേണ്ടതിന്റെ ആവശ്യതയുണ്ട്. അതനുസരിച്ച് നമ്മൾ ജില്ലാതലത്തിൽ നിന്നും വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് സന്നദ്ധ പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നത്. ജില്ലയിൽ ഇതിനായി സിവിൽ ഡിഫൻസ്, ആപ്ദാ മിത്ര എന്നീ സന്നദ്ധ പ്രവർത്തകർ സജ്ജമാണ്. എല്ലാ വർഷവും മൺസൂൺ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി 25 മുതൽ 30 പേരടങ്ങുന്ന NDRF സേന ജില്ലയിൽ ക്യാമ്പ് ചെയ്യും. ഈ വർഷവും 25 പേർ ക്യാമ്പിലുണ്ട്. ജില്ലയ്ക്ക് മാത്രമായി 501 ആപ്ദാ മിത്ര വോളണ്ടിയർമാർ ആണുള്ളത്. ഇതിൽ 101 ട്രൈബൽ വോളണ്ടിയേഴ്സ് ആണ്. ഇതുകൂടാതെ ദുരന്ത നിവാരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന 25 ഇന്റർ ഏജൻസി ഗ്രൂപ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്ററിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: ട്വിറ്ററിൽ ഏജൻസീസ്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
3: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
4: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
6: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
7: ദിവസവും കാലത്ത് 6:35
8: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
6: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി,
9: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
10: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
11: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരില്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
10: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
3: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
4: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്ററിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: ട്വിറ്ററിൽ ഏജൻസീസ്.
12: CX സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
13: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CX സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
14: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
15: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
16: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
15: എന്നും രാവിലെ 7:00.
16: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
15: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
17: നിപ രോഗബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കേൾക്കാം. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവേലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിന്റെ വാക്കുകൾ.
18: രോഗമുള്ളവരെ കൈകാര്യം ചെയ്യുന്നവർക്കാണ് ഏറ്റവും ഈ രോഗം പകരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം രോഗമുള്ള, ഇപ്പോൾ മസ്തിഷ്കജ്വരമുള്ളവരോ അല്ലെങ്കിൽ ശ്വാസമുട്ട്, പനിക്ക് ശേഷം ശ്വാസമുട്ടായിട്ട് വരുന്ന രോഗമുള്ളവരോ ഒക്കെ ആണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ഏത് രോഗമുള്ള ആൾക്കാരാണെങ്കിലും അവരെ പരിചരിക്കുമ്പോൾ പരിചരിക്കുന്ന ആളും രോഗിയും പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. ഇപ്പോൾ ഒരു ചുമയിലൂടെ പകരുന്ന അല്ലെങ്കിൽ വായുവിലൂടെ, കണങ്ങളിലൂടെ പകരുന്ന രോഗമാണെങ്കിൽ ഒരു രോഗിയും ഈ പരിചരിക്കുന്ന ആളും മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ അവർ

ഉമ്മിലൊരു അസുഖം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ കോവിഡിൽ അത് കണ്ടതാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ വീട്ടിൽ പ്രായമായ ആൾക്കാരെ പരിചരിക്കുമ്പോൾ പോലും നമ്മൾ അത്ര ആ ഒരു മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ അത്തരം രോഗം പകരാതിരിക്കും. അപ്പോൾ ഇത്തരം രോഗികളെ പരിചരിക്കുമ്പോൾ അത് നിപ്പ ആവണമെന്നില്ലല്ലോ, നമുക്ക് അറിയില്ല നിപ്പ ആണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലാണ് നല്ല ഏറ്റവും ശ്രദ്ധ വേണ്ടത്. പിന്നെ രോഗിയെ പരിചരിക്കുമ്പോൾ കരിക്ക് മുന്നെയും അതിന് ശേഷവും കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോഴും സംശയിക്കുന്ന ഈ വവ്വാലുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മളിലേക്ക് പകരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, ഇതിൻ്റെ സ്രവങ്ങൾ ആയ പ്രതലങ്ങൾ വൃത്തിയാക്കുമ്പോൾ, അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ വീടുകളുടെ ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ വവ്വാൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ യൂറിനും ഫീസസൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കും ഏറ്റവും ഏർലി മോർണിംഗ് എണീറ്റിട്ട് വൃത്തിയാക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഒന്നുകിൽ ഗ്ലൗ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കൈ സോപ്പിട്ട് കഴുകുക. സോപ്പിട്ട് കഴുകുക എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ് കൈ സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ് ഏത് രോഗത്തിന് പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഏതെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട് ട്രീസ് ഉണ്ട്. അപ്പോൾ ഈ പഴങ്ങൾ താഴെ വീണത്, അതുപോലെ പോറലുള്ളത്, അതുപോലെ വവ്വാലോ അല്ലെങ്കിൽ മറ്റ് ജീവികളോ കടിച്ചതൊക്കെ ആയിട്ടുള്ള പഴങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചപ്പോൾ നമ്മൾ വീട്ടിലെ പഴങ്ങൾ ആണെങ്കിൽ തന്നെ അത് പറിച്ച് വെച്ച് കഴുകിയതിന് ശേഷം, ഈ കഴുകിയതിന് ശേഷം നമ്മൾ കൈ സോപ്പിട്ട് കഴുകണം. ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം അത്ര കാലമൊക്കെ ഈ വൈറസ് സർവൈവ് ചെയ്യുള്ളൂ. മാക്സിമം ഒരു ഫ്യൂ അവേഴ്സ് മാത്രമാണ് അത് സർവൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതും ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം നമുക്ക് അസുഖം പടരാതെ നോക്കാൻ പറ്റും. ഇപ്പോൾ മറ്റേതെങ്കിലും രീതിയിൽ പറഞ്ഞ പോലെ വവ്വാലിൻ്റെ വിസർജ്യവും മൂത്രവും വൃത്തിയാക്കേണ്ട സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മാസ്കും ഗ്ലൗവും ഒക്കെ ഉപയോഗിക്കുക. അതിനുശേഷം ശരീരം നന്നായിട്ട് വൃത്തിയാക്കുക എന്നാണ് ശ്രദ്ധിക്കുക.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555-0424.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ആയിഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷാന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
7: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
5: തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
5: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
8: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിത്ത് പരിചരണം, അതും സ്യൂഡോമോണസ് ഉപയോഗിച്ച്. ഇതിനെക്കുറിച്ച് അറിയാനായി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമയുടെ വാക്കുകൾ കേൾക്കാം.
11: സ്യൂഡോമോണാസ് ഉപയോഗിച്ചുള്ള വിത്ത് പരിചരണം എങ്ങനെയാണെന്ന് നോക്കാം. സ്യൂഡോമോണാസ് എന്ന മിത്ര ബാക്ടീരിയയെ കർഷകർക്ക് പരിചിതമാണല്ലോ. വിത്തിൻ്റെ കോശങ്ങളെ ഉണർത്തുകയും വേഗത്തിൽ വിത്ത് മുളയ്ക്കാൻ സഹായിക്കുകയും കൂടാതെ സ്യൂഡോമോണാസ് ഉൽപ്പാദിപ്പിക്കുന്ന ചില ജൈവ പദാർത്ഥങ്ങൾ മണ്ണിലെ ചെടികൾക്ക് അല്ലെങ്കിൽ വിത്തുകൾക്ക് ഹാനികരമായ സൂക്ഷ്മാണുക്കളെ എതിർത്ത് പ്രതിരോധിച്ച് ചെടികൾക്ക് പ്രതിരോധ ശേഷി നൽകുവാൻ നല്ലതാണ്. സ്യൂഡോമോണാസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് വിത്ത് പരിചരിക്കാം എന്ന് നോക്കാം. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് മിക്സ് ചെയ്ത് ഒരു രാത്രി മുക്കിയിടാം, അല്ലെങ്കിൽ 25 മിനിറ്റോ അരമണിക്കൂറെങ്കിലും മുക്കി വെച്ചതിന് ശേഷം നടാം ഉപയോഗിക്കാം. അല്ലെങ്കിൽ 10 or 20 ഗ്രാം സ്യൂഡോമോണാസ് വിത്തുമായി മിക്സ് ചെയ്ത് ചെറു നനവോടുകൂടി വിത്തിൽ പുരട്ടി അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു രാത്രിയോ വെച്ച് നമുക്ക് നടാൻ ഉപയോഗിക്കാം. ഇങ്ങനെ പരിചരിച്ച വിത്തുകൾ വീണ്ടും 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നടാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ഈ പുതിയ കാലത്ത് വന്ന ചില ആധുനിക വിത്ത് പരിചരണ മുറകളെ കൂടി നമുക്ക് പരിചയപ്പെടാം. IPL ബയോളജിക്കൽസ് എന്ന കമ്പനി ജൈവ സൂക്ഷ്മാണുക്കളെ വിത്തിൻ്റെ മുകളിൽ ദീർഘകാലം ഒട്ടിപ്പിടിച്ചിരിക്കാൻ ഉതകുന്ന ന്യൂട്രി ബയോകോട്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിത്ത് ചികിത്സയ്ക്ക് വേണ്ടി

0: ചില ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. അത്യാധുനിക രീതിയിൽ വേർതിരിച്ചെടുത്ത സൂക്ഷ്മാണുക്കളെ വീര്യം കൂട്ടി ഉപയോഗിക്കുന്ന മൈക്രോബോട്ട് ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടെക്നോളജി ഉപയോഗിച്ചതുകൊണ്ട് ഉൽപ്പന്നങ്ങളിലുള്ള വീര്യം കൂടിയ സൂക്ഷ്മാണുക്കൾ ഏത് കഠിനമായ പ്രതികൂല സാഹചര്യങ്ങളിലും നശിച്ചു പോകാതെ, കൂടാതെ ഒരു റോബോട്ടിനെ പോലെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. ഇവരുടെ ഉൽപ്പന്നങ്ങളുടെ ചില പേരുകൾ പറയാം. ജെർമിഫാസ്റ്റ്, സഞ്ജീവിനി, ബാക്ക് ടു വൈപ്പ് പോലെയുള്ള മികച്ച ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. ഏറ്റവും പുരോഗതി നേടിയ അവാർഡ് ജേതാക്കളായ നമ്മുടെ കേരളത്തിലെ കർഷകർ ഇവയെല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ശീലിക്കാം. ഇതുവരെ പറഞ്ഞത് സൂക്ഷ്മാണുക്കൾ ഉപയോഗിച്ചുള്ള വിത്ത് പരിചരണ രീതികളാണ്. ഇതുകൂടാതെ നമുക്ക് പോഷകമൂലകങ്ങൾ പുരട്ടിയും വിത്ത് പരിചരിക്കാം.
1: അൽ റേഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35
3: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
1: അൽ റേഹാൻ കണ്ണാശുപത്രി,
4: കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്ററിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
3: ട്വിറ്ററിൽ ഏജൻസീസ്.
5: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
6: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ സംസാരിക്കുന്നത് കേൾക്കാം.
8: ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. സാങ്കേതികമായി ഏറ്റവും വികസിതമായ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വെള്ളം കോരണ്ട മോട്ടോറുണ്ട്, അലക്കണ്ട വാഷിംഗ് മെഷീനുണ്ട്, ഡിഷ് വാഷറുണ്ട്, ഭക്ഷണം കഴിക്കാൻ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് നെല്ല് ഉണ്ടാക്കി ഉണക്കിയെടുക്കേണ്ട, ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും, നടക്കേണ്ട, കാറും ബൈക്കും ബസ്സും ഉണ്ട്, ഉറങ്ങാൻ നല്ല ബെഡുണ്ട്, പക്ഷെ ഉറക്കമില്ല, എല്ലാ സുഖസൗകര്യമുണ്ട്. ഇത്രയൊക്കെ സുഖസൗകര്യങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യർ എന്തുകൊണ്ടായിരിക്കാം ഇത്രയും സ്ട്രെസ് അനുഭവിക്കുന്നത്? ഒരു കാലത്ത് വിവരങ്ങൾ ലഭിക്കാൻ ദിവസങ്ങൾ കാത്തു നിൽക്കേണ്ടി വന്നിരുന്നു. ഇന്നൊരു നിമിഷം മതി. ഒരു കാലത്ത് ആളുകൾ കത്തെഴുതിയിരുന്നു, പക്ഷേ ഇന്ന് സെക്കൻഡുകൾക്കുള്ളിൽ സന്ദേശങ്ങൾ അയക്കുന്നു. സൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചു, പക്ഷെ സമാധാനം വർദ്ധിച്ചോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യം. ലോകമെമ്പാടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് സമ്മർദ്ദം, ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ജീവിതശൈലീ രോഗങ്ങൾ, മാനസിക ക്ഷീണം, ഏകാന്തത മുതലായവ. ഇതിലെല്ലാത്തിൻ്റെയും വേരുകൾ നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ടാണ് യോഗയ്ക്ക് മുമ്പത്തേക്കാളും പ്രസക്തിയേറുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നോക്കാം. ഒരു മരം വെട്ടുകാരൻ ദിവസം മുഴുവൻ മരം വെട്ടുകയായിരുന്നു. അവന്റെ സമീപത്ത് മറ്റൊരാളും ജോലി ചെയ്തു. പക്ഷേ അയാൾ ഇടയ്ക്കിടെ വിശ്രമിക്കുന്നതായി തോന്നി. വൈകുന്നേരമായപ്പോൾ കൂടുതൽ മരം വെട്ടിയത് വിശ്രമിച്ച ആളായിരുന്നു. ആദ്യത്തെ മനുഷ്യൻ അത്ഭുതപ്പെട്ടു. നീ ഇത്രയും വിശ്രമിച്ചിട്ടും എങ്ങനെ കൂടുതൽ ജോലി ചെയ്തു? അവൻ മറുപടി പറഞ്ഞു, ഞാൻ ഓരോ ഇടവേളകളിലും എന്റെ കോടാലി മൂർച്ച കൂട്ടുകയായിരുന്നു. നമ്മുടെ മനസ്സും അതുപോലെയാണ്. മനസ്സിന്റെ എഫിഷ്യൻസി, അതിന്റെ ശാന്തമായ അവസ്ഥ നിലനിർത്താൻ, മനസ്സിന്റെ മൂർച്ച കൂട്ടാൻ യോഗ സഹായിക്കുന്നു. നാം ജോലി ചെയ്യുന്നു, ഓടുന്നു, ആശങ്കപ്പെടുന്നു, പരിഭ്രാന്തരാകുന്നു, ഇതിനിടയിൽ മനസ്സിന്റെ മൂർച്ച കൂട്ടാൻ അല്പം യോഗ ചെയ്യാം. BKS അയ്യങ്കാർ പറഞ്ഞിരുന്നു, യോഗ ടീച്ചസ് അസ് ടു ക്യൂർ വാട്ട് നീഡ് ടു ബി എൻഡ്യൂർഡ് ആൻഡ് എൻഡ്യൂർ വാട്ട് കനോട്ട് ബി ക്യൂർഡ്. അതായത്, മാറ്റാൻ കഴിയുന്ന

0: കാര്യങ്ങളെ മാറ്റാനും മാറ്റാൻ കഴിയാത്തവയെ സമാധാനത്തോടെ സ്വീകരിക്കാനും യോഗ പഠിപ്പിക്കുന്നു. നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നമ്മെ സന്തോഷത്തോടെ ഇരിക്കാനും പ്രവർത്തിക്കാനും യോഗ പഠിപ്പിക്കുന്നു. അതുകൂടാതെ യോഗ നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി കൂട്ടുന്നു. അതായത്, നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറൽ കണക്ഷൻ സ്ഥിരമായ ഒന്നല്ല, അത് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാർ റോഡ് മഞ്ചേരി
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
2: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ

0: നാലു മണിപ്പൂക്കളിൽ ചിന്തകൾ പങ്കുവയ്ക്കുന്നു PM രാമനാരായണൻ.
1: ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം നമുക്ക്. ഒരു ഗുരുവിന്റെ കീഴിൽ രണ്ട് ശിഷ്യന്മാർ വിദ്യ അഭ്യസിച്ചിരുന്നു. വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ ഗുരു ശിഷ്യന്മാർക്ക് ഉപദേശം നൽകി സ്വന്തം നാട്ടിലേക്ക് അയച്ചു. ഉപദേശം ഇപ്രകാരമായിരുന്നു: രാവിലെ എഴുന്നേൽക്കരുത്, ഉറങ്ങാൻ കിടക്കരുത്, ഉണ്ണാനിരിക്കരുത്, അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കരുത്. ശിഷ്യന്മാർ ഗുരുപദേശം ശിരസാവഹിച്ച് സ്വന്തം നാട്ടിലെത്തി. വർഷങ്ങൾക്കു ശേഷം അവരുടെ നാട്ടിലെത്തിയ ഗുരു ഒരു ശിഷ്യനെ കണ്ടുമുട്ടി. അയാൾ ഗുരുവിനെ സാദരം പ്രണമിച്ചു, സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നന്നായി സൽക്കരിച്ച ശേഷം സമ്മാനങ്ങളും നൽകി യാത്രയാക്കി. കുറച്ചു ദൂരം സഞ്ചരിച്ച ഗുരു ഒരു വികൃതരൂപിയായ ആളെ കണ്ട് അത്ഭുതപ്പെട്ടു. അയാൾ ഗുരുവിന്റെ രണ്ടാമത്തെ ശിഷ്യനായിരുന്നു. ഗുരു അയാളെ അരികിൽ വിളിച്ചു. അടുത്തു വന്ന അയാൾ ഗുരുവിനെ രൂക്ഷമായി നോക്കി, എന്നിട്ട് ശകാര രൂപത്തിൽ പറയാൻ തുടങ്ങി: അങ്ങയുടെ ഉപദേശത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇത്തരത്തിലായത്. രാവിലെ എഴുന്നേൽക്കാറില്ല, ഉച്ചയാകും, ഉറങ്ങാൻ കിടക്കാറില്ല, ഇരുന്നോ നിന്നോ ഉറങ്ങും, ഉണ്ണാനിരിക്കാറില്ല, നിന്നോ നടന്നോ കഴിക്കും, മാതാപിതാക്കൾക്ക് ഭക്ഷണമോ മരുന്നോ ഒന്നും നൽകാറില്ല. അവസാനം അവർ എന്നെ ആട്ടിയോടിച്ചു, എന്റെ ജീവിതം നശിച്ചു. ഇത് കേട്ട ഗുരു പറഞ്ഞു: ഞാൻ നൽകിയ ഉപദേശം വേണ്ട പോലെ പാലിച്ച ശിഷ്യൻ സസുഖം വാഴുന്നുണ്ട്. അവൻ നൽകിയ സമ്മാനങ്ങളാണിവ. ഇത് കേട്ട രണ്ടാമത്തെ ശിഷ്യൻ അത്ഭുതപ്പെട്ടു. ഈ സന്ദർഭം നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ആദ്യത്തെ ശിഷ്യൻ എന്തായിരിക്കും ചെയ്തിരിക്കുക? നേരം പുലരുന്നതിന് മുൻപേ എഴുന്നേൽക്കും. രാവിലെ നേരത്തെ എഴുന്നേറ്റാൽ എന്താണ് ഗുണം? അത് എഴുന്നേറ്റ് നോക്കിയാലേ അറിയൂ. നാം നേരം പുലർന്നതിന് ശേഷം ചെയ്യുന്ന ഒരു കാര്യം നേരത്തെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പകുതി സമയമേ ആവശ്യമുള്ളൂ. എന്നും 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആൾ അരമണിക്കൂർ മുൻപേ എഴുന്നേറ്റാൽ കുറേ സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും. ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങും. ഉറക്കം വരാതെ കിടന്നാൽ എന്താണ് സംഭവിക്കുക? നമുക്കെല്ലാം അറിയാം. ഉറക്കം വരുന്നതുവരെ എന്തെങ്കിലും ചെയ്യുകയോ വായിക്കുകയോ ചെയ്ത് ഉറക്കം വരുമ്പോൾ കിടക്കുകയാണെങ്കിൽ സുഖമായ ഉറക്കം കിട്ടും. ഭക്ഷണം ശരിയാക്കി വെച്ചതിന് ശേഷം ഇരുന്നു കഴിക്കും. അല്ലാതെ ഭക്ഷണത്തിനു വേണ്ടി കാത്തിരുന്നാൽ നമുക്ക് നീരസമുണ്ടാകും. കാത്തിരിപ്പ് എന്തിനു വേണ്ടിയാണെങ്കിലും സുഖപ്രദമാകില്ലല്ലോ. നമ്മുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം മാതാപിതാക്കളെ ഏൽപ്പിക്കുക. അവർ സാഹചര്യമറിഞ്ഞ് ചിലവഴിച്ചുകൊള്ളും. നമുക്ക് ലഭിക്കുന്ന വേതനം അല്ലെങ്കിൽ വരുമാനം നാം ശരിയായ രീതിയിലല്ല ചിലവഴിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നത് നിസ്തർക്ക വസ്തുതയാണ്. അതിനാൽ നമ്മേക്കാൾ ലോകപരിചയ സമ്പന്നരായ മാതാപിതാക്കൾ നമ്മുടെ വരുമാനത്തെ സമയോചിതമായി കൈകാര്യം ചെയ്തുകൊള്ളും. ഈ വിഷയത്തിൽ ഇന്നത്തെ മാതാപിതാക്കളുടെ മനോഭാവം ഒരു പ്രധാന ഘടകമാണ്. ഒരു വ്യക്തിയുടെ സമ്പാദ്യം കൈപ്പറ്റി മുഴുവനായും തിരിച്ചു കിട്ടാത്ത വിധം മറ്റൊരാൾക്ക് നൽകുന്ന മാതാപിതാക്കളുമുണ്ട്. ഇതാണ് ഗുരു നൽകിയ ഉപദേശത്തിൻ്റെ സാരം. നമുക്ക് കിട്ടുന്ന അറിവുകളെ നാം ബുദ്ധിപൂർവം പ്രായോഗികമാക്കണം. ഇവിടെ ശ്രോതാവിൻ്റെ മനോഭാവം പ്രധാനം. നമ്മുടെ അറിവ് എപ്പോഴും വ്യക്തിക്കും സമൂഹത്തിനും ഗുണകരമായ രീതിയിൽ വേണം നാം പ്രയോജനപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ നാം മനുഷ്യൻ എന്ന പദത്തിന് അർഹരല്ലാതായിത്തീരും. എപ്പോഴും ഗുരുക്കന്മാരുടെ ഉപദേശം ലോക നന്മയ്ക്കായി മാത്രമായിരിക്കും. അതിനാലാണ് അവരെ ഗുരുക്കന്മാർ എന്ന് വിളിക്കുന്നത്. വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് കാലക്രമത്തിലാണല്ലോ. പാത കാലക്രമേണച്ചാ.

0: FM പ്രധാന വാർത്തകൾ.
1: പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. 9,44,00,000 കർഷകർക്ക് 18,880 കോടിയിലധികം രൂപ കൈമാറും. രാജ്യ അതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ലക്ഷദ്വീപിലെ കവരത്തിയിൽ നടന്ന പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാർത്ഥികളിലും അധ്യാപകരിലും മികച്ച പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കേരളം കത്തയക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരി ഉൾപ്പെടെ 16 ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. സാമൂഹ്യ മാധ്യമങ്ങളിൽ മിൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന പേരിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം, ലിങ്ക് തുടങ്ങിയവ വ്യാജമാണെന്ന് അധികൃതർ അറിയിച്ചു. വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്ക്.
0: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ നമ്പർ 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 നമ്പർ 56600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. നമ്പർ 56611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 നമ്പർ 56613 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലക്കാട് ജില്ലയിൽ പിരിയാരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണവും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. പിരിയാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വി സഫിയ അധ്യക്ഷയായി. നാട്ടുവൃത്താന്തം സമാപിച്ചു.
2: വികസന വാർത്തകൾ.

ത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറം

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655321, മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.

മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: ആകാശവാണി ഇപ്പോൾ ചങ്ങാതി സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.
1: ചങ്ങാതി പരിപാടി കേൾക്കാൻ തയ്യാറായതിന് നന്ദി. കഠിനാധ്വാനത്തിലൂടെ നേടുന്നതിനേക്കാൾ വലുതായ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിലില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് എളുപ്പവഴികൾ തേടി പണക്കാരനാകാൻ ശ്രമിക്കരുത്. തെറ്റായ വഴിയിലൂടെ നേടുന്ന പണവും വിജയവുമൊക്കെ താൽക്കാലികമാണ്. അതൊടുവിൽ നമ്മെ എത്തിക്കുന്നത് വലിയ ദുരന്തത്തിലായിരിക്കും. യുവതലമുറയെയും കുടുംബങ്ങളെയും സമൂഹത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചങ്ങാതി പരിപാടി. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ വീണ്ടും 9880221957.

ആ നാട്ടിലെ പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങൾക്കിടയിലാണ് അമൽ വളർന്നത്. അവിടെ ഒരു കൊച്ചു വീടും അവരുടെ വിശപ്പടക്കാൻ സഹായിക്കുന്ന ചെറിയൊരു കൃഷിഭൂമിയും മാത്രമായിരുന്നു ആ കുടുംബത്തിന്റെ ആകെയുള്ള സമ്പാദ്യം. അമലിന്റെ അച്ഛൻ മാധവൻ പുലർച്ചെ മുതൽ ആ മണ്ണിൽ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം തന്റെ കുടുംബം പുലർത്തിയിരുന്നത്. അമലിന് താഴെ അവനേക്കാൾ 6 വയസ്സ് ഇളയതായ ഒരു അനിയൻ കൂടിയുണ്ടായിരുന്നു. അഖിൽ എന്നാണ് അവന്റെ പേര്. അവൻ നാട്ടിലെ സ്കൂളിൽ പഠിക്കുകയാണ്. പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു അമൽ. +2 അവന് നല്ല മാർക്ക് കിട്ടി. അതോടെ അവന് ബാംഗ്ലൂരിലെ ഒരു പ്രമുഖ കോളേജിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി. അവിടേക്ക് അയച്ച് പഠിപ്പിക്കുക എന്നത് മാധവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ മകന്റെ ഭാവിയോർത്ത് അദ്ദേഹം ഒരു വലിയ തീരുമാനമെടുത്തു. കുടുംബത്തിന്റെ ഒരേ ഒരു ജീവനോപാധിയായ ആ കൃഷിഭൂമിയുടെ ആധാരം അദ്ദേഹം ബാങ്കിൽ പണയം വെച്ചു. അവിടെ നിന്നും വലിയൊരു തുക വായ്പയെടുത്താണ് മകനെ ബാംഗ്ലൂരിലേക്ക് അയച്ചത്. ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറുമ്പോൾ അമലിന്റെ മനസ്സിൽ വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. നന്നായി പഠിച്ച് ഒരു നല്ല നേഴ്സാവുക എന്നതായിരുന്നു അവന്റെ സ്വപ്നം. അതിനുശേഷം വിദേശത്ത് പോയി ഒരു ജോലി സമ്പാദിച്ച് അച്ഛന്റെ കടങ്ങളെല്ലാം വീട്ടണമെന്നും അവൻ ആഗ്രഹിച്ചു. ഒപ്പം തന്റെ അനിയ

ഞാൻ അഖിലിനെ നല്ല നിലയിൽ പഠിപ്പിക്കണം, അവനും ഒരു നല്ല ജോലി വാങ്ങി നൽകണം. ബാംഗ്ലൂർ നഗരം അമലിന് തികച്ചും അപരിചിതമായിരുന്നു. അവിടുത്തെ തിരക്കും വലിയ കെട്ടിടങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന ആഡംബര ജീവിതവും അവനിൽ ഒരുതരം ഭയമുളവാക്കി. നാട്ടിലെ ശാന്തതയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മായാലോകത്തേക്കാണ് അവൻ വന്നിറങ്ങിയത്. അവൻ ചേർന്ന നഴ്സിംഗ് കോളേജ് വളരെ വലുതായിരുന്നു. വലിയ ചില്ലുമേഞ്ഞ കെട്ടിടങ്ങളും വലിയ ലാബുകളും നൂറുകണക്കിന് വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നു. കോളേജിലെ അന്തരീക്ഷം എപ്പോഴും ബഹളം നിറഞ്ഞതായിരുന്നു. എങ്ങും ഇംഗ്ലീഷിലും കന്നഡയിലുമുള്ള സംസാരങ്ങൾ മാത്രമായിരുന്നു കേട്ടത്. അത് അവനിൽ വലിയൊരു അപകർഷതാബോധമുണ്ടാക്കി. ഹോസ്റ്റൽ മുറിയുടെ അവസ്ഥയും വ്യത്യസ്തമല്ലായിരുന്നു. ഒരു ചെറിയ മുറിയിൽ 4 പേരാണ് താമസിച്ചിരുന്നത്. അവിടെ ഒട്ടും സ്വകാര്യതയില്ലായിരുന്നു. രാത്രികളിൽ വണ്ടികളുടെ ഹോൺ ശബ്ദം കാരണം അവന് ആദ്യമൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പതുക്കെ പതുക്കെ കാര്യങ്ങൾ അവന് കൂടുതൽ സങ്കീർണമായി തോന്നി തുടങ്ങി. നാട്ടിലെ ലളിതമായ ഭക്ഷണ രീതികളിൽ നിന്ന് ബാംഗ്ലൂരിലെ ഭക്ഷണത്തോടും അവിടുത്തെ രീതികളോടും പൊരുത്തപ്പെടാൻ അവൻ ബുദ്ധിമുട്ടി. ഏറ്റവും വലിയ വില്ലൻ ഭാഷയായിരുന്നു. കന്നഡയും ഇംഗ്ലീഷും നന്നായി കൈകാര്യം ചെയ്യാൻ പ്രയാസപ്പെട്ട അമലിന് ക്ലാസുകളിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കൂട്ടുകാരുടെ ഇടയിൽ താൻ ഒറ്റപ്പെടുന്നു എന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടി. നാടുമായുള്ള അകൽച്ചയും ഒറ്റപ്പെടലും അവനെ കടുത്ത മാനസിക വിഷാദത്തിലേക്ക് തള്ളിവിട്ടു. ഈ സമയത്തൊക്കെ നാട്ടിൽ നിന്ന് അച്ഛൻ അവനെ ഫോണിൽ വിളിക്കുമായിരുന്നു. ബാങ്ക് പലിശയെക്കുറിച്ചും കൃഷിയിടങ്ങളിലെ നഷ്ടത്തെക്കുറിച്ചും മാധവൻ അറിയാതെ സങ്കടപ്പെടുമായിരുന്നു. തന്റെ അച്ഛൻ നാട്ടിൽ പട്ടിണി കിടന്നാണ് തനിക്ക് ഇവിടെ പണം അയക്കുന്നത് എന്ന ചിന്ത അമലിന്റെ വിഷാദത്തിന്റെ ആഴം കൂട്ടി. പഠിത്തത്തിനിടയിൽ എങ്ങനെയെങ്കിലും കുറച്ച് പണമുണ്ടാക്കണമെന്ന് അമൽ വിചാരിച്ചു. അങ്ങനെ അച്ഛനെ സഹായിക്കണമെന്ന് അവൻ തീവ്രമായി ആഗ്രഹിച്ചു. ഈ മാനസികാവസ്ഥയിലാണ് അമലിന്റെ കോളേജിലെ ഒരു സീനിയർ വിദ്യാർത്ഥിയായ ഡിക്സൺ അവനെ പരിചയപ്പെടുന്നത്. അമലിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാനസികാവസ്ഥയും ഡിക്സൺ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഒരു ദിവസം കോളേജ് ക്യാൻറ്റീനിന്റെ ആളൊഴിഞ്ഞ കോണിൽ വെച്ച് ഡിക്സൺ അവനോട് സംസാരിച്ചു. അവൻ അമലിനോട് പറഞ്ഞു, "ഡാ അമൽ, നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി. പഠിച്ചുകൊണ്ട് തന്നെ നിനക്ക് നല്ല പണമുണ്ടാക്കാൻ ഒരു വഴിയുണ്ട്. ചില ചെറിയ പാക്കറ്റുകൾ ഞാൻ തരുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ മതിയെന്ന് അവൻ പറഞ്ഞു. ആരും അറിയില്ല, വലിയ ലാഭമാണ്" എന്ന് പറഞ്ഞ് ഡിക്സൺ അവനെ പ്രലോഭിപ്പിച്ചു. ആദ്യം നഴ്സിംഗ് പഠിക്കുന്ന അമൽ ആ നിർദ്ദേശം കേട്ട് ഭയന്നു മാറി നിന്നു. ജീവന്റെ മൂല്യം അറിയേണ്ട അവൻ ഇത് നിയമവിരുദ്ധമാണ്, എനിക്ക് പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കടക്കാരിൽ നിന്നുള്ള ഭീഷണിയെക്കുറിച്ച് അച്ഛൻ ഫോണിൽ വിതുമ്പി കരഞ്ഞു. അതോടെ അമലിന്റെ മനസ്സിലെ ഭയം പാടെ മാറിപ്പോയി. അച്ഛനെ സഹായിക്കാനുള്ള അമിത ആവേശം അവനെ ഡിക്സന്റെ വാക്കുകളെക്കുറിച്ച് വീണ്ടും ചിന്തിപ്പിച്ചു. ഒടുവിൽ മനസാക്ഷിയെ കുഴിച്ചുമൂടി അവൻ ആ മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായി മാറി. ഒരു ഡ്രഗ് ഡീലറായി അവൻ ബാംഗ്ലൂർ നഗരത്തിന്റെ തെരുവുകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ചെറിയ പാക്കറ്റുകൾ കൃത്യമായി ആവശ്യക്കാരിലേക്ക് എത്തിച്ചതോടെ അമലിന്റെ കൈകളിലേക്ക് വലിയ തുകകൾ വരാൻ തുടങ്ങി. അവൻ ആ പണം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പണം വരാൻ തുടങ്ങിയതോടെ അവന്റെ വിഷാദരോഗം മാറിയതുപോലെ അവന് തോന്നി. ഇതിനിടയിൽ ഒരിക്കൽ അവൻ വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഹോസ്റ്റൽ മുറിയിൽ വെച്ച് മയക്കുമരുന്ന് പാക്കറ്റുകൾ തിരിക്കുമ്പോൾ അവിടുത്തെ വാർഡൻ അപ്രതീക്ഷിതമായി പരിശോധനയ്ക്കെത്തി. ആ സമയം വാർഡൻ മുറിയുടെ വാതിലിൽ ശക്തിയായി മുട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ തക്ക സമയത്ത് ആ പാക്കറ്റുകൾ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞ് അമൽ അന്ന് രക്ഷപ്പെട്ടു. ഈ സംഭവം അവന് ഭയത്തിന് പകരം ഒരു അനാവശ്യ ആത്മവിശ്വാസമാണ് നൽകിയത്. എന്നെ ആർക്കും പിടിക്കാൻ കഴിയില്ല എന്ന അഹങ്കാരം അവന്റെ മനസ്സിൽ വളർന്നു. പതുക്കെ മറ്റുള്ളവർക്ക് വിറ്റിരുന്ന മയക്കുമരുന്ന് അമൽ സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിച്ചു തുടങ്ങി. പണത്തിന്റെ തിളക്കവും ലഹരിയുടെ സുഖവും അവനെ പൂർണ്ണമായി മാറ്റിമറിച്ചു. 3ാം വർഷത്തിലേക്ക് എത്തിയപ്പോഴേക്കും അമൽ ഒരു കടുത്ത മയക്കുമരുന്നിന് അടിമയായ വ്യക്തിയായി മാറി. ക്ലാസുകൾ പൂർണ്ണമായി മുടങ്ങി. പരീക്ഷകളിൽ അവൻ തുടർച്ചയായി പരാജയപ്പെടാൻ തുടങ്ങി. അവന്റെ പഴയ സ്വപ്നങ്ങളൊക്കെ ലഹരിയുടെ പുകച്ചുരുളുകളിൽ മറഞ്ഞുപോയി. ഒരു ദിവസം രാത്രി വൈകി അമലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അവന്റെ സ്ഥിരം കസ്റ്റമറിൽ ഒരാളായിരുന്നു അത്. അടിയന്തരമായി ഒരു പാക്കറ്റ് വേണമെന്നായിരുന്നു അവന്റെ ആവശ്യം. യാതൊരു സംശയവുമില്ലാതെ ലഹരിയുടെ പുറത്ത് അമൽ ആ പാക്കറ്റുമായി ബൈക്ക്

0: വീതിയിലേക്ക് കുതിച്ചു. നഗരത്തിലെ വിജനമായ ഒരു പഴയ കെട്ടിടത്തിന് മുന്നിലേക്കാണ് അവൻ ചെന്നത്. എന്നാൽ ആ സ്ഥലം ഒരു കെണിയായിരുന്നു. പോലീസ് നേരത്തെ തന്നെ ആ കസ്റ്റമറെ മയക്കുമരുന്നുമായി പിടികൂടിയിരുന്നു. അവനെ ഭീഷണിപ്പെടുത്തി അവന് മരുന്നെത്തിക്കുന്ന പ്രധാനിയെ വിളിച്ചു വരുത്താൻ പോലീസ് തന്ത്രം മെനഞ്ഞതായിരുന്നു അത്. ബൈക്ക് നിർത്തി പാക്കറ്റ് കൈമാറാൻ തുടങ്ങിയതും സിവിൽ വസ്ത്രം ധരിച്ച പോലീസുകാർ അമലിനെ വളഞ്ഞു. അവർ അവനെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ജീപ്പിലേക്ക് വലിച്ചിഴച്ചിട്ടു. ആ പട്ടണത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് അവനെ കൊണ്ടുപോയത്. കരിപുരണ്ട ചുവരുകളും പഴകിയ ഫയലുകളുടെ മണവുമുള്ള ഭയപ്പെടുത്തുന്ന ഒരു ഇടമായിരുന്നു അത്. സ്റ്റേഷന്റെ ഒരു കോണിൽ ഇരുമ്പ് കമ്പികൾ കൊണ്ട് തീർത്ത ഇടുങ്ങിയ ലോക്കപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ തറ തികച്ചും അഴുക്കു പിടിച്ചതും ദുർഗന്ധം വമിക്കുന്നതുമായിരുന്നു. മറ്റ് ചില കുറ്റവാളികൾക്കൊപ്പം അമലിനെ ആ ലോക്കപ്പിന്റെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടു. കൊതുകുകളുടെ ശല്യവും സിമെന്റ് തറയിലെ തണുപ്പും കാരണം അവന് ഇരിക്കാൻ പോലും കഴിഞ്ഞില്ല. ആ ഇരുട്ടിൽ കിടക്കുമ്പോഴാണ് താൻ എത്ര വലിയ കെണിയിലാണ് വീണതെന്ന് അമൽ തിരിച്ചറിഞ്ഞത്. വിവരമറിഞ്ഞ് ഓടിയെത്തിയ മാധവനും അമ്മയും സ്റ്റേഷനിൽ വെച്ച് തകർന്നുപോയി. തങ്ങളുടെ മകൻ ഒരു കുറ്റവാളിയായി ലോക്കപ്പിൽ കിടക്കുന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കേസിൽ നിന്ന് മകനെ രക്ഷിക്കാൻ മാധവന് വീണ്ടും വലിയ തുകകൾ കണ്ടെത്തേണ്ടി വന്നു. ഈ പ്രക്രിയക്കിടയിലാണ് അമലും കുടുംബവും കഠിനമായ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. മയക്കുമരുന്ന് മാഫിയെ പിടികൂടേണ്ട നിയമപാലകരിലെ ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും ഈ കച്ചവടത്തിന്റെ ഭാഗമായിരുന്നു. അവർ ഡീലർമാരിൽ നിന്ന് സ്ഥിരമായി പണം വാങ്ങുന്നവരായിരുന്നു. വലിയ തുകകൾ കൈക്കൂലിയായി വാങ്ങിയതിനു ശേഷം അമലിനെ കടുത്ത വകുപ്പുകൾ ചുമത്താതെ പോലീസ് കേസ് ഒതുക്കി തീർത്തു. നിയമത്തിന്റെ വഴിയിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെട്ടെങ്കിലും ആ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ അമലിന്റെ അച്ഛന്റെ സമ്പാദ്യം മുഴുവൻ പിഴിഞ്ഞെടുത്തിരുന്നു. കോളേജിൽ നിന്നും അമലിനെ സ്ഥിരമായി പുറത്താക്കുകയും ചെയ്തു. ബാംഗ്ലൂരിലെ ആഡംബരങ്ങളും നേഴ്സ് എന്ന സ്വപ്നവും ഉപേക്ഷിച്ച് മാനസികമായി തകർന്ന അമലിനെ മാതാപിതാക്കൾ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായി ആദ്യം ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചു. അവിടുത്തെ കഠിനമായ ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ സാധാരണ നിലയിലായത്. മാസങ്ങൾ നീണ്ട കൌൺസിലിംഗും ചികിത്സയ്ക്കും ഒടുവിലാണ് അവൻ ലഹരിയുടെ പിടിയിൽ നിന്നും പൂർണമായി മുക്തനായത്. പുറത്തിറങ്ങിയ അമൽ ഇന്ന് തന്റെ അച്ഛനോടൊപ്പം പാടത്ത് കൃഷിപ്പണിക്കിറങ്ങുകയാണ്. അച്ഛൻ പണയം വെച്ച മണ്ണും തന്നെ ജാമ്യത്തിലിറക്കാൻ വരുത്തിവെച്ച വലിയ കടങ്ങളും അവനെ ഇന്ന് അലട്ടുന്നുണ്ട്. കത്തുന്ന വെയിലിൽ മണ്ണിൽ പണിയെടുക്കുമ്പോൾ അവൻ തന്റെ നഷ്ടപ്പെട്ടു പോയ നഴ്സിംഗ് കരിയറിനെ ഓർത്ത് കരയും. എങ്കിലും അച്ഛനെ സഹായിക്കാൻ അവൻ ഇന്ന് കഠിനാധ്വാനം ചെയ്യുന്നു. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞെത്തിയ അനിയൻ അഖിലിന്റെ തോളിൽ കൈവച്ച് നിറഞ്ഞ കണ്ണുകളോടെ അമൽ അവനോട് സംസാരിച്ചു. അവൻ അനിയൻ ഒരു വലിയ ഉപദേശം നൽകി. അഖിലേ, ചുരുങ്ങിയ സമയം കൊണ്ട് എളുപ്പ വഴിയിൽ പണക്കാരനാകാൻ ഒരിക്കലും ശ്രമിക്കരുത്. തെറ്റായ വഴികളിലൂടെ നേടുന്ന പണവും വിജയവും താൽക്കാലികമാണ്. അതൊടുവിൽ നമ്മെ എത്തിക്കുക വലിയ ദുരന്തത്തിലായിരിക്കും. കഠിനാധ്വാനത്തിലൂടെ നേടുന്നതിനേക്കാൾ വലുതായി ഒന്നുമില്ല. ജ്യേഷ്ഠന്റെ വാക്കുകളിലെ പൊരുൾ മനസ്സിലാക്കി അഖിൽ തലയാട്ടി. ആ സമയം അമലിന്റെ മനസ്സിൽ താൻ നഷ്ടപ്പെടുത്തിയ ജീവിതത്തിന്റെ ഓർമ്മകളും പുതുതായി പടുത്തുയർത്തേണ്ട നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും നിറയുന്നുണ്ടായിരുന്നു.
1: മയക്കുമരുന്നിന്റെ ഉപയോഗം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, അവന്റെ സ്വപ്നങ്ങളും ബന്ധങ്ങളും ജീവിത ലക്ഷ്യങ്ങളും തകർക്കുന്ന അപകടകരമായ ഒരു വലയമാണ്. എന്നാൽ ഈ കുരുക്കിൽ നിന്നും നമുക്ക് പുറത്തു വരുവാൻ സാധിക്കും. അതിന് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണയും ശരിയായ ചികിത്സയും ലഭിക്കുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് തിരികെ വരുവാൻ സാധിക്കും. അതാണ് അമലിന്റെ കഥ നമ്മോട് പറയുന്നത്. മയക്കുമരുന്നില്ലാത്ത ഒരു നല്ല നാളേക്കായി നമുക്കൊരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. ആരോഗ്യവും സന്തോഷകരവുമായ ഒരു സമൂഹം നമുക്ക് ചേർന്ന് സൃഷ്ടിക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ വീണ്ടും 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കും.

പറയുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക. ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി, ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250066, ബാംഗ്ലൂർ 25.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM FME പദ്ധതി, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, യോഗ ശരീരത്തിനും മനസ്സിനും, സ്വാമി ചിത് സ്വരൂപ് നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, മ്യൂസിക് ടൈം, യോഗ ഡേ പ്രത്യേക പരിപാടി, 8:00 നാടകം ഒരു ഗോവൻ ട്രിപ്പ് രണ്ടാം ഭാഗം, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ദീൻദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായുള്ള അഭിമുഖം ഒന്നാം ഭാഗം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, വിവേക് കർമാഹെ അവതരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി, 11:00 പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി, 11:30 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്, 6:00 ഉഷമലരി, ONV കുറിപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത ആലാപനം രഞ്ജനി സുധീരൻ, 6:15 ഉദയഗീതം, 6:30 12th അന്തർദേശീയ യോഗ ദിനത്തോടനുബന്ധിച്ച് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന യോഗാഭ്യാസ പ്രദർശനത്തിന്റെ തത്സമയ വിവരണം, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 55 ഭാഗം, 8:35 വാർത്തകൾ, 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം, രചന ശ്രീകല ചിങ്ങൂലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻജെ, 9:00 റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ നിന്ന്, തുടർന്ന് ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, പകർപ്പവകാശ നിയമം 1957, അഡ്വക്കേറ്റ് ധ്രുവ PC സംസാരിക്കുന്നു, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ബാലലോകം, കുട്ടികളും യോഗയും, തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മൃത എസ് ശിവൻ സംസാരിക്കുന്നു, തുടർന്ന് സ്മൃതി രാജേഷ് അവതരിപ്പിക്കുന്ന മിമിക്രി, അഭിൻ AS വയലിൻ, തേജലക്ഷ്മി അവതരിപ്പിക്കുന്ന മോണോ ആക്ട്, 11:30 എന്തൊരു മഹാനുഭാവലും, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, പാറശാല ബി പൊന്നമ്മൾ, 12:00 ഏകധാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, അന്താരാഷ്ട്ര യോഗ ദിനം, ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി, 2:45 ഹരിതവാണി, കിളിക്കൊഞ്ചൽ അഞ്ചാം ഭാഗം, അങ്ങാടിക്കുരുവി, 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം, 3:35 തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ നടന്ന റോസ്ഗർ സേ വികസിത് ഭാരത് അണ്ടർ PMVBRY എന്ന പരിപാടിയുടെ റേഡിയോ റിപ്പോർട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 സായന്തരം കാതികനും പ്രഭാഷകനുമായ ആലപ്പി രമണൻ പങ്കെടുക്കുന്നു, 4:30 സൺഡേ സെലക്ഷൻസ്, 5:00 മൊഴിയുറവകൾ, മുൻമന്ത്രിയും പൊതുപ്രവർത്തകയുമായ കെ ആർ ഗൌരിയമ്മയുമായി പാർവതിദേവി നടത്തിയ അഭിമുഖം, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ പൂങ്കുന്നം ഫാത്തിമ മാതാ ചർച്ച് സ്ക്വയർ അവതരിപ്പിച്ചത്, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 മുതൽ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്.

0: आकाशवाणी പദ്ധതികൾ ജനനന്മയ്ക്ക്. PM FME പദ്ധതി.
1: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PM FME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PM FME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള

0: health risks. In cricket, Afghanistan have set a target of 219 runs for India in the third and final ODI at the M.A. Chidambaram Stadium in Chennai. Electing to bat first, Afghanistan were all out for 218 in 44.2 overs. Captain Hashmatullah Shahidi was the top scorer with 102 runs off 131 deliveries. In reply, India were 37 for no loss in 4 overs when reports last came in. And with that, we end this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്കെത്തി. കേരളത്തിലെ ആദ്യ ഉരുക്ക് നിർമ്മിത കമാനപ്പാലം എന്ന സവിശേഷതയോടെയാണ് ഈ പാലം ഒരുങ്ങുന്നത്. പഴയ ചരിത്രപ്രസിദ്ധമായ ആർച്ച് പാലത്തിന് സമാനമായി നിർമ്മിക്കുന്ന ഈ പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് നിർമ്മിക്കുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിൽ നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. കരാർ കാലാവധി അടുത്ത വർഷം മാർച്ച് വരെ ഉണ്ടെങ്കിലും ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. മൺസൂൺ കാലം സജീവമായതോടെ ജലസമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ വൻ തിരക്ക്. ഇത്തവണ വേനൽമഴ ആരംഭിച്ച മെയ് മാസം മുതൽ തന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേരിമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം മനോഹര കാഴ്ച ഒരുക്കുന്നത്. മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ പ്രധാന ആകർഷണമായ ഈ വെള്ളച്ചാട്ടം തട്ടുതട്ടായി താഴേക്ക് പതിക്കും. പച്ചപ്പിന് നടുവിലെ ഈ മനോഹര ദൃശ്യം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ് അധികവും എത്തുന്നത്. സഞ്ചാരികളുടെ തിരക്കേറിയതോടെ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ വ്യാപാര മേഖലയും സജീവമായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ മാറി. ഇത്തവണ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയമെന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം പ്രവേശനം നേടി. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും മറയൂർ പഞ്ചായത്തിന്റെയും മികച്ച പിന്തുണയും ഈ മുന്നേറ്റത്തിന് കരുത്തുപകർന്നു. ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങളുടെ ഭൂമിക്ക് കാൽ നൂറ്റാണ്ടിന് ശേഷം പട്ടയം ലഭിച്ചു. ടാറ്റ കമ്പനിയിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. റവന്യൂ വകുപ്പിന്റെ പ്രത്യേക പരിശോധനകൾ പൂർത്തിയാക്കിയാണ് രണ്ട് തലമുറകളുടെ കാത്തിരിപ്പിനൊടുവിൽ ഭൂമിയുടെ അവകാശരേഖ കൈമാറിയത്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരമായിരുന്നു ഈ ചരിത്രപരമായ ഭൂവിതരണം. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു കഴിഞ്ഞു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി. ഭാവി വികസന പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ച് 5 ഏക്കറോളം ഭൂമി റോഡിനായി നിലവിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി 12 ഏക്കറോളം ഭൂമി മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്ന കൈവശക്കാർക്ക് പതിച്ചു നൽകാനുള്ളത്. ഇതിനായുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകി. തെക്കൻ പശ്ചിമഘട്ടത്തിന്റെ ജൈവസമ്പത്ത് വ്യക്തമാക്കിക്കൊണ്ട് മൂന്നാർ വന്യജീവി ഡിവിഷനിൽ പുതിയ 11 ജീവിവർഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ

0: ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ഒരു പക്ഷി, 3 ചിത്രശലഭങ്ങൾ, 7 തുമ്പികൾ എന്നിവയാണ് മേഖലയിൽ പുതുതായി രേഖപ്പെടുത്തിയത്. ജീവിവർഗങ്ങളുടെ സംരക്ഷണ മുൻഗണനകൾ നിശ്ചയിക്കാനും ജൈവവൈവിധ്യ പഠനങ്ങൾക്കും ഈ കണ്ടെത്തലുകൾ സഹായകരമാകും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും യോഗ ശരീരത്തിനും മനസ്സിനും സ്വാമി ചിത് സ്വരൂപ് നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് വൈകിട്ട് 6:50 മറക്കാതെ കേൾക്കുക. വയലും വീടും. ഇന്ന് രാത്രി 7:35 യുവവാണി മ്യൂസിക് ടൈം യോഗ ഡേ പ്രത്യേക പരിപാടി. ഇന്ന് രാത്രി 7:35 യുവവാണി. ഇന്ന് രാത്രി 8:00 നാടകം ഒരു ഗോവൻ ട്രിപ്പ് 2-ാം ഭാഗം. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, ഗോവിന്ദ് ടി എ, വിജു നീരാവൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൌമ്യ ജേവി, അനുജ ഭാസ്കർ. ഇന്ന് രാത്രി 9:15 കായിക ലോകം സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായുള്ള അഭിമുഖം 1-ാം ഭാഗം. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:15 കായിക ലോകം. ഇന്ന് രാത്രി 10:00 ദേശീയ സംഗീത പരിപാടി. വിവേക് കർമാഹെ അവതരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി ഇന്ന് രാത്രി 10:00 ദേശീയ സംഗീത പരിപാടി.

നാളെ രാവിലെ 5:55 സുഭാഷിതം ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്. നാളെ രാവിലെ 6:00 ഉഷമലരി, ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത, ആലാപനം രഞ്ജിനി സുധീരൻ. നാളെ രാവിലെ 6:30 12th അന്തർദേശീയ യോഗദിനത്തോടനുബന്ധിച്ച് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന യോഗാഭ്യാസ പ്രദർശനത്തിന്റെ തത്സമയ വിവരണം

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 55 ഭാഗം. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. നാളെ രാവിലെ 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. രചന ശ്രീകല ചിങ്ങൂലി. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി. പഠിക്കുന്നത് പൂജ എൻ ജെ. നാളെ രാവിലെ 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം.

നാളെ രാവിലെ 10:20 നിയമരംഗം. പകർപ്പവകാശം നിയമം 1957. അഡ്വക്കേറ്റ് ധ്രുവ പി സി സംസാരിക്കുന്നു. നാളെ രാവിലെ 10:20 നിയമരംഗം.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിനാ ദ്രൗപദി മുർമു ഇത്യനയാ സഹ ഒഡീഷാരാജ്യെ ഷഡ് ശതാധിക സപ്തചത്വാരിംശത് സഹസ്ര കോടി രൂപ്യകാണാം പരിയോജനാനാം ഉദ്ഘാടനം അകരോത്. സർവകാരഃ സാർവജനിക ഹിതായ ഷോഡശ നിശ്ചിത മാത്രാ ഔഷധ സംയോജനാനാം നിർമ്മാണം വിക്രയണം വിതരണം ച നിഷേധിതവാൻ. ശ്വഃ നിർധാരിതായാഃ നീറ്റ് യുജി ഇതി പുനഃ പരീക്ഷായാഃ പ്രാക് എൻടിഎ ഇത്യനേന രാഷ്ട്രവ്യാപി മോക് ഡ്രിൽ ഇത്യാഭ്യാസഃ ആയോജ്യതെ. ഋതുവിജ്ഞാന വിഭാഗേന ശ്വഃ പര്യന്തം ഉപഹിമാലയീയ പശ്ചിമ ബംഗസ്യ സിക്കിമസ്യ ച പൃഥക് പൃഥക് സ്ഥാനേഷു അത്യധിക വൃഷ്ട്യൈ റെഡ് അലർട്ട് ഇതി രക്തവർണീയ സഞ്ചേതന പ്രദത്താസ്തി. അപി ച ഫിഫാ വിശ്വകപ്പ് ഇതി ക്രീഡായാം ബ്രാജീല ദേശഃ ഹൈതി ദേശം ത്രിശൂന്യാങ്കൈഃ പരാജയ്യ പ്രഥമവാരം വിജയം അലഭത്. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അദ്യ ഒഡീഷാരാജ്യ പ്രഗതേ പ്രശംസാ കൃത. മുഖ്യമന്ത്രിണ മോഹനചരണമാഝിന നേതൃത്വേ രാജ്യേന വർഷദ്വയം പൂരിതം. സഹ അവദത് യത് എതത് രാജ്യം ദ്രുതഗത്യാ വികാസസ്യ മാർഗേ അഗ്രേ ഗച്ഛതി തഥാ ച പൂർവി ഭാരതസ്യ വികാസായ മഹത്വപൂർണം യോഗദാനം പ്രദദാതി. മയൂർഭഞ്ജ ജനപദസ്യ രായരംഗപുരെ ജനസമൂഹം സംബോധയതാ പ്രധാനമന്ത്രിണ രാഷ്ട്രപതേ ജന്മദിനസ്യ ശുഭാശയാഃ പ്രദത്താഃ. തസ്യാഃ പൈതൃക ഗ്രാമേ പഹാഡപുരേ ആഗമനം സൗഭാഗ്യം അസ്തീതി ഉക്തവാന്. സഹ അഘോഷയത് യത് പഹാഡപുരം സൂര്യഗ്രാമരൂപേണ അഥവാ സൌരഗ്രാമരൂപേണ വികസിതഃ ഭവിഷ്യതി. യത്ര പുനർനവീകരണീയ ഊർജ്ജാ ആധാരിത സംരചനാഃ ആധുനിക സാർവജനിക സേവാഃ ച ഭവിഷ്യന്തി. പ്രധാനമന്ത്രി ബഹുവിധ ക്ഷേത്രേഷു പ്രായഃ സപ്തചത്വാരിംശത് സഹസ്ര കോടി രൂപ്യകാണാം വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. സഹ അവദത് യത് കേന്ദ്രസ്യ പൂർവോദയ ദർശനസ്യ ഉദ്ദേശ്യം പൂർവി ഭാരതസ്യ ദ്രുതഗത്യാ വികാസസ്യ മാധ്യമേന ഭാരതസ്യ വികാസം പ്രവർത്തനീയമിതി.
2: സാധ്യോ ഹമാരി സർക്കാർ ഒഡീസാകെ സംസാധനോ കോ ഒഡീസാകി സംഭാവനാഓ മേ ബദൽ റഹീ ഹൈ. ഒഡീസാമേ ബഡാ നിവേശ് ആയേ, യഹാം നയേ ഉദ്യോഗ് ലഗേ, ഇസ്കേ ലിയേ ഉത്കർഷ് ഒഡീസ ജേസേ അഭിയാൻ ചലായേ ജാ രഹേ. ഇസ്കേ തഹത് അബ് തക് കരീബ് 20 ലാഖ് കരോഡ് രൂപയേ കേ നിവേശ് പ്രസ്താവ് മിൽ ചുകേ ഹൈ. 3.5 ലാഖ് കരോഡ് രൂപയേ സേ ജാദാ കി അനേക മേഗാ പരിയോജനാഓ പർ ബി കാം ചൽ രഹാ ഹൈ.
1: രാഷ്ട്രപതിഃ ദ്രൗപദി മുർമു ഇത്യേഷാ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ നേതൃത്വസ്യ പ്രശംസാം അകരോത്. സഹ സ്വസ്യ ദൂരദർശി ശാസനസ്യ വിശ്വനേതൃഭിഃ സഹ രചനാത്മക സഹഭാഗിത്വസ്യ ച മാധ്യമേന വൈശ്വിക മഞ്ചേ ഭാരതസ്യ പ്രതിഷ്ഠാം പ്രഭാവം ച മഹത്വപൂർണ രൂപേണ വർദ്ധിതവാൻ ഇതി ഉക്തവതി. ഏകാം ജനസഭാം സംബോധയന്തി രാഷ്ട്രപതിവര്യാ അവദത് യത് പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ നേതൃത്വേ ഭാരതം നിരന്തരം ശാന്തേഃ സംവാദസ്യ സഹകാരസ്യ ച സ്വരരൂപേണ ഉദ്ഭൂതമസ്തി. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന ശ്വഃ കൊൽക്കാത്ത നഗരെ സ്വദേശി രൂപേണ നിർമ്മിത ത്രയാണാം ഭാരതീയ നൌസേനായാഃ മഞ്ചീഭൂതാനാം ഐഎൻഎസ് ദുനാഗിരി, ഐഎൻഎസ് സംശോധക, ഐഎൻഎസ് അഗ്രയ ഇത്യതേഷാം സമായോജനം കരിഷ്യതി. സർവകാരേണ തക്ഷണപ്രഭാവേണ സമാനോപയോഗായ ഷോഡശ നിശ്ചിത മാത്രാ സംയോജന ഔഷധാനാം നിർമ്മാണം വിക്രയണം വിതരണം ച പ്രസിദ്ധം. ഉപക്രമോയം സർവോച്ച ന്യായാലയേന നിർദ്ദേശിതെ ഔഷധ താന്ത്രിക പരാമർശി മണ്ഡലേന സ്ഥാപിതയാ വിശേഷജ്ഞ സമിത്യാ സമീക്ഷായാഃ അനന്തരം.

0: बिहार, आंध्र प्रदेश, उत्तरांतरिक कर्नाटक, तेलंगाना, विदर्भ, अंडमान निकोबार द्वीपेषु च आगामि दिनद्वयोः एतादृशी स्थितिः भविष्यति। ब्राजील देशः अद्य फिलाडेल्फिया क्रीडांगणे हैति देशस्य उपरि 3-0 इत्यंकैः सहजतया विजयं प्राप्य फीफा विश्वकप क्रीडायां स्वस्य प्रथमं विजयम् अभिलिखितम् इति वार्ताः।
1: ആകാശവാണി ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
3: Go for PLI.
4: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
5: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകർക്ക് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പിഎം കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
6: ഹർ സർക്കാരി യോജന കാ ലാഭ് സീതെ ആപ് തക് പഹുചായ ജാ റഹാ ഹൈ. അബ് കോയി ബിചോലിയ നഹീ, കോയി രുകാവട് നഹീ, സിർഫ് ആപ്കെ അധികാർ പർ ഫോക്കസ് ഹൈ. എഗ്രി സ്റ്റേക് കെ മാധ്യമ സെ കിസാൻ രജിസ്ട്രി ബനേഗി, കിസാൻ ക്രെഡിറ്റ് കാർഡ്, ഡിബിടി ഓർ ന്യൂനതം സമർത്ഥൻ മൂല്യ പർ ജൈസി സേവാഓ മേ.
5: പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പിഎം കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
7: 4.28 ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല, കമ്മിറ്റാണിതിൽ നിന്ന് വ്യക്തമാകുന്നത്.
5: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക്ഡ്രിലിൽ രാജ്യത്തുടനീളം 250,000-ൽ അധികം സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,279,000-ൽ അധികം ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി സിസിടിവി നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള ജിപിഎസ്

0: സംബന്ധിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാ ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SA.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് 22 ആലപ്പുഴ പുന്നമടക്കായൽ 72 നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ വിക്കറ്റ് 1 നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള

0: കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പി എം കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യു ജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്ക് സൌജന്യമായി യാത്ര ചെയ്യാം. സ്ത്രീ ട്രാൻസ്ജെൻഡർ യാത്രക്കാർക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ സൌകര്യം ലഭ്യമാകും. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. സൌജന്യയാത്ര ഔദാര്യമല്ലെന്നും സ്ത്രീകളോടുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്.
1: സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് പ്രിയദർശിനി യാത്രാ പദ്ധതി ഉണ്ടാക്കുകയെന്നും യാത്രാ ചെലവിൽ നിന്നുള്ള ലാഭം കുടുംബങ്ങളുടെ സമ്പാദ്യമായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഷം ഏകദേശം 800 കോടിയാണ് പദ്ധതിക്കായി സർക്കാർ KSRTC നൽകുന്നത്. സീറോ ടിക്കറ്റില്ലാതെ യാത്ര അനുവദിക്കില്ല. സൌജന്യ യാത്രയ്ക്ക് വരുന്ന ചെലവ് സർക്കാർ നൽകാമെന്ന ഉറപ്പിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. അതിനാൽ ടിക്കറ്റ് വിതരണം കൃത്യമായിരിക്കണമെന്ന് KSRTC ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ഏറെ ഗുണപ്രദമാണ് ഈ പദ്ധതി. ചരിത്രപ്രേമികൾക്കും ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ ഇതാ മറ്റൊരു സുവർണ നിമിഷം കൂടി. ലോകത്തിലെ ഏറ്റവും വലിയ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 6-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഈ നേട്ടത്തോടെ ആഗോള സാംസ്കാരിക ഭൂപടത്തിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പ്രകൃതി വൈവിധ്യങ്ങൾക്കുള്ള ആഗോള അംഗീകാരമാണിത്. ആഗ്രയിലെ താജ്മഹൽ മുതൽ പശ്ചിമഘട്ട മലനിരകൾ വരെ നീളുന്ന വൈവിധ്യങ്ങൾ ഈ പൈതൃക പട്ടികയിലുണ്ട്. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന ചരിത്ര നിമിഷമാണിത്. ലോക പൈതൃകങ്ങളുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ളത് ഇറ്റലിയാണ്. ചൈന, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ എന്നിവയാണ് മറ്റ് 4 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ രാജ്യങ്ങൾ. ലോക പൈതൃകങ്ങളുടെ കണക്കനുസരിച്ച് ഇന്ത്യയ്ക്ക് 43 അംഗീകൃത പൈതൃക കേന്ദ്രങ്ങളുണ്ട്. അതിൽ പശ്ചിമഘട്ടം, വാലി ഓഫ് ഫ്ലവേഴ്സ് തുടങ്ങിയവയുടെ സ്വാഭാവിക പൈതൃകങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകങ്ങളെയും അവയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെയും അംഗീകാരം കൂടിയാണ് ഈ നേട്ടം. ഫുട്ബോൾ ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി താരം ഫിഫ ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിച്ചു. ഖത്തർ ദേശീയ ടീമിന്റെ 26-ാം ലോകകപ്പ് സ്ക്വാഡിലാണ് 19-ാം കാരനായ വിങ് തഹസീൻ മുഹമ്മദ് ജംഷീദ് ഇടം നേടിയത്. ഖത്തർ സ്റ്റാർസ് ലീഗിലെ പ്രമുഖ ക്ലബായ അൽ ദുഹൈലിന്റെ താരമാണ് തഹസീൻ. കണ്ണൂർ സ്വദേശികളായ ജംഷീദിന്റെയും ഷൈമയുടെയും മകനായ തഹസീൻ ജനിച്ചതും വളർന്നതും ദോഹയിലാണ്. ഖത്തർ സ്റ്റാർസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. 2006 ഫ്രാൻസ് ടീമിൽ കളിച്ച വികാഷ് ദുരാസുവിന് ശേഷം ലോകകപ്പ് സ്ക്വാഡിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ കൂടിയാണ് തഹസീൻ. മ മകളുടെ പഠനയാത്ര

0: യാത്രയ്ക്ക് കൂട്ടുപോയ അമ്മ പക്ഷെ തിരികെ വന്നത് ബിരുദാനന്തര ബിരുദത്തിൽ ഒന്നാം റാങ്കുകാരിയായി. തൃശൂർ മേലൂർ സ്വദേശിനി കെ കെ ഷീജുവെന്ന 56-കാരി പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ നിന്നും വിമൻ സ്റ്റഡീസിലാണ് റാങ്ക് നേടിയത്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായ ഷീജു മകൾ പാർവതിക്ക് 2024 പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ സോഷ്യോളജിയിൽ ഗവേഷണത്തിന് അഡ്മിഷൻ ലഭിച്ചപ്പോഴാണ് കൂടെ പോകാൻ തീരുമാനിച്ചത്. സ്പോട്ട് അഡ്മിഷനിലൂടെയാണ് ഷീജുവിന് വിമൻ സ്റ്റഡീസിൽ പ്രവേശനം കിട്ടിയത്.
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് അവളെ അഡ്മിഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോ എനിക്ക് ആ ക്യാമ്പസ് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ഭംഗിയുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു. എനിക്കാണെങ്കിൽ മരങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ളവരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലൊക്കെ ഇതിന്റെ ഉള്ളിൽ കയറി പറ്റിങ്ങനെ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ പഠിക്കുക എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല. അങ്ങനെ എത്തി. പിന്നെ കുട്ടികള് എന്റെ കൂടെ ഉണ്ടായിരുന്നവര് ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നുള്ള കുട്ടികളാണ്. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ എന്നോട് കോഓപ്പറേറ്റ് ചെയ്തു. പിന്നെ അവരിൽ ഒരാളായിട്ട് മാറി എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. പിന്നെ എനിക്ക് സ്പെഷ്യൽ പരിഗണനകളൊന്നും ഇല്ലാതെ പോയതും എന്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണും. പിന്നെ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ മക്കളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
0: തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ അവബോധം പകരുന്നതിൽ സജീവമായ ഇടപെടൽ നടത്തിവരികയാണ് ഷീജു. സംസ്ഥാനത്ത് പച്ചത്തേങ്ങയുടെ വില കുത്തനെ ഇടിയുമ്പോഴും ചിരട്ടയുടെ വില കുതിച്ചുയരുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ 1 കിലോ ചിരട്ടയ്ക്ക് 32 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടേറെ ആളുകളാണ് ചിരട്ട ശേഖരിക്കാൻ വാഹനങ്ങളുമായി വീടുകളിലെത്തുന്നത്. ആക്ടിവേറ്റഡ് കാർബൺ, സൌന്ദര്യവർദ്ധക വസ്തുക്കൾ, പെയിന്റ് എന്നിവ നിർമ്മിക്കുന്നതിനും വെള്ളം ശുദ്ധീകരിക്കുന്നതിനും ചിരട്ടക്കരി വൻതോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് വില ഉയരാൻ തുടങ്ങിയത്. നിരന്തരമായ പരിശ്രമത്തിനും ദീർഘകാലത്തെ ക്ഷമയ്ക്കും ആഗോളതലത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ആ റെക്കോർഡ് നേട്ടം ഒരിക്കലല്ല 2 തവണ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇടുക്കി പീരുമേട് സ്വദേശിയായ സുനിൽ. ഇരട്ട ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ തിളക്കത്തിൽ പീരുമേടിന്റെ വലിയ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ പ്രതിഭ. 31 രാജ്യങ്ങളിൽ നിന്നുള്ള 5 ml മുതൽ 500 ml വരെ വലിപ്പമുള്ള 858 പേപ്പർ കപ്പുകൾ കൃത്യതയോടെ ശേഖരിച്ചാണ് സുനിൽ തന്റെ 2-ാമത്തെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. വെറുമൊരു ശേഖരണത്തിനപ്പുറം പരിസ്ഥിതി ബോധ്യം കൂടിയുള്ളതായിരുന്നു ഈ ദൌത്യം. മെഴുക ഒട്ടുമില്ലാത്ത പൂർണമായും ബയോഡീഗ്രേഡബിൾ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കപ്പുകൾ മാത്രമാണ് റെക്കോർഡിനായി പരിഗണിച്ചതെന്നത് ഈ നേട്ടത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. 2021 ഓഗസ്റ്റ് 4 ന്യൂയോർക്കിൽ 800 പേപ്പർ കപ്പുകൾ ശേഖരിച്ച് അമേരിക്കൻ സ്വദേശി വുഡൻ റാഫേൽ ലെവിൻ സ്ഥാപിച്ച റെക്കോർഡാണ് സുനിലിന്റെ കഠിനശ്രമത്തിന് മുന്നിൽ വഴിമാറിയത്. ഈ ചരിത്ര വിജയത്തിന് ഇരട്ടി മധുരം സമ്മാനിച്ചുകൊണ്ട് സുനിലിനെ തേടി മറ്റൊരു അപൂർവ ആദരവ് കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നു. സുനിലിന്റെ സവിശേഷമായ ഹോബികളെയും നേട്ടങ്ങളെയും കുറിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അധികൃതർ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു പ്രത്യേക ഫീച്ചർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ഇത്തരമൊരു സവിശേഷമായ ആദരവിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് സുനിലിനെയാണ് എന്നത് ഈ വിജയത്തിന്റെ തിളക്കം ഇരട്ടിയാക്കുന്നു. 2013 ആദ്യ റെക്കോർഡ് നേടുന്നത് ലോകത്തിലെ 245-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഫോൺ കാർഡുകൾ ശേഖരിച്ചതിനാണ്. ഫോൺ കാർഡുകൾക്കും പേപ്പർ കപ്പുകൾക്കും ക്ഷണക്കത്തുകൾക്കും പുറമെ സുനിലിന്റെ പക്കലുള്ള മറ്റ് ശേഖരങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. വിദേശ സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ കറൻസികൾ, വിമാന ടിക്കറ്റുകൾ, ബോർഡിംഗ് പാസുകൾ, പല ദേശങ്ങളിലെ ടീ ബാഗുകൾ, റേസർ ബ്ലേഡ് റാപ്പറുകൾ, പഴയകാല ലോട്ടറി ടിക്കറ്റുകൾ, തീപ്പെട്ടി സ്റ്റിക്കറുകൾ, പോസ്റ്റ് കാർഡുകൾ, കോഫി മഗുകൾ എന്നിവയും സുനിലിന്റെ ശേഖരത്തിലുണ്ട്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
2: സംഗീത സരണി മൃദംഗ പാഠം.

എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി.
1: വയലും വേടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന്റെ നാവ് നന്നല്ലെങ്കിൽ എത്ര നാൾ പൊന്നുപോലെ കൊണ്ടുനടന്ന ബന്ധങ്ങളാണെങ്കിലും ഇവ വെട്ടുന്ന സമയം കൊണ്ട് അത് തകർന്നുപോയേക്കാം. പിന്നീട് തിരിച്ചുപിടിക്കാൻ വളരെ പ്രയാസമാണ്. ഒരാളെ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുന്നതും അകറ്റുന്നതും സംസാരമാണ്. നമുക്ക് ഏവർക്കും നല്ല മനസ്സും നല്ല ചിന്തയും നല്ല വാക്കുകളുമായി ചുറ്റുമുള്ളവർക്കും സന്തോഷം പകർന്ന് ജീവിതം മുന്നോട്ട് നയിക്കാം. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. പതിവ് പോലെ തന്നെ ഇന്നത്തെ പരിപാടിയിൽ ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം പറയാം. കൃഷിയിടത്തിൽ കീടനിയന്ത്രണത്തിന് ഫിറമോൺ കെണികൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരത്തിനായി പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. എങ്കിൽ നമുക്ക് സമയം കളയാതെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സും എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ? ഈ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് യോഗ. ലോകമെമ്പാടും June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ യോഗയുടെ പ്രാധാന്യവും അത് നമ്മുടെ ജീവിതത്തിന് നൽകുന്ന നേട്ടങ്ങളും സംബന്ധിച്ച് യോഗാചാര്യൻ സ്വാമി ചിത്സ്വരൂപ്ജി പകർന്നു നൽകുന്ന അറിവുകൾ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം.
1: യോഗ എന്ന വാക്കിന്റെ അർത്ഥം യോജിക്കുക, ഒത്തുചേരുക, സന്തുലിതമാകുക, ഐക്യത്തിലാകുക എന്നൊക്കെയാണല്ലോ. ശരീരവും ശ്വാസവും മനസ്സും ആത്മാവും തുടങ്ങി നിലനിൽപ്പിൻ്റെ എല്ലാ തലങ്ങളും തമ്മിലുള്ള ഒരു രമ്യത, ഒരു ഐക്യം, ഒരു ഒത്തുചേരൽ, അതാണ് യോഗയിലൂടെ നമ്മൾ സങ്കല്പിക്കുന്നത്. കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കുമ്പോൾ പ്രകൃതിയെയും നമുക്കതിനകത്ത് ഉൾപ്പെടുത്താം. ഇത്തവണത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സന്ദേശം, തീം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി എയ്ജിങ്, ആരോഗ്യപരമായ പ്രായമാകലിനുള്ള യോഗ. യോഗശാസ്ത്രവും കൃഷിയും വ്യത്യസ്ത മേഖലകളാണെന്ന് തോന്നാമെങ്കിലും ഇവ തമ്മിൽ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിക്കും യോഗ ഒരു സമ്പൂർണ്ണ ജീവിത ചര്യയാണ്. യോഗയുടെ സ്വാധീനം ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിലും വ്യാപിച്ചു നിൽക്കുന്നു. അതിൽ നമ്മുടെ ദിനചര്യ, വ്യവഹാരങ്ങൾ, നമ്മുടെ വാക്കുകൾ, ചിന്തകൾ, വികാരങ്ങൾ, ഭാവങ്ങൾ, ഭക്ഷണശീലങ്ങൾ എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നു. ഇനി നമുക്ക് ഒരു കർഷകനെ സംബന്ധിച്ച് എങ്ങനെ കൃഷിയോടൊപ്പം യോഗയെയും നമുക്ക് സ്വാംശീകരിക്കാമെന്ന് പരിശോധിക്കാം. പൊതുവെ പറയുമ്പോൾ ആർക്കാണ് യോഗ പരിശീലിക്കേണ്ടത്, ആരാണോ രോഗങ്ങളില്ലാത്ത ഒരു ശരീരം ഇച്ഛിക്കുന്നത്, ശരിയായ ക്രമത്തിലുള്ള ഒരു ശ്വാസം ആഗ്രഹിക്കുന്നത്, സംഘർഷങ്ങളെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച മനസ്സ് ആഗ്രഹിക്കുന്നത്, ദുഃഖങ്ങളില്ലാത്ത ജീവിതം ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ആർക്കും യോഗ പരിശീലിക്കാം. തീർച്ചയായിട്ടും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കർഷകന് ഇതെല്ലാം ഗുണകരമാണല്ലോ. പാടത്തും പറമ്പിലും അധ്വാനിക്കുന്ന കർഷകന് ശാരീരികമായും മാനസികമായും ഒട്ടേറെ വെല്ലുവിളികൾ

നേരിടുന്നുണ്ട്. ശാരീരികമായ പ്രശ്നങ്ങൾ നമുക്ക് പല രീതിയിൽ ഉൾപ്പെടുത്താം. നടുവേദന, സന്ധിവേദന, ജീവിതശൈലി രോഗങ്ങൾ, മറ്റു രോഗങ്ങൾ. ഇനി മാനസിക സമ്മർദ്ദങ്ങളാണെങ്കിലോ, ഒരു കർഷകനെ സ്വാധീനിക്കുന്ന ആശങ്കകൾ, കാലാവസ്ഥാ വ്യതിയാനം ഒന്നാണ്, പ്രകൃതിക്ഷോഭങ്ങൾ മറ്റൊന്നാണ്, വിളവിൻ്റെ ലഭ്യത, വിപണി വില, കൃഷി ചെലവുകൾ, കടബാധ്യതകൾ തുടങ്ങിയ അനേകം കാര്യങ്ങൾ ഒരു കർഷകന്റെ മാനസിക സമ്മർദ്ദങ്ങളുടെ ഭാഗമാണ്. ഒരു കർഷകൻ കൃഷിയോടൊപ്പം തന്നെ യോഗ പരിശീലനങ്ങൾ കൂടി ദിനചര്യയുടെ ഭാഗമാക്കുകയാണെങ്കിൽ ഗുണങ്ങൾ ഏറെയാണ്. യോഗയെക്കുറിച്ച് പറയാറുണ്ട്, യോഗ പരിശീലിക്കുന്ന ഒരു യോഗിക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ആ വ്യക്തി യോഗ്യനാകും.

കുറ്റമെന്ന് ചോദിച്ചാൽ ആ വ്യക്തി യോഗ്യനാകും. അയാളിലുള്ള അയോഗ്യതയെല്ലാം നീങ്ങി ഏത് മേഖലയിലാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കർഷകന് തൻ്റെ കൃഷി മേഖലയിൽ ശോഭിക്കണമെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ഒരു ശരീരം വേണം, സമ്മർദ്ദമില്ലാത്ത മനസ്സ് വേണം, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് യോഗ പരിശീലനങ്ങളിലൂടെ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. നമ്മുടെ യോഗയുടെ നിർവചനങ്ങളൊന്ന് പരിശോധിക്കാം. പതഞ്ജലി മഹർഷി യോഗയുടെ ആചാര്യനായിട്ട് കണക്കാക്കപ്പെടുന്ന പതഞ്ജലി മഹർഷി യോഗയെക്കുറിച്ച് പറയുന്നത് ചിത്തവൃത്തി നിരോധമാണ് യോഗയെന്നാണ്. അതായത് നമ്മുടെ മനസ്സിലെ അനാവശ്യമായ ചിന്തകളും ആശങ്കകളും സംഘർഷങ്ങളുമൊക്കെ നിയന്ത്രിച്ച് നിരോധിച്ച് ഒരു ശാന്തമായ ഒരു മനസ്സ് നേടുന്ന ഒരവസ്ഥയാണ് യോഗമെന്ന് പതഞ്ജലി മഹർഷി പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു കർഷകന് വേണ്ടതല്ലേ? ശാന്തമായ മനസ്സുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് കൃഷിയാണെങ്കിലും, അതിൽ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു യോഗയുടെ നിർവചനം സമത്വം യോഗം ഉച്ചതി എന്നാണ്. മനസ്സിൻ്റെ സമനിലയാണ് യോഗം. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ കൃഷി വൃത്തി എന്ന് പറയുന്നത് പലതരം അനിശ്ചിതത്വങ്ങളിലൂടെയും അനുകൂലമായോ അതോ അതുപോലെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ സാഹചര്യങ്ങളെ പ്രതികൂലമായാലും വിപരീതമായാലും അവയെ വേണ്ടവണ്ണം നേരിട്ട് ശരിയായ പരിഹാരങ്ങളിലൂടെ അവയെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ മനസ്സിൻ്റെ സമനില ഒരു അത്യാവശ്യ ഘടകമാണ്. അപ്പം നമ്മുടെ യോഗാ പരിശീലനങ്ങൾ, അതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ സമനില തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ യോഗ പരിശീലനങ്ങൾ എന്ന് പറയുമ്പോൾ അത് വെറും ഒരു ശാരീരികമായ വ്യായാമം അതിനകത്ത് പെടുന്നു. പക്ഷെ അത് മാത്രമല്ല, യോഗാസനങ്ങൾ, നമ്മുടെ ശ്വസന പ്രക്രിയകൾ, പ്രാണായാമങ്ങൾ, കൂടാതെ ധ്യാനങ്ങൾ ശീലിക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ എല്ലാ തലങ്ങളും അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ശരീരത്തെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കണം. ശ്വസന ക്രിയകൾ പരിശീലിക്കാം, ധ്യാന പ്രക്രിയകൾ പരിശീലിക്കാം. ഒപ്പം നമ്മുടെ ജീവിത ദിനചര്യ, ദിനചര്യയിൽ നല്ലൊരു ചിട്ട കൊണ്ടുവരാം, ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാം. കൂടാതെ നമ്മുടെ ഭക്ഷണം, ശരിയായ ഭക്ഷണശീലത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഇതൊക്കെ യോഗ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. പിന്നെ യോഗയുടെ മറ്റൊരു പ്രധാന നിർവചനം എന്ന് പറയുന്നത് യോഗ കർമ്മസു കൗശല എന്നാണ്. നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമുക്ക് ഒരു നൈപുണ്യം, ഒരു കുശലത നേടാനുള്ള ഒരു കഴിവ്, അതും യോഗ പരിശീലനത്തിലൂടെ നമുക്ക് സിദ്ധിക്കുന്നു. അപ്പോൾ യോഗ പരിശീലനം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു നേരം ഒരു ഏകാന്തമായോ ഒരു മുറിക്കകത്തോ ഇരുന്ന് ചെയ്യുന്ന പരിശീലനങ്ങൾ മാത്രമല്ല, നമ്മൾ ദിവസം കുറച്ചു നേരം ഈ യോഗ പരിശീലിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദിവസം മുഴുവനും നമുക്ക് ആ യോഗയുടെ സ്വാധീനം, അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലും നമ്മൾ ആൾക്കാരോട് ഇടപെടുന്ന രീതിയിലും എല്ലാം അത് പ്രതിഫലിക്കും. ഇനി ഒരു യോഗ പരിശീലിക്കുകയാണെങ്കിൽ ഒരു കർഷകന് കൈവരുന്ന ചില ഗുണങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ശാരീരിക ആരോഗ്യം തന്നെയാണ്. കാരണം കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരീരിക അധ്വാനം അതിനകത്ത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ലളിതമായ യോഗാസനങ്ങൾ പരിശീലിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ തഴക്കവും വഴക്കവും ശക്തിയും വർദ്ധിക്കുന്നു. അങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയുന്നു, ആരോഗ്യം വർദ്ധിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ശ്വസന പ്രക്രിയകൾ, പ്രാണായാമങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിക്കുന്നു, ഉയർന്ന ഊർജനില നേടാൻ സാധിക്കുന്നു, കൂടുതൽ ഓക്സിജൻ, പ്രാണശക്തിയുടെ ലഭ്യത നേടുന്നു, അതും നമുക്ക് ഗുണകരമാണ്. മൂന്നാമതായിട്ട് നമ്മുടെ മനസ്സിൻ്റെ തലത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും കുറയ്ക്കാൻ സാധിക്കുന്നു, മനസ്സ് ശാന്തമാകുന്നു, ഉത്കണ്ഠ അകലുന്നു. മറ്റൊരു ഗുണം നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമായാൽ കിട്ടുന്ന ഒരു ഗുണമാണ്, നമ്മുടെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ മനസ്സ് ശാന്തമാകുകയാണെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വ്യക്തതയോടെയും വിവേകത്തോടെയും എടുക്കാനും കഴിയും. ഇനി മറ്റൊരു പ്രധാന ഗുണം എന്ന് പറയുന്നത് സഹനശക്തി, ക്ഷമ തുടങ്ങിയ ഗുണങ്ങളാണ്. അപ്പോൾ അതിലൂടെ നമ്മുടെ ശുഭാപ്തി വിശ്വാസം, നമ്മുടെ മാനസിക സ്ഥിരത തുടങ്ങിയ ഗുണങ്ങളെല്ലാം നല്ലൊരു കർഷകനെ വാർത്തെടുക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ ഇത്തവണ June 21 അന്താരാഷ്ട്ര യോഗാ ദിന ആഘോഷങ്ങളിൽ എല്ലാവരും പങ്കാളികളാകുക. കഴിഞ്ഞ വർഷം നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ
ഈ ലോകത്തിന്റെ ജനസംഖ്യയുടെ ഒരു മൂന്നിലൊന്നോളം പേര്.

0: യോഗയുടെ സന്ദേശം ഉൾക്കൊള്ളുകയും യോഗ പരിശീലിക്കുകയും ചെയ്തു. പക്ഷെ അത് പോരല്ലോ, നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു യോഗശാസ്ത്രം എത്തേണ്ടതുണ്ട്, അവരത് ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ട ഈ യോഗാദിനത്തിൽ മാത്രം ചെയ്യേണ്ടതല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗം ആക്കേണ്ടതാണ് യോഗ. അപ്പൊ ഈ ഒരു അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനമെടുക്കാം. ദിവസവും കുറച്ച് നേരം, അത് 15 മിനിട്ടാകാം, 20 മിനിട്ടാകാം, അരമണിക്കൂറാകാം, നമുക്ക് സൗകര്യമുള്ളതുപോലെയുള്ള കുറച്ച് സമയം നമുക്ക് യോഗ പരിശീലനത്തിനായിട്ട് മാറ്റിവെക്കാം. ശരിയായ യോഗ നമുക്ക് യോഗ്യതയുള്ളവരിൽ നിന്ന്, ശരിയായ സംഘടനകളിൽ നിന്ന് നമുക്ക് പഠിക്കാം. അങ്ങനെ നമുക്ക് യോഗശാസ്ത്രം നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാക്കാം. ആരോഗ്യവും സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി അന്താരാഷ്ട്ര യോഗാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
1: യോഗയുടെ പ്രാധാന്യവും അതിലൂടെ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന നേട്ടങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ യോഗാചാര്യൻ സ്വാമി ചിത്സ്വരൂപ്ജിയുടെ വാക്കുകൾ നമുക്ക് ഏറെ പ്രയോജനകരമായി. ഈ യോഗ ദിനം മുതൽ ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നേറാം.

ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ, കാർഷിക മാലിന്യങ്ങളെ സമ്പത്താക്കി മാറ്റാം. കൃഷിയിൽ വലിയ സാധ്യതകളുള്ള ഒരു ചെറിയ പ്രാണിയാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ അഥവാ BSF. ഇന്ന് പല കർഷകരും രണ്ട് പ്രധാന വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഒന്നാമത്തേത്, വീടുകളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും പച്ചക്കറി തോട്ടങ്ങളിൽ നിന്നും കോഴി കന്നുകാലി വളർത്തൽ യൂണിറ്റുകളിൽ നിന്നും ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണമാണ്. രണ്ടാമത്തേത്, കോഴി മത്സ്യം താറാവ് തുടങ്ങിയ വളർത്തു മൃഗങ്ങൾക്കുള്ള തീറ്റയുടെ വർദ്ധിച്ചു വരുന്ന ചെലവാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഒരേ സമയം പരിഹാരം കാണാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ കൃഷി. ഈ പ്രാണിയുടെ ലാർവകൾ പച്ചക്കറി അവശിഷ്ടങ്ങൾ, പഴവർഗ മാലിന്യങ്ങൾ, അടുക്കള മാലിന്യങ്ങൾ, തേങ്ങയുടെ അവശിഷ്ടങ്ങൾ തുടങ്ങി വിവിധ ജൈവ മാലിന്യങ്ങൾ അതിവേഗം ഭക്ഷണമാക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവ മാലിന്യങ്ങളെ രണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. ഒന്ന്, പോഷക സമൃദ്ധമായ ജൈവവളം. മറ്റൊന്ന്, പ്രോട്ടീൻ സമ്പുഷ്ടമായ ലാർവകൾ. കർഷകരെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കളെ വിലയേറിയ വിഭവങ്ങളാക്കി മാറ്റാൻ ഇതിലൂടെ കഴിയും. മാലിന്യ സംസ്കരണത്തിന് പണം ചെലവഴിക്കുന്നതിന് പകരം അതേ മാലിന്യങ്ങളിൽ നിന്ന് വളവും മൃഗത്തീറ്റയും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ലാർവകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവശേഷിക്കുന്ന പദാർത്ഥം ജൈവാംശവും സസ്യപോഷകങ്ങളും ധാരാളമായി അടങ്ങിയ മികച്ച വളമാണ്. ഇത് പച്ചക്കറി കൃഷിയിലും ഫലവൃക്ഷങ്ങളിലും തെങ്ങിൻ തോട്ടങ്ങളിലും മറ്റ് കാർഷിക വിളകളിലും ഉപയോഗിക്കാം. ഇത് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും രാസവളങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം ലാർവകൾ തന്നെയാണ്. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവകളിൽ ഉയർന്ന അളവിൽ പ്രോട്ടീനും ഊർജവും അടങ്ങിയിരിക്കുന്നു. ഇവ കോഴികൾക്കും താറാവുകൾക്കും മത്സ്യങ്ങൾക്കും പന്നികൾക്കും വളർത്തുമൃഗങ്ങൾക്കും പച്ചയായോ ഉണക്കിയോ നൽകാം. കോഴി വളർത്തലിലും മത്സ്യകൃഷിയിലും ഏർപ്പെട്ടിരിക്കുന്ന കർഷകർ ഇന്ന് തീറ്റ ചെലവ് വർദ്ധിക്കുന്നതിൽ ആശങ്കയിലാണ്. സോയാബീൻ മീൽ, ഫിഷ് മീൽ തുടങ്ങിയ തീറ്റ ഘടകങ്ങളുടെ വില ദിനം പ്രതി ഉയരുകയാണ്. പ്രാദേശികമായി ലഭ്യമായ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഫാമിൽ തന്നെ BSF ലാർവകൾ ഉൽപ്പാദിപ്പിച്ചാൽ തീറ്റ ചെലവ് കുറയ്ക്കാനും കോഴികളുടെയും മത്സ്യങ്ങളുടെയും ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കാനും കഴിയും. വീട്ടുവളപ്പിലെ കോഴി വളർത്തലിന് BSF വളരെ ചിലവ് കുറഞ്ഞ പ്രോട്ടീൻ സ്രോതസ്സാണ്. മത്സ്യകർഷകർക്ക് ഇത് വാണിജ്യ തീറ്റകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്ന മികച്ച പോഷക പൂരകവുമാണ്. സംയോജിത കൃഷി നടത്തുന്നവർക്ക് ഒരേ BSF യൂണിറ്റ് ഉപയോഗിച്ച് മാലിന്യ സംസ്കരണവും വളനിർമ്മാണവും തീറ്റ ഉൽപാദനവും നടത്താൻ കഴിയും. കേരളത്തിന്റെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ വർഷം മുഴുവൻ BSF ഉൽപാദനത്തിന് അനുയോജ്യമാണ്. വളരെ ലളിതമായ സൗകര്യങ്ങൾ മാത്രം മതിയാകുന്നതിനാൽ ചെറുകിട കർഷകർക്കും കുടുംബശ്രീ സംഘങ്ങൾക്കും യുവ സംരംഭകർക്കും അധിക വരുമാന മാർഗമായി ഇത് സ്വീകരിക്കാവുന്നതാണ്. സാധാരണ ഈച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രായപൂർത്തിയായ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈകൾ മനുഷ്യഭക്ഷണത്തിൽ ഇരിക്കാറില്ല. രോഗങ്ങൾ പരത്തുന്ന പ്രധാന വാഹകരായും ഇവയെ കണക്കാക്കുന്നില്ല. അതിനാൽ ഫാമിലെ ശുചിത്വം നിലനിർത്തുന്ന

ഉൽപാദനത്തിനും പോഷകങ്ങളുടെ പുനഃചംക്രമണത്തിനും ഇവ സഹായകമാണ്. ലഭ്യമായ വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിലാണ് ഭാവിയിലെ കൃഷിയുടെ വിജയം. മാലിന്യത്തിൽ നിന്ന് സമ്പത്തിലേക്ക് എന്ന ആശയത്തിന്റെ മികച്ച ഉദാഹരണമാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ. ഇന്ന് മാലിന്യമായി കണക്കാക്കുന്ന വസ്തുക്കൾ നാളെയുടെ ജൈവവളവും പോഷക സമൃദ്ധമായ മൃഗത്തീറ്റയുമായി മാറുന്നു. തീറ്റ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സുസ്ഥിര കൃഷിക്ക് പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ കൃഷി കർഷകർക്ക് ചെലവ് കുറയ്ക്കാനും ഫാമിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അധിക വരുമാനം നേടാനുമുള്ള ഒരു പ്രായോഗിക അവസരമാണ്. അതുകൊണ്ട് കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ കൃഷിക്കായി ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ നമുക്ക് സ്വീകരിക്കാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ധ്യാനം ജീവിതത്തിന് ഗുണം ചെയ്യുന്നു. ശാന്തചിത്തനായി ഏകാഗ്രതയോടെ തന്നിലും സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരമമായ ചൈതന്യം ഒന്നു തന്നെയാണെന്നും അതിന്റെ സ്ഫുരണമാണ് തന്റെ ഹൃദയത്തിലും തിങ്ങി നിറഞ്ഞിരിക്കുന്നത് എന്നുമുള്ള ഉത്തമ ബോധത്തോടെ ഹൃദയോന്മുഖമായി നടത്തുന്ന ഉപാസനയാണ് ധ്യാനം. ജീവിതത്തിന് സമഗ്രമായ ഗുണം പ്രദാനം ചെയ്യുന്ന ക്രിയാമാർഗമാണ് ധ്യാനം. മനഃശാന്തി പ്രദാനം ചെയ്യുന്ന ധ്യാനം കാലപ്പഴക്കം കൊണ്ട് മനസ്സിലടിഞ്ഞിട്ടുള്ള മാലിന്യങ്ങളെ നിർമാർജനം ചെയ്ത് മനസ്സംസ്കരണത്തിന് വഴിതെളിക്കുന്നു. കേവലം സംസ്കരണത്തിനുള്ള ഉപാധി എന്നതിലപ്പുറം മനുഷ്യജന്മത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ ജീവാത്മാ പരമാത്മാ ലയനം എന്ന മോക്ഷമാർഗത്തിലേക്ക് എത്തുന്നതിനുള്ള ആദ്യ സാധന എന്ന നിലയിലും ധ്യാനം പ്രാധാന്യമർഹിക്കുന്നു. ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ഫലസിദ്ധിയെ ആധുനിക ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട്. മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി തുടങ്ങി ഹൃദയശുദ്ധി വരെ സമാർജിക്കാൻ ധ്യാനത്തോളം സഹായകരമായ മറ്റൊരു സാധനോപാധിയില്ല. മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു ബിന്ദുവിലോ ഹൃദയക്ഷേത്രത്തിലോ കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ചഞ്ചലതകളിൽ നിന്നും മോചിതമായി മനസ്സിനെ, പ്രാണനെ ഈശ്വരോന്മുഖമാക്കാൻ കഴിയും. ധ്യാനത്തിന്റെ അഗാധ തലങ്ങളിലെത്തുമ്പോൾ മസ്തിഷ്കത്തിലെ ബീറ്റാ തരംഗങ്ങൾ ആൽഫ, ഡെൽറ്റ, ഗാമ, തീറ്റ തുടങ്ങിയ തരംഗങ്ങളായി പരിണമിക്കുന്നുവെന്ന് ആധുനിക ശാസ്ത്രം തെളിയിക്കുന്നു. ഇവയ്ക്ക് മസ്തിഷ്കത്തെ അനേകം മടങ്ങ് പ്രവർത്തന നിരതമാക്കാൻ കഴിയുമത്രേ. വിദേശ സർവകലാശാലകൾ തങ്ങളുടെ അംഗീകൃത മെഡിക്കൽ ഗ്രന്ഥങ്ങളിൽ ധ്യാനത്തിന് അർഹമായ സ്ഥാനം ഇപ്പോൾ നൽകി വരുന്നുണ്ട്. യുഗങ്ങൾ കൊണ്ട് മാത്രം നടക്കാനിടയുള്ള മനസ്സംസ്കരണം മുതൽ ജീവന്റെ ശുദ്ധീകരണം വരെ ത്വരിതപ്പെടുത്തി പരിണാമം സാക്ഷാത്കരിക്കാൻ ഉതകുന്ന സാധനോപാധിയായും ധ്യാനമാർഗത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്.
2: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു.

0: നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യമിതായിരുന്നു, കൃഷിയിടത്തിൽ കീടനിയന്ത്രണത്തിന് ഫിറമോൺ കെണികൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഉത്തരം കേട്ടോളൂ. കൃഷിയിടത്തിലെ കീടനിയന്ത്രണത്തിന് പരിസ്ഥിതി സൌഹൃദവും ഫലപ്രദവുമായ ഒരു സാങ്കേതിക വിദ്യയാണ് ഫിറമോൺ കെണികൾ. ഫെറമോണുകൾ എന്നത് ഒരേ വർഗത്തിൽപ്പെട്ട പ്രാണികൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ്. പ്രത്യേകിച്ച് ഇണയെ ആകർഷിക്കുന്നതിനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഫെറമോൺ കെണികളിൽ പെൺപ്രാണികൾ പുറപ്പെടുവിക്കുന്ന ലൈംഗിക ഹോർമോണിന്റെ കൃത്രിമ രൂപമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഗന്ധം ആൺപ്രാണികളെ ആകർഷിച്ച് കെണിയിലേക്ക് എത്തിക്കുന്നു. കെണിയിൽ കുടുങ്ങുന്ന ആൺപ്രാണികൾ നശിക്കുന്നതിനാൽ ഇണചേരൽ കുറയുകയും അതുവഴി കീടങ്ങളുടെ എണ്ണം ക്രമേണ കുറയുകയും ചെയ്യുന്നു. ഫെറമോൺ കെണികൾ പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് കീടനിരീക്ഷണത്തിനാണ്. കെണിയിൽ എത്ര കീടങ്ങൾ കുടുങ്ങുന്നുവെന്ന് നിരീക്ഷിക്കുന്നതിലൂടെ ഒരു കീടബാധ ആരംഭിച്ചിട്ടുണ്ടോയെന്നും അതിന്റെ തീവ്രത എത്രയാണെന്നും കർഷകന് മനസ്സിലാക്കാൻ കഴിയും. ഇതുവഴി കീടനാശിനികൾ അനാവശ്യമായി പ്രയോഗിക്കുന്നത് ഒഴിവാക്കാം. രണ്ടാമത്തേത് കൂട്ടത്തോടെ കീടങ്ങളെ പിടികൂടി നിയന്ത്രിക്കുന്നതിനാണ്. ആവശ്യമായ എണ്ണത്തിൽ ഫെറമോൺ കെണികൾ സ്ഥാപിച്ചാൽ ആൺപ്രാണികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. ചില സാഹചര്യങ്ങളിൽ ആൺ പെൺ പ്രാണികളുടെ ഇണചേരൽ തടസ്സപ്പെടുത്തി കീടങ്ങളുടെ പ്രജനനം തന്നെ കുറയ്ക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. പഴീച്ച, വഴുതനയിലെ തണ്ടുതുരപ്പൻ, കായ്തുരപ്പൻ, തെങ്ങിലെ കൊമ്പൻ ചെല്ലി, വിവിധ പുഴുക്കൾ തുടങ്ങി നിരവധി കീടങ്ങളുടെ നിയന്ത്രണത്തിനായി ഫെറമോൺ കെണികൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഫെറമോൺ കെണികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവ ഒരു പ്രത്യേക കീടവർഗത്തെ മാത്രമേ ആകർഷിക്കുകയുള്ളൂ എന്നതാണ്. അതിനാൽ പരാഗണം നടത്തുന്ന തേനീച്ചകൾ, പ്രകൃതിദത്ത ശത്രുക്കൾ തുടങ്ങിയ ഉപകാരപ്രദമായ ജീവികൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകില്ല. കൂടാതെ വിളകളിൽ കീടനാശിനി അവശിഷ്ടങ്ങൾ ഉണ്ടാകുകയുമില്ല. അതിനാൽ രാസ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും വിളകളുടെ ആരോഗ്യകരമായ ഉൽപാദനം ഉറപ്പാക്കാനും സഹായിക്കുന്ന സംയോജിത കീടനിയന്ത്രണ രീതിയിലെ ഒരു പ്രധാന ഉപാധിയാണ് ഫെറമോൺ കെണികൾ. ഇന്നത്തെ പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്. വയലും വീടും

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഈഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി FIB കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിള ബ്ലോക്കിന് കീഴിലുള്ള ആര്യംകോട് ഒറ്റശേഖരമംഗലം

കള്ളിക്കാട്, അമ്പൂരി, വെള്ളറട, കുന്നത്തുകാൽ, പെരുങ്കടവിള, പെരുമ്പഴുതൂർ, കൊല്ലയിൽ എന്നീ കൃഷിഭവനുകളിൽ തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. നാടൻ തെങ്ങിൻ തൈകൾ 50 രൂപ നിരക്കിലും സങ്കരയിനം തൈകൾ 125 രൂപ നിരക്കിലും വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ആര്യങ്കോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അഖില ജീവി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7907752899 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഓണക്കാലത്ത് വിളവെടുക്കുന്നതിനായി ചെണ്ടുമല്ലി തൈകൾ പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന പത്തനാപുരം, പിറവന്തൂർ, വിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിൽ നിന്ന് സൌജന്യമായി വിതരണം ചെയ്യുന്നതാണെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രതീഷ് പി ആർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യൂവേറിയ ബാസിയാന, ലക്കാനിസീലിയം ലക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറലം എന്നിവയും ജൈവകീട രോഗ നിയന്ത്രണ കോംബി പാക്കറ്റുകൾ, വേർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പറുകൾ 9747238532, മറ്റൊരു നമ്പർ 0487269907. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിനുശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസിംഗ് ആന്റ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന FPO, CLF, PACS തുടങ്ങിയ സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പദ്ധതി ചെലവിന്റെ കുറഞ്ഞത് 15% സ്വന്തം വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരും ആയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലനിര മേഖലകൾ, ആസ്പിറേഷണൽ ജില്ലകൾ, PMDDKY പദ്ധതിയിൽ ഉൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. പൾസസ് മിഷൻ പദ്ധതിയിൽ ധനസഹായം ലഭിക്കാൻ ബാങ്ക് വായ്പ നിർബന്ധമായും എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,600, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 27,000, കോട്ടയം 26,000, എറണാകുളം 22,000, ആലുവ 23,500. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,100, എറണാകുളം 12,900, വടക്കൻ പറവൂർ 13,000. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 20,000, കായംകുളം 19,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 18,000, ചെങ്ങന്നൂർ 26,000, എറണാകുളം 23,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,900, കട്ടപ്പന 2,700. കുരുമുളക് അൺഗാർബിൾ ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പാല 67,000. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം, വാർത്തകൾ.

0: വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2047-ഓടെ വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ പശ്ചിംബംഗാ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज पीएम किसान सम्मान निधि के तहत देश भर के 9 करोड़ से अधिक किसानों के बैंक खातों में पैसे भेजे गए हैं और पश्चिम बंगाल के किसानों के लिए एक और खुशी की खबर है. आज से राज्य में पीएम फसल बीमा योजना शुरू की जा रही है. फसल बीमा योजना मुश्किल समय में किसान के परिवार को सहारा देगी. फसल को नुकसान होने पर किसान पर बोझ नहीं पड़ेगा.
0: പ്രധാനമന്ത്രി പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡുവും അദ്ദേഹം വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ പിഎം കിസാൻ ഉത്സവ് ദിവസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പുനരുജ്ജീവനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. 75% തദ്ദേശീയ ഉള്ളടക്കമുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200-ലധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കും. സുരക്ഷാ വിദ്യയുടെ പങ്ക്, പുതുതായി രൂപപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരി, ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങിയവയാണ് നിരോധിച്ചത്. സുരക്ഷിതവും ഫലപ്രദവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ നടക്കും. ഇതിന് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക അപേക്ഷയെ തുടർന്ന് പരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് മാറ്റാൻ NTA അനുമതി നൽകി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത ഭാരത് സങ്കല്പ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ വികസനം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

0: കഴിഞ്ഞ മൂന്ന് ദിവസമായി ലക്ഷദ്വീപിൽ തുടരുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പ്രവേശനോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയ പ്രദേശമെന്ന അംഗീകാരം ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് കവരത്തി ദ്വീപിൽ പ്രവർത്തന പുരോഗതിയിലുള്ള സ്കൂൾ കെട്ടിട സമുച്ചയം, ഓട്ടെക് മാതൃകയിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഡീസാലിനേഷൻ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. നാളെ അഗത്തിദ്വീപിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷ പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും.
1: അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്ലോവാക് റിപ്പബ്ലിക്കിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ എംബസി നിലവിൽ രണ്ട് പ്രതിദിന യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ് ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സ്ലോവാക് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെ സിറ്റി സെന്ററിലായിരിക്കും ഇന്ത്യൻ എംബസിയുടെ പ്രധാന യോഗാദിന പരിപാടി. പ്രസിദ്ധമായ ബ്രാറ്റിസ്ലാവ കാസിലും യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. നൂറുകണക്കിന് യോഗ സ്റ്റുഡിയോകളാണ് നിലവിൽ സ്ലോവാക്യയിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ആയുഷ് ഒപ്പുവച്ച ധാരണാപത്രം സ്ലോവാക്യയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സഹായിക്കും എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
1: യോഗ ദിനത്തിന് മുന്നോടിയായി യുഎഇയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അൽ ഐൻ ഇന്ന് യോഗ പരിപാടി സംഘടിപ്പിച്ചു. നാളെ രാവിലെ 5:30 മുതൽ 6:30 വരെ ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബിൽ യോഗ സെഷൻ നടക്കും. അബുദാബിയിലെ ഇന്ത്യൻ എംബസി രാവിലെ 8 മുതൽ 9 വരെ യോഗ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 23 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസോവ ഇക്വഡോർ പോരാട്ടം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ഗോഫ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: സംവിധാനം റൂബി ബാബു.
1: മാഡം, നിന്റെ ഹെസറേനു? Where are you from?
2: Sir, my name is Mangala Devi. We are from Kerala.
1: Mangala Deviya?
3: നിന്റെ പേര് കേട്ടിട്ടെന്താ ഇൻസ്പെക്ടർ വാ വിളിക്കുന്നത്? ഈ പേര് ഇതുവരെയും കേട്ടിട്ടില്ലേ.
1: ദയവിട്ട് കുളുത്തുകൊള്ളി മാഡം. ഹേ ബൊപ്പണ്ണ, ഇല്ല വരോ.
3: പോലീസ് സ്റ്റേഷനിൽ കുളിക്കാനൊക്കെ സൗകര്യമുണ്ടോ?
4: പൊട്ടി, കുളിക്കാനല്ലടി ഇരിക്കാൻ പറഞ്ഞതാ.
5: എങ്കിൽ നമുക്ക് ഇരിക്കാം.
0: അവര് സംസാരിക്കട്ടെ, അതിനിടയിൽ ഞാൻ മനീഷിനെ വിളിക്കാം.
4: അവൻ എപ്പോഴാണ് മരുത് പാണ്ഡ്യ എന്ന് അറിയണമല്ലോ.

ആകാശവാണി ഒരു ഗോവൻ ട്രിപ്പ് നാടകം രണ്ടാം ഭാഗം. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, വിജു നീരാവിൽ, പാർവതി ജി ആർ.

0: എന്റെ ദൈവമേ, നാട്ടുകാർ മൊത്തം ഗോവയിൽ വന്ന് റൂമെടുത്തെന്നാ തോന്നുന്നേ. 10-12 ഹോട്ടലായി കയറി ഇറങ്ങുന്നു, ഒരിടത്തും മുറി ഒഴിവില്ല. ഇതേതാ ഹോട്ടല്? ആർക്കെയോ? ആ, ഇവിടെ കൂടി നോക്കാം. എക്സ്ക്യൂസ് മീ, കൻ ഐ ഗെറ്റ് എ റൂം?
1: സോറി സർ, ഓൾ ബുക്ക്ഡ്.
0: ഛേ, ഇവിടെയും ഇല്ല. അടുത്ത ട്രെയിൻ പിടിച്ച് നാട്ടിലേക്ക് തന്നെ പോയാലോ? വേറൊരാളും കൂടെ വന്നല്ലോ. റൂമായിരിക്കും തിരക്കുന്നത്.
2: ഒരു ഡബിൾ റൂം.
1: സോറി, നോ റൂം സർ.
2: ശേടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ഒരിടത്തും റൂമില്ല.
0: ഹേ ബ്രോ, നിങ്ങൾ മലയാളിയാണോ?
2: അതെ, ഞാൻ പുലർച്ചെ മുതൽ മുറിയും തിരക്കി നടക്കുക. ഒരിടത്തും ഒഴിവില്ലാന്ന് ഒരേ പല്ലവിയ.
0: ഞാനും അതെ, ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു.
1: സർ, വൺ മിനിറ്റ്. ഇന്നലെ രാത്രി ചെക്ക് ഇൻ ചെയ്യേണ്ട ഒരു റൂമുണ്ട്. രണ്ട് ലേഡീസ് ബുക്ക് ചെയ്തതാണ്. അവർ ഇതുവരെ എത്തിയിട്ടില്ല. തൽക്കാലം നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഫ്രഷ് ആവാൻ ഞാൻ ആ റൂം തരട്ടെ.
2: വലിയ ഉപകാരം സുഹൃത്തേ. ബ്രോ,
0: ഓ,
2: നമ്മൾ ഒരുമിച്ച് റൂം എടുത്താ ഇവര് മുറി തരാന്ന്.
0: ആ, ആയിക്കോട്ടെ. അല്ല, ഇനി മുറി ബുക്ക് ചെയ്ത പെണ്ണുങ്ങൾ വന്നാലേ നമ്മളെ ഇറക്കി വിടുവോ?
2: ആ, അതപ്പ നോക്കാം. ട്രെയിനിൽ എന്റെ ഉറക്കം ഒട്ടും ശരിയായില്ല. പെട്ടെന്നായിരുന്നു ഗോവ യാത്ര പ്ലാൻ ചെയ്തതേ.
0: ഞാനും അതെ. എന്റെ ഭാര്യയെ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സമ്മേളനം പറഞ്ഞ് പോയേക്കുവാ 4 ദിവസത്തേക്ക്. ആ ചാൻസിന് ഞാൻ ഗോവയ്ക്ക് ട്രെയിൻ കയറി.
2: കൊള്ളാലോ. എന്റെ കാര്യം ഏതാണ്ട് അങ്ങനെ തന്നെ. എന്റെ വൈഫ് അവളുടെ ഫ്രണ്ടിനെയും അമ്മായിയമ്മയും കൂട്ടി ചോറ്റാനിക്കര അമ്പലത്തിൽ ഭജന ഇരിക്കാൻ പോയതാ.
0: ഹാ, അത് നന്നായി. അവർ നല്ലവണ്ണം പ്രാർത്ഥിച്ച് പുണ്യവും നേടി വരട്ടെ അല്ലേ. ബൈ ദ ബൈ, എന്റെ പേര് വിനോദ്.
2: ഞാൻ ദിലീപ്. റൂമിന്റെ താക്കോൽ കിട്ടി. ബാഗ് എടുത്തോ, നമുക്ക് റൂമിലേക്ക് പോവാം.
0: ആ ശരി. ഫ്രഷായി പുറത്തിറങ്ങിയാലേ ആദ്യം പൂക്കളൊക്കെ ഉള്ള ഷർട്ട് കിട്ടുന്ന കടയിലേക്ക് പോണം.
2: അത് ശരിയാ. ഗോവയിൽ വന്ന ഒരു വൈബ് കിട്ടണമെങ്കിലേ പൂക്കളർ ഷർട്ട് തന്നെ ഇടണം.

0: ദയവിട്ടു കലകെ ഇല്ലിയില്ല മാഡം.
1: ശൈല ഇറങ്ങിക്കോളാൻ പറയുന്നു.
2: ആ
1: നമ്മള് ബസ് സ്റ്റാൻഡിലെത്തി.
2: ഓ
0: എല്ലാ അനനുകൂലയ ഗാനത്താനി നാനു വിഷാദി സുത്തേന.
1: ഓക്കെ ഓക്കെ നോ പ്രോബ്ലം താങ്ക് യു.
0: നാനു നിമകെ ടാക്സി വ്യവസ്ഥ മാഡം ബഹുദേ.
1: നോ നോ താങ്ക് യു വിൽ ക്യാച്ച് എ ബസ് താങ്ക് യു സർ.
0: ഓക്കെ ഓക്കെ ബൈ മാഡം.
1: ബൈ ബൈ.
3: ദാ പോലീസ് ജീപ്പ് പോയി. ഗോവയിലേക്ക് കാറും എടുത്ത് വന്നിട്ട് ദാ ഇപ്പൊ കുന്താപുര ബസ് സ്റ്റാൻഡിൽ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നു.
1: മൊത്തം കോമഡി ആയി എന്ന് പറഞ്ഞ

0: മതിയല്ലേ. ഹാ, കോമഡിയോ? പോലീസ് സ്റ്റേഷനിൽ കയറിയതാണോ കോമഡി?
1: അല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ ശരിക്കും എന്താ സംഭവിച്ചത്?
0: നിന്റെ പേര് കേട്ടതോടെ കാറ് മോഷണം ആവിയായി പോയോ?
2: അത് പറയാം. ശരിക്കുവേ, എന്റെ അനിയൻ പറ്റിച്ച പണിയായത്. അവൻ വീട്ടിൽ കാറിട്ട് ചെന്നൈക്ക് തിരികെ പോയെന്ന് പറഞ്ഞില്ലേ?
1: ആ, അതുകൊണ്ടല്ലേ നീ കാറും എടുത്തിറങ്ങിയത്?
2: അതെ, പക്ഷെ അവനെ ഓൺലൈനിൽ ആ കാറിന്റെ പടം ഇട്ട് ഓൾറെഡി വിറ്റിരുന്നു.
1: ഓ, അപ്പൊ ഈ കാറ് വാങ്ങിയ ആളായിരിക്കണം മരുത് പാണ്ടി.
2: അതെ, കാറിരിക്കുന്ന ലൊക്കേഷൻ അവൻ മരുത് പാണ്ടിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെയാണ് മരുത് പാണ്ടി കാറെടുക്കാൻ വന്നത്. കാറ് കാണാതായപ്പോ അയാള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു.
1: ബെസ്റ്റ്.
2: പോലീസ് ആവട്ടെ കാറിലെ GPS വെച്ച് നമ്മളെ ട്രേസും ചെയ്തു.
1: നിന്റെ അനിയനാള് കൊള്ളാം. ഈ വിവരം നിന്നോടെങ്കിലും പറയണ്ടേ?
2: എടി, അവന് വേണ്ടത് ഞാൻ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്.
1: അല്ല, ഈ ഇൻസ്പെക്ടർക്ക് എന്താ പെട്ടെന്ന് ബഹുമാനം തോന്നാൻ കാരണം?
2: എടി, ഇൻസ്പെക്ടർക്കേ ഈ അടുത്താണ് കൊച്ചുണ്ടായത്.
1: ഓ,
2: അതും ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം. അയാളും ഭാര്യയും കൂടി മംഗലാപുരത്തെ മംഗളാദേവി ക്ഷേത്രത്തിൽ പോയി തൊഴുതതിനു ശേഷമാണത്രേ അയാൾക്കൊരു പെൺകുഞ്ഞുണ്ടായത്. പെട്ടെന്ന് എന്റെ പേര് കേട്ടപ്പോ അയാളങ്ങ് സെന്റിമെന്റലായി പോയി. പിന്നെ മനീഷിനെ വിളിച്ച് സംസാരിച്ചപ്പോ കാര്യങ്ങളെല്ലാം ക്ലിയറായി.
1: ഹാ, പക്ഷെ നമ്മുടെ ഒന്നര ദിവസം പോയി കിട്ടി. അല്ല, ഗോവയിലെ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ ചെല്ലാത്തതിനാല് ക്യാൻസൽ ആയി കാണത്തില്ലേ?
2: അത് ക്യാൻസൽ ആയി കാണും.
1: അപ്പൊ നമുക്ക് നിഷയുടെ വീട്ടിലേക്ക് വിട്ടാലോ?
2: ഓഹ്, മറന്നു. രാവിലെ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾക്കിടയിലെ നിഷയുടെ മെസ്സേജ് വന്നിരുന്നു.
1: മെസ്സേജോ? എന്താ അതിൽ പറയുന്നേ?
2: ഇതാ മൊബൈല്, നീ തന്നെ വായിച്ചു നോക്ക്.
1: എവിടെ നോക്കട്ടെ? നമ്മൾ ഗോവയിലില്ല, നാട്ടിലേക്ക് പോയി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. അയ്യോ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അവള് നാട്ടിലേക്ക് വന്നോ? കഷ്ടായി. ശരിക്കും റോങ് ടൈമിലാണ് നമ്മള് ഗോവ യാത്ര പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നു.
2: എന്റെ ശൈലേ, നീ മെസ്സേജ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്.
1: ആ, നമ്മൾ ഗോവയിലില്ല, നാട്ടിലേക്ക് പോയി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. എന്താ കുഴപ്പം?
2: അപ്പൊ എന്താണെങ്കിലും അവള് ഗോവയിലെ വീട്ടിൽ തന്നെ ഉണ്ട്.
1: അപ്പൊ ഈ മെസ്സേജോ?
2: ഗോവയിലില്ലാത്ത നാട്ടിലേക്ക് വന്ന ഒരാള് മെസ്സേജ് അയക്കുമ്പോൾ നാട്ടിലേക്ക് വന്നു എന്നാണ് ടൈപ്പ് ചെയ്യുക.
1: ഓ,
2: നാട്ടിലേക്ക് പോയി എന്നല്ല. പോവുക, പോവുന്നു, പോയി എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ എത്തിച്ചേർന്നിടത്തു നിന്ന് പ്രയോഗിക്കില്ല.
1: ഓ, കൊള്ളാം. പക്ഷേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മലയാളത്തിൽ നിന്നേക്കാൾ മാർക്ക് നിഷയ്ക്കായിരുന്നു.
2: എടി, മാർക്കിൽ വലിയ കാര്യമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവളേക്കാൾ ജീവിതം കണ്ടത് ഞാനാണ്.
1: ആ, അത് നീ തന്നെ. അവൾ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടാവില്ല.
2: എന്റെ ശൈലേ,
1: ഓ,
2: പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് തെറ്റാണെന്നും മാനസിക സ്ഥിതി ആദ്യം മാറ്റണം. ആവശ്യം വന്നാൽ പോലീസ് സ്റ്റേഷനിലോ കളക്ടറുടെ ഓഫീസിലോ കയറണം. അല്ലാതെ എല്ലാത്തിനും അതിർവരം വിട്ട് മുട്ടിടിച്ചോണ്ടിരുന്ന ഈ കാലത്ത് പറ്റില്ല. ഇത് 2026 ആ.
1: ഓ, സമ്മതിച്ചു. 2026 നമ്മുടെ അടുത്ത പരിപാടി എന്താണാവോ? അത് പറ.
2: അത് പറയാനൊന്നുമില്ല, ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടരുക തന്നെ. കാറ് പോയെങ്കിലും കാൽനടയായി ഗോവയ്ക്ക് പോകാനൊക്കില്ലല്ലോ.
1: അതില്ല.
2: നീ ഒരു കാര്യം ചെയ്, ആ എൻക്വയറി കൗണ്ടറിൽ ചെന്ന് ഗോവയ്ക്കുള്ള അടുത്ത ബസിന്റെ ടൈം ചോദിക്കും.

0: ഉഷാറായത്. പോലീസ് സ്റ്റേഷനിലെ കൊതുക് കടി ഇത്തിരി കടുപ്പമായിരുന്നല്ലോ.
1: അതൊക്കെ കഴിഞ്ഞില്ലേ, നമ്മളിപ്പതാ ലോക പ്രശസ്തമായ ഗോവയിലെ ബീച്ചിലെത്തിരിക്ക. ഇനി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ നടക്കാം. എന്താ
0: ഓ മംഗളേ, എന്തോരം ജനങ്ങളാ.
1: ആടി,
0: ഇത് ഉത്സവോ പൊങ്കാലയോ? ഈ ജനങ്ങളൊക്കെ വീട്ടിലിരിക്കാതെ ബീച്ചും തേടി നടക്കുകയാണോ?
1: അതാടി ട്രെൻഡ്. നാട്ടുകാരൊക്കെ ഇന്റർനാഷണൽ ടൂർ അടിക്കുന്ന സമയത്ത് നമ്മൾ ഇതെങ്കിലും ഒപ്പിച്ചല്ലോ.
0: അത് ശരിയാ. ഇവിടെ വന്ന് നേരിൽ കണ്ടപ്പോഴാണ് ഈ ബീച്ചിന്റെ ഭംഗി മനസ്സിലാക്കാൻ സാധിച്ചത്. താങ്ക് യു മംഗളെ.
2: നോ നോ നോ, നീ നിന്നോട് തന്നെയാണ് നന്ദി പറയേണ്ടത്.
1: നീ സ്വയം നിനക്കനുവദിച്ച ചെറുതെങ്കിലും പ്രഷ്യസ് ആയിട്ടുള്ളൊരു വെക്കേഷൻ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് സ്വയം നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ ദാ ഈ വേവിച്ച കടല കഴിക്ക്. സ്പൈസിയാണിത്.
0: കൊള്ളാം. തിരിച്ചു പോവാൻ നേരം കുറച്ച് വാങ്ങിച്ചാല് കുട്ടികൾക്കും കൊടുക്കായിരുന്നു.
1: ഷോ, അത് പിന്നെ ആലോചിക്കാം. ഇപ്പൊ വാ, ഈ തിരയിലിറങ്ങി കാലൊന്ന് നനച്ചാലോ. നീ നോക്കിയേ, ഒരു ഉഗ്രൻ തിര അടിച്ചു കയറി വരുന്നുണ്ട്.
0: ഇത് കൊള്ളാം.
1: ഏ, വെള്ളത്തിലോട്ട് അധികം ഇറങ്ങണ്ടോ.
0: ഏ, എനിക്ക് നീന്തലൊക്കെ അറിയാം മോളെ.
1: ഇത് സൂക്ഷിച്ച്, ഇത് അമ്പലക്കുളമല്ല ഗോവൻ ബീച്ചാണ്.
2: എന്താ ശൈല നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്?
0: അല്ല, നേരത്തെ കടല തിന്നുമ്പോ കുട്ടികളെ ഓർത്തോണ്ടാണോ എന്നറിയില്ല.
2: എന്തേ?
0: ദാ കൊറേ അപ്പുറത്ത് പൂക്കളൊക്കെ ഉള്ള ഷർട്ടിട്ട ഒരാള് ഒറ്റ നോട്ടത്തിൽ എന്റെ ഭർത്താവ് വിനോദേട്ടനെ പോലെ തന്നെ.
2: എവിടെ നോക്കട്ടെ?
0: ദാ അവിടെ കൊറേ സായിപ്പന്മാരും മദാമ്മമാരും മണലില് വെയില് കാഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ?
2: ആ,
0: അതിന്റെ അടുത്ത്.
2: ആ, കണ്ടു കണ്ടു. അത് നിന്റെ വിനോദേട്ടനാണോന്ന് എനിക്കറിയില്ല, പക്ഷേ ഒപ്പം നിന്ന് തിര വരുമ്പോ ചാടി കളിക്കുന്ന ആളെ എനിക്ക് നല്ലോണം അറിയാം.
0: ഏ, നിനക്കറിയാവുന്നോ?
2: ആ,
0: അതാരാ?
2: അതെ, എന്റെ ഭർത്താവ് ദിലീപേട്ടനാണ്.
0: ദിലീപേട്ടനോ? ഇവിടെയോ? അതെങ്ങനെ,
2: എങ്ങനെ എത്തിയെന്നത്? നമുക്കല്പം അങ്ങോട്ട് മാറി നിന്ന് ആലോചിക്കാം. ദാ ഈ പാവുബാജിക്കടയുടെ മറവിലേക്ക് നിക്ക. അബദ്ധത്തിലെങ്ങാനും ഇങ്ങോട്ട് നോക്കിയ അവരും നമ്മളെ കാണണ്ടല്ലോ.
0: ഇതിപ്പൊ കടുവേ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ആയല്ലോ.
2: ഈ രണ്ട് കിടുവകളും തമ്മിൽ പരിചയമുണ്ടോ?
0: എന്തോന്ന്?
2: അതല്ല, നമ്മുടെ ഭർത്താക്കന്മാര് ഫ്രണ്ട്സ് ആണോന്ന്.
0: ഏയ്, ഒരു ചാൻസും ഇല്ല.
3: മംഗളെ, നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോയാലോ? എനിക്ക് പേടിയാവുന്നു.
2: എന്തിന് തിരിച്ചു പോണം?
3: അതല്ല, അവരെങ്ങാനും നമ്മളെ ഇവിടെ വെച്ച് കണ്ടാലോ പിന്നെ തീർന്നു.
2: ഒന്നും തീരാൻ പോണില്ല. നമ്മളെ അവര് കണ്ടാൽ അവരെ നമ്മളും കാണില്ലേ?
3: പക്ഷെ അത് വ്യത്യാസമില്ലേ?
2: ഒരു വ്യത്യാസവും ഇല്ല.
0: നമ്മൾ കള്ളം പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്.
2: പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവരെ നമ്മൾ വീട് ഏൽപ്പിച്ചിട്ടല്ലേ ഇറങ്ങിയത്, അല്ലേ? അപ്പൊ അവര് കാണിച്ചതും കള്ളത്തരല്ലേ?
3: അയ്യോ, പക്ഷെ ആണുങ്ങൾക്ക് പല ന്യായങ്ങളും കാണും. നമ്മൾ അവിടെ ഇല്ലാത്തതിനാല് അവര് പുറത്തിറങ്ങിയെന്നോ യാത്ര പോയിന്നോ ഒക്കെ പറയും.
2: കൊള്ളാം. ശൈല ഇപ്പോൾ ചെയ്യുന്നത് ആണുങ്ങൾക്കുള്ള ന്യായീകരണങ്ങൾ ഒരു സ്ത്രീയായ ശൈല തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്ര കാലത്തിനിടയ്ക്ക് ആദ്യമായൊരു യാത്ര ചെയ്യാൻ തോന്നിയ ശൈലയ്ക്ക് ഉള്ളിൽ അത് തെറ്റാണെന്നൊരു കുറ്റബോധമാണ് ഉള്ളത്.
3: എന്റെ മംഗളെ, എനിക്ക് നിന്റെ അത്ര ധൈര്യമില്ലടി. സമ്മതിച്ചു.
2: എടി, അങ്ങനെ സമ്മതിച്ച് കീഴടങ്ങുകയല്ല വേണ്ടത്. ഒരു ചെറിയ കള്ളം പറഞ്ഞ് നീ ഒരു ട്രിപ്പ് അടിച്ചു, ശരി തന്നെ.

0: അതൊരു തലപോകുന്ന കാര്യമൊന്നുമല്ല. അതാദ്യം സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്ത്.
1: എന്നെ കൊണ്ട് പറ്റുന്നില്ല ദൈവമേ, ഇനി എന്തൊക്കെ പുകിലാണോ ഉണ്ടാവാൻ പോകുന്നത്.
0: പുകിലും പുക്കാറും ഒന്നും ഉണ്ടാവില്ല, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കും.
1: ഷോ, നമുക്ക് വേഗം ലോഡ്ജിൽ പോയി ബാഗ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടാലോ. നാട്ടിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ ട്രെയിൻ പിടിക്കാം.

0: വിനോദേ,
1: ഓ,
0: നിങ്ങളുടെ ഭാര്യയ്ക്ക് സമ്മേളനത്തിനും എന്റെ ഭാര്യയ്ക്ക് അമ്പലത്തിലും പോകാൻ തോന്നിയത് നന്നായി അല്ലേ?
1: ശരിയാ ദിലീപേ, അല്ലെങ്കിൽ നമുക്കിവിടെ എത്താൻ പറ്റില്ലായിരുന്നല്ലോ. ഗോവ എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. എല്ലാ രാജ്യത്തുനിന്നും സന്ദർശകർ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട്.
0: അതെ, എല്ലാ കാഴ്ചയും കണ്ട് എൻജോയ് ചെയ്ത് പതുക്കെ തിരികെ പോയാൽ മതി നമുക്ക്.
1: അതെ അതെ. ഒരു മിനിറ്റ്, എന്റെ പോക്കറ്റിൽ കിടന്ന് മൊബൈൽ കുറെ നേരമായിട്ട് അടിക്കുന്നു, ആരാന്ന് നോക്കട്ടെ. ഓ, ഇത് ഭാര്യ. ഇവളിപ്പോ എന്തിനാ വിളിക്കുന്നേ? ഞാൻ എടുക്കാനൊന്നും പോകുന്നില്ല.
0: എന്റെ ഫോണും അടിക്കുന്നല്ലോ, ആരാണാവോ? എന്നെയും വിളിക്കുന്ന ഭാര്യ. ഇതാ ഇവരുടെ കുഴപ്പം, ആവശ്യമില്ലാതെ ഇടയ്ക്കിടെ വിളിച്ചോണ്ടിരിക്കും. കട്ട് ചെയ്തേക്കാം.
1: അത് തന്നെ, ഓണത്തിനിടയിലാ പൊട്ടുകച്ചോടം. ഈ ഭാര്യമാരുടെ ഒരു കാര്യം.
0: വിനോദിനറിയോ, ഗോവയില് വേറെയും ബീച്ചുകളുണ്ട്. ഓരോന്ന് ഒന്നിനൊന്ന് മെച്ചമാണത്രേ.
1: ആണോ? നമുക്ക് എന്നാ എല്ലാ ബീച്ചും കാണാം. വന്ന സ്ഥിതിക്ക് സംഗതി അടിപൊളി ആവട്ടെ. എന്താ?
0: എഗ്രീഡ്. എന്താ വാട്സാപ്പിൽ മെസ്സേജ്? നോക്കട്ടെ.
1: എന്റെ ഫോണിലേക്കും ഭാര്യയുടെ വക മെസ്സേജ് ഉണ്ട്. നോക്കട്ടെ.
0: അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ബീച്ചിൽ നിൽക്കുന്ന ഫോട്ടോ ഇതാ എനിക്ക് ഭാര്യ വാട്സാപ്പിൽ അയച്ചിരിക്കുന്നു. അതെങ്ങനെ പറ്റും?
1: നമ്മൾ ഈ ഗോവ ബീച്ചിൽ നിൽക്കുന്നതോ? എവിടെ നോക്കട്ടെ.
0: ഇതാ നോക്ക്, ഇപ്പൊ എടുത്ത പോലുണ്ട്.
1: ശരിയാണല്ലോ, നമ്മൾ ഗോവ ബീച്ചിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ നാട്ടിലുള്ള നിങ്ങളുടെ ഭാര്യയ്ക്ക് എങ്ങനെ കിട്ടി?
0: അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആട്ടെ, നിങ്ങൾക്ക് എന്തോ മെസ്സേജ് ഒന്നും പറഞ്ഞില്ലേ? ഒന്ന് നോക്കിക്കേ.
1: ദൈവമേ, സെയിം ഫോട്ടോ ദേ എനിക്കും അയച്ചിരിക്കുന്നു, ഒപ്പം ഭാര്യയുടെ വോയിസ് മെസ്സേജും ഉണ്ട്.
0: എന്തുവാ?
2: വിനോദേട്ടാ, നിങ്ങൾ വീട്ടിലില്ലേ? നിങ്ങളും വേറൊരാളും ഏതോ ബീച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ദാ ഇപ്പൊ എന്റെ മൊബൈലിലേക്ക് ആരോ അയച്ചിരിക്കുന്നു. ശരിക്കും വിനോദേട്ട വീട്ടിലില്ലേ?
1: അയ്യോ, കുഴപ്പമായല്ലോ, ഇനി എന്ത് ചെയ്യും? നിങ്ങളുടെ ഫോണില് വോയിസ് വന്നു കാണുമല്ലോ.
0: നോക്കട്ടെ. ആ, ഉണ്ട്, ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്യാം.
2: ദിലീപേട്ട, നിങ്ങൾ ഇത് എവിടെയാ? ബീച്ചിലാ?
1: ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. നമ്മൾ എവിടെയുണ്ടെന്ന് അറിയുന്ന, നമ്മുടെ ഭാര്യമാരെ ശരിക്കും അറിയുന്ന ആരോ ആണ് ഈ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചിരിക്കുന്നത്. ആരായിരിക്കും അത്?
0: പരിചയമുള്ള ആരോ ആണ് പണി പറ്റിച്ചിരിക്കുന്നത്. ചുറ്റും നോക്കിയേ, നാട്ടുകാരെല്ലാം അടുത്തുണ്ടോ എന്ന്.
1: ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ആരെ എങ്ങനെ കണ്ടുപിടിക്കാനാ? എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ട്, എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുത്തോണ്ടിരിക്കുക.
0: വല്ലാത്ത ചതിയായി പോയല്ലോ.
1: ആ, ഒരു ഐഡിയ ഉണ്ട്. AI ഉപയോഗിച്ചേ ആരോ ഫോട്ടോ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാലോ?
0: അതേക്കൊന്ന് തോന്നുന്നില്ല. ഉറപ്പ് വരുത്താനേ അവര് വീഡിയോ കോൾ ചെയ്യാൻ പറയും.
1: അയ്യോ, എങ്കിൽ നല്ല കോളാവും.
0: എന്തേലും ഒരു പോംവഴി കണ്ടുപിടിക്കണമല്ലോ, അല്ലെങ്കിൽ കള്ളി ഫുള്ള് വെളിച്ചത്താവും.
1: ഛേ, നല്ല രസമായിട്ട് വന്നതായിരുന്നു, എല്ലാം ആവിയായി പോയി.
0: ബാ, നമുക്ക് അങ്ങോട്ട് മാറിയിരുന്ന് വല്ല ഐഡിയ ആലോചിക്കാം.

0: മംഗളെ, നിന്റെ ഐഡിയ വർക്കായ മട്ടുണ്ട്. രണ്ടുപേരും ഒന്ന് ഞെട്ടിതാ തോന്നുന്നേ.
1: ഞെട്ടണമല്ലോ, കാരണം ഐഡിയ എന്റേതല്ലേ.
0: അതെ, അവരെന്തെങ്കിലും പോകും വഴി ആലോചിക്കുന്നതിന് മുമ്പ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. അത് ആലോചിക്ക്.
1: അത് ശരിയാ, നമ്മളെക്കാൾ മുന്നേ അവര് സ്റ്റെപ്പ് എടുത്ത നമ്മൾ പൊളിയും. ഒരു കാര്യം ചെയ്യ്, നീ വേഗം വിനോദേട്ടനെ വിളിക്ക്.
0: വിളിച്ചാലും ഫോൺ എടുക്കില്ലല്ലോ, പിന്നെന്തിനാ?
1: എടി, നേരത്തെ ആയിരുന്നു എടുക്കാത്തത്, ഇനി ആദ്യം റിങ്ങി തന്നെ എടുക്കും. നീ വിളിക്ക്.
0: ശരി. ഇല്ല, പക്ഷെ വിളിച്ചിട്ട് ഞാൻ എന്താ പറയേണ്ടത്? നീ അതും കൂടെ പറഞ്ഞതാ.
2: ഒരു ഗോവൻ ട്രിപ്പ്, നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ശൈല, ആരതി ലാൽ ബി, മംഗള, സെവിൽ ജിഹാൻ, വിനോദ്, അനീഷ് ദേവ്, രമേശ്, ഗോവിന്ദ് ടി എ, ഇൻസ്പെക്ടർ രാച്ചയ്യ, വിജു നീരാവിൽ, റിസപ്ഷനിസ്റ്റ് പാർവതി ജി ആർ. കന്നഡ ഭാഷാ സഹായം: നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രി എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ, ആന്റിബയോട്ടിക് മരുന്നുകൾ ഉൾപ്പെടെ 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ നിരോധിച്ചു.

0: അറിയിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ നടക്കും. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് 13 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 75 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 13,187 പേർ ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോഴിക്കോട് നിപ്പ രോഗിയുടെ സമ്പർക്കപ്പട്ടികയിലുൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ സമ്പർക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന 15 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് ഉന്നതാധികാര സമിതിയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 2ാംഘട്ട അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ hscap.kerala.gov.in ലഭ്യമാകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ലെബനനിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നതായി ഇറാൻ. സംഘർഷം അവസാനിപ്പിക്കാനുള്ള നിബന്ധനകളിൽ യുഎസ് പരാജയപ്പെട്ടതായും ആക്രമണം തുടർന്നാൽ ഇറാൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും സംയുക്ത സൈനിക കമാൻഡ് മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് ജയം. 28.4 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 224 റണ്ണെടുത്ത ഇന്ത്യ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത അഫ്ഗാനിസ്ഥാൻ 218 റണ്ണാണ് എടുത്തത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലൻഡ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ബൊളീവിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വർദ്ധിക്കുന്ന ജീവിത ചെലവും സാമ്പത്തിക ഞെരുക്കവും മൂലം ആഴ്ചകളായി രാജ്യത്ത് സർക്കാർ വിരുദ്ധ പ്രതിഷേധം തുടരുകയാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, അവശ്യ സാധന വിതരണം തുടങ്ങിയ മേഖലകളെ ബാധിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവെ ബൊളീവിയൻ പ്രസിഡന്റ് അറിയിച്ചു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അന്ന എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ശിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

0: കുറേ കാലങ്ങളായിട്ട് ഞാനും നികിതയും തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പല സമയം എനിക്ക് അങ്ങനെ അവളെ അട്ടിമറിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 2015 മുതൽ ഞാൻ എപ്പോഴാണോ കളിച്ചു തുടങ്ങിയത് അന്ന് മുതലേ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ 11 മുതലേ കളിച്ചു തുടങ്ങി വന്നവരാണ്. അപ്പോൾ സ്റ്റേറ്റിന് എപ്പോഴും ഞങ്ങൾ തമ്മിലായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. പിന്നെ വളർന്നു വന്നൊരിപ്പോൾ 11, പിന്നെ 13, 15, 17, 19 ഒക്കെ ഞങ്ങൾ തന്നെയായിരുന്നു ഫൈനൽസ് എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് പക്ഷേ പ്രഷർ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നികിത എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരിയാണ്. അപ്പോൾ പിന്നെ അവളായിട്ട് ആ ഒരു കൂട്ടുകാരുടെ ഇതിനകത്ത് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു കോമ്പറ്റീഷൻ ആ ഒരു കളിക്കുന്ന മൈൻഡ് അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ബ്ലോക്ക് അങ്ങ് മാറ്റാൻ തുടങ്ങി, ആ ഒരു കാര്യം മാറ്റാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്റെ കളി മാത്രം കളിക്കുന്ന എങ്ങനെയാന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ആയപ്പോഴാണ് പിന്നെ ഇതിന് ശേഷം ഞാനും നികിതയും കാറ്റഗറി മാറി കളിച്ചു. ഞാൻ 19 കളിക്കുകയും നികിത വനിതാ വിഭാഗം കയറി കളിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്കൊരു നികിതയായിട്ട് 2 വർഷത്തെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ 19 2 വട്ടം ജയിച്ചു, നികിത 2 വട്ടം വനിതാ വിഭാഗം ജയിച്ചു. കഴിഞ്ഞ വർഷം ആയപ്പോഴാണ് ഞാനും നികിതയും പിന്നെയും കണ്ടുമുട്ടുന്നത് വനിതാ വിഭാഗം സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഫൈനൽസിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോ നികിതയ്ക്ക് അന്ന് അത്ര പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല, അതൊരു ഘടകമായിരുന്നു. പിന്നെ എനിക്ക് ഞാനാണെങ്കിൽ LNCP ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു ഫിറ്റ്നസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കോളേജിൽ നിന്ന് പെർമിഷൻ മേടിച്ച് ഞാൻ ജസ്റ്റ് പ്രാക്ടീസിന് വരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു മുൻകൈ എനിക്കുള്ളതുകൊണ്ട് എനിക്ക് അതൊരു ബെനിഫിറ്റായി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് നികിതേനെ അട്ടിമറിക്കുന്നില്ല, അവളെ തോൽപ്പിക്കാൻ പറ്റിയത്.
1: അപ്പൊ അതിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നികിതയല്ലാതെ വേറെ ആരെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന താരങ്ങൾ ഉണ്ടായിരുന്നു?
0: ആ ചാമ്പ്യൻഷിപ്പില് സെമി ഫൈനലിൽ നികിതയുടെ കൂടെ കളിച്ച ശ്രേയ BS ജൂനിയർ ആണ് ഇപ്പോ. അപ്പോ പുള്ളിക്കാരി ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ നികിത ആ വെല്ലുവിളിനെ അട്ടിമറിച്ചാണ് ഫൈനൽസിൽ വന്നത്.
1: അപ്പൊ ഈ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട് ഇപ്പൊ LNCP ആണെന്ന് പറഞ്ഞു, ഈ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു? നമ്മൾ വലിയ ടൂർണമെന്റുകളൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ, അതായത് പതിവിൽ കവിഞ്ഞ് ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ, എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു?
0: അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഒന്നാമത് ഞാൻ LNCP ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അനുവാദമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ കോളേജിൽ നിന്ന് അനുവാദം എടുത്താണ് വന്നത്. അങ്ങനെ ഒരാഴ്ച ഞാൻ എന്നും പണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണ പോലെ തന്നെയായിരുന്നു ഈ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല.
1: കേരള സർവകലാശാല ഇന്റർ കോളേജ് സ്കോട്ട് ചാമ്പ്യൻഷിപ്പ് LNCP വേണ്ടിയിട്ട് കിരീടം നേടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കൂടി ഒന്ന് പറയാം.
0: ഒന്നാമത്തെ കാര്യം LNCP റാക്കറ്റ് ഗെയിംസ് ഇല്ലതാ, ഒട്ടുമില്ല. അപ്പോൾ സ്ക്വാഷ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് സ്ക്വാഷ് എന്നുള്ളൊരു ഗെയിം ഉണ്ടെന്ന് തന്നെ അവിടുത്തെ അധ്യാപകർക്കാണേലും സ്റ്റുഡൻസിനാണേലും അറിയുന്നത്. അപ്പോൾ സ്ക്വാഷ് LNCP സ്ക്വാഷ് ടീം കൊണ്ടുവരാൻ ഇച്ചിരി പാടായിരുന്നു. ഇതിനു മുമ്പ് റാക്കറ്റ് ഗെയിംസ് വരെ കളിച്ചിട്ടുള്ള പിള്ളേരെ കൊണ്ടാണ് സ്ക്വാഷ് കളിപ്പിച്ചിരുന്നത്. ഇതിനു മുമ്പേ ഞാൻ എന്റെ 1st വർഷത്തിൽ ഞാൻ ഇതുപോലെ ടീം കൊണ്ടുപോയിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ 2nd ആയിരുന്നു അന്ന് ഞങ്ങൾ. പക്ഷെ അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ സ്ക്വാഷ് എന്താന്ന് അറിഞ്ഞു തുടങ്ങിയത് തന്നെ LNCP. അന്നൊരു തട്ടിക്കൂട്ടിയ ടീമായിരുന്നു ഞങ്ങൾ, 2 ദിവസം മുമ്പൊക്കെ തട്ടിക്കൂട്ടി എടുത്ത ടീമായിരുന്നു. ഇതിനു മുമ്പ് എന്റെ കോളേജ് ശിവരഞ്ജിനി എന്ന് പറഞ്ഞ കൊച്ചുണ്ടായിരുന്നു. പുള്ളിക്കാരി നേരത്തെ ടെന്നീസ് കളിച്ച് പിന്നെ സ്ക്വാഷ് ഇതുപോലെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിനൊക്കെ പോയതാണ്. അപ്പൊ പുള്ളിക്കാരിയും ഞാനും കൂടിയാണ് ടീമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് കൊണ്ടുപോയത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ നേരെ കളിക്കാൻ അറിയുള്ളായിരുന്നു. പിന്നെ അതിനുശേഷം ആ ടീമിലുണ്ടായിരുന്ന കുറച്ച് പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ എന്റെ 2nd വർഷം വന്നപ്പോഴത്തേക്കും ആർക്കും അങ്ങനെ വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പൊ ഞാനും വേറൊരു കൊച്ച് ആസാമിന്നാണ്, LNCP നാഷണൽ കോളേജ് ആയിക്കൊണ്ട് ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻസും ഉണ്ട് പിള്ളേർ. അങ്ങനെ അതിൽ നിന്നൊരു നോർത്ത് ഇന്ത്യൻ കൊച്ചും ഞങ്ങളുടെ എന്റെ കൂടെ വന്നായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ടീം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓപ്പൺ സെലക്ഷൻസിന് മാത്രമാണ് ഇറങ്ങിയത്. അപ്പോൾ പക്ഷെ എന്റെ കൂടെ കളിച്ച കൊച്ചിന് പേര് സാഗരിക എന്നാണ്. പക്ഷെ ആ കൊച്ചിന് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ പിന്നെ ഓൾറെഡി കളിക്കുന്നത് കൊണ്ടായതുകൊണ്ട് എനിക്ക് അത് കിട്ടി. പിന്നെ 3rd വർഷം ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു നല്ലൊരു ടീം റെഡിയാക്കി എടുത്ത് ജയിക്കാൻ തന്നെ എല്ലാവരെയും സെലക്ഷൻ കിട്ടണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ വർഷം വേറെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അങ്ങനെ വെല്ലുവിളിക്കുന്ന കുട്ടികൾ കുറവായിരുന്നു. അപ്പൊ ഞങ്ങള് നേരത്തെ ഒരു ടീമൊക്കെ റെഡിയാക്കി എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നേരത്തെ 2-3 പിള്ളേർ സ്ക്വാഷ് കളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ നാട്ടിൽ വെച്ച്. അപ്പൊ അങ്ങനെ അവരെയൊക്കെ വെച്ച് ഞങ്ങളെല്ലാം സെറ്റാക്കി ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ നിന്ന് പെർമിഷൻ മേടിച്ച് ഒരു ഉച്ചയ്ക്ക് 2 മണി തൊട്ട് ഒരു 3:30 വരെ ഞങ്ങൾ ഗ്രീൻ ഫീൽഡിൽ സ്ക്വാഷ് കൊട്ടി പ്രാക്ടീസ് ചെയ്യായിരുന്നു ഇന്റർ കോളേജിന്. വേണ്ടി. അങ്ങനെ ഞങ്ങളത് ഒരു ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ ഗ്രീൻഫീൽഡിൽ കോർട്ടിന്റെ ഫീസും കൊടുത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ പാളയത്ത് പോയി ജസ്റ്റ് ഒന്ന് കോർട്ടായിട്ടൊന്ന് പരിചയമാവാൻ വേണ്ടി അവിടെയും പ്രാക്ടീസ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എന്തായാലും തയ്യാറെടുപ്പ് നടത്തിയത്.
1: എൽ എൻ സി പി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഈ പരിചയം

0: കലാസമ്പന്നത കുറഞ്ഞ ആൾക്കാരാണ് കൂടെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞു. അപ്പോ അതൊരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിട്ടത്?
1: എനിക്ക് ശരിക്കും അവിടെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് നേരത്തെ കളിക്കാൻ അറിയായിരുന്നു. സ്ക്വാഷ് എന്താണെന്നും കുറച്ചെങ്കിലും കളിച്ചിട്ടുള്ള കുട്ടികളായിരുന്നു. അതിന് അതിൽ നിന്ന് ഒരു കുട്ടി രണ്ടു വർഷത്തോളം കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി ഞാൻ പറഞ്ഞ ശിവരഞ്ജനി, പുള്ളിക്കാരി നേരത്തെ ടീമിലൊക്കെ ഉണ്ടായിരുന്നതാ. പിന്നെ സാഗരിക എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു, അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കളിക്കാൻ. അപ്പോൾ പിന്നെ വേറൊരു കൊച്ച് ബാഡ്മിന്റൺ കളിക്കുന്ന കൊച്ചായിരുന്നു. അപ്പോൾ അവർക്ക് റാക്കറ്റ് ഗെയിംസായിട്ട് പരിചയ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്ര പാടുപെടേണ്ടി വന്നില്ല. അതൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവർക്ക് അവരെ ഞാൻ കളിക്കുന്നത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ സ്ക്വാഷ് എന്താന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കോളേജുകളിൽ നിന്ന് വന്ന ടീമുകൾക്ക് അത്രയ്ക്ക് സ്ക്വാഷ് എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവർ അത്ര കളി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു.
0: ദേശീയ തലത്തിലൊക്കെ സ്ക്വാഷിൽ സുഭദ്ര മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നേട്ടങ്ങൾ മറ്റു നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
1: ഞാൻ നാഷണൽസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ക്വാർട്ടർ വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് എനിക്കങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന്റെ എനിക്ക് കുറച്ച് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കേരളത്തിൽ സ്ക്വാഷ് എന്ന് പറയുന്നൊരു സ്ക്വാഷ് അങ്ങനെ ഭയങ്കര പരിചയമുള്ളൊരു ഗെയിം അല്ല. അപ്പോൾ അതിന്റെ ഓരോ വെല്ലുവിളികളുണ്ട്. ഇപ്പം നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നല്ലൊരു കോച്ചിന് നമുക്ക് കോച്ചുണ്ട്. പക്ഷേ ഒരു ഇപ്പം നമ്മൾ ദേശീയ തലത്തിൽ കൺസിസ്റ്റന്റ്ലി പോകുന്ന പിള്ളേരാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി പരിചയ സമ്പത്തുള്ള കോച്ചും അങ്ങനത്തെ കുറച്ച് ഇതിനേക്കാൾ നല്ല ട്രെയിനിങ്ങും ആവശ്യമാണ്. എന്നാൽ നമുക്കൊക്കെ ഒരു ദേശീയ തലത്ത് മുന്നേറ്റം കാണും.
0: സ്ക്വാഷിലേക്ക് വന്ന് കളിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് റോൾ മോഡൽ ഇപ്പൊ ആരെങ്കിലും നമ്മൾ മാതൃകയാക്കിയിട്ടുണ്ടോ സ്ക്വാഷിൽ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
1: എനിക്ക് സ്ക്വാഷ് അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഞാൻ കളിച്ചു തുടങ്ങുമ്പോ ഇങ്ങനെ കളികളൊക്കെ കാണുമായിരുന്നു. അപ്പൊ മിക്കവരും ഈജിപ്തിൽ നിന്നുള്ള പ്ലെയേഴ്സ് ആണ് എപ്പോഴും ടോപ്പിൽ നിൽക്കണത്. അപ്പൊ അവരുടെയൊക്കെ കളി ഞാൻ കാണുമായിരുന്നു. അല്ലാണ്ട് റോൾ മോഡല് എനിക്കങ്ങനെ സ്ക്വാഷിൽ നിന്ന് റോൾ മോഡലായിട്ട് ആരുമില്ല.
0: എങ്ങനെയാണ് സ്ക്വാഷ് എന്നൊരു കായിക ഇനത്തിലേക്ക് വന്നത്? നമ്മൾ പൊതുവെ നമ്മളിപ്പോ ക്രിക്കറ്റ്, ഫുട്ബോള് അല്ലെങ്കിൽ അത്ലറ്റിക്സ് അതിലൊക്കെയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാർ പോകുന്നത്. എങ്ങനെയാണ് സ്ക്വാഷിലേക്ക് വന്നത്?
1: ഞാൻ സത്യം പറഞ്ഞാൽ കായികത്തിലേക്ക് താല്പര്യം കാണിച്ച ഒരു കുട്ടിയല്ല, അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോ 2015 ഇവിടെ ദേശീയ ഗെയിംസ് നടക്കുന്ന സമയത്ത്, കേരളത്തിൽ വെച്ചായിരുന്നല്ലോ ദേശീയ ഗെയിംസ് നടന്നിരുന്നത്, ആ സമയത്ത് ഇവിടെ അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു. അപ്പോ ആ സമയത്ത് തന്നെ ഇവിടെ സ്ക്വാഷ് ഇവിടെ ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്ക്വാഷ് കോർട്ട് വന്നത്. ആ സമയത്ത് കുറച്ച് പുതിയ പുതിയ ഗെയിംസ് ആദ്യമായിട്ടായിരുന്നല്ലോ കേരളത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഒരു ഗെയിം ആയിരുന്നു സ്ക്വാഷ്. അപ്പോൾ അത് എന്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലുണ്ടായിരുന്നത്. പാളയം സന്ദർശനമായ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു സ്ക്വാഷ് നടന്നിരുന്നത്. ഞാൻ ദേശീയ ഗെയിംസിൽ സ്ക്വാഷ് കാണാൻ പോയിട്ടില്ല, കാരണം എനിക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയായിട്ട് അങ്ങനെ അടുപ്പം കാണിച്ചിട്ടില്ല. പക്ഷേ പിന്നെ ദേശീയ ഗെയിംസ് അന്ന് ഫെബ്രുവരിയിലായിരുന്നു. പിന്നെ അന്ന് പിന്നെ വെക്കേഷൻ ആയിരുന്നു, നമുക്ക് 4 തൊട്ട് 5 ക്ലാസ്സിൽ പോണ വെക്കേഷൻ ആയിരുന്നു. ആ സമയത്ത് എന്റെ അച്ഛനാണ് ഇങ്ങനെ പറഞ്ഞത്, നമുക്കൊന്ന് ജസ്റ്റ് കളിക്കാൻ പോയി നോക്കാം. പക്ഷെ എനിക്കത് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, താല്പര്യം ഞാൻ കാണിച്ചില്ല. പക്ഷെ പിന്നെ അച്ഛൻ കൊണ്ട് ഞങ്ങൾ അവിടെ കോട്ടി പോയി, ഞാൻ എന്റെ അമ്മ അനിയൻ ഞങ്ങളെല്ലാവരും കോട്ടി പോയി നോക്കിയപ്പോഴും എനിക്കങ്ങനെ വലിയ താല്പര്യം തോന്നില്ല. എനിക്കിങ്ങനെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ പിന്നെ എന്നെ അച്ഛൻ കുറച്ച് നിർബന്ധം എന്നല്ല, പക്ഷെ ഞാൻ പോലും അറിയാതെ അച്ഛൻ അങ്ങ് പറഞ്ഞ് എന്നെ അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ പിന്നെ റാക്കറ്റൊക്കെ മേടിച്ചു, പിന്നെ ഒരു ഷൂ ഒക്കെ മേടിച്ചു. പിന്നെ ഞാൻ അങ്ങ് 2 ദിവസം കളിച്ചു തുടങ്ങി. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ എന്റെ അച്ഛനാണ് ശരിക്കും എന്നെ ഈ കളി അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു തന്നത്, അല്ലാണ്ട് എന്റെ താല്പര്യം ആയിരുന്നില്ല അത്.
0: അപ്പൊ അത് ഒന്ന് ബന്ധപ്പെടുത്തി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പോ അച്ഛൻ ഒരു കായിക മാധ്യമ പ്രവർത്തകനാണ്, അപ്പൊ അച്ഛന്റെയും വീട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്, ഒരു പിന്തുണ എങ്ങനെയാണ്?
1: ആദ്യം കളിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും വെറുതെ കളിക്കില്ല. ഇപ്പൊ ബാക്കി പിള്ളേർ ഓരോ ഗെയിംസ് വെറുതെ കളിക്കുമല്ലോ, അതുപോലെ അങ്ങ് വെറുതെ ഇതാക്കിയെന്നുള്ളൂ. പിന്നെ 2015 or 2016 അങ്ങ് ആയിരുന്നു അവിടെ സീനിയർ നാഷണൽസ് വന്നു. അപ്പൊ സീനിയർ നാഷണൽസ് എന്ന് വെച്ചാൽ എല്ലാ വർഷവും നടക്കും. ആ സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്ലെയേഴ്സ് ഒക്കെ വരുമായിരുന്നു കളിക്കാൻ. അപ്പോ ഞാനെപ്പോഴും അവിടെ നിന്ന് എന്റെ അച്ഛനായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തോണ്ടത്. അപ്പൊ ഞാനെപ്പോഴും കോട്ടി തന്നെ രാവിലെ മുതൽ കളികളൊക്കെ തീരും വരെ അവിടെ ആയിരുന്നു. അപ്പോ അങ്ങനെ കണ്ടപ്പോ ഇങ്ങനെയാണല്ലേ കളിക്കുന്നത്, ശരിക്കും ഇതാണല്ലേ സ്ക്വാഷ് എന്നുള്ള ഒരു ഇത് വന്ന ഒരു ഐഡിയ വന്നത്. അപ്പോ എനിക്ക് അങ്ങനെയാണ് കളി പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. പിന്നെ ആ വർഷം തന്നെ അച്ഛൻ എന്നെ ഒരു ടൂർണമെന്റ് കളിക്കാൻ കൊണ്ടുപോയി കൊൽക്കത്തയിൽ വെച്ചായിരുന്നു. അത് ജൂനിയർ നാഷണൽസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്കൊരു താല്പര്യം വന്നു, എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് കളിക്കണം എന്നുള്ളത്. അപ്പൊ ഞാനിതിങ്ങനെ വീട്ടിലത് അവതരിപ്പിച്ചു, എനിക്കിങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് കളി എടുക്കണം എന്നുണ്ട്. അപ്പോ പിന്നെ അമ്മയ്ക്ക് ആദ്യം ഒരു ടെൻഷനായിരുന്നു, ചിലപ്പോ പഠിത്തവും കളിയും കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ളൊരു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അച്ഛൻ സപ്പോർട്ടായിരുന്നു, കളിക്കണ കാലം വരെ ഞാൻ കളിച്ചോട്ടെ എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ അമ്മയ്ക്കും അത് ഓക്കെയായി, അച്ഛനും പിന്തുണ നിന്നു തുടങ്ങി.

0: അങ്ങനെ പിന്നെ ഒരു ഒരു 8-ാം ക്ലാസ് മുതൽ ഞാൻ പിന്നെ അത് സീരിയസ് ആക്കി തന്നെ എടുത്തു. പിന്നെ അങ്ങ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ടൂർണമെന്റുകളൊക്കെ പോയി കളിച്ചു തുടങ്ങി. അപ്പോൾ വീട്ടുകാർ എനിക്ക് പിന്തുണയാണ്, കളിക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല പിന്തുണ തന്നിട്ടുണ്ട്.
1: പഠിത്തവും കളിയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യാണ്, ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ?
0: ഞാനിപ്പോ ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ LNCP കാര്യവട്ടത്താണ് പഠിക്കുന്നത്. എല്ലാവർക്കും LNCP എന്ന് പറഞ്ഞാലാണ് കൂടുതൽ അറിയാവുന്നത്. അവിടെ ഞാനിപ്പോ ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ BPED എന്ന കോഴ്സ് ആണ് പഠിക്കുന്നത്. 4 വർഷത്തെ കോഴ്സാണത്. പക്ഷെ ഇത് സ്ക്വാഷ് ആയിട്ടൊരു ബന്ധമില്ല ഈ കോഴ്സിന്. ഈ കോഴ്സ് എന്ന് വെച്ചാൽ നമ്മളല്ലാണ്ട് കോമൺ ആയിട്ട് കളിക്കുന്ന കുറെ ഇനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി പഠിക്കുക. പിന്നെ സ്പോർട്സിന്റെ തന്നെ എന്താ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോമെക്കാനിക്സ്, ഫിസിയോളജി, സൈക്കോളജി അങ്ങനത്തെ കുറെ സബ്ജക്റ്റുകൾ പഠിക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ LNCP ചേർന്നത് പിന്നെ എനിക്ക് സ്ക്വാഷ് അങ്ങനെ കൊണ്ടുപോകാൻ ഇച്ചിരി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പ്രാക്ടീസ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു ഇതില്ല. അപ്പോ അതുവരെ ഞാൻ സ്കൂൾ ടൈമിലൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു മാനേജ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ ഇത് LNCP റെസിഡൻഷ്യലും കൂടി ആയതുകൊണ്ട് അത് എനിക്കിപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാൻ.
2: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രിജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം സമാപിക്കുന്നു. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രിജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലാണ് കാർഷിക മേഖല. ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന്റെ ഉപജീവന മാർഗം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 18% സംഭാവന കാർഷിക മേഖലയാണ് നൽകുന്നത്. ഇന്ത്യയുടെ മൊത്തം തൊഴിൽ ശക്തിയിൽ 2/3 ഭാഗത്തോളം കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടാണ് ഉപജീവനം നയിക്കുന്നത്. കർഷകരുടെ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ കാർഷിക മേഖലയ്ക്ക് നൽകുന്ന വായ്പയ്ക്ക് ഗണ്യമായ പങ്കാണുള്ളത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിപണി സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഉയർന്ന കാർഷിക ഉൽപ്പാദനം, വിപുലമായ ജലസേചനം, വായ്പാ ലഭ്യത, കൃത്യമായ ഇൻഷുറൻസ് പരിരക്ഷ, അനുബന്ധ മേഖലകളിലെ വളർച്ച എന്നിവ ഈ പരിവർത്തനത്തിലൂടെ സാധ്യമായി. സംഭരണ സംവിധാനം, സുസ്ഥിര വിപണി, ആദായകരമായ വില നിർണയം, ദേശീയ ഭക്ഷ്യസുരക്ഷ എന്നിവയും ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. കൂടാതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഭക്ഷ്യ സംസ്കരണം, കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള സംരംഭങ്ങൾ എന്നിവ പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചു. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയിലും അനുബന്ധ മേഖലകളിലും സുസ്ഥിരമായ നയങ്ങളും വർദ്ധിച്ച പൊതുനിക്ഷേപവും ഉണ്ടായതോടെ മികച്ച വികസനമാണ് ദൃശ്യമായത്. ഈ ഇടപെടലുകളെല്ലാം കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ ഉന്നമനത്തിനും കാരണമായി. കർഷകരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി കഴിഞ്ഞ 12 വർഷമായി നടപ്പാക്കി വരുന്ന വിവിധ സംരംഭങ്ങൾ രാജ്യം

0: അന്നദാതാക്കളുടെയും കാർഷിക മേഖലയുടെയും ക്ഷേമം ഉറപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: സാധിക്കും ഹമാരെ ലിയെ അപ്നേ കിസാനോ കാ ഹിത് സർവോച്ച പ്രാഥമികത ഹൈ. ഭാരത് അപ്നേ കിസാനോ കെ പശുപാലകോ കെ ഓർ മച്ഛവാരെ ഭായി ബഹനോ കെ ഹിതോ കെ സാത്ത് കഭീ ഭീ സംജോതാ നഹീ കരേഗാ. और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. मेरे देश के किसानों के लिए, मेरे देश के मछुआरों के लिए, मेरे देश के पशुपालकों के लिए आज भारत तैयार है. किसानों की आय बढ़ाना, खेती पर खर्च कम करना, आय के नए स्रोत बनाना, इन लक्ष्यों पर हम लगातार काम कर रहे हैं.
0: രാജ്യത്തെ മൊത്ത മൂല്യവർദ്ധനവിന്റെ ഏകദേശം 18% കൃഷിയും അനുബന്ധ മേഖലയിലുമാണ്. 2014-15 20.9 ലക്ഷം രൂപയിൽ നിന്ന് ഇത് 2023-24 48.7 ലക്ഷം ഗണ്യമായ വർധനയാണ് കാഴ്ചവച്ചത്. ചെറുകിട നാമമാത്ര ഭൂവുടമകളായ കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2019 ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ പ്രതിവർഷം 6,000 രൂപ വീതം 3 ഗഡുക്കളായി കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്നു. ഇടനിലക്കാരില്ലാതെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ധനസഹായം ലഭ്യമാക്കുന്നതിലൂടെ സുതാര്യത ഉറപ്പാക്കാൻ സാധിച്ചു. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. 2026 മാർച്ച് വരെ പിഎം കിസാൻ വഴി 4.28 ലക്ഷം രൂപയിലധികം വിതരണം ചെയ്തിട്ടുണ്ട്. 9.44 കോടിയിലധികം കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു. 25% ആനുകൂല്യങ്ങൾ സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ലഭിച്ചത്. ഇത് ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് കാരണമായി. പ്രവാസിയായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ പരിയാരം സുരഭി വീട്ടിൽ സുജിത് എസിന് പിഎം കിസാൻ പദ്ധതി പ്രകാരം പുതിയ ജീവിതമാർഗമാണ് ലഭ്യമായത്. കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ സുജിത് പദ്ധതി പ്രയോജനപ്പെടുത്തി കൃഷിയെ ഉപജീവന മാർഗമാക്കി മാറ്റുകയായിരുന്നു. പദ്ധതി ജീവിതത്തിലുണ്ടാക്കിയ മാറ്റത്തെപ്പറ്റി സുജിത് ആകാശവാണിയോട്.
2: ഞാൻ എലന്തൂർ പഞ്ചായത്തിലെ അസ്ഥിര താമസക്കാരനാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിന്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാനും അതിലെ ഒരു പി എം കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി, ഒന്നല്ല രണ്ട് പടുതാക്കുളം കിട്ടി. പിന്നെ കെ വി കെയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴിവളത്തിനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. നമുക്ക് കോഴിവളവും കിട്ടുന്നുണ്ട്. മീനിൻ്റെ വേസ്റ്റിൽ നിന്നുള്ള മീൻവളവും നമുക്ക് ഇവിടുത്തേക്കുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടും സുഖമായി ജീവിക്കുവാനുള്ള ഒരു മാർഗം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പലവിധ പ്രോജക്ടുകളിൽ അംഗമായതുകൊണ്ട് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്. അതിൽ സന്തോഷവാനുമാണ്. ആരെങ്കിലുമൊക്കെ ഇത് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ പല പല പ്രോജക്ടുകളുണ്ട്. ഇതിൻ്റെയൊക്കെ നോഡൽ ഓഫീസർമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ട് തീർച്ചയായും നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് KCC ലോണുകൾ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മാതൃകയായിട്ട് എല്ലാവർക്കും കൊണ്ടുപോകാവുന്നതാണ്.
0: കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾക്കും കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ കൃത്യസമയത്ത് വായ്പ ലഭ്യമാക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. നബാർഡ് മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതി വഴി കർഷകർക്ക് അവരുടെ കൃഷി ആവശ്യങ്ങൾക്കായി ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ എടുക്കാൻ സാധിക്കുന്നു. വിളകൾ കൃഷി ചെയ്യുന്നതിനാവശ്യമായ വിത്ത്, വളം, കീടനാശിനികൾ, കാർഷിക യന്ത്രങ്ങൾ എന്നിവ വാങ്ങാൻ ഈ പണം ഉപയോഗിക്കാം. പിന്നീട് മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യബന്ധനം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങളുടെ മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി KCC പദ്ധതി വിപുലീകരിച്ചിരുന്നു. കർഷകർക്ക് കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഏകജാലക ബാങ്കിംഗ് സംവിധാനത്തിൽ നിന്ന് സമയബന്ധിതമായ വായ്പാ പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പരിഷ്കരിച്ചു. ലളിതമായ നടപടിക്രമങ്ങളോടെ സമയബന്ധിതമായ വായ്പാ പിന്തുണ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം.

0: വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾ, വിപണന വായ്പ, കർഷക കുടുംബത്തിന്റെ ഉപഭോഗ ആവശ്യകതകൾ, കാർഷിക ആസ്തികളുടെയും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും പരിപാലനത്തിനുള്ള പ്രവർത്തന മൂലധനം, കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും നിക്ഷേപ വായ്പ ആവശ്യകത എന്നിവ ഇതിലൂടെ നിറവേറ്റപ്പെടുന്നു. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയുടെ വ്യാപനം കൂടുതൽ കർഷകർക്ക് സ്ഥാപനവത്കൃത വായ്പ ലഭ്യമാക്കാൻ സഹായിച്ചു. കർഷകർക്കൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കും പശുപാലകർക്കും ഈ സൌകര്യം വ്യാപിപ്പിച്ചതിലൂടെ കാർഷിക അനുബന്ധ മേഖലകൾക്കും പ്രോത്സാഹനം ലഭിച്ചു. പ്രവർത്തനക്ഷമമായ KCC അക്കൌണ്ടുകളുടെ എണ്ണം 2013-14 6.46 കോടിയിൽ നിന്ന് 2024-25 7.81 കോടിയായി വർദ്ധിച്ചു. ഈ അക്കൌണ്ടുകളിലെ തുക 2014 മാർച്ചിൽ 4.26 ലക്ഷം കോടി രൂപയിൽ നിന്ന് 2025 മാർച്ചിൽ 10.20 ലക്ഷം കോടി രൂപയായി. KCC പദ്ധതിക്ക് കീഴിൽ അർഹതയുള്ള കർഷകരിൽ ചെറുകിട കർഷകർ, നാമമാത്ര കർഷകർ, ഷെയർ ക്രോപ്പർമാർ, പാട്ട കർഷകർ, വാക്കാലുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. സ്വയം സഹായ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സംയുക്ത ബാധ്യതാ ഗ്രൂപ്പുകൾ എന്നിവയ്ക്കും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ മേഖലയെ ബാധിക്കുന്ന വിവിധ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് സഹായിക്കുന്നതിനും ഊന്നൽ നൽകി കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകുന്ന വായ്പാ പരിധി വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഫെസിലിറ്റേറ്റ് ഷോർട്ട് ടേം ലോൺസ് ഫോർ 7.7 crore ഫാമേഴ്സ്, ഫിഷർമെൻ ആൻഡ് ഡെയറി ഫാമേഴ്സ്. ദ ലോൺ ലിമിറ്റ് അണ്ടർ മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം വിൽ ബി എൻഹാൻസ്ഡ് ഫ്രം 3 lakh rupees to 5 lakh rupees for loans taken through the KCC.
0: കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കൃഷിയിൽ വിജയം കൈവരിച്ച പാലക്കാട് നിന്നുള്ള കർഷകൻ രാധാകൃഷ്ണൻ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു.
2: പാലക്കാട് ജില്ലയിലെ എരുമൂർ പഞ്ചായത്തിൽ ചെറുപ്പുളിച്ചി പാടശേഖര സമിതിയുടെ സെക്രട്ടറിയാണ് ഞാൻ. കൂടുതലായിട്ട് നെല്ല് കൃഷിയാണ് ചെയ്യുന്നത്, കൂടെ തെങ്ങുണ്ട്, കുറച്ച് വാഴ ചെയ്യുന്നുണ്ട്. ഞാൻ KCC ലോൺ എടുത്തിട്ടുണ്ട്. കർഷകരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സഹായമാണത്. മറ്റ് ലോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഘടന കൊണ്ടാണ്. KCC ആവുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് മെത്തേഡിലാണ് ഇത് തരുന്നത്. നമുക്ക് ആവശ്യമുള്ള പൈസ മാത്രം എടുത്താൽ മതി. നമുക്ക് എത്ര ഗഡുക്കളായിട്ട് വേണമെങ്കിലും ആ ഒരു വർഷത്തിന്റെ ഉള്ളിൽ അത് അടച്ചാലും 7% തന്നെ പലിശ വരുന്നുള്ളൂ. കൃഷിക്കാരെ സംബന്ധിച്ച് വലിയൊരു സഹായമാണ്. 160,000 രൂപ വരെ ബാങ്കുകൾ തരുന്നുണ്ട്. ഒരു ഡോക്യുമെന്റും വേണ്ട, കൈവശ സർട്ടിഫിക്കറ്റും നികുതി അടച്ച കടലാസും മാത്രം മതി. ഒരു ബുദ്ധിമുട്ടുമില്ല അത് പാസ്സാക്കി എടുക്കാൻ. അത് കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ 3% പലിശ നമുക്ക് സബ്സിഡി ആയിട്ട് ബാങ്കുകൾ തരും. എല്ലാവരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തെങ്ങുംതോട്ടം നിൽക്കുന്നത് ഒരു വെള്ളത്തിന്റെ സൗകര്യം ചെയ്യാനും കുറച്ച് ഇടവളയായിട്ട് വാഴ ചെയ്യാനും ഒക്കെയാണ് ഞാൻ ഈ തുക ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നാളികേരത്തിനൊക്കെ നല്ല വിലയുണ്ട്. എനിക്ക് അതിന് തിരിച്ചടവ് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല.
0: കർഷകരെ സംരക്ഷിക്കുന്നതിനായി കാർഷികോൽപ്പന്നങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച മിനിമം താങ്ങുവില കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. 22 നിർബന്ധിത വിളകൾക്ക് പ്രതിവർഷം മിനിമം താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2018-19 മുതൽ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞത് 50% കൂടുതലായി മിനിമം താങ്ങുവില നിശ്ചയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പൊതുസംഭരണം ഗണ്യമായി വികസിച്ചു. ഗോതമ്പ്, നെല്ല്, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, പരുത്തി തുടങ്ങിയ വിളകൾ MSP നിരക്കിൽ വാങ്ങുന്നതിലൂടെ പൊതുസംഭരണം കർഷകർക്ക് വലിയൊരു താങ്ങായി മാറി. 2004-2014 കാലയളവിൽ 698.7 ദശലക്ഷം ടണ്ണിൽ നിന്ന് 2014-2026 കാലയളവിൽ മൊത്തം സംഭരണം 1229.2 ദശലക്ഷം ടണ്ണായി വർദ്ധിച്ചു. ഇത് ഏകദേശം 76% വളർച്ച രേഖപ്പെടുത്തി. 2014 മുതൽ 2026 ഫെബ്രുവരി വരെ മൊത്തം MSP മൂല്യം 26.32 ലക്ഷം കോടി രൂപയിലെത്തി. ഇത് മുൻ ദശകത്തേക്കാൾ 3.5 മടങ്ങ് കൂടുതലായിരുന്നു. കർഷകർക്ക് ലഭ്യമായ വിപണി പിന്തുണയുടെ വ്യാപ്തിയെയാണ് ഈ വളർച്ച സൂചിപ്പിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന നടപ്പാക്കി. പ്രകൃതിക്ഷോഭം, കീടബാധ എന്നിവ മൂലം കൃഷി നശിച്ചാൽ കർഷകർക്ക് ഇതുവഴി സംരക്ഷണം നൽകുന്നു. കുറഞ്ഞ പ്രീമിയത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിലൂടെ നിരവധി

കർഷകർക്ക് വിളനാശ സമയത്ത് നഷ്ടപരിഹാരം ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. പി എം എഫ് ഡി വൈയുടെ കീഴിൽ പരാതി പരിഹാര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കൃഷി രക്ഷക് പോർട്ടലും ഹെൽപ്പ് ലൈനും ആരംഭിച്ചു. രാജ്യവ്യാപകമായി ഏകദേശം 500 എക്സിക്യൂട്ടീവുകൾ പരാതി പരിഹാര സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു. ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം 4 കോടിയിലധികം കർഷകരെ ഇൻഷുർ ചെയ്തു. 2016-17 മുതൽ 92.46 കോടി കർഷകർ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. 2025 December 31 വരെ 1.96 ലക്ഷം കോടി രൂപയുടെ ക്ലെയിമുകൾ വിതരണം ചെയ്തു. ഏകദേശം 24.31 കോടി കർഷകർക്ക് ഇത് പ്രയോജനം ചെയ്തു. പി എം എഫ് ബി വൈ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴിയോ ബാങ്കുകൾ വഴിയോ ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ചെറുകിട നാമമാത്ര കർഷകർക്ക് പെൻഷൻ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക സുരക്ഷാ ചട്ടക്കൂട് നൽകി. 60 വയസ്സിന് ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭ്യമാകുന്നതാണ്. 18 മുതൽ 40 വയസ്സുവരെ പ്രായമുള്ള യോഗ്യരായ വ്യക്തികൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം. പ്രായത്തിനനുസരിച്ച് മാസം വെറും 55 രൂപ മുതൽ 200 രൂപ വരെയാണ് വിഹിതമടക്കേണ്ടത്. 2026 February വരെ ഏകദേശം 24.95 ലക്ഷം കർഷകർ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. കർഷകർക്കിടയിൽ സാമൂഹിക സുരക്ഷാ പരിരക്ഷയുടെ ക്രമാനുഗതമായ വികസനമാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന വ്യാപ്തിയും ജല ഉപയോഗ കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നു. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ജലസേചന മേഖലയുടെ വ്യാപ്തി മൊത്തം വിളപ്രദേശത്തിന്റെ 49.3% നിന്ന് 55% വർദ്ധിച്ചു. ഓരോ തുള്ളി വെള്ളത്തിലും കൂടുതൽ വിളവ് എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. സ്പ്രിംഗ്ലർ രീതി സ്ഥാപിക്കാൻ പദ്ധതിയിലൂടെ സബ്സിഡി നൽകുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് ഇതിലൂടെ കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നു. കൃഷിഭവൻ വഴിയോ ഓൺലൈനായോ അപേക്ഷിക്കാം. കേരളത്തിൽ എയിംസ് പോർട്ടൽ വഴി കാർഷിക ആനുകൂല്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്യാം. കർഷകർക്ക് മണ്ണിന്റെ പോഷകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും വളത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശവും നൽകുന്നതാണ് സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി. മണ്ണിലെ പോഷകങ്ങളുടെ അളവ് പരിശോധിച്ച് കൃത്യമായ വളപ്രയോഗം നടത്താൻ പദ്ധതി കർഷകരെ സഹായിക്കുന്നു. 2014-15 മുതൽ 2026 March വരെ ഏകദേശം 26 കോടി കാർഡുകൾ വിതരണം ചെയ്തു. ഇതിന്റെ ഭാഗമായി 8313 മണ്ണ് പരിശോധനാ ലബോറട്ടറികൾ സ്ഥാപിച്ചു. കൂടാതെ മണ്ണിന്റെ ആരോഗ്യ ഉപദേശങ്ങൾ നൽകുന്നതിനും കാർഷിക രീതികളെക്കുറിച്ച് അറിവ് പകരുന്നതിനുമായി 70,000-ത്തിലധികം കൃഷി സഖികൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ സുസ്ഥിര കൃഷിരീതികൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. പരമ്പരാഗത് കൃഷി വികാസ് യോജന ക്ലസ്റ്റർ അധിഷ്ഠിത സമീപനങ്ങളിലൂടെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. വടക്കു കിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ജൈവമൂല്യ ശൃംഖലാ വികസനം വടക്കു കിഴക്കൻ മേഖലയിലെ ജൈവ ഉൽപാദനത്തെയും വിപണി ബന്ധങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രാസവസ്തുക്കളില്ലാത്ത കൃഷിരീതികൾ നടപ്പിലാക്കാനും സഹായിക്കുന്നു. ഈ പദ്ധതി ഇതുവരെ 9 ലക്ഷം ഹെക്ടറിൽ വ്യാപിപ്പിക്കുകയും 19 ലക്ഷം കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കൂടാതെ 2014-2025 കാലയളവിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന 2996 വിള ഇനങ്ങൾ പുറത്തിറക്കി. കൃഷിയിലും അനുബന്ധ മേഖലകളിലുമായി 8.5 ലക്ഷം കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ 448 ഗ്രാമങ്ങളിലെ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഗ്രാമ മാതൃകകളും സർക്കാർ സൃഷ്ടിച്ചു. രാജ്യത്തുടനീളമുള്ള 79 ജില്ലകളിലായി 1.04 ലക്ഷം കർഷക കുടുംബങ്ങളിലേക്ക് സംയോജിത കൃഷി സംവിധാനങ്ങൾ വ്യാപിപ്പിച്ചു. ഈ ഇടപെടലുകൾ കാർഷിക വരുമാനം ഹെക്ടറിന് പ്രതിവർഷം 1.5 മുതൽ 3.6 ലക്ഷം രൂപ വരെയായി വർദ്ധിപ്പിച്ചു. 12 വർഷ കാലയളവിനിടെ പുനരുപയോഗ ഊർജ്ജവും കാർഷിക വികസനത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. 2019 ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ ഊർജ്ജ സുരക്ഷാ ഏവം ഉത്തൻ മഹാഭിയാൻ അഥവാ പി എം കുസും കൃഷിയിൽ സൌരോർജ്ജത്തിന്റെ ഉപയോഗത്തെ പിന്തുണയ്ക്കുന്നു. ഇത് സോളാർ പമ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയും കർഷകരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും വിൽക്കാനും പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൃഷിയും അനുബന്ധ മേഖലകളുമാണ് ഉപജീവനമാർഗത്തിന്റെ പ്രാഥമിക സ്രോതസ്. ഗ്രാമീണ സ്ത്രീകളിൽ 80% ഈ

മേഖലകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 33% പേർ കാർഷിക തൊഴിലാളികളും 48% പേർ സ്വയം തൊഴിൽ ചെയ്യുന്ന കർഷകരുമാണ്. ആഗോള കൃഷിയിൽ സ്ത്രീകളുടെ സുപ്രധാനവും ഒഴിച്ചുകൂടാനാവാത്തതുമായ പങ്കിനെ അംഗീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുന്നു. വിള ഉൽപാദനം, കന്നുകാലി പരിപാലനം, കാർഷിക നവവൽക്കരണം, മത്സ്യബന്ധനം, പൂന്തോട്ട പരിപാലനം, വിളവെടുപ്പിന് മുൻപുള്ള പ്രവർത്തനങ്ങൾ, വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണം, വിപണനം എന്നിവ ഉൾപ്പെടുന്ന മുഴുവൻ കാർഷിക മൂല്യ ശൃംഖലയിലും സ്ത്രീ പങ്കാളിത്തം വ്യാപിക്കുന്നു. തൽഫലമായി കാർഷിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ ഉപജീവനമാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സ്ത്രീകളുടെ പങ്കാളിത്തം കേന്ദ്രമാണ്. ഇന്ത്യയെ കാർഷിക പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ വനിതാ കർഷകർ ഗണ്യമായ പങ്കുവഹിക്കുന്നു. വിഭവങ്ങൾ, സാങ്കേതിക വിദ്യകൾ, വിപണികൾ എന്നിവയിലേക്കുള്ള അവരുടെ പ്രവേശനം വർദ്ധിപ്പിക്കുന്ന വിവിധ സംരംഭങ്ങൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാർഷികാടിസ്ഥാന സൌകര്യ ഫണ്ട്, ഇന്റഗ്രേറ്റഡ് സ്കീം ഫോർ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, കാർഷിക മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, മോഡിഫൈഡ് ഇന്ററസ്റ്റ് സബ്വെൻഷൻ സ്കീം തുടങ്ങിയ പദ്ധതികൾ, സബ്സിഡികൾ, നേരിട്ടുള്ള വരുമാന കൈമാറ്റം എന്നിവയിലൂടെ സ്ത്രീ കർഷകർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്കായും ആട്, കോഴി, പന്നി വളർത്തൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് 50% വരെ സബ്സിഡിയാണ് നൽകി വരുന്നത്. മത്സ്യകൃഷി മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിലൂടെ പുതിയ കുളങ്ങൾ നിർമ്മിക്കൽ, മത്സ്യക്കൂട് കൃഷി, ബയോഫ്ലോക്ക് യൂണിറ്റുകൾ, വിപണനത്തിനുള്ള വാഹനങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കും. കൂടാതെ നമോ ഡ്രോൺ ദീദി പ്രോഗ്രാം, നാഷണൽ ബീ കീപ്പിംഗ് ആൻഡ് ഹണി മിഷൻ, ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ തുടങ്ങിയ സംരംഭങ്ങൾ സാങ്കേതികവിദ്യ, നൈപുണ്യ വികസനം, ഉപജീവന വൈവിധ്യവൽക്കരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സ്ത്രീകളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നു. വിതരണ സംവിധാനത്തിലെ മെച്ചപ്പെടുത്തലുകൾ ലക്ഷ്യമിട്ടുള്ള പ്രാദേശിക ഇടപെടലുകളും പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ ലഭ്യത, സുതാര്യത, ഉൾപ്പെടുത്തൽ എന്നിവ ശക്തിപ്പെടുത്താൻ സഹായിച്ചു. കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തുടനീളം ഓൺലൈനായി മികച്ച വിലയ്ക്ക് വിൽക്കാനുള്ള ഏകീകൃത ഡിജിറ്റൽ വിപണിയായ ഇനാം, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, സംസ്കരണ യൂണിറ്റുകൾ എന്നിവ നിർമ്മിക്കുന്നതിനായി 84,200 കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നിവ സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളിൽ പ്രധാനമാണ്. 2025 ആരംഭിച്ച പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന താഴ്ന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന 100 കാർഷിക ജില്ലകളെ ലക്ഷ്യമിടുന്നു. ജലസേചനം, വിള വൈവിധ്യവൽക്കരണം, വിളവെടുപ്പിന് ശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ, മെച്ചപ്പെട്ട വായ്പാ ലഭ്യത എന്നിവയിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2026 ഏപ്രിൽ മുതൽ ഈ സംരംഭം 1.7 കോടി കർഷകർക്ക് പ്രയോജനം ചെയ്യുന്നു. കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനും കേന്ദ്ര സർക്കാർ സബ്സിഡി പദ്ധതികൾ നൽകി വരുന്നുണ്ട്. ട്രാക്ടർ, പവർ ടില്ലർ തുടങ്ങിയ യന്ത്രങ്ങൾ വാങ്ങുന്നതിന് 40% മുതൽ 80% വരെ സബ്സിഡിയാണ് ലഭിക്കുന്നത്. ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. യോഗ്യതയനുസരിച്ച് കുടുംബങ്ങൾക്ക് സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ യഥാസമയം ലഭ്യമാകുന്നത് ഇത് ഉറപ്പാക്കുന്നു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഏകദേശം 79.8 കോടി ഗുണഭോക്താക്കൾക്ക് സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. കൂടാതെ സാർത്ഥക് PDS പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ അടുത്ത 5 വർഷത്തേക്ക് 25,530 കോടി രൂപ അനുവദിക്കും. രാജ്യത്തുടനീളമുള്ള ഏകദേശം 81.35 കോടി ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് സംവിധാനം 36 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നു. രാജ്യത്തുടനീളം ഏകദേശം 99.8% ന്യായവില കടകളിലും ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 98%ത്തിലധികം ഇടപാടുകളും ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ വിതരണത്തിന്റെ സുതാര്യത മെച്ചപ്പെടുത്തി. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നിരവധി പുതിയ പദ്ധതികളും സർക്കാർ നടപ്പിലാക്കിയിരുന്നു. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി 24,000 കോടി രൂപ വകയിരുത്തി ആരംഭിച്ച ബൃഹത്

0: പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. പയർവർഗ്ഗങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ച് വിദേശ ഇറക്കുമതി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 11,440 കോടി രൂപ ചിലവിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് പയർവർഗ്ഗങ്ങളിലെ ആത്മനിർഭരത ദൌത്യം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃഷി കൂടുതൽ ലളിതമാക്കാനുള്ള ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷൻ, രാജ്യത്തെ കർഷകരുടെ വിവരങ്ങൾ, കൃഷിഭൂമിയുടെ ഡിജിറ്റൽ മാപ്പ്, നിലവിലെ വിളകൾ എന്നിവ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന അഗ്രി സ്റ്റാക്ക്, കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലൂടെ കർഷകരുടെ സംശയങ്ങൾക്ക് വിവിധ പ്രാദേശിക ഭാഷകളിൽ മറുപടി നൽകുന്ന ചാറ്റ് ബോർഡ് സംവിധാനമായ കിസാൻ ഇ മിത്ര എന്നിവയും എടുത്തു പറയേണ്ടതാണ്. കേന്ദ്ര സർക്കാർ കർഷകരുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികൾ കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള പരിവർത്തനത്തിന് കാരണമായതായി തിരുവനന്തപുരം മിത്ര നികേതൻ ICAR കൃഷി വിജ്ഞാൻ കേന്ദ്രയിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ചിത്ര ജി ആകാശവാണിയോട് പറഞ്ഞു.
1: ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് കാർഷിക വിപണന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. കർഷകരെയും വ്യാപാരികളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ കണക്ട് ചെയ്ത് ഇനാം പദ്ധതിയിൽ ഏകദേശം 2 കോടി കർഷകരും 3 ലക്ഷത്തോളം വ്യാപാരികളും അംഗങ്ങളാണ്. ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് രാജ്യത്തെ കാർഷിക വിപണികളെ ഏകീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ബന്ധിപ്പിച്ചു. സുതാര്യമായ വില നിർണയം സാധ്യമാക്കി. കേരളത്തിലെ 6 പ്രധാന കാർഷിക ചന്തകൾ ഇനാമുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലിസ്റ്റ് ചെയ്ത് രാജ്യത്ത് എവിടെയുമുള്ള വ്യാപാരികൾക്ക് നൽകാനായി കഴിയുന്നു. ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് സൌകര്യം ആണ് ഇതിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. മോദി സർക്കാരിന്റെ കാലത്ത് ജനസേചന രംഗത്ത് വളരെയധികം മുന്നേറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, PDMC പ്രധാന ലക്ഷ്യം ഉയർന്ന ജലവിനിയോഗക്ഷമത, ജലസംരക്ഷണം എന്നിവ നടപ്പിലാക്കുക എന്നതാണ്. 95 ലക്ഷം ഹെക്ടറിലധികം കൃഷിഭൂമിയിൽ മൈക്രോ ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ പൈപ്പ് ലൈൻ ജലവിതരണം, ജലസംരക്ഷണ ഘടനകൾ എന്നിവയ്ക്കും പ്രോത്സാഹനം നൽകുന്നുണ്ട്. 2026-27 കേന്ദ്ര ബജറ്റിൽ PMKSY 6,587 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തിന് 100 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് അമിതമായ കൂലിച്ചെലവും തൊഴിലാളി ക്ഷാമവും. ഇതിന് പരിഹാരമായി കാർഷിക യന്ത്രവൽക്കരണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും സുപ്രധാന പദ്ധതികളിൽ ഒന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ, അല്ലെങ്കിൽ SWAM. ഇതിലൂടെ വ്യക്തിഗത കർഷകർക്ക് ട്രാക്ടർ, പവർ ടില്ലർ, ട്രാൻസ്പ്ലാന്റർ, മോട്ടോർ പമ്പുകൾ, തെങ്ങുകയറ്റ യന്ത്രങ്ങൾ, ചെറുകിട കാർഷിക യന്ത്രോപകരണങ്ങൾ എന്നിവ 40 മുതൽ 50% വരെ സാമ്പത്തിക സഹായമായിട്ട് ലഭ്യമാകുന്നു. യുവ കാർഷിക സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനായി RKBY റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ പദ്ധതി നടപ്പിലാക്കി. രാജ്യത്ത് 24 അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റേഴ്സ് സ്ഥാപിക്കുകയും 1,943 അഗ്രി സ്റ്റാർട്ടപ്പുകൾക്ക് 146 കോടിയിലധികം ധനസഹായം നൽകുകയും ചെയ്തു. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളെ വിജയകരമായ സംരംഭങ്ങളാക്കി വളർത്തുക, യുവാക്കളെ തൊഴിൽദാതാക്കളാക്കി മാറ്റുക, കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് പരിശീലനം, പ്രോട്ടോടൈപ്പ് വികസനം, മെന്ററിംഗ്, സാങ്കേതിക സഹായം, ധനസഹായം എന്നിവ നൽകുക, ഇതൊക്കെയാണ് റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ.
0: കഴിഞ്ഞ 12 വർഷത്തെ മോദി സർക്കാരിന്റെ ഇടപെടലുകൾ ഇന്ത്യൻ കാർഷിക മേഖലയെ കേവലം ഒരു ഉപജീവനമാർഗമെന്ന നിലയിൽ നിന്ന് ലാഭകരമായ ഒരു ബിസിനസ് മേഖലയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. PM KISAN പോലുള്ള സാമ്പത്തിക സഹായ പദ്ധതികൾ കർഷകർക്ക് നേരിട്ട് ആശ്വാസമേകിയപ്പോൾ ഇനാം, നമോ ഡ്രോൺ ദീദി തുടങ്ങിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ കൃഷിയെ കൂടുതൽ ആധുനികവൽക്കരിച്ചു. വിള ഇൻഷുറൻസും സോയിൽ ഹെൽത്ത് കാർഡും കർഷകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. അടിസ്ഥാന സൌകര്യ വികസനത്തിനും പയർവർഗ്ഗങ്ങളുടെ സ്വയം പര്യാപ്തതയ്ക്കുമായി അടുത്തിടെ പ്രഖ്യാപിച്ച വൻകിട പദ്ധതികൾ വരും വർഷങ്ങളിലും ഈ മുന്നേറ്റത്തിന് കരുത്തു പകരുമെന്ന് ഉറപ്പാണ്. പരമ്പരാഗത രീതികളെ ശാസ്ത്രീയ വിജ്ഞാനവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് കർഷകക്ഷേമവും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും ഒരുപോലെ മുൻനിർത്തിയുള്ള സമഗ്രമായ ഒരു വികസന മാതൃകയാണ് ഈ 12 വർഷം കൊണ്ട് സർക്കാർ കാഴ്ചവെച്ചത്. സ്വയം പര്യാപ്തതയിലേക്കും കർഷകക്ഷേമത്തിലേക്കുമുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ ഈ

0: പദ്ധതികൾ നിർണായക പങ്കുവഹിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
1: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്.
2: ആകാശവാണി മഞ്ചേരി FM 102.7 MHz. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.